0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AppuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Hi, hello, good morning, namaskaram, shubhadinam, suprabhadam, sabal khair. ഹോം 92.2 FM ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ഷോ ഇതാ നമുക്ക് ഇവിടെ ആരംഭിക്കാം. വേക്കപ്പ് കോൾ വിത്ത് ജയ ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് ഒരു ദിവസത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും പല കാര്യങ്ങളും നേരെ വിപരീതമായി തകിടം മറിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. എന്താണോ പ്രതീക്ഷിക്കുന്നത് നേരെ വിപരീതമായിട്ട് വരുന്ന ദിവസങ്ങൾ കൂടുതലാണ്. എവറിതിങ് സ്റ്റാർട്ട് ഫ്രം ട്രാഫിക് അല്ലെ. രാവിലെ ഈ വേക്കപ്പ് ഷോ കേൾക്കുന്ന ആളുകളെല്ലാം തന്നെ മോർണിംഗ് 6 o'clockന് വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലി സ്ഥലത്തേക്കും അതുപോലെ സ്കൂൾസ് തുടങ്ങി കുട്ടികളുടെ സ്കൂളുകളിലേക്ക് ഡ്രോപ്പ് ചെയ്യാനും വേണ്ടി പോകുന്ന ആ ഒരു പരക്കം പാച്ചിലാണെന്ന് എനിക്കറിയാം. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ എടുപിടി ചടപിടി എന്ന് പറഞ്ഞ് പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു സ്മൂത്ത് ഫ്ലോയിലേക്ക് കൊണ്ട് എത്തിക്കാൻ നമുക്ക് പെടാപ്പാട് പെടേണ്ടി വരും. വൈകിട്ട് ഒരു 6 മണി 7 മണിയാകുമ്പോൾ നമ്മുടെ ബാറ്ററി വീക്കാവുന്നത് പോലെ കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ഓഫ് ആയി പോകാറുണ്ട് ചില സമയങ്ങളിൽ. എന്നാലും നമ്മൾ വിചാരിക്കും ഓക്കെ നാളെ എല്ലാം നീറ്റായിട്ട് എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ട് തുടങ്ങണം എന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ ആ ഒരു ദിവസം വൈൻഡപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഈ പറഞ്ഞ പോലെ വീണ്ടും റിപ്പീറ്റഡ് ആക്ഷൻസ് വരും. പക്ഷേ ജീവിതത്തെ നമുക്ക് എപ്പോഴും ഗൗരവമായി കാണേണ്ട കാര്യമില്ല എന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്കത് മനസ്സിലാകും. ആദ്യത്തെ ഹറിബറി തിരക്കെല്ലാം ഉണ്ട്, സമ്മതിച്ചു. പക്ഷേ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം നമ്മൾ വിചാരിക്കും ഓ ഇത്രയും പടപടപ്പ് വേണ്ട, നമുക്ക് ഒരു പൊടിക്കൊന്ന് അടങ്ങാം എന്ന് വിചാരിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടാകും. ഇഷ്ടമുള്ളൊരു പാട്ടൊന്ന് റേഡിയോയിൽ കേട്ടാൽ തന്നെ അത് ആസ്വദിക്കാനുള്ളൊരു മനസ്സ് കണ്ടെത്തുക. ഒരു കപ്പ് ചായയുമായിട്ട് രാവിലെ വൈഫ് വരുമ്പോൾ അത് ആസ്വദിച്ച് കുടിക്കാൻ ഒരു കുറച്ച് സമയം കണ്ടെത്തുക. ഒരു ചെറിയ ചെറിയ കോമഡി, പഴയ കോമഡി ഉണ്ടല്ലോ, പപ്പുവിൻ്റെയും അതുപോലെ നമ്മുടെ ജഗതിയുടെയും കോമഡി സീൻസ് ഒക്കെ കാണുമ്പോൾ എപ്പോഴും നമ്മൾ ചിരിച്ചു പോവും. ന്യൂജൻ കോമഡികൾ ഇല്ലാതില്ല എന്നല്ല, പക്ഷെ എന്നാലും പഴയ ആ ഒരു കോമഡി ഉണ്ടല്ലോ, അത് ഇപ്പോൾ കാണുമ്പോഴും മോഹൻലാലിൻ്റെ മൂവീസ് ആകട്ടെ ദിലീപിൻ്റെ ആയിക്കോട്ടെ പറക്കന്തളിയിലായിട്ട് കണ്ടത് തന്നെ നമ്മൾ കണ്ടിരുന്ന് ചിരിച്ചു പോകാൻ ഒരു മൊമെന്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ വേസ്റ്റ് എന്ന് മനസ്സിലാക്കുക. ഇഷ്ടമുള്ള ഫ്രണ്ട്സിനോടൊപ്പം സംസാരിച്ച് കുറച്ചു നേരം ഹലോ ഹായ് പറഞ്ഞിരുന്നാൽ ചുറ്റുമുള്ള ഒരു ജോലി തിരക്കിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാൻ കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് എന്ന് മനസ്സിലാക്കുക. എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കാറില്ലെങ്കിലും ചില ദിവസങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമാക്കാനും സാധിക്കും. കഴിഞ്ഞതിനെ നമുക്ക് ഒരു പക്ഷേ തിരുത്താനാവില്ലെങ്കിലും വരാനിരിക്കുന്നതിനെ കുറിച്ച് പിടിച്ചു നിർത്താനും ആവില്ലെങ്കിലും ഈ ഒരു നിമിഷം നല്ലതാക്കാൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞേക്കാം. അതുകൊണ്ട് ഈ കിട്ടിയ നിമിഷങ്ങളെയെല്ലാം നമുക്ക് ചേർത്ത് പിടിക്കാം. നഷ്ടപ്പെട്ടതിനെയൊക്കെ നമുക്ക് അങ്ങ് വിട്ടുകൊടുക്കാം. നാളെ എന്താകുമെന്ന് അധികം ചിന്തിച്ചിരിക്കാതെ ലെറ്റ്സ് മേക്ക് ദിസ് മൊമെന്റ് ബ്യൂട്ടിഫുൾ, ദിസ് ഡേ ബ്രില്യന്റ്. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
1: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
4: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
3: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
8: ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
9: മഴയിലും വെയിലിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: നമ്മുടെ തന്നെ ഒരു ബെറ്റർ വേർഷൻ എവിടെ കിട്ടും, എവിടെ കണ്ടെത്താൻ സാധിക്കും? ആരെങ്കിലും പഴിചാരിയിട്ട് കാര്യമുണ്ടോ? ദ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ് ഈസ് വിതിൻ യു. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങളുടെ ബെറ്റർ വേർഷൻ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയം വരുമ്പോ തിങ്സ് വിൽ ചേഞ്ച്. നമ്മൾ വിചാരിക്കും, ഓഹ്, ഞാൻ കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ പെരുമാറേണ്ടതായിരുന്നു, പക്ഷെ പെരുമാറാൻ സാധിക്കാറില്ല. കുറച്ചുകൂടെ നന്നായിട്ട് അവൻ എന്നോട് പെരുമാറാമായിരുന്നു, അത് നമുക്കത് കൺട്രോൾ ചെയ്യാനും പറ്റില്ല. പക്ഷേ നമ്മുടെ ആ ഒരു വേർഷനെ, ക്യാരക്ടർ, ദ വേ വി ടോക്ക്, ദ വേ വി ബിഹേവ്, ദ വേ വി മിംഗിൾ വിത്ത് അതേഴ്സ്, അതിനെല്ലാം ബെറ്ററാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണിത്. ആരുടെയും ഹെൽപ്പ് വേണ്ട, അത് ആരുടെയും ഒരു ഇന്റർഫറൻസും വേണ്ട. നിങ്ങൾക്ക് സ്വയം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കഴിവ് അതാണ്. ഇന്നത്തെക്കാൾ നന്നായി ഞാൻ നാളെ എന്റെ പ്രവൃത്തികളെ, എന്റെ ജോലിയെ, എന്റെ ബന്ധങ്ങളെ, എന്റെ റിലേഷൻഷിപ്പ്, എന്റെ വീട്ടിലായാലും ഓഫീസിലായാലും സമൂഹത്തിലായാലും ഫ്രണ്ട്സിനിടയിലായാലും ഇന്നലത്തെക്കാൾ നല്ല ഞാനായിരിക്കും. ഓക്കെ, നമുക്ക് തെറ്റുകുറ്റങ്ങൾ പറ്റിയേക്കാം, മറക്കാൻ പറ്റില്ലാത്തത് ഉണ്ടായേക്കാം. ലെറ്റ്സ് ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. അതെന്നെ അലട്ടുന്നില്ല, അതെനിക്ക് കല്ലി വല്ലി എന്ന് പറയാൻ പറ്റുന്നൊരു സമയമുണ്ടെങ്കിൽ ദേർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. സ്റ്റോപ്പ് വിഷിംഗ് യുവർ ലൈഫ് വാസ് ബെറ്റർ. ഓഹ്, നന്നായിരുന്നു നന്നായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ അതെങ്ങനെ നന്നാക്കാം എന്നുകൂടി കണ്ടെത്തേണ്ട ഒരു സമയമായി എന്ന് വിചാരിക്കുക. 2026 ഇപ്പൊ സെപ്റ്റംബർ മാസമായി, ഇനി കുറച്ച് മാസങ്ങൾ കൂടെ ഉള്ളൂ. ജനുവരി 1 പല റെസൊല്യൂഷൻസ് നമ്മൾ എടുത്തിരുന്നു, അതെല്ലാം കാറ്റിൽ പറന്നു പോയി എന്ന് എനിക്ക് ഉറപ്പ് തന്നെയാണ്. കാരണം ഞാൻ എടുത്ത റെസൊല്യൂഷൻസും ഒക്കെ കാറ്റിൽ പറന്നു പോയിട്ടുണ്ട്. പക്ഷേ സമയമില്ല, ഇനിയും ഞാൻ ഒട്ടും വേസ്റ്റ് ചെയ്യില്ല, കുറച്ച് മാസങ്ങൾ ബാക്കിയുണ്ട്. കിട്ടിയ സമയം നന്നാക്കാൻ ശ്രമിക്കുക. ബി ബെറ്റർ ടുഡേ, ഈറ്റ് ബെറ്റർ ടുഡേ. നല്ല ഭക്ഷണം കഴിക്കുക, വാരി വലിച്ച് കഴിക്കാൻ നോക്കണ്ട. ഒരുപാട് ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാൻ പഠിക്കുക. ഡു ബെറ്റർ, നന്മ ചെയ്യുക, നല്ലത് ചെയ്യുക. മറ്റൊരാളെ ദ്രോഹിക്കുക അല്ലെങ്കിൽ അവരെ ഹേർട്ട് ചെയ്യുക, ഷൗട്ട് ചെയ്യുക, ഇതൊന്നും എന്റെ ഡിക്ഷണറിയിൽ ഇല്ല എന്ന് മനസ്സിലാക്കുക. മൂവ് ബെറ്റർ, ആക്റ്റീവ് ആവുക. ചെറിയ ചെറിയ എക്സസൈസുകൾ, നമുക്ക് വലിയ ഹെവിയായി ജിമ്മിൽ പോയെന്നും രാവിലെ സമയം പോവും പണവും പോവും, അതിനൊന്നും സമയമില്ല. ചെറിയത് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ബ്രീതിങ് എക്സസൈസ് തൊട്ട് നിങ്ങൾക്ക് തുടങ്ങാം. തിങ്ക് ബെറ്റർ, നല്ല കാര്യങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മൾ തന്നെ ഒരു ചേഞ്ച് വരും, നമ്മുടെ മുഖത്ത് തന്നെ ഒരു വ്യത്യാസം ഉണ്ടാകും. ആക്ട് ബെറ്റർ, എപ്പോഴാണ് നല്ലൊരു ആക്ഷൻ വേണ്ടത് അത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഇന്നലെ നമ്മൾ സംസാരിച്ചില്ലേ, ഒരു നന്മ ചെയ്യാൻ ഒരു സാഹചര്യം കിട്ടിയാൽ ടേക്ക് ഇറ്റ് ദാറ്റ് മൊമെന്റ്, അവിടെ ചെയ്യുക, നാളെ ചെയ്യാന്ന് വിചാരിച്ച് മാറ്റി വെക്കരുത്. ഓൺലി ദെൻ യുവർ ലൈഫ് വിൽ ബിക്കം ബെറ്റർ.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം. You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
2: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
3: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
4: Joy Alukas, world's favorite jeweler.
3: Sub 2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya.
2: സെപ്റ്റംബർ 7 എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്കെല്ലാം അറിയാം പ്രിയ മമ്മൂക്കയുടെ ജന്മദിനം എത്തിക്കഴിഞ്ഞു എന്നുള്ളത്. ഒരുപാട് നന്നായി ആഘോഷിച്ചു. ലോകത്തെവിടെയുമുള്ള മലയാളികൾ ഒരുപാടധികം പേർ അദ്ദേഹത്തിന് ജന്മദിന ആശംസകളൊക്കെ കൊടുത്തു. ഞങ്ങളും അത് ഫുൾ ഓൺ പാട്ടുകൾ കൊണ്ട് അദ്ദേഹത്തെ വിഷ് ചെയ്തു. ദ ലെജൻഡറി ഇന്ത്യൻ ആക്ടർ മമ്മൂക്ക, മെഗാസ്റ്റാർ മമ്മൂട്ടി, ഇതെല്ലാം നമ്മൾ പറഞ്ഞു വാഴ്ത്തുന്നുണ്ട്. എന്താണ് ആക്ച്വലി അദ്ദേഹത്തിന്റെ ആ ഒരു പ്രത്യേകത, അത് ചെകഞ്ഞു നോക്കിയിട്ടുണ്ടോ? അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ നമുക്ക് മനസ്സ് നിറയ്ക്കും, കണ്ണു നിറയ്ക്കും. അദ്ദേഹം പാടിയ പാട്ടുകൾ, ആ ലിപ് മൂവ്മെന്റ്സ്, ഇതൊക്കെ നമ്മൾ ആസ്വദിച്ച് കണ്ടിരിക്കും. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ പറയാൻ നിന്നാൽ ഇവിടെ ഒരുപാടധികമുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അമരത്തിലെ മമ്മൂട്ടിയെ തന്നെയാണ്. അമരത്തിൽ ആ വികാരം നൗകയുമായി എന്നുള്ള ആ പാട്ട് സീനിൽ അദ്ദേഹം കടൽപ്പുറത്ത് കിടക്കുകയാണ്. ആ മനസ്സിൽ ആ വിങ്ങല് സഹിക്കാൻ പറ്റാതെ ആ പൂഴി മണ്ണിനെ ചേർത്ത് കെട്ടിപ്പിടിക്കുന്നൊരു സീനുണ്ട്. ആ അത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, കണ്ണ് താനേ നിറഞ്ഞൊഴുകും. അത്ര ബ്യൂട്ടിഫുള്ളാണ് ആ ഒരു സീൻ. അത് എക്കാലവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സീനാണ്. അതുപോലെ കറുത്ത പക്ഷികളിൽ ഒരു തേപ്പുകാരൻ മുരുകനായിട്ട് വരുന്നുണ്ട്. തന്റെ മകൾക്ക് കണ്ണ് കിട്ടില്ല എന്ന് അറിയുന്ന ഒരു മൊമെന്റിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് വിരിയുന്ന ഒരു ചിരി, അത് ഒരു ക്ലാസ് ആക്ടിംഗ് ആണ്. അതിൽ ആ ദുഃഖം കലർന്നുകൊണ്ടുള്ളൊരു ചിരിയുണ്ട്, ഒരു നിസ്സംഗഭാവത്തിലുള്ളൊരു ചിരി. ആ ഒരു മൊമെന്റ് കറുത്ത പക്ഷികൾ മൂവിയിലുണ്ട്. ഇങ്ങനെ ചില നമുക്ക് മറക്കാൻ പറ്റാത്ത മൊമെന്റ്സ് ഞാൻ ഓർത്ത് പെട്ടെന്ന് ഓർത്തത് പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ദിവസം ഒരു നടൻ എന്നതിനപ്പുറം അദ്ദേഹം ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസമായി വളർന്നു കഴിഞ്ഞു. ആ കിട്ടിയ അവാർഡ്സുകളിലൂടെ നമുക്കത് നേരിട്ടറിയാം. ഏതാണ്ട് 400-500 സിനിമകൾ എല്ലാ ഭാഷകളിലും അഭിനയിച്ചു. തന്റെ അഭിനയ മികവ് തെളിയിച്ച ഒരു നടൻ എന്ന നിലയിൽ അവാർഡുകൾ അദ്ദേഹം അർഹിക്കുന്ന കരങ്ങളിലേക്ക് തന്നെ എത്തിയെന്ന് പോലും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു മീറ്റിംഗിൽ സംസാരിക്കുകയുണ്ടായി. കുറച്ചുപേരെങ്കിലും അത് കണ്ടു കാണും. അപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ വിജയരഹസ്യം എന്ത്, ഈ ഒരു ലൈഫ് ഹിസ്റ്ററി എങ്ങനെയാണ് അദ്ദേഹം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പലരും പറയും അദ്ദേഹത്തിന്റെ അച്ചടക്ക മനോഭാവം, ദ ഡിസിപ്ലിൻ ഹി കീപ്സ് ആണെന്നുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു ചെറിയ വാചകം, ലെറ്റ്സ് ലിസൺ ടു ദ ഓഡിയോ.
3: പ്രായം നമ്മുടെ മനസ്സിന് വരരുത്, ശരീരത്തിന് വന്നോട്ടെ, അതൊക്കെ നമുക്ക് ഡയറ്റ് ഇട്ട് ശരിയാക്കാം. മനസ്സിന് വരരുത്. മനസ്സിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊക്കെ മനസ്സുകൊണ്ട് ജംസികളാവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഈ കാലത്ത് ജീവിച്ചു പോകാൻ വലിയ പാടാണ്. ഇറന്നുകൊണ്ടല്ല നമ്മൾ അന്യരായി പോകും, നമ്മൾ അനവഹിതരായി പോകും.
2: നമ്മൾ അന്യരായി പോകാതിരിക്കാൻ മനസ്സിലെ ജരാനരകൾ പാടേ മാറ്റുക, മനസ്സ് ജംസിയാക്കുക. മേക്കപ്പ് ഇട്ട് മുഖം മിനുക്കാം, ഡൈ തേച്ച് തലമുടി കറുപ്പിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ മനസ്സില് ആ ജരയും നരയും ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ മനസ്സ് യുവത്വം നിലനിർത്തുക എന്നുള്ള ആ ഒരു സന്ദേശം, അതാണ് ആ വിജയരഹസ്യമെന്ന് തീർച്ചയായിട്ടും ഒരു നല്ലൊരു ക്ലാപ്സോടുകൂടി നമുക്ക് പറയാൻ പറ്റും. മമ്മൂക്ക അദ്ദേഹം ഒരു പേര് മാത്രമല്ല, ഒരു തലമുറയുടെ സിനിമ ഓർമ്മകൾ, എത്രയോ തലമുറ, 5 decades ആണ് അത് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റിയത്. അനശ്വര കഥാപാത്രങ്ങളുടെ ആ മുഖം, മലയാള സിനിമയുടെ മെഗാസ്റ്റാറാണെന്ന് നിസ്സംശയം ഈ ഒരു പ്രസംഗത്തിലൂടെ നമുക്ക് തെളിയിച്ചു കഴിഞ്ഞു. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം, രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: FM. Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിണറായി വിജയനെതിരായ ഇ ഡിയുടെ കത്ത് കരുതലോടെ പോലീസ്, റിപ്പോർട്ട് വിജിലൻസിലേക്ക്. ഇ ഡി നിർദ്ദേശത്തിൽ യു ഡി എഫ് സർക്കാർ പിണറായിക്കെതിരെ കേസെടുക്കുമോ, കേരളം ഉറ്റുനോക്കുന്നുവെന്ന് എം വി ഗോവിന്ദൻ. ഇ ഡിയുടെ കത്ത് ലഭിച്ചതായി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ സുരക്ഷാ വീഴ്ച. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആറിൽ എക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുൻമന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെ കേസെടുക്കണമെന്ന കേരള പോലീസിനുള്ള ഇഡിയുടെ നിർദ്ദേശം വിജിലൻസിലേക്ക്. റിപ്പോർട്ട് പരിഗണിക്കേണ്ടത് വിജിലൻസ് ആണെന്നാണ് പോലീസിന്റെ നിലപാട്. ഡിജിപി ഇഡി റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി. റിപ്പോർട്ടിലെ ശുപാർശ, അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാണ്. വിജിലൻസിന് ഈ റിപ്പോർട്ട് എപ്പോൾ കൈമാറണമെന്ന് തീരുമാനിക്കേണ്ടത് കേരള സർക്കാരാണ്. നിയമോപദേശം തേടുമോ മുതലായ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയാലോചനയിൽ തീരുമാനമെടുക്കുമെന്നാണ് വിവരം. പിണറായി വിജയനെതിരായ കേസെടുക്കുന്നതിൽ നിയമോപദേശത്തിനും കൂടിയാലോചനകൾക്കും ശേഷമാകും കേരള സർക്കാർ തീരുമാനമെടുക്കുക. അതിവേഗം കേസെടുത്താൽ ബിജെപിയുമായുള്ള ഡീൽ എന്ന ആക്ഷേപം സിപിഎം ഉയർത്തും എന്നത് സർക്കാരിന് മുന്നിലെ വെല്ലുവിളിയാണ്. സിപിഎം തിരുത്തലിലേക്ക് നീങ്ങുന്നതിനിടെയുള്ള ഇഡി നീക്കം പിണറായി വിജയന് വലിയ അഗ്നിപരീക്ഷയാണ്. എന്നാൽ രാഷ്ട്രീയ പ്രേരിത നടപടി എന്ന നിലയ്ക്ക് പ്രതിരോധം തീർക്കാനാണ് സിപിഎമ്മിന്റെ തീരുമാനം. സിഎംആറിൽ എക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച കത്ത് ലഭിച്ചുവെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇഡിയുടെ കത്ത് ലഭിച്ചു, ഡിജിപിക്ക് കത്ത് ലഭിച്ചു. ഡിജിപി പരിശോധിച്ച ശേഷം ഹോം സെക്രട്ടറിക്ക് നൽകി. ഹോം സെക്രട്ടറി പരിശോധിച്ച ശേഷം റിപ്പോർട്ട് നൽകും. നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. ഇഡി അന്വേഷണ ശേഷം നൽകിയ കത്താണ്, അതിന് തള്ളിക്കളയാൻ കഴിയില്ല. ഹോം സെക്രട്ടറിയുടെ ശുപാർശയ്ക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. മുഖ്യമന്ത്രിയുമായി കൂടി ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സംസ്ഥാന തലത്തിൽ തുടർ നിയമ നടപടികൾക്ക് സാധ്യത ഒരുങ്ങുകയാണ് ഇതോടെ. സിഎംആറിൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിഎംഎൽഎ സെക്ഷൻ 66(2) പ്രകാരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡിജിപിക്ക് റിപ്പോർട്ട് കൈമാറിയതെന്നാണ് വിവരം. സിഎംആറിൽ എക്സാലോജിക് കേസിൽ ഇഡി നീക്കം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. അന്വേഷണം പിണറായി വിജയനിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നിലവിലെ ഭരണകക്ഷി നേതാക്കൾ ഉൾപ്പെടെ സിഎംആറിന് പണം നൽകിയ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെന്ന് എം വി ഗോവിന്ദൻ. ഭരണം മാറിയതുകൊണ്ട് യുഡിഎഫ് രാഷ്ട്രീയ പകപോക്കലിന് തയ്യാറാകും. അതാണിപ്പോൾ ഇഡി വന്നിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇഡി ഇപ്പോൾ സർക്കാരിനോട് അന്വേഷണം ആവശ്യപ്പെടുന്നത്. ഇഡി നേരിട്ട് പോയാൽ കോടതി തള്ളും എന്നതുകൊണ്ടാണ് സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. സർക്കാരിന് നഷ്ടവും തനിക്ക് ലാഭവും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതിനൊരു തെളിവും കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. വിജിലൻസ് തന്നെ തള്ളിയ കേസാണിത്. വളഞ്ഞ വഴിയിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇഡിയെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു. കരുവന്നൂർ ബാങ്കിൽ നേരിട്ട് ഉത്തരവാദികളായവരെ മാപ്പ് സാക്ഷികളാക്കുകയും പാർട്ടി നേതാക്കളെ പ്രതികൾ ആക്കുകയും ചെയ്തവരാണ് ഇഡി. സർക്കാർ തലത്തിൽ ഒരാനുകൂല്യവും സിഎംആറിന് നൽകിയിട്ടില്ല. ഒന്നുമില്ലാതെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മുന്നോട്ടു പോവുകയാണ് ഇഡി. ആദ്യം ലക്ഷ്യം പ്രഖ്യാപിക്കുക, പിന്നെ കേസെടുക്കുക എന്നതാണ് ഇഡിയുടെ രീതിയെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയുടെ പേരിലെ തട്ടിപ്പിൽ കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകി ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. സ്വകാര്യ മാധ്യമത്തിന്റെ വിവിധ സാമ്പത്തിക ഇടപാടുകളും GST രജിസ്ട്രേഷൻ തട്ടിപ്പുകളും പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിവിധ കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകിയത്. SFIO, ED, IT, CBI അടക്കമുള്ള ഏജൻസികൾക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. മെസ്സിയുടെ പേരിൽ വലിയ തട്ടിപ്പ് നടത്തിയെന്നും സർക്കാർ SIT രൂപീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്ന ആന്ധ്രാപ്രദേശ് തീരപ്രദേശത്തുമായി ചക്രവാത ചുഴി രൂപപ്പെട്ടു. സെപ്റ്റംബർ 11 മധ്യ പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്ന വടക്കൻ ആന്ധ്ര തെക്കൻ ഒഡീഷ തീരദേശത്തുമായി ന്യൂനമർദ്ദം രൂപപ്പെടാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. കേരളത്തിൽ 2026 സെപ്റ്റംബർ 8 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. 10 മുതൽ 12 വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ പെയ്തേക്കും. മുംബൈയിൽ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ വൻ സുരക്ഷാ വീഴ്ച. വേദിക്ക് സമീപത്ത് നിന്ന് തോക്കും വ്യാജ ഐഡി കാർഡുകളുമായി രണ്ടുപേരെ പിടികൂടി. 24 വയസ്സുകാരനും ഇയാളുടെ സുരക്ഷാ ജീവനക്കാരനുമെന്ന് കരുതുന്നയാളാണ് പിടിയിലായത്. ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് നടത്തിയ പരിശോധനയിലാണ് രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തത്. ലോകത്തെ മുൻനിര നിക്ഷേപക പ്ലാറ്റ്ഫോമുകളിലൊന്നായ ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിംഗ് കോൺഗ്രസിന്റെ 15-ാം പതിപ്പിന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കമായി. രാഷ്ട്ര നേതാക്കൾ, ആഗോള വ്യവസായ രംഗത്തെ പ്രമുഖ നിക്ഷേപകർ, വിദഗ്ധർ, മുതിർന്ന സർക്കാർ പ്രതിനിധികൾ തുടങ്ങിയവർ 3 ദിവസം നീളുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രക്ഷാകർത്തത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമം പുതിയ നിക്ഷേപ പദ്ധതികൾക്കും വികസനത്തിനും വേഗം പകരുന്നതാണ്. റഷ്യൻ പ്രവിശ്യയായ തതാർസ്ഥാൻ പ്രസിഡന്റ് റുസ്തം മിനകോവ് ഉദ്ഘാടന പ്രഭാഷണം നടത്തി. ഉഗാണ്ടൻ പ്രധാനമന്ത്രി റുബിന്യ നബിന്യ, മംഗോളിയൻ ഉപപ്രധാനമന്ത്രി റാസൽ ഖൈമ ഭരണാധികാരി, UAE വിദേശ വ്യാപാര സഹമന്ത്രി, MR പ്രോപ്പർട്ടീസ് സ്ഥാപക ചെയർമാൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Was brought to you by Andras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.
4: വെരി ഗുഡ് മോർണിംഗ്. ദുബായിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ 26 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. Time check.
1: Brought to you by Ozone Cargo.
4: വെരി ഗുഡ് മോർണിംഗ്. ദുബായിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുകയാണ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back home 92.2 FM ലേക്ക് സ്വാഗതം. ബ്രാൻഡ് ന്യൂ ഡേ, ബ്രാൻഡ് ന്യൂ മോർണിംഗ്. സെപ്റ്റംബർ 9 ബുധനാഴ്ചയിൽ എത്തി നിൽക്കുന്നു. സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിട്ടുണ്ട്. എന്നൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംഭവിച്ചത്? ഒരുപാട് വിശേഷങ്ങൾ ഒക്കെ എനിക്ക് നിങ്ങളെ കേൾക്കാനുണ്ട്. ഒരുപാട് സമ്മാനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നതാണ്. നമ്മുടെ 922 ഗോൾഡിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9 ഗ്രാം സ്വർണം, 22 ക്യാരറ്റിൽ നിങ്ങൾക്ക് വേണമുള്ള അവസരം, ഐഫോൺ നേടാനുള്ള അവസരം, നാട്ടിലേക്ക് പോയി വരാനുള്ള ടിക്കറ്റ് നേടാനുള്ള അവസരം, അതുപോലെ തന്നെ പിന്നെന്തായിരുന്നു, 1 മാസത്തെ കാറിൻ്റെ സബ്സ്ക്രിപ്ഷൻ നേടാനുള്ള അവസരം, ഒപ്പം നമ്മുടെ ഏറ്റവും പുതിയ മൂവി ടിക്കറ്റ്, കപ്പൽ ടിക്കറ്റ് നേടാനുള്ള അവസരം, അങ്ങനെ നിരവധി അനവധി സമ്മാനങ്ങളാണ് ഹോം 92.2 FM-ന്റെ 1 ഇയർ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ഇത് മാത്രമല്ല കേട്ടോ, ഇത് ഈ മാസത്തെ മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. ഓരോ മാസവും ഘട്ടംഘട്ടമായിട്ട് വരുന്ന നിരവധി എക്സൈറ്റിംഗ് സംഭവം, ഒരു പക്ഷേ ആനിവേഴ്സറി സെലിബ്രേഷനുമായിട്ട് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഓരോ മാസവും നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ നേടാൻ. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് എപ്പോൾ കിട്ടുമെന്ന് ഞാൻ പറയത്തില്ല. ഒന്നിനും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടൈമിംഗ് ഇല്ല, എല്ലാം ഷഫിളായിരിക്കും. കഴിഞ്ഞ ദിവസം ഗോൾഡിനെ ഞാൻ ചോദിച്ചത് ഏറ്റവും ലാസ്റ്റിലായിരുന്നു, പക്ഷേ ഇന്ന് വേണേൽ ഞാൻ ഇപ്പം ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിലും ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, ഏത് സമയത്തും ചോദിക്കാം. അപ്പം കീപ് ലിസണിങ് ഹോം 92.2 FM എന്നുള്ളൊരു കാര്യം മാത്രമാണ് പറയുന്നത്. ഓൾ റൈറ്റ്, അപ്പം നമുക്ക് പത്രങ്ങളിലൊക്കെ ഒന്ന് ഓടിപ്പോവാം. കുറേ വാർത്തകളായിട്ട് പത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥിതിവിശേഷത്തിലാണുള്ളത്. ആദ്യം നമ്മുടെ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നേരത്തെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ PMLA നിയമപ്രകാരം കേസെടുത്തു ED എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. മലയാളികൾ ഇന്നും പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം താപനില, 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഇനിയും ഉയരാം എന്നുള്ളൊരു കാര്യം കൂടെ പത്രത്തിൽ ഫ്രണ്ട് പേജിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ ഒന്ന് കുറഞ്ഞതിനെ തുടർന്നിട്ട് എൽനിനോ പ്രതിഭാസം ഓൾറെഡി വരുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ നാട്ടിൽ ചൂട് കൂടാനുള്ള സാധ്യതകൾ എല്ലാം വരൾച്ച നല്ല രീതിയിൽ ഈ വട്ടവും കൂടും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഡൽഹി മുൻ ചീഫ് സെക്രട്ടറി രാകേഷ് മെഹ്ത താമസ സ്ഥലത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളൊരു കാര്യം കൂടെ ഇന്നത്തെ പത്രത്തിലെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പവർ കട്ടിൽ ഉയർത്തി കേരളം, വൈദ്യുതി കട്ട് 1 മണിക്കൂറിലധികം മേലിലേക്ക് പോകുമെന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വാഹന അപകടം ഒഴിവാക്കാനായിട്ട് ദേശീയപാതയിൽ രാത്രി പ്രത്യേക സ്പീഡ് ചെക്ക് എന്നുള്ളൊരു കാര്യം പറയും. വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം സ്പീഡ് ചെക്കിൻ്റെ കാര്യമില്ല, നമുക്കുള്ള പോലെ സ്പീഡ് ലിമിറ്റ് വെച്ചാൽ മതി. എല്ലാത്തിനും ഒരു സ്പീഡ് ലിമിറ്റ്, നമുക്ക് ഓടിക്കാൻ പറ്റത്തക്ക രീതിയിൽ ഒരു നല്ലൊരു സ്പീഡ് ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന് മേലെ പോയി ഫൈൻ കൊടുത്താൽ പറയും. എന്തിനാണ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നത്? ചിലപ്പോൾ ഒരുപക്ഷെ വാഹനം നിർത്തിയുള്ള ചെക്കിങ് അല്ലായിരിക്കും, സൈഡിൽ നിർത്തിയിട്ടുള്ള ആ രീതിയിലുള്ള പരിശോധനയായിരിക്കും പറയുന്നത് കേട്ടോ. ഉച്ചഭക്ഷണം പദ്ധതി +2 വരെയാക്കാൻ മന്ത്രി ശംസുദ്ദീൻ എന്നുള്ള ഒരു കാര്യം പറഞ്ഞത് നല്ലൊരു കാര്യമാണ് കേട്ടോ. +2 എന്തുകൊണ്ട് 10ാം ക്ലാസ് വരും? 11ാം 12ാം ക്ലാസ്സിൽ പിള്ളേർക്ക് പോഷണാഹാരം വേണ്ടേ? കൊടുക്കട്ടെ, അങ്ങനെ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പക്ഷേ ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിച്ചവർക്ക്, അല്ലെങ്കിൽ അതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തവർക്കൊക്കെ അറിയാം, ഉച്ചഭക്ഷണം ഗവൺമെൻറ് സ്കൂളിൽ കൊടുക്കുന്നത് അത് വളരെ നല്ലൊരു സിസ്റ്റമായിട്ടാണ്. പ്രത്യേകിച്ച് പോഷകാഹാരങ്ങളൊക്കെ തന്നെ കൊടുക്കുന്ന രീതിയിൽ നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ മോദിയുടെ പരിപാടി സൂപ്പർ ഹിറ്റ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എത്ര പേര് ഇത് അറിഞ്ഞു എന്നറിയില്ല. അതായത് ബുക്ക് മൈ ഷോയിൽ 1 മണിക്കൂറിൽ ടിക്കറ്റ് തീർന്നു. 1 ട്രെൻഡിംഗ് ആയിരുന്നു മോദിയുടെ ഈ ഒരു ഷോയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പത്രത്തിന്റെ ഫ്രണ്ട് പേജിലും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്യാസ് സിലിണ്ടർ ക്ഷാമം മാറി, കുറയ്ക്കാതെ ഹോട്ടൽ ഭക്ഷണമില്ല എന്നുള്ളൊരു കാര്യം. അതായത് നമുക്കറിയാമായിരുന്നു ആദ്യത്തെ ആ ഒരു എന്താ പറയുന്നത്, ഇതിൻ്റെ ഒരു ഷോർട്ടേജ് ഭയങ്കരമായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പം മാറിയിട്ടും, പക്ഷേ ഹോട്ടൽ അത് നമ്മൾ അന്ന് പറഞ്ഞിരുന്നല്ലോ, നമ്മൾ അന്നത്തെ പത്രത്തിൽ വായിച്ച സിലിണ്ടർ ക്ഷാമം വില കൂടുന്നു എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു. ശരി, ഇനി സിലിണ്ടറിൻ്റെ വില കുറയുമ്പോൾ ഭക്ഷണത്തിൻ്റെ വില ഒന്നും കുറയാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ അന്നും നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എന്തായാലും ഇതാണ് ഒരു പത്രത്തിൻ്റെ പ്രധാന, മറ്റൊരു പത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഈ വെൽനസ് സെൻറ്റേഴ്സായിട്ട് പേര് മാറ്റും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെ ശുപാർശയായിരുന്നു വന്നത്. പക്ഷേ ആ മാറ്റത്തിൽ കേരളത്തിലെ ഡോക്ടർമാർക്ക് എതിർപ്പെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ചർച്ചയ്ക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഒരു ഇന്റർനാഷണൽ ന്യൂസിലേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്ക യുദ്ധക്കപ്പലിന് നേരെ മിസൈൽ ആക്രമണം, 5 ഇറാനിയൻ എണ്ണക്കപ്പൽ ടാങ്കറുകൾക്ക് തകർത്തായി US എൻ്റെ ഒരു മറ്റൊരു വാർത്തയും കൂടെ നിങ്ങളിലേക്ക് അറിയിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ CPM-ൽ കുറേ മൊബൈലിൻ്റെ ഒരു വാർത്ത ഞാൻ എവിടെയോ കണ്ടു. യെസ്, പരിശോധിച്ചോളൂ ഈ ഫോൺ ആണോ വാർത്ത ചോർത്തിയത്. CPM-ൽ ഫോൺ പരിശോധന വിവാദം എന്നുള്ളൊരു വാർത്ത വാർത്ത മറ്റൊരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇ ഡി നടപടി നിയമാനുസൃതം, കൈമാറിയ വിവരങ്ങൾ അവഗണിക്കാനാകില്ല, കേസെടുക്കേണ്ടത് സംസ്ഥാന പോലീസ് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. മറ്റൊരു തൃക്കാക്കരയിലെ മറ്റേ മോർഫിംഗ് കേസ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നഗ്നചിത്രം കാണാനതിൻ്റെ 500 രൂപ ടെലിഗ്രാം ചാനൽ വഴി വിതരണം ഗ്രൂപ്പിലെ അംഗങ്ങളും കുടുങ്ങും എന്നുള്ളൊരു കാര്യം പറയുന്നത് ദൈവീയത്. ഇതൊന്നുമല്ല, ഞാൻ ഒരു നോർമൽ കാര്യം പറയട്ടെ. നമ്മുടെ ഇതുണ്ടല്ലോ, ഈ സിനിമ കാണുന്ന ഗ്രൂപ്പുണ്ടല്ലോ ടെലിഗ്രാമിൽ. ആക്ച്വലി ടെലിഗ്രാം ഇപ്പോൾ ഒരു വാട്സാപ്പ് പോലെ വളരെ കോമൺ ആയിട്ട് വന്നേക്കാണ്. പക്ഷേ ഈ സിനിമ കാണുന്ന ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇവിടെ ഇല്ല. യു എയിൽ സത്യം പറഞ്ഞാൽ അത് എല്ലാം തന്നെ ബ്ലോക്ക്ഡ് ആയിട്ടാണോ, എൻ്റെ അറിവിൽ അതാണ് കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിലെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഇത് എവിടെ നിന്ന് കിട്ടുന്നു എന്നറിയില്ല. അത് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ഒരു ഗ്രൂപ്പിലും നിലനിൽക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏറ്റവും അധികമായിട്ട് പറയുന്നത്. കാരണം ഈസിലി നിങ്ങളെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് ഈ ഒരു സംഭവത്തിലാണ് ഏറ്റവും കൂടുതൽ അത് നമുക്ക് മനസ്സിലായത്. എനിവേസ്, നമുക്കിനി കാലീസ് ടൈംസിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് പത്രം, നല്ല പത്രം കൊണ്ട് തുറക്കുന്ന സമയത്തുള്ള ഒരു ഫ്രഷ് മണം കേട്ടോ. ഈ രാവിലെ അല്ലെങ്കിൽ നമ്മൾ പണ്ട് മലയാളികൾക്ക് മലയാള മനോരമ ഫ്രണ്ട് കിട്ടി ഒരു കാപ്പിയും കൂടെ കയ്യിലുണ്ട്, ആഹ് വാട്ട് എ ബ്യൂട്ടിഫുൾ മോർണിംഗ്, അല്ലെങ്കിൽ ഒരു ബെറ്റർ സ്റ്റാർട്ടിംഗ് എന്നൊക്കെ പറയുന്ന പോലെ എനിക്കും അതുപോലെ തന്നെ. ഇപ്പം ഈ ഓൺലൈൻ വാർത്ത കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലേക്ക് പത്രം എടുക്കുന്ന സമയത്ത് നമുക്ക് ശബ്ദം കേൾക്കുന്നല്ലേ. ആക്ച്വലി മിനിപത്മ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹെഡിങ്സും ഇലാബറേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ജി സി സി മസ്റ്റ് പ്ലേ ആക്റ്റീവ് റോൾ ടു ഹെൽപ്പ് റിസോൾവ് ഇറാൻ കോൺഫ്ലിക്ട്, എക്സ്പേർട്സ് എന്ന് പറയുന്നൊരു കാര്യം പറയുന്നിട്ട് യൂണിഫൈഡ് ജി സി സി ടൂറിസ്റ്റ് വിസ വിൽ ബി ലോഞ്ച് സൂൺ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജി സി സിയുടെ തലവനായിരുന്നു ഇത് ഒരു അറിയിപ്പും കൊണ്ടുവന്നിരുന്നത്. ഒറ്റ വിസ ജി സി സി കൺട്രീസിലെല്ലാം പോകത്തക്ക രീതിയിൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര രീതിയിൽ സഹായിക്കാൻ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. വി ഗ്രോ അപ്പ് വിത്ത് ദ ട്രെയിൻ say long time commuters. Of course, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. 9/9/2009 എന്ന് പറയുന്ന ഒരു തീയതിയിൽ ഒരു പക്ഷേ ഗൾഫ് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ പോലും മാറ്റിക്കുറിച്ചിരുന്ന ദുബായ് മെട്രോ എന്ന് പറയുന്ന ചരിത്ര വിസ്മയം ഓടിത്തിറങ്ങിയ ഉള്ളൊരു സമയമായിരുന്നു. അതിന് വർഷങ്ങൾ അതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആക്ച്വലി അത് തന്നെയാണ് പറയുന്നത്, ദുബായ് മെട്രോ ടേൺ 17 എന്നുള്ളൊരു കാര്യം ഇന്ന് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് കലീസ് ടൈംസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 12 countries ടു സാങ്ഷൻ ട്രേഡ് വിത്ത് ഇസ്രയേൽ സെറ്റിൽമെൻറ്റ്സ് എന്ന് പറയുന്ന മറ്റൊരു വാർത്തയും കൊടുത്തിട്ടുണ്ട്. ഉൾപേജിലേക്ക് പോകുകയാണെങ്കിൽ സെക്കൻഡ് പേജ് മുഴുവൻ പരസ്യമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അടുത്ത വിച്ച് ഇസ് ദ ഫാസ്റ്റസ്റ്റ് റോഡ് ഫോർ കമ്മ്യൂട്ടേഴ്സ് എയിം റഷ് അവേഴ്സ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അത് ശരിയാണ്, ഏതാണ് നമ്മൾ ഫാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാണെങ്കിൽ റഷ് അവേഴ്സിൽ ഏതായിരിക്കും ഫാസ്റ്റ് ലൈൻ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരുന്ന മണിക്കുള്ള പറയുന്നതാണ്. ഷാർജ പോലീസ് റിക്കവർ സ്റ്റോളൻ ആംബർ പ്രെയർ ബീഡ്സ്, അതെവിടെയായിരുന്നു ഞാൻ അറിഞ്ഞില്ലല്ലോ. അതും അടിച്ചുകൊണ്ട് പോയ അടിച്ചുകൊണ്ട് പോകുന്ന എല്ലാ സാധനത്തിനും ഇതാരാണ് ഈ രാജ്യത്ത് വന്ന് ഇങ്ങനൊരു സംഭവം കാണിക്കാൻ ധൈര്യമുള്ള ആ ഒരു ഫയൽമാൻ എന്നാണേൽ ഞാൻ അത് നോക്കട്ടോ, അത് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വായിക്കാം. പിന്നെയും നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ അൽഫത്തേമിൻ്റെ ടൊയോട്ടയുടെ സേഫ്റ്റി റീകോൾ വന്നിട്ടുള്ളൂ, അതിൻ്റെ പുതിയ കുറച്ച് വെഹിക്കിൾസിൻ്റെ കൂടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനത് പറയാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് അതും ഞാൻ പറയാനാണ്. യു എ ആക്ടിവേറ്റ് ആൾട്ടർനേറ്റീവ് സ്ട്രേറ്റ് കോറിഡോഴ്സ് എന്ന് പറയുന്ന ഒരു വാർത്ത. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ബിസിനസ്സുകാരെ സംബന്ധിച്ച് വലിയ ഒരു ആശ്വാസം ആകുന്ന ഒരു വാർത്ത തന്നെയാണ്. 12 million റോൾസ് റോയ്സ് വാൾസ് ഓഫ് നമ്പർ പ്ലേറ്റ്സ് ക്ലാസിക് കാർ ട്രഷേഴ്സ് എന്ന് പറയുന്ന ഒരു എമിറാത്തിയുടെ ഒരു ക്ലാസിക് സ്റ്റോറി കൂടെയുണ്ട്. അതും ഞാൻ എന്തായാലും വരുന്ന മണിക്കുള്ളിൽ ഞാൻ പറയുന്നതാണ്. എനിവേസ്, ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകളൊക്കെ തന്നെയായിട്ട് നമ്മുടെ പത്രങ്ങളിൽ പ്രത്യേകിച്ച് കലീസ് ടൈംസിൻ്റെ ഫ്രണ്ട് പേജിലും ഒക്കെ ആയിട്ട് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വേറെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് എന്താണേലും വരുന്ന മണിക്കൂറിൽ മിനി പത്മ തന്നെ നിങ്ങളിലേക്ക് അറിയിക്കുന്നതാണ്. എനിവേസ് യെസ്, ഇതത്രയും തന്നെയാണ് പ്രധാന വാർത്തകൾ രാവിലെ പത്രങ്ങളിലുള്ളത്. എന്നാലും നല്ലൊരു കോഫിയൊക്കെ എടുത്ത് നല്ല അടിപൊളി ഒരു മോർണിംഗ് ആവട്ടെ എല്ലാവർക്കും ഒന്ന് ആശംസിക്കുന്നു. ഒരുപാട് കാര്യം ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ ദിവസം കുറേ റിസർച്ച് ചെയ്തിട്ട് നമ്മുടെ GPT-6 അതിനെ പറ്റിയിട്ട് ആസ്ട്ര എന്ന് പറയുന്ന ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. കിളി പോകുന്ന സംഭവമാണ് കേട്ടോ. അതൊക്കെ എന്താണ് ടെക്നോളജിയുടെ പുതിയ വരവ് എന്നുള്ളൊരു കാര്യം സത്യം പറഞ്ഞാൽ കണ്ടിരിക്കണം. ഐഫോണിൻ്റെ പുതിയ ലോഞ്ചിങ് ഡേ ആണിന്ന്. അങ്ങനെ ഒരുപാട് ഞാൻ പറഞ്ഞില്ല, കൈ നിറയെ സമ്മാനങ്ങളും മനസ്സ് നിറയെ ഇൻഫർമേഷനുമായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഗംഭീര ദിവസം ആയിട്ട് നമ്മൾ പോകുന്നതാണ്. സെറ്റ് ബാക്ക് എൻജോയ് ഹോം 92.2 FM-ൽ അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. എന്താണെങ്കിലും കുറേയധികം ബ്യൂട്ടിഫുൾ സോങ്സ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ലൈനപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് രാവിലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 1 year ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയായിരുന്നു ഹോം 92.2 FM നിങ്ങൾക്ക് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്കും ഇവിടെ പറയാവുന്നതാണ്. അപ്പോൾ എന്തായാലും ബ്യൂട്ടിഫുൾ സോങ് ബ്യൂട്ടിഫുൾ ഡേ എല്ലാം അടിപൊളിയാവട്ടെ എന്നുള്ളൊരു കാര്യം കൂടെ ആശംസിക്കുന്നു. ഒരു ഗ്രേറ്റ് സോങ്ങിലേക്ക് പോകുന്നു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ഹോം 92.2 FM-ൽ അക്ഷയ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.

ഒന്നാമത് കഴിഞ്ഞ ദിവസം എയ്റ്റീസിന്റെ ട്രെൻഡിങ്ങിന് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമത്ത് ഈ ഒരു വെല്ലം പൊന്നും പോകുന്ന പറയുന്ന ആ പാട്ടും സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് അല്ലെ. ലാലേട്ടൻ, റഹ്മാൻ തുടങ്ങിയ അല്ല മമ്മൂക്കെ ആയിക്കോട്ടെ തുടങ്ങിയവർക്ക് എയ്റ്റീസ് ട്രെൻഡ് പ്രത്യേകം നമ്മൾ എടുത്ത് കാണിക്കേണ്ട കാര്യമില്ല, കാരണം ഇതൊക്കെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. മിന്നാരം എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ സോങ്, എൻജോയ് ദിസ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: 1. Pistol number 1634-7279.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
3: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സാർ.
2: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
4: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഞാൻ കാത്തിരിക്കും.
6: പുതുമയുടെ നേരത്ത്
7: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
7: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
6: പുതുമഴയിലോരത്ത്
7: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
8: പൊലിമയുടെ ചാരത്ത്
7: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
11: Joy Alucas, world's favorite jeweler.
10: Supported by akbutravels.com, Almaraya Car Rentals and Volcano LED Solutions.
12: Ammone, enda idu? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
13: ശ്രദ്ധിക്കണ്ട.
12: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
14: അണ്ണം പേടിക്കണ്ട,
15: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
12: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
13: അണ്ണ ശ്രദ്ധിക്ക.
16: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ദിസ് ആർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ഇസ് ബ്രോട്ട് യു ബൈ ലുലു ഇൻ മിനിറ്റ്സ്. ഷോപ്പ് ഓൺ ദി ലുലു ആപ്പ് ആൻഡ് ഗെറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
4: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ.
3: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: ไปไว
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: All right, good morning once again. And enne innu ningal evide irunnana kekkune ennallathu enne Instagramil arichal adu just oru video aikotte photo aikotte ningal vandi odikkunna samayathu venda prathirikkunna allodu paraya just ningal odikkunna samayathu nammada radio kekkunnathu adu njan samsarikkunna portions vena ningal cheyyanayittu ketto njan edil information parayunnathu alle interesting aayittulla contestukal varunna samayathu okke just oru video edukka nammada home 92.2 fm nalla nammada Instagram page inum RJ Akshay Uttamana enna end Instagram page inum kuda ningal tag cheythal oru sammanam ningalku varunnathu innathe oru contest ഒരു സമ്മാനമായിരിക്കും നിങ്ങൾക്ക് തന്നെ എക്സ്ക്ലൂസീവ്ലി. അത് ഏതാണെന്ന് ഞാൻ പറയാം, നിങ്ങളിപ്പോൾ ചെയ്തോളൂ കേട്ടോ. എന്തായാലും ട്രാഫിക് സിറ്റുവേഷൻ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. റോഡിൽ എങ്ങനെയാണ് ട്രാഫിക് അപ്ഡേറ്റ്, എവിടെയൊക്കെയാണ് ട്രാഫിക്, കഴിഞ്ഞ ദിവസത്തെ കാര്യമൊന്നും പറയണ്ടല്ലോ, എന്താണല്ലോ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ.
3: ട്രാഫിക് അപ്ഡേറ്റ്, ട്രാഫിക് അപ്ഡേറ്റ്
1: ബ്രോട്ട് ടു യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 NGCC. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
2: ഓൾറൈറ്റ്, ഒറ്റ നോട്ടം നോക്കി കഴിഞ്ഞാൽ ദുബായ് റോഡുകളെല്ലാം നല്ല അടിപൊളി.

0: ായിട്ട് വാഹനം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. റേഡിയോ കേൾക്കാനായിട്ടുള്ള ഒരു അടിപൊളി അവസരമാണ് നിങ്ങൾക്കുള്ളത്. അത് നമ്മൾ ട്രാഫിക്കിൽ കിടക്കാൻ പാടുള്ളൂ, നമ്മൾ റേഡിയോ കേൾക്കാറില്ല. എന്തായാലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ലോങ് സ്ട്രെസ് ട്രാഫിക് സിറ്റുവേഷൻ തന്നെയാണ്. കാരണം നാദൽ ശിബ കഴിയണം ഒന്ന് നിങ്ങളൊന്ന് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അല്ലിത്തേറ്റ് ഓൾ റോഡ് നോക്കുകയാണെങ്കിൽ അവിടെയും കഞ്ചക്ഷൻ കാണുന്നുണ്ട്. നമ്മുടെ ഷെയ്ഖ് സയ്യിദ് റോഡിലേക്ക് വരികയാണെങ്കിൽ സ്റ്റാർട്ടിങ് മാത്രമുള്ള ചെറിയൊരു സ്ലോ മൂവിങ് ട്രാഫിക് കേട്ടോ, അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആകുന്നുണ്ട്. ഇനി അൽക്കേൽ റോഡിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ്ലി നമ്മുടെ റാസൽകോർ നിന്ന് കയറുന്ന ആ ഒരു എൻട്രൻസിൽ നല്ല രീതിയിലൊരു കഞ്ചക്ഷനും കാണുന്നുണ്ട്. എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് സത്യത്തിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദേദ റോഡിൽ കുറച്ച് കഞ്ചക്ഷൻ, രണ്ട് ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാന, നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലും രണ്ട് ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ട്രാഫിക് സിറ്റുവേഷൻ ആയിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നു ലോങ് സ്ട്രെച്ച്, ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്ന പോലെ ഫ്രം അജ്മാൻ ടു അബുദാബിയിലേക്കൊക്കെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് എന്ന് പറയുന്നത് എമിറേറ്റ്സ് റോഡ് തന്നെയായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷനൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക 0585829920 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് തന്നാൽ നമുക്ക് മറ്റുള്ളവരെയും ഒരുപക്ഷെ ട്രാഫിക്കിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്.
1: നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും എ ബി സി കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. എ ബി സി കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 എൻജി സി സി ടി എൻ സി അപ്ലൈ.
0: ഭാഗമായിട്ടുള്ള ഗോൾഡ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് നേടാനുള്ള അവസരം ദാ ഇതാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ സമയം ഒന്നും പറയത്തില്ല. സോ ജോയ് ആൽക്കാസ് നേരുന്ന 9 ഗ്രാം സ്വർണം 22 കാരറ്റിൽ നിങ്ങൾക്ക് നേടാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ റൈറ്റ് ആൻസർ ആണ് അയക്കേണ്ടത്. പക്ഷേ ഇതിനൊരു കാര്യമുള്ള, നിങ്ങൾ ടപ്പേ ടപ്പേ എന്ന് എനിക്ക് ഉത്തരങ്ങൾ ഇവിടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിന് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നേരെ ഫോൺ എടുക്കുക. ഫോൺ എടുത്തതിന് ശേഷം ഞാൻ പറയുന്ന ഫോർമാറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വേണം അയക്കാൻ. ഫോർമാറ്റ് തെറ്റിച്ച് കഴിഞ്ഞ ദിവസം അയക്കുന്നവർ ഒരുപാട് റൈറ്റ് ആൻസേഴ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് 922 റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ഇതേ ഫോർമാറ്റിൽ എഴുതുക 0585829920 എന്ന് നമ്മുടെ പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെസ്സേജ് അയക്കാനാണ്. ഒന്നുകൂടെ ഫോർമാറ്റ് പറയാം, 922 റൈറ്റ് ആൻസർ സ്പേസ് യുവർ നെയിം. ഇത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് UAE ദിർഹം ഏത് വർഷമാണ് ഇംപ്ലിമെൻ്റ് ചെയ്ത്, അല്ലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, UAE ദിർഹം ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ആ വർഷം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. വേഗം അയച്ചോളൂ. ആൻഡ് ദിസ് ഇസ് യുവർ ടൈം. നിങ്ങൾ പലരും കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു കോൺടെസ്റ്റ് ആണ്. അപ്പോൾ എന്താണേലും ജോയൽ കാസ് തരുന്ന 9 ഗ്രാം 22 കാരറ്റ് ഗോൾഡ് നേടാനുള്ള അവസരം ഇതാണ്. പെട്ടെന്ന് പെട്ടെന്ന് അയച്ചോളൂ.
1: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: I'm actually a solo trip.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
3: നമ്മള് സ്വപ്നം കാണുന്ന പോലെ ഒന്നല്ല ജീവിതം, നമ്മള് സ്വപ്നം കാണുന്ന പോലെ തന്നെ.
2: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
4: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
2: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
9: Joy Alukas, world's favorite jeweler.
8: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
10: എന്റെ കലണ്ടർ ഫുൾ ആണ്. വർക്ക്, മീറ്റിംഗ്, സ്കൂൾ അപ്പോയിന്റ്മെന്റ്സ്.
2: ഹോ, ബിസി ആണല്ലേ. അപ്പോഴേ ഈ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ?
10: ആഹാ, അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ.
2: നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കാറില്ലേ, അതുപോലെ ഹെൽത്തിനും ഒരു കലണ്ടർ അത്യാവശ്യമാണ്. ചെക്കപ്പുകൾ എല്ലാവർക്കും ഒരുപോലെയല്ല. പ്രായവും ഹെൽത്ത് ഹിസ്റ്ററിയും ഡോക്ടേഴ്സിന്റെ അഡ്വൈസും ഒക്കെ അനുസരിച്ചാണ് പരിശോധനകൾ നടത്തേണ്ടത്. മാത്രമല്ല, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കായി നമ്മുടെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ഉണ്ടല്ലോ. MRI, CT, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് എന്നിവയും ഹോൾ ബോഡി MRI സ്ക്രീനിംഗും ഏറ്റവും അഫോർഡബിൾ പാക്കേജുകളിൽ ലഭ്യമാണ്.
11: ഓക്കെ, ഹെൽത്ത് ചെക്കപ്പിനും കലണ്ടറിൽ ഒരു ഡേറ്റ് ഇടാം.
2: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് അൽഗറൂദ്. കോൾ 04-232-7111.
12: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
13: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
14: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: സ്വാഗതം വീണ്ടും അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ അറിഞ്ഞേക്കുന്ന ഒരു ദിവസം തന്നെയായിരുന്നു. അത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാറ്റ് GPT അതുപോലെ തന്നെ GPT-Astra എന്ന് പറയുന്ന പുതിയ ഒരു ലെവല്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ രീതിയിൽ നമ്മളെ എന്താ പറയുന്നത് ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ അസ്ട്ര എന്ന് പറയുന്നത്. ഈ Astra 6 എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, ഇത് കേട്ട് കഴിഞ്ഞാൽ എല്ലാ സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിൽ CS പഠിച്ച ആൾക്കാരുടെയും ഒരേ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരേ ഒരു മനസ്സിൽ പോകുന്ന ഒരേ ഒരു കാര്യം ഇതായിരിക്കും.

ഇതിനകത്തൊരു മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ എന്ന് പറയുന്ന അവർ ആ ഒരു ഏരിയ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ നമ്മൾ പഴയ കൃഷിയിലേക്കൊക്കെ പോകേണ്ട ഒരു അവസ്ഥയാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു കേട്ടോ. സോ അപ്പൊ എന്താണ് ഈ സത്യം പറഞ്ഞാൽ ആസ്ട്രോ സിക്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം? സത്യം പറഞ്ഞാൽ നമ്മളെ ചിന്തിക്കുന്നതിനൊക്കെ നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹ്യൂമന്റെ ഒരു ഇൻവോൾവ്മെന്റ് വേണമായിരുന്നു നമുക്കൊരു ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഒരു എ ഐനെ ഒന്ന് മോൾഡ് ചെയ്യാനായിട്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ അതിന്റെ പോലും ആവശ്യമില്ല. നമ്മൾ എന്തൊക്കെയാണോ ഒരു കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം തന്നെ എ ഐക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ എ ഐ വളർന്നു ജീവിക്കുന്നത്. ഇപ്പം നമ്മുടെ ആർ കെ ജി എന്ന് പറയുന്ന ഒരു റാങ്കിംഗ് ഉണ്ട്. അത് നോർമലി നമ്മുടെ എ ഐയുടെ സ്ഥാനം എന്ന് പറയുന്ന ഒരു 46% ആണ്, വിച്ച് മീൻസ് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി ഒക്കെ അനുസരിച്ച് എ ഐക്ക് എത്ര ചെയ്യാൻ പറ്റും. അതിപ്പോൾ 99.9% എത്തിയേക്കാണ്. എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നത് ഞാൻ സിമ്പിൾ പറയാം. നിങ്ങളൊരു പേപ്പറിൽ ഒരു പടം എടുത്തിട്ട് ഒരു പടം വരയ്ക്കുക, ഒരു കാറ് വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു മിക്കി മൗസിനെ വരയ്ക്കുക, എന്നിട്ട് അതിനെ നിങ്ങൾക്കൊരു ഗെയിം ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി പ്രോംപ്റ്റ് തന്ന് അതൊരു ഗെയിം ഇന്ന് നിങ്ങൾക്ക് തന്നെ കോഡ് ചെയ്തൊരു ഗെയിം ആക്കാൻ പറ്റുന്നതാണ്. കോഡിംഗ് ആയിക്കോട്ടെ, മാപ്പിംഗ് ആയിക്കോട്ടെ, എല്ലാം. ഇനി നിങ്ങൾ ഒരു വീടിൻ്റെ ഒരു ഫോട്ടോ എടുത്തു കൊടുക്കുക, എനിക്ക് ഇതിൻ്റെ 3D വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ 3D കിട്ടും. ഇനി അതിൻ്റെ റിവെറ്റ് അല്ല 3D വാക്ക് ത്രൂ വേണമെങ്കിൽ റിവെറ്റിലൊക്കെ ചെയ്യുന്ന പോലെ അത് കിട്ടും. ഇനി അതല്ല, നിങ്ങളൊരു ബേസ് പ്ലാൻ ഒരു വീടിൻ്റെ വരച്ചു കൊടുക്കുക, ഇതെനിക്ക് 3D ആയിട്ട് ഫൈനലാക്കി ഒരു പിക്ചർ കാണിക്കാൻ പറഞ്ഞാൽ അതും ഇപ്പം തരത്തക്ക രീതിയിൽ ആക്കിയേക്കാണ്. നമ്മൾ നേരത്തെ പ്ലാനറ്ററിൻ്റെ CEO പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ ലോകത്തെ രണ്ട് തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ എക്സിസ്റ്റൻസ് വരാൻ സാധിക്കുകയുള്ളൂ. ഒന്ന് ഹാൻഡ് സ്കില്ലുള്ളതായിട്ടുള്ള വർക്കേഴ്സ്, ഇപ്പം എന്തു ആയിക്കോട്ടെ, ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ഒരു പ്ലംബർ ആയിക്കോട്ടെ, പെയിന്റർ ആയിക്കോട്ടെ, ആ ഒരു രീതിയിൽ നമ്മുടെ ഹാൻഡ് സ്കില്ല് വെച്ച് ചെയ്യുന്നത് എന്തൊക്കെയാണോ അവർക്ക്. രണ്ടെന്ന് പറയുന്നത് നോൺ ലീനിയർ ആയിട്ടുള്ള, അതായത് തിങ്കേഴ്സ്, ചാറ്റ് ജിപിടിയെ കടന്ന് ചിന്തിക്കുന്ന രീതിയിൽ അല്ലെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ. ഈ ഞാനല്ല പറഞ്ഞത്, പ്ലാന്ററിന്റെ ചെയ്യുവാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു രണ്ട് വിഭാഗം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പേടിക്കേണ്ട കാര്യമല്ല, ജാഗ്രതയാണ് പറയുന്നത്. ഏകദേശം ഞാൻ കണക്ക് നോക്കിയ സമയത്ത് എത്രയോ 900,000 സംതിങ് ആണ് ജോലി വരുന്ന വർഷങ്ങളിൽ തന്നെ, 2030 വരുന്ന വർഷത്തിൽ തന്നെ നമുക്ക് പോകാനായിട്ട് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ മാത്രം പോകാനായിട്ട് സാധ്യതയുള്ള ഒരു കണക്ക് പറഞ്ഞത്. എന്നാൽ പക്ഷേ അതിനെക്കാട്ടിലുപരി 3 times ജോലി സാധ്യത നിങ്ങൾക്കൊരു സൈഡിൽ തുറക്കുകയും ചെയ്യും. പക്ഷെ അത് ചാറ്റ് GPT-യിലായിരിക്കും, സോറി ചാറ്റ് GPT-യിലല്ല, ഏ രംഗത്ത് ആയിരിക്കാം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ജോലി സാധ്യതകളൊക്കെ തുടങ്ങാന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞത്. സോ ഒരിക്കലും ജോലി നഷ്ടപ്പെടുന്നല്ല, നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. പുതിയ ടെക്നോളജീസിനെ നമ്മളെപ്പോഴും മമ്മൂക്കയും എ ആർ ഒമാരും ഒക്കെ കണ്ടുപിടിക്കുന്ന പോലെ എന്തൊരു ടെക്നോളജി വന്നാലും അവരത് പഠിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കാണിക്കും. അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പുതിയ വന്നേക്കുന്ന ഒരു സിസ്റ്റം അൺബിലീവബിളാണ്, എയുടെ ഈ GPT-6 എന്ന് പറയുന്ന അല്ലെങ്കിൽ ആസ്ട്രോ എന്ന് പറയുന്ന ഈ ഒരു മോഡ്. നമുക്ക് എന്തൊക്കെ വേണം അതെല്ലാം അത് നമ്മൾ ആക്ച്വലി ഇപ്പം 80s ട്രെൻഡ് ആക്കുക, ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തൊന്നും അല്ല കേട്ടോ, അതിലുപരി ഒരു പ്രൊഫഷണൽ ലെവലിൽ തിങ്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഇപ്പോൾ ഈ GPT-6 നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ ആസ്ട്രോ എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റ് ഇപ്പോൾ നമ്മളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. You're listening to Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: Pinarayi Vijayanedraya ED-yude katha Karuthalode Police, reporter Vigilance Leak. ED nirdeshathil UDF sarkar Pinarayikedre case edukkumo, Keralam uttu nokkunnuvenna MV Govind. ED-yude katha labhichathayi Ramesh Chennithala mukhyamanthriyumayi charcha cheythu thudar nadapadikal swikarikkumennu Abhyanthara Mantri. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ സുരക്ഷാ വീഴ്ച. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആറിൽ എക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുൻമന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെ കേസെടുക്കണമെന്ന കേരള പോലീസിനുള്ള ഇഡിയുടെ നിർദ്ദേശം വിജിലൻസ് ലീക്ക്. റിപ്പോർട്ട് പരിഗണിക്കേണ്ടത് വിജിലൻസ് ആണെന്നാണ് പോലീസിന്റെ നിലപാട്. ഡിജിപി ഇഡി റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി. റിപ്പോർട്ടിലെ ശുപാർശ, അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാണ്. വിജിലൻസിന് ഈ റിപ്പോർട്ട് എപ്പോൾ കൈമാറണമെന്ന് തീരുമാനിക്കേണ്ടത് കേരള സർക്കാരാണ്. നിയമോപദേശം തേടുമോ മുതലായ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയാലോചനയിൽ തീരുമാനമെടുക്കുമെന്നാണ് വിവരം. പിണറായി വിജയനെതിരായ കേസെടുക്കുന്നതിൽ നിയമോപദേശത്തിനും കൂടിയാലോചനകൾക്കും ശേഷമാകും കേരള സർക്കാർ തീരുമാനമെടുക്കുക. അതിവേഗം കേസെടുത്താൽ ബിജെപിയുമായുള്ള ഡീൽ എന്ന ആക്ഷേപം സിപിഎം ഉയർത്തും എന്നത് സർക്കാരിന് മുന്നിലെ വെല്ലുവിളിയാണ്. സിപിഎം തിരുത്തലിലേക്ക് നീങ്ങുന്നതിനിടെയുള്ള ഇഡി നീക്കം പിണറായി വിജയന് വലിയ അഗ്നിപരീക്ഷയാണ്. എന്നാൽ രാഷ്ട്രീയ പ്രേരിത നടപടി എന്ന നിലയ്ക്ക് പ്രതിരോധം തീർക്കാനാണ് സിപിഎമ്മിന്റെ തീരുമാനം. സിഎംആറിൽ എക്സാലോജിക്ക ഇടപാടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച കത്ത് ലഭിച്ചുവെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇഡിയുടെ കത്ത് ലഭിച്ചു, ഡിജിപിക്ക് കത്ത് ലഭിച്ചു. ഡിജിപി പരിശോധിച്ച ശേഷം ഹോം സെക്രട്ടറിക്ക് നൽകി. ഹോം സെക്രട്ടറി പരിശോധിച്ച ശേഷം റിപ്പോർട്ട് നൽകും. നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. ഇഡി അന്വേഷണ ശേഷം നൽകിയ കത്താണ് അതിന് തള്ളിക്കളയാൻ കഴിയില്ല. ഹോം സെക്രട്ടറിയുടെ ശുപാർശയ്ക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. മുഖ്യമന്ത്രിയുമായി കൂടി ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സംസ്ഥാനതലത്തിൽ തുടർ നിയമ നടപടികൾക്ക് സാധ്യത ഒരുങ്ങുകയാണ് ഇതോടെ. സിഎംആറിൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിഎംഎൽഎ സെക്ഷൻ 66(2) പ്രകാരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡിജിപിക്ക് റിപ്പോർട്ട് കൈമാറിയതെന്നാണ് വിവരം. സിഎംആറിൽ എക്സാലോജിക്ക കേസിൽ ഇഡി നീക്കം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എംവി ഗോവിന്ദൻ. അന്വേഷണം പിണറായി വിജയനിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നിലവിലെ ഭരണകക്ഷി നേതാക്കൾ ഉൾപ്പെടെ സിഎംആറിൽ നിന്ന് പണം നൽകിയ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെന്ന് എംവി ഗോവിന്ദൻ. ഭരണം മാറിയതുകൊണ്ട് യുഡിഎഫ് രാഷ്ട്രീയ പകപോക്കലിന് തയ്യാറാകും. അതാണിപ്പോൾ ഇഡി വന്നിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇഡി ഇപ്പോൾ സർക്കാരിനോട് അന്വേഷണം ആവശ്യപ്പെടുന്നത്. ഇഡി നേരിട്ട് പോയാൽ കോടതി തള്ളും എന്നതുകൊണ്ടാണ് സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. സർക്കാരിന് നഷ്ടവും തനിക്ക് ലാഭവും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതിനൊരു തെളിവും കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. വിജിലൻസ് തന്നെ തള്ളിയ കേസാണിത്. വളഞ്ഞ വഴിയിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇഡിയെന്നും എംവി ഗോവിന്ദൻ വിമർശിച്ചു. കരുവന്നൂർ ബാങ്കിൽ നേരിട്ട് ഉത്തരവാദികളായവരെ മാപ്പ് സാക്ഷികളാക്കുകയും പാർട്ടി നേതാക്കളെ പ്രതികൾ ആക്കുകയും ചെയ്തവരാണ് ഇഡി. സർക്കാർ തലത്തിൽ ഒരു ആനുകൂല്യവും സിഎംആറിന് നൽകിയിട്ടില്ല. ഒന്നുമില്ലാതെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മുന്നോട്ടു പോവുകയാണ് ഇഡി. ആദ്യം ലക്ഷ്യം പ്രഖ്യാപിക്കുക, പിന്നെ കേസെടുക്കുക എന്നതാണ് ഇഡിയുടെ രീതിയെന്നും എംവി ഗോവിന്ദൻ വിമർശിച്ചു. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയുടെ പേരിലെ തട്ടിപ്പിൽ കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകി ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. സ്വകാര്യ മാധ്യമത്തിന്റെ വിവിധ സാമ്പത്തിക ഇടപാടുകളും GST രജിസ്ട്രേഷൻ തട്ടിപ്പുകളും പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിവിധ കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകിയത്. SFIO, ED, IT, CBI അടക്കമുള്ള ഏജൻസികൾക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. മെസ്സിയുടെ പേരിൽ വലിയ തട്ടിപ്പ് നടത്തിയെന്നും സർക്കാർ SIT രൂപീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്ന ആന്ധ്രാപ്രദേശ് തീരപ്രദേശത്തുമായി ചക്രവാത ചുഴി രൂപപ്പെട്ടു. സെപ്റ്റംബർ 11 മധ്യ പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്ന വടക്കൻ ആന്ധ്ര തെക്കൻ ഒഡീഷ തീരദേശത്തുമായി ന്യൂനമർദ്ദം രൂപപ്പെടാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. കേരളത്തിൽ 2026 സെപ്റ്റംബർ 8 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. 10 മുതൽ 12 വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ പെയ്തേക്കും. മുംബൈയിൽ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ വൻ സുരക്ഷാ വീഴ്ച. വേദിക്ക് സമീപത്ത് നിന്ന് തോക്കും വ്യാജ ഐഡി കാർഡുകളുമായി രണ്ടുപേരെ പിടികൂടി. 24 വയസ്സുകാരനും ഇയാളുടെ സുരക്ഷാ ജീവനക്കാരനുമെന്ന് കരുതുന്നയാളാണ് പിടിയിലായത്. ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് നടത്തിയ പരിശോധനയിലാണ് രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തത്. ലോകത്തെ മുൻനിര നിക്ഷേപക പ്ലാറ്റ്ഫോമുകളിലൊന്നായ ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിംഗ് കോൺഗ്രസിന്റെ 15th പതിപ്പിന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കമായി. രാഷ്ട്ര നേതാക്കൾ, ആഗോള വ്യവസായ രംഗത്തെ പ്രമുഖ നിക്ഷേപകർ, വിദഗ്ധർ, മുതിർന്ന സർക്കാർ പ്രതിനിധികൾ തുടങ്ങിയവർ 3 ദിവസം നീളുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രക്ഷാകർത്തത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമം പുതിയ നിക്ഷേപ പദ്ധതികൾക്കും വികസനത്തിനും വേഗം പകരുന്നതാണ്. റഷ്യൻ പ്രവിശ്യയായ തദാർസ്ഥാൻ പ്രസിഡന്റ് റുസ്തം മിനകോവ് ഉദ്ഘാടന പ്രഭാഷണം നടത്തി. ഉഗാണ്ടൻ പ്രധാനമന്ത്രി റോബിന്യ നബെന്യ, മംഗോളിയൻ ഉപപ്രധാനമന്ത്രി റാസൽ ഖൈമ ഭരണാധികാരി, യുഎഇ വിദേശ വ്യാപാര സഹമന്ത്രി, എംആർ പ്രോപ്പർട്ടീസ് സ്ഥാപക ചെയർമാൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഏകീകൃത GCC ടൂറിസ്റ്റ് വിസ പദ്ധതി ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് ഗൾഫ് സഹകരണ കൌൺസിൽ സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവി അറിയിച്ചു. യൂറോപ്പിലെ ഷെങ്കൻ വിസ മാതൃകയിലുള്ളതാണ് ഈ സംവിധാനം. സെപ്റ്റംബർ 6 റിയാദിൽ നടന്ന സെക്യൂരിറ്റി ആൻഡ് ഹിസ്റ്ററി ഡയലോഗ് 2026 ചർച്ചാ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സൌദി അറേബ്യക്കെതിരായ ഹൂതി ആക്രമണങ്ങളെ അപലപിച്ച് UAE. സൌദിയിലെ അബ, ഖമീസ്, മുഷൈത്ത്, ജിസാൻ, നജ്റാൻ നഗരങ്ങളിലെ സിവിലിയൻ സാമ്പത്തിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണങ്ങളെയാണ് UAE വിദേശകാര്യ മന്ത്രാലയം അതിശക്തമായി അപലപിച്ചത്. ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്ക് പരിക്കേറ്റതായി വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ആഗോള വിദ്യാഭ്യാസ സൂചികയായ പിസ 2025 റാങ്കിംഗിൽ മികച്ച നേട്ടവുമായി ദുബായിലെ സ്വകാര്യ സ്കൂളുകൾ. പ്രോഗ്രാം ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് അസസ്മെന്റ് വിലയിരുത്തിയ ലോകത്തിലെ മികച്ച 10 വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ ദുബായിലെ സ്വകാര്യ സ്കൂളുകൾ ഇടം പിടിച്ചു. വായനാശേഷി, ഗണിതം, സയൻസ് എന്നീ മേഖലകളിൽ വിദ്യാർത്ഥികൾ കൈവരിച്ച മികച്ച പ്രകടനമാണ് ഈ നേട്ടത്തിന് തുണയായത്. രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്നതിൽ ദുബായിലെ സ്വകാര്യ സ്കൂളുകളിൽ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. Keep listening to Home 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
4: Very good morning. Dubai ipo samayam 8 mani kazhinju 7 minute aayirikkana.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
4: Dubai-le ippozhathe temperature 38 degree Celsius aanu rekhapeduthirikkunnathu.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning once again. Welcome back. Home 92.2 of America. Swagatham, September 9th. Budhanazhcha ilethu nilkunnu samayam 8 mani kazhinju 12 minute. Beautiful day. Nammada weather okke ingane choodakke ingane koranju vannittu nammal aa oru transition stage la. Kazhinja divasam njan ingane drive cheythu thirichu povunna samayathu nalla podikkattu. Appo njan manasil avante varavanu winter-inte varavanu. Athu nammal ellarum kaathirikkunna oru endha parayunna oru sthithi aanallo nammal winter aavva ennu parayunnathu. Endaanalle njan avale paranja pole enne Dubai Metro 17 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. 9/9/2009 ചരിത്രത്തിൽ തന്നെ ആ ഒരു നീല കളറുള്ള ഒരു മെട്രോ ദുബായിയുടെ നഗരവീതിയിലൂടെ ഇങ്ങനെ ഓടിത്തുടങ്ങിയത് ഒരു പക്ഷേ ഗൾഫ് രാജ്യങ്ങളുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സുപ്രധാനമായിട്ടുള്ളൊരു നീക്കമായിരിക്കും. ഇന്ന് നമ്മൾ എത്തിഹാദ് റെയിൽവേയൊക്കെ കാണുന്നെങ്കിലും അന്ന് അതാണ് അതിൻ്റെ ഒരു തുടക്കമായത്. സത്യം പറയട്ടെ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ദുബായ് മെട്രോയുടെ നിങ്ങളുടെ മെമ്മറീസ്, നിങ്ങളുടെ മനസ്സിലുള്ള മെമ്മറീസ് നിങ്ങൾക്ക് എന്തൊക്കെയാണ്, നിങ്ങൾക്കത് ഷെയർ ചെയ്യാം കേട്ടോ. ഇന്ന് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ദുബായ് മെട്രോ സി, ഇപ്പം എന്നെ കേൾക്കുന്നവരൊക്കെ ഭൂരിഭാഗം പേരും നിങ്ങൾ വണ്ടിയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, മെട്രോ ട്രാവൽ ചെയ്യുന്നവരും കേൾക്കുന്നുണ്ട് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വണ്ടിയൊക്കെ ആയി, നിങ്ങൾ വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്ത് തുടങ്ങി, ശരിയാണ്. പക്ഷെ എന്നാൽ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഇവിടെ വന്ന സമയത്ത് നമുക്ക് വണ്ടി ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾ ദുബായ് മെട്രോയിനെ ആശ്രയിച്ചിട്ടില്ലേ, എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ അന്നത്തെ ഒരു കഥ. അതായത് ഇന്ന് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറി പറയാനായിട്ട് വരുന്നവർക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട ഫോർമാറ്റ് ഞാൻ പറയാം. അതായത് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് വേണ്ടേ, ഇന്ന് ഞാൻ തരാൻ പോകുന്ന അൽമറയ കാർ റെൻ്റലിൽ തരുന്ന 1 month കാർ സബ്സ്ക്രിപ്ഷൻ ആണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിലേക്ക് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു മെമ്മറി ദുബായ് മെട്രോ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ടത് ഹോം ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് അത്ര മതി, അല്ല ഞാൻ ആൻസർ പറഞ്ഞില്ലല്ലോ. ഹോം ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേര് അത്ര മതി, 0585829220. അതാണ് ഞാൻ ചോദിച്ച ചോദ്യം ചോദിക്കുമ്പോഴാണല്ലോ ഞാൻ മറ്റേ ഫോമാറ്റ് വരണേ. അപ്പോൾ ഹോം ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേര് മാത്രം അടിക്കുക. നിങ്ങൾക്ക് ദുബായ് മെട്രോയെ പറ്റി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇനി നിങ്ങൾക്ക് നേരിട്ട് വിളിക്കണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. ഡയറക്റ്റായിട്ട് നമ്മുടെ ടോൾ ഫ്രീ നമ്പർ 800-9220 എന്ന നമ്മുടെ നമ്പറിലേക്ക് വിളിക്കാമെന്നാണ്. എന്നെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ടേണിംഗ് പോയിന്റ്സിൽ, എൻ്റെ ജീവിതത്തിലെ ഗൾഫിലെ അല്ലെങ്കിൽ ഒരു പ്രവാസി ആയിട്ടുള്ള എൻ്റെ ടേണിംഗ് പോയിന്റ്സിലൊക്കെ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചതാണ് ദുബായ് മെട്രോ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് എനിക്ക് പറയാനാണെങ്കിൽ ഞാൻ ദുബായ് മെട്രോയിൽ രാവിലെ ഓഫീസിൽ പോകുന്നതും കറക്റ്റ് സമയത്ത് ഓഫീസിൽ എത്താനായിട്ട് എന്നെ സഹായിച്ചിരുന്നത് ദുബായ് മെട്രോ. മീഡിയയിൽ കയറിയ സമയത്ത് എൻ്റെ ആദ്യത്തെ ഓഫീസ് എന്ന് പറയുന്നത് ബർഷാ ഹൈറ്റ്സിലാണ്. അപ്പോൾ രാവിലെ 5 മണിക്ക് ഞാൻ ട്രെയിനിൽ കയറണമായിരുന്നു ആ സമയത്ത്. അപ്പോൾ 5 മണിക്ക് കയറണമെങ്കിൽ എൻ്റെ അല്ല, ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയും ആ മീഡിയയുടെ ഒരു പാഷൻ അന്നത്തെ സമയത്ത് ഞാൻ എൻ്റെ അലാം 3:30 3:30 അലാം അടിച്ചാലേ ഞാൻ 4 മണിക്കെങ്കിലും എണ്ണിക്കുള്ളൂ. 4 മണിക്ക് എണ്ണിയിട്ട് ബാക്കി എന്നിട്ട് വേണം 5 മണിക്ക് എനിക്ക് മെട്രോയിൽ കയറി മെട്രോയിൽ നിന്ന് നേരെ ബോഷാ ഹൈച്ചിലെത്തി. ഒരു 40 മിനിറ്റ്സ് വേണം. അപ്പം ആ ഒരു കാൽക്കുലേഷനിൽ നമ്മൾ രാവിലെ ഓടിക്കയറി വന്ന് എൻ്റെ ഇന്നും എത്ര ഞാൻ ഏതൊക്കെ കാറിൽ പോയി കഴിഞ്ഞാലും ആ ഒരു മെമ്മറി, സ്വീറ്റ് മെമ്മറി ഉണ്ടല്ലോ. അന്ന് ഞാൻ നമ്മൾ ആ ഒരു വിയർത്ത് നമ്മൾ ആ ഒരു മെട്രോയിൽ കയറി അവിടെ ചെന്ന് ഞാൻ നമ്മുടെ മീഡിയയുടെ ആ ഇനിഷ്യൽ ഡേയ്സ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ഗോൾഡൻ ഡേയ്സ് ആണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ എന്താ ലാപ്ടോപ്പ് മെട്രോയിൽ മറന്നു വെച്ചിട്ട് ഞാൻ പോയി. എനിക്ക് 1 മണിക്കൂർ ആകുന്നതിന് മുന്നേ തന്നെ ദുബായ് പോലീസ്, മെട്രോയിലുള്ള ദുബായ് പോലീസ് എനിക്ക് ലാപ്ടോപ്പ് കണ്ടെത്തി തന്നേക്കുന്ന സ്റ്റോറീസ് ഉണ്ട്. എനിക്കിവിടെ വെറ്റൊരു ടെസ്റ്റിമോണിയൽ കിട്ടിയത് അറിയോ, ദുബായ് മെട്രോ എന്നെ 3 സ്റ്റേജിലാക്കി കാണിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. അതായത് വെൻ ഐ വാസ് യങ് ആൻഡ് ദെൻ ഞാൻ ഒരു കൺഫ്യൂസ്ഡ് ടീനേജർ ആയ സമയത്ത് ആൻഡ് ദെൻ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന സമയത്ത് എന്ന് പറയുന്ന ഒരു എന്താ ഒരു ടെസ്റ്റിമോണിയൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് മെട്രോയുടെ എമർജൻസി ബട്ടൺ ഞാൻ ഞെക്കി, എന്നിട്ട് പാരൻസിനെ ഞാൻ ട്രബിളിലാക്കി എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഒരു കുറച്ച് കോൾസൊക്കെ വന്ന് എനിക്കൊന്ന് ലൈൻ കുറച്ച് ബിസി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. കുറച്ച് കോൾസ് ഞാൻ ബിസി നിങ്ങൾ ഒരുപാട് പേര് വിളിക്കുന്നതുകൊണ്ടാണ്. 800-9220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാന്നാണ്. ഓൾറൈറ്റ്, ഒരു കോളർ കണക്ട് ആയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഹായ്, ആരാണ്? അവിടെ റേഡിയോ വെച്ചിട്ടുണ്ടോ? ഒന്ന് റേഡിയോ ഒന്ന് ഓഫ് ആക്കൂ, ഒന്ന് ഒന്ന് കുറയ്ക്കൂ.
2: ഓക്കെ,
1: പേരെന്താണ്?
2: റിഫ്താൻ.
1: ഓൾറൈറ്റ്, പറയൂ. ദുബായ് നിന്നാണോ? ഉമൽകോയിലാണ്. എന്ത് ചെയ്യുന്നു റിഫ്താൻ? ശരി, ഓക്കെ. എന്താണ് ദുബായ് മെട്രോയിനെ പറ്റിട്ട് ഒരു സ്റ്റോറി പറയണ്ടോ?
2: ആക്ച്വലി ഞാൻ ഫസ്റ്റ് ദുബായിലായിരുന്നു.
1: ശരി,
2: ഞാൻ ആദ്യം ദുബായിൽ ആയിരുന്നു വർക്കിന് പോയിരുന്നത് മെട്രോയില്. അതൊരു മെമ്മറിയാണ് സത്യം പറഞ്ഞത്.
1: ശരി, എന്തെങ്കിലും മറക്കാനാവാത്ത മെമ്മറി ഉണ്ടോ? മെട്രോയിൽ കയറിയിട്ട് പോലീസ് പിടിച്ചതോ അങ്ങനെ?
2: പോലീസ് പിടിച്ചതൊന്നുമില്ല, ആക്ച്വലി റെഡ് ലൈനും ബ്ലൂ ലൈനും ഉണ്ടായിരുന്നില്ല, അത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു
1: സ്റ്റാർട്ടിങ്.
2: അത് എനിക്ക് ഇടക്കിടക്ക് മാറി പോവായിരുന്നു സ്റ്റാർട്ടിങ്ങില്.
1: ഓ ശരി, റഫ്താൻ യു എ കിഡ് ആണോ, ഇവിടെ ജനിച്ചു വളർന്നാണോ?
2: അല്ലല്ല, ഞാന് നാട്ടിലെത്താം.
1: ശരി ശരി, ഓക്കെ. എന്തായാലും അപ്പൊ അങ്ങനെ റെഡ് ലൈനും ബ്ലൂ ലൈനും ഒക്കെ കൺഫ്യൂഷൻ ആയി പോയിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ടോ ബുർജ് മഹലിൽ ഇറങ്ങിയിട്ട് താഴെ ഇറങ്ങിയിട്ട് നേരം എക്സിറ്റ് പോകാൻ നേരത്തെ നേരെ വീണ്ടും താഴെ വന്ന അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഹൺഡ്രഡ് പെർസെന്റേജ് വിളിക്കണം. ഇത് മാത്രല്ല, നിങ്ങൾക്ക് പല പല സ്റ്റോറീസ് പറയാനുണ്ടെങ്കിലും വിളിക്കാം. ഓൾവേസ് ഹോം ഈസ് ദേർ ഫോർ യു കേട്ടോ. എന്തായാലും മെസ്സേജ് അയക്കണേ, എന്നാലേ എനിക്ക് കോൺടസ്റ്റിലേക്ക് ഇടാൻ പറ്റുള്ളൂ. നമ്മുടെ ഫോമാറ്റ് മെസ്സേജ്
2: അയക്കാം.
1: താങ്ക് യു സോ മച്ച്. അങ്ങനെ റഫ്താനായിരുന്നു നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കോളർ. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
1: ഹായ്, ആരാണ്?
3: ഞാൻ റിയാസ് ആണ്.
1: റിയാസ്, പറയൂ റിയാസ്, എവിടുന്നാണ് വിളിക്കുന്നേ?
3: റിയാസിന്റെ
1: എന്താണ് മെട്രോ, ദുബായ് മെട്രോയിലുള്ള മെമ്മറി എന്താണ്?
3: മെട്രോന്റെ ഓർമ്മകൾ എനിക്ക് മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ
1: പറയൂ.
3: കാരണം മെട്രോയും ബസ്സും എല്ലാവർക്കും കണക്റ്റഡ് ആണല്ലോ. ഇപ്പോ ബസ് കയറി പോവാണെങ്കിൽ തന്നെ പിന്നെ ബസ് പോകാത്ത സ്ഥലങ്ങളിൽ മെട്രോ പോകുന്നുണ്ട്
1: തീർച്ചയായിട്ടും.
3: അത് മാത്രമല്ല പിന്നെ ജിജിക്കോ പെട്രോ സ്റ്റേഷൻ കഴിഞ്ഞ് അതും കഴിഞ്ഞ് വരെ നാലും സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ മെട്രോ കുറച്ച് ദൂരം പോകുന്നുണ്ട്.
1: ഓക്കെ,
3: അതായത് പിന്നെ ഇപ്പം പേര് മാറിയില്ല,
1: അതിന്റെ
3: തൊട്ട് മുമ്പുള്ള സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു ദീർഘദൂര യാത്ര നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിന് മുമ്പുള്ള സ്റ്റേഷനൊക്കെ ഒരു 5-4 മിനിറ്റ് ഗ്യാപ്പ് ആവും.
1: ഓക്കെ,
3: മൊത്തത്തില് നല്ലൊരു അനുഭവം തന്നെയാണ്, ഒരു സമയോചിതമായ യാത്ര അനുഭവം.
1: ഈ പണ്ടുണ്ടല്ലോ എന്നോട് ഈ ആദ്യ കാലഘട്ടത്തിൽ ചോദിക്കുന്ന സമയത്ത് മെട്രോ കയറുന്ന ആൾക്കാർ എന്താണേലും കുറച്ച് നടക്കേണ്ടി വരും, അത് വാസ്തവമാണ്. അപ്പൊ എന്നോട് ആരെങ്കിലും ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഞാൻ BMW-യിലാണ് വന്നത്, അതായത് ബസ്, മെട്രോ, വോക്ക്, ഈ മൂന്നെണ്ണം നമുക്ക് വേണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. ഓൾറൈറ്റ്, അപ്പൊ എന്താണേലും താങ്ക് യു സോ മച്ച് റിയാസ്.
3: എന്തായാലും
1: ഇത്രയും ലക്ഷറി ആയിട്ട് നീറ്റായിട്ട് കൊണ്ടുവന്ന് വേറെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്.
3: എന്തായാലും നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴേ മെട്രോ കയറിയോട്ട് നോക്കുമ്പോൾ എയർപോർട്ടിന്റെ അകത്ത് മെട്രോ വന്നത്,
1: അതെ,
3: അതൊട്ടും പ്രതീക്ഷയില്ല.
1: ടെർമിനൽ 3-ക്കകത്ത് അല്ലേ?
3: എന്താണേലും
1: താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ മെസ്സേജ് അയക്കാട്ടോ. അപ്പൊ എന്താണേലും റിയാസ് ആണ് വിളിച്ചത്. മറ്റൊരു കോളർ കൂടെ, ഗുഡ് മോർണിംഗ്, നമസ്കാരം.
4: ഹലോ
1: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ് അക്ഷയ്.
1: ഗുഡ് മോർണിംഗ്, നമസ്കാരം. ആരാണ്?
4: ഷാരോൺ ആണ്.
1: ഷാരോൺ, ഷാരോണെ റേഡിയോ ഇവിടെ വെച്ചിട്ടുണ്ടോ?
4: റേഡിയോ വെച്ചിട്ടില്ല.
1: ഓക്കെ, ശരി ശരി ശരി, പറഞ്ഞോളൂ ഷാരോൺ, എന്താണ് ദുബായ് മെട്രോയുടെ വിശേഷങ്ങൾ?
4: ദുബായ് മെട്രോ ഇവിടെ ജോലി വന്ന എല്ലാവർക്കും ദുബായ് മെട്രോ ഒന്ന് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവും. കാരണം ലൈസൻസ് ഒക്കെ എല്ലാവരും കുറച്ച് സമയം എടുക്കുമോ, എല്ലാം മെട്രോ.
1: അതെ,
4: ഞാനൊരു മെട്രോ
1: ഇപ്പോഴോ പഴയ നോയൽ കാർഡ് പേഴ്സിലുണ്ടോ?
4: ഇല്ല.
1: നമ്മള്
4: ഈ വെറും ക്രെഡിറ്റ് കാർഡുകൾ മാത്രമേ ഉള്ളൂ.
1: അതെ, അല്ല മറ്റേ സലീവുകാരൻ ചോദിക്കുന്നല്ലേ, റേഷൻ കടന്ന് പറഞ്ഞ് മണ്ണെണ്ണ മേടിക്കണോ എന്ന് പറഞ്ഞാല് നമ്മളത്. അല്ല സത്യം പറയട്ടെ, നമുക്ക് ചില സാഹചര്യത്തിൽ ഇത് വേണ്ടി വരും. നമ്മൾ എവിടെങ്കിലും ഒക്കെ ഒന്ന് കൊണ്ടിട്ട് മെട്രോ ആയിട്ട് പോയിട്ട് വരുന്നതായിരിക്കും ചില സാഹചര്യത്തിൽ എളുപ്പമായിട്ട് വരുന്നേ. എന്താണേലും നമ്മള്
4: അടക്കം എനിക്ക് ഏറ്റവും ആദ്യം വന്ന സമയത്ത് ഇവിടെ ഞെട്ടിടക്കായിരുന്നു. ആ സമയത്ത് ഞാൻ മെട്രോയിൽ കയറി ഉറങ്ങിപ്പോയി, എനിക്ക് ഇറങ്ങാനുള്ള കരാമേയോ.
1: എന്നിട്ട്
4: അത് പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ കേരളത്തിൽ.
1: ഓക്കെ,
4: അവിടെ ഇറങ്ങി കൈയുടെ പിന്നെ വേറെ പൈസ ഇല്ല, ആൾക്കാരില് ബാലൻസ് കഴിഞ്ഞു, പിന്നെ അക്കൗണ്ട് പതിനൊന്ന് കഴിഞ്ഞു, ഒരു 11 മണി
1: മാത്രമേ. അല്ല എന്തിനാ അവിടെ ഇറങ്ങി, അവിടെ തിരിച്ചു വന്നോടായിരുന്നോ?
4: ഞാൻ ആകെ കൺഫ്യൂസറായി, മെട്രോന് ടൈമിൽ മെട്രോ ഇനി ഇനി ഇല്ലാന്ന് ഒന്ന് വിചാരിച്ചു. 11 മണി തിരിച്ചു.
1: നോക്കുമ്പോ
4: കംപ്ലീറ്റ് ആഫ്രിക്കൻസ് അവിടെ.
1: എന്നിട്ട് പോയി
4: പിന്നെ കുറെ പെണ്ണുങ്ങള് ആഫ്രിക്കൻ വന്നിങ്ങനെ പറയുന്നു, അവരെല്ലാം ഇങ്ങനെ വെക്കുന്നുണ്ട്. ആദ്യം പോയി ഞാൻ കുറെ നടന്നു,
1: ശരി,
4: ഫോണിലാണെങ്കിലും ഫോണിൽ ബാലൻസ് ഇല്ല, ഒന്നുമില്ല, എന്ത് ചെയ്യും വിചാരിച്ചു. നടക്കുമ്പോ അവസാനം അപ്ഗ്രേഡ് അവിടെ എത്തി നടന്നിട്ട്, അവിടെ എത്തിയിട്ട് അവിടെ ഒരു മലയാളി ചേർന്ന ഉണ്ടോ ആരോ ആളെ തോന്നുന്നു പിന്നെ വിളിച്ചു ഫ്രണ്ട്സ് വിളിച്ചിട്ട് അവര് വന്നിട്ടാണ് വെക്കിയത്.
1: ശരി, എന്താണേലും നല്ല നടപ്പിന് കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. എന്താണേലും ഓരോരുത്തർക്ക് പറഞ്ഞ ഓരോ സ്റ്റോറീസ് ആണ്, ഷാരോന്റെ സ്റ്റോറിയാണ് പറഞ്ഞത്. താങ്ക് യു സോ മച്ച് ഷാരോൺ, രാവിലെ വിളിച്ചല്ലേ കേട്ടോ. എന്നാലും കീപ് ലിസണിങ് ഹോം 92.2 FM. മെസ്സേജ് അയക്കുക, എന്നാലും നമുക്ക് കോൺടസ്റ്റിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓൾറൈറ്റ്, അങ്ങനെ ഷാരോൺ ആണ് ഇപ്പൊ നമ്മളെ കണക്ട് ചെയ്തത്. നിങ്ങൾക്കും വിളിക്കാൻ നല്ല ഒരു ഷോർട്ട് സോങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും വരുന്നതാണ്. മെട്രോയിൽ പോയി പോലീസ് പിടിച്ച ആരെങ്കിലും ഉണ്ട്? എന്നെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഈ ലോകത്ത് പെടാത്ത ഒരു വള്ളിയുമില്ലേ, നമ്മൾ പറയത്തില്ലേ ഒരുപാട് വള്ളിയുള്ള പറമ്പിക്കൂടാണ് നടന്നു വന്നേക്കുന്നത് പറയുന്ന പോലെ എന്നെ പോലീസ് പിടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു സ്വീറ്റ് മെമ്മറിയാണ്. അത് വേറെ ഒന്നിനും അല്ല, റാൻഡം ചെക്കിംഗ് ആണ്. ഞാൻ പറയാം, എന്റെ സ്റ്റോറി പറയാം. ഇതുപോലെ മെട്രോ സ്റ്റോറീസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം 0585829220 ദുബായ് ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്താണ് ഈ മെസ്സേജിലേക്ക് നിങ്ങൾ കോൺടാക്ട്സിലേക്കൂടെ മെസ്സേജ് അയക്കേണ്ടത്.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: ഓൾറൈറ്റ്, ഞാൻ മുന്നേ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ജോയ് അൽകാസ് തരുന്ന 9 ഗ്രാം സ്വർണം 22 കാരറ്റ് ഗോൾഡിന്റെ ആ ഒരു ഷോർട്ട് ലിസ്റ്റിംഗിലേക്ക് പോകാനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ച ചോദ്യം സിമ്പിളായിരുന്നു, UAE ദിർഹംസ് ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ള കാര്യം. ഒരുപാട് പേര് കറക്റ്റായിട്ട് അയച്ചിട്ടുണ്ട്. പക്ഷെ പലരും ഈ എന്താ പറയുന്നത് HT ഒക്കെ നമ്മുടെ വേറെ കോൺടെസ്റ്റിന്റെ പ്രിഫിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കറക്റ്റായിട്ടുള്ള ഫോമാറ്റിൽ അയക്കണം എന്നുള്ളൊരു കാര്യം. ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. കുറേ പേര് 1971 അയച്ചിട്ടുണ്ട്. 1973 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഒരാൾ 2004 അയച്ചിട്ടുണ്ട്. നമ്മളിവിടെ വന്ന വർഷമല്ല ചോദിച്ചത്, ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷമാണ് ഞാൻ ചോദിച്ചത്. എന്താണേലും റാൻഡമൈസർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ജിൻസി ആണ്. ജിൻസി നമ്പർ എൻഡിങ് വിത്ത് 8086. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ജിൻസിയാണ് ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. നോക്കാം, ലെറ്റ് സീ. ജിൻസി ഭാഗ്യമുണ്ടെങ്കിൽ ജിൻസിക്ക് തന്നെയായിരിക്കും ആ ഒരു ഗോൾഡ് കിട്ടാനായിട്ട് പോകുന്നത്. കാത്തിരിക്കാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മുടെ സ്റ്റോറി, മെട്രോ സ്റ്റോറിക്ക് വേണ്ടി ഒരുപാട് പേരുടെ മെസ്സേജ് ഉണ്ട്. ഓൾറൈറ്റ്, നമുക്കൊരു ചെറിയൊരു ഷോർട്ട് ബ്രേക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് മെറ്റോ സ്റ്റോറീസുമായിട്ട് വരുന്നതാണ്.
1: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്ത്. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ September 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: ഞാൻ കാത്തിരിക്കും.
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
7: വലിമയുടെ ചാരത്ത്
6: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
9: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
10: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
11: ശ്രദ്ധിക്കണ്ട.
10: എടാ മോനെ, പോടാ, പോയി വണ്ടിയുടെ AC അടിച്ചു പോയി.
12: അണ്ണം പേടിക്കണ്ട,
13: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
10: അമ്പാണ്, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
11: അണ്ണ ശ്രദ്ധിക്ക.
14: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾഡ്രാസ് ഓട്ടോ AC പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾഡ്രാസ് .me.

0: 2.2 of your name, Ajay Akshay Uttaman, and the Instagram ID kuda ningal tag cheyanundengil one sammanam is waiting for you. Prize ningal wait cheyunnunde. Endaanale oru caller ennode join cheyunnunde. Very good morning. Namaskaram ഷഹീർ.
1: ഷഹീർ,
0: അങ്ങനെ മറ്റൊരു ഫൈൻ, ദുബായ് പോലീസ് പിടിച്ചൊരു ഫൈൻ കിട്ടിയ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ആക്ച്വലി നിങ്ങൾക്കും വിളിക്കാം 800-9220 നമ്മുടെ ലാൻഡ് ഫോൺ നമ്പറിലേക്ക്, ടോൾ ഫ്രീ ആണ്, നിങ്ങൾക്ക് വിളിക്കാം. ഷഹീറെ, സ്റ്റോറി പറ.
1: അതെന്താ, ഒന്നുമല്ല, ഞാൻ ആദ്യം അബുദാബിയിലെ വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ അവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ പുതിയ ജോലി ദുബായിൽ കിട്ടി. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് കയറിയതാണ്, ബസ് കയറിയിട്ട് ഇവിടെ നമ്മള് മെട്രോ
0: എടുത്തു. ശരി,
1: മെട്രോ കയറി നമ്മള് സംഭവം ഫസ്റ്റിലെ കയറുന്ന മെട്രോയില് അങ്ങനെ പഞ്ച് ചെയ്ത്. പക്ഷെ അത് സംഭവം പഞ്ച് കറക്റ്റ് ആയിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഫസ്റ്റിലെ കയറുന്നതല്ലേ.
0: അപ്പൊ ഡോറ് തുറന്നോ?
1: അല്ല, മറ്റോടുന്ന് ആ ഉള്ളു മറ്റുള്ളവരെ കൂടെ
0: കയറി അങ്ങ് പോയി.
1: അത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമിലാണ് കയറുന്നത്,
0: എനിക്കറിയില്ല.
1: അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി, എന്നിട്ട് നമ്മള് മെട്രോയിൽ നമ്മള് ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങിയപ്പോ പിന്നെ അവിടെ ഫസ്റ്റില് ആർടിയുടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു, അവരെ മെഷീനിൽ ചെക്കിംഗ് ഉണ്ടാവല്ലോ.
0: അവര് വന്നിട്ട് മറ്റേ ഹാൻഡ് ഹെൽഡ് മെഷീനില്
1: നോക്കിയപ്പോ
0: നോക്കുമ്പോ ഇന്റെ പഞ്ചിങ് അല്ല. എത്തു പറഞ്ഞു രണ്ട് തമ്പാനൂര് എന്ന് പറഞ്ഞ
1: തമാശ അല്ല. ഇപ്പൊ നമുക്ക് അങ്ങനെ 150 ഒതുക്കി.
0: എന്നിട്ട് എവിടെ ഈ ഫൈൻ എവിടെ കൊണ്ട് അടച്ചേ?
1: അല്ല, അത് അപ്പൊ തന്നെ അവരതില് അന്ന് അവര് പേ ചെയ്യാൻ കയ്യിൽ കൊടുത്തു.
0: ഓ ശരി, അങ്ങനെയാണല്ലേ.
1: കയ്യിൽ നിന്ന് അവിടുന്ന് കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളു, കാരണം നമ്മള് ദുബായിൽ നിന്ന് അബുദാബിയിൽ നിന്ന് കയറിയാണ് കുറച്ച് കയ്യില് ക്യാഷ് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പൈസ അങ്ങനെ കൊടുത്ത് കയ്യും കാലൊക്കെ പിടിച്ചിട്ട്.
0: ഓ ശരി, എന്താ ചെയ്യല്ലേ.
1: നമുക്ക് ഇപ്പൊ നമുക്ക് കോമഡി തോന്നി, അന്ന് നമ്മള് കുറച്ച്
0: പിന്നല്ലേ പിന്നല്ലേ. എന്താണേലും എനിക്കൊരു ഇതുണ്ടായിരുന്നു, അങ്ങനെ ഫൈൻ അടിച്ചാ പൈസ എവിടാണ് കൊണ്ട് അടക്കേണ്ടത്, അതും ഇപ്പൊ എനിക്ക് ക്ലിയർ ആയി കേട്ടോ. എന്താണേലും ഷഹീർ, താങ്ക് യു സോ മച്ച്.
1: ഇപ്പൊ ബൈ മെഷീനാണോ എങ്ങനെയാണോ അറിയില്ല, അന്ന് പിന്നെ അവരുടെ കയ്യിൽ തന്നെയാണ് കൊടുത്തത്. ഇപ്പൊ തന്നെ ഇപ്പോഴല്ല, ഒരു 5-6 വർഷമൊക്കെ മുന്നേയാണ് അന്ന് അവരുടെ കയ്യിൽ തന്നെയാണ് കൊടുത്തത്.
0: ശരി ശരി, ഓൾറൈറ്റ്. എന്താണേലും മനോഹരമായ സ്റ്റോറി പങ്കുവെച്ചതിനായിരുന്നു നന്ദി. ലൈസൻസ് ഉണ്ടോ ഇന്ന്? ഓ ശരി ശരി ശരി ശരി, ഓൾറൈറ്റ്. നമുക്ക് നോക്കാം, ചിലപ്പോ ഒരു മാസത്തേക്കുള്ള അൽമറയുടെ ആ ഒരു റെന്റൊക്കെ സൗജന്യമായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്, നോക്കാം നമുക്ക് കേട്ടോ.
1: ഓൾറൈറ്റ്,
0: താങ്ക് യു സോ മച്ച്. അങ്ങനെ ഷഹീർ ആയിരുന്നു ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. മറ്റൊരു കോളർ, ഹലോ. കട്ടായോ? കട്ടായ തോന്നുന്നു. ഓൾറൈറ്റ്, ഹലോ, നമസ്കാരം.
2: ഹലോ
0: ഹലോ
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, പറയൂ, ആരാണ്?
2: റഹീമാണ്.
0: റഹീം പറയൂ. റഹീം, എന്താണ് മനസ്സിലുള്ള ദുബായിയുടെ മെട്രോയുടെ സ്റ്റോറി എന്താണ്?
2: ഞാൻ ഒരു വട്ടം എന്താണ് എയർപോർട്ടിലേക്ക് പോയതാ.
0: ഓക്കെ,
2: എയർപോർട്ടിൽ പോയി ഞാൻ റോങ് ടെർമിനലിൽ പോയി,
0: ഷൂലേക്ക്
2: പോയത്. ആ വീക്ക് ഡേയ്സില് ആഫ്റ്റർനൂൺ ആയിരുന്നു.
0: എന്നിട്ട് അല്ല, സത്യത്തിൽ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോയതാണോ?
2: അല്ല, മെട്രോനല്ല പോയത്, കാറിൽ ഫ്രണ്ട് ഡ്രോപ്പ് ചെയ്ത് ടെർമിനൽ 2. ഞാന് അവിടെ എത്തിയൊരാറിയുന്ന ടെർമിനൽ അല്ല സോറി ടെർമിനൽ 1 പോയി, കാറ് ഡ്രോപ്പ് ചെയ്ത് ഫ്രണ്ട് പോയി. ഞാന് അവിടെ എത്തിയൊരാറിയുന്ന ടെർമിനൽ 2 ആണ് എന്റെ.
0: ഓക്കെ,
2: പാസഞ്ചറിന്റെ ടെർമിനൽ ടെർമിനൽ 2 ആണ് എന്നേരം അവിടുന്ന് അറിയുന്നത് കൗണ്ടർ എത്തിയത്.
0: ഓക്കെ,
2: ശ്രദ്ധിച്ചായിരുന്നില്ല.
0: ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു?
2: അത് കഴിഞ്ഞ് ഞാൻ ഇത് നോക്കുമ്പോ എന്നോട് പറഞ്ഞ് ഫാസ്റ്റ് അവിടെ എത്തണം. അപ്പം ലൊക്കേഷൻ നോക്കുമ്പം 1.5-3 മണിക്കൂർ ട്രാവലിംഗ് ആയിരിക്കും, ട്രാഫിക് ടൈം ആയിരുന്നു.
0: ശരി,
2: ടാക്സി പോവുകയാണെങ്കിൽ 1.5-3 മണിക്കൂർ എടുക്കും.
0: ശരി,
2: ടെർമിനൽ 2 ലേക്ക്.
0: ശരി,
2: അപ്പൊ അത് 30 kg ലഗേജ് ഹാൻഡ് ബാഗ് എല്ലാം കൂടി എടുത്ത് മെട്രോന് ഗാഡി കയറി അവിടുന്ന് അബുദാബിയിൽ പോയി ഇറങ്ങി അവിടുന്ന്
0: ദുബായ് മെട്രോ രക്ഷിച്ച ഒരു ഫ്ലൈറ്റ് യാത്രയുടെ കഥ കൂടെയാണ്. ബ്യൂട്ടിഫുൾ, അത് സംഭവം ബ്യൂട്ടിഫുൾ. കലക്കി, ഞാൻ ആദ്യം പറഞ്ഞു വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇത് എന്താണ് പറയുന്നത്, പക്ഷെ കലക്കി, സൂപ്പർ സ്റ്റോറി കേട്ടോ.
2: നമുക്ക് ഫോണ് ഫസ്റ്റ്
0: കിട്ടിയ ഇത് നിങ്ങളുടെ ഹോമാണ്, അതൊന്നൊരു വിഷയമല്ല, അത് എല്ലാവരുടെയുള്ള വിഷയമാണ്. ചില്ലാവ് കേട്ടോ. അടിപൊളിയാവട്ടെ.
2: അതെ, ഇനി കേൾക്കുന്നാക്കും അങ്ങനെ യൂസ് ചെയ്യാലോ.
0: തീർച്ചയായിട്ടും.
2: ട്രാഫിക് ടൈമിൽ ഞാൻ കുറെ കഷ്ടപ്പെട്ടു, ലഗേജും ഇതെല്ലാം എടുത്തിട്ട് മെട്രോ പോവാൻ കഷ്ടപ്പെട്ടായിരുന്നാലും രക്ഷിച്ചു, ആ ടിക്കറ്റ് ബുക്ക് ചെയ്യായി.
0: തീർച്ചയായിട്ടും, എന്തായാലും അടിപൊളി. അപ്പൊ എന്തായാലും മെസ്സേജ് അയക്കാം.

0: കോണ്ടസ്റ്റിൽ കൂടെ എൻ്റർ ആവാം കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്താണെങ്കിലും അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയുടെ കിട്ടുക. എന്തായാലും നമുക്ക് ട്രാഫിക് സിറ്റുവേഷൻ ഒന്ന് നോക്കി വരാം, ഓടി വരാം. സിറ്റ് ബാക്ക് ഹോം 92.2 FM ഒരുപാട് കോൾസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ട്രാഫിക് അപ്ഡേറ്റ് നോക്കിയിട്ട് ഞാൻ ഓടി വരാം കേട്ടോ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രാഫിക് അപ്ഡേറ്റ്
3: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
0: ദുബായ് മെട്രോയിൽ പോകുന്നവർക്ക് ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടായില്ല, പക്ഷേ കാറി പോകുന്ന നമുക്ക് എല്ലാവർക്കും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് നല്ല രീതിയിൽ കൺജഷൻ ആണ്. അത് എനിക്കൊന്ന് രാവിലെ എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ അൽക്കിൽ റോഡ് 2 and 4 ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് രാവിലെ കാണുന്നത്. എനിക്കൊന്ന് എമിറേറ്റ്സ് റോഡ് ഒഴിച്ച് ബാക്കി എല്ലാ റോഡുകളും നല്ല രീതിയിൽ കൺജസ്റ്റഡ് ആയിട്ടാണ് രാവിലെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ദേദ് റോഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷെയ്ഖ് സയ്യിദ് റോഡും വലിയ പ്രശ്നമില്ല, പക്ഷെ ബാക്കിയുള്ള എൻറ്റയർ സ്ട്രെച്ച് റോഡുകൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ലോങ് സ്ട്രെച്ച് തന്നെയാണ് ആ സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ. ഒരുപാട് നിങ്ങൾ ശ്രദ്ധിച്ച ഒരുപാട് വെഹിക്കിൾസ് റോഡിലേക്ക് വന്ന ഒരു ഫീല് നമുക്ക് ഈ ഒരു ആഴ്ചയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ മാത്രം തോന്നലാണെന്നൊന്നും അറിയില്ല, എനിക്കങ്ങനെ രാവിലത്തെ സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് തോന്നി സ്ലോ മൂവിങ് ട്രാഫിക് കാണുന്നത് കേട്ടോ. എവിടെയെങ്കിലും കൺജഷൻ ആയിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഞാനിവിടെ ഉണ്ട്. ജസ്റ്റ് ഒരു മെസ്സേജ് തന്നാൽ മതി, മറ്റുള്ളവരിലേക്ക് നമുക്ക് അറിയിക്കാം.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 in GCC. TNC apply.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ.
6: തമിഴ് ഹിറ്റ് ഓഫ്

0: ஆளு.
1: 922 மெட்ராஸ் மெயில் டபுள் ஹிட் ஆஃப் தி ஹார்ட். You're tuned into Home 92.2 FM. Home is a feeling.
2: அம்மா ஆக்சுவலி ஒரு சோலோ ட்ரிப் போயிருக்கோம்.
3: അഭിനയചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
2: നമ്മള് സ്വപ്നം കാണുന്ന പോലെ ഒന്നുമല്ല ജീവിതം, നമ്മള് സ്വപ്നം കാണുന്ന പോലെ തന്നെ.
3: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
4: മുന്നോട്ട് പോയാല് കയ്യിൽ ഇരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
3: September 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
7: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
9: ലൈസൻസ് ഉണ്ടായിട്ട് കാർ ഇല്ലാത്തതല്ലേ?
10: അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട.
11: യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
12: ഏറ്റവും
13: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
14: You are listening to Home 92.2 FM. Home is a feeling.
15: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
16: All right, agar nauk pettanoru 1 2 metro storyoda kekkam. Very good morning. Namaskaram.
17: Ah, namaskaram. Good morning.
16: Pariyu Esa Ahmed. Pariyu, endada metro story?
17: പറയാം, ഞാനും വൈഫോട് ഉണ്ടായിരുന്ന സമയത്തായിരുന്നു. അവൾ ഇവിടെ വന്ന ആദ്യമായിട്ടാണ്. അപ്പൊ ഞാൻ പുറത്ത് അങ്ങനെ അധികം പോയിട്ടുള്ള ജസ്റ്റ് കാറിലേക്കേ പോയിട്ടുള്ളൂ. മെട്രോയിൽ ആദ്യമായിട്ട് കയറുമ്പോഴാണ് ഞാനും വൈഫും കൂടെ ബുർജിമാൻ മെട്രോയിൽ നിന്നാണെന്ന് തോന്നുന്നു കയറിയത്. കയറിയ പെട്ടെന്ന് തിരക്ക് കുറവുള്ള പാട്ടിലൂടെ കയറി, അകത്ത് കയറിയിട്ട് ഡോറിൽ നോക്കിയപ്പോഴാണ്, ഒന്നിന്റെ സ്റ്റോപ്പ് കഴിഞ്ഞു, നോക്കിയപ്പോഴത്തേക്കാണ് അവിടെ ഗോൾഡൻ കാർഡ് അത് എഴുതി
16: വെച്ചിരിക്കുന്നത്.
17: അങ്ങനെ അപ്പൊ തന്നെ അബദ്ധം മനസ്സിലായി. ഞാൻ ജസ്റ്റ് അപ്പൊ തന്നെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി അടുത്ത ബോഗിലോട്ട് കയറി, നോർമലിലോട്ട് കയറി, ജനലിലോട്ട് കയറി, ഒരു അടുത്ത സ്റ്റോപ്പിൽ കറക്റ്റ് എന്തോ ഭാഗ്യം ഞാൻ ഇറങ്ങിയത്. അടുത്ത സ്റ്റോപ്പിൽ നോക്കിയപ്പോഴത്തേക്ക് ഈ ഇൻസ്പെക്ഷൻ ആൾ കയറി.
16: ആക്ച്വലി അതിൽ കൂടെ തന്നെ പോവാട്ടോ, അവിടെ ഒരു ചെറിയ ഡോർ ഉണ്ട്, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടെ തന്നെ പാസ്സാകാന്നാണ്. ഇതെല്ലാം നമ്മള് ദുബായ് എല്ലാം നമ്മളെ
17: അല്ല,
16: പക്ഷെ ഇപ്പൊ കാർ ഓടിച്ചാണോ പോകുന്നത്?
17: ഇപ്പൊ കാറ് മേടിക്കും, ജസ്റ്റ് അങ്ങോട്ട് കിടക്കും, പോണെങ്കിൽ അങ്ങനെ പോകലുണ്ട്.
16: ശരി ശരി, എന്തായാലും
17: ബ്യൂട്ടി, അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ആദ്യം മെട്രോയിൽ കുറച്ച് പോകാനൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഞാൻ അങ്ങനെ പോകാനുണ്ട്.
16: നല്ലൊരു
17: തീർച്ചയായിട്ടും.
16: ഹലോ, ഗുഡ് മോർണിംഗ്. ഹായ്, ആരാണ്?
0: സുബ്രഹ്മണ്യനാണ്. കട്ടായിപ്പോ ഞാൻ മെട്രോന്റെ കാര്യം പറയാനാണ് വിളിച്ചത്. കാര്യം നമ്മൾ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്, നമുക്ക് മെട്രോ എത്രയും നമ്മള് സേഫായിട്ട് കെയർ ചെയ്യുന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി
16: വിളിച്ചത്.
0: അതായത് നമ്മുടെ കൃത്യമായി ഡേറ്റിംഗ് കയറുമ്പോൾ നമ്മളൊരു ഇവിടെ ഒരു മഴ വന്നല്ലോ, ഭയങ്കരമായിട്ടുള്ള മഴയും കാര്യങ്ങളും വന്ന സമയത്ത് എനിക്ക് എന്റെ ഓഫീസ് ജബലാലിയിലായിരുന്നു. അങ്ങനെ എനിക്ക് എന്റെ വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയിൽ ഞാൻ ജബലാലിയിൽ പോയിട്ട് പോകുന്ന സമയത്ത് ഞാൻ മഴയത്ത് കണ്ണമായി നനഞ്ഞു. അങ്ങനെ ജബലാലിയും മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് എന്റെ ഡ്രസ്സൊക്കെ ഞാൻ പിഴിഞ്ഞൊക്കെ നേരാക്കി വെച്ച് തുടങ്ങിയിട്ട് കണ്ണട ഞാൻ മറന്നു വെച്ചു. കണ്ണട വെച്ച് മറന്ന സ്ഥലം എന്ന് വെച്ചാൽ നോർമൽ കാര്യമാണ്, പക്ഷെ ഞാൻ വെച്ച സ്ഥലം സാധാരണക്കാർ ഒരാൾക്കും കാണാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ആ തിരക്കിൽ ഞാൻ എനിക്ക് ഓഫീസിൽ പോകാനും പറ്റില്ല. പിന്നെ അവിടെ നിന്നോട്ട് വണ്ടി പോകാൻ ഒരു മാർഗ്ഗമില്ലാതെ ഞാൻ തിരിച്ചു പോന്നു. തിരിച്ചു പോകുന്ന എപ്രാവശ്യം ഇടയ്ക്ക് ഞാൻ ഏകദേശം ഞാൻ അൽമാരയിലെത്തി ഇങ്ങനെ വെച്ച് നോക്കിയപ്പോ എന്റെ കന്നഡ ഇല്ല. കാരണം കന്നഡ ഇല്ലെങ്കിൽ എനിക്ക് ഞാൻ ഡ്രൈവിംഗ് ചെയ്യാൻ നടക്കും ചെയ്യാം, പക്ഷെ എങ്കിൽ പോലും കന്നഡ എനിക്ക് ആവശ്യമാണ് അതിന് വെക്കുന്നു മാത്രം. അങ്ങനെ പിന്നെ ആ മഴ സമയത്ത് എനിക്ക് തിരിച്ചു പോകാൻ എനിക്ക് പറ്റാത്ത അവസ്ഥ ഞാൻ വിചാരിച്ച്. അപ്പൊ എനിക്ക് ആദ്യം ഒന്നും ഓർമ്മയില്ല, പിന്നെ ഇങ്ങനെ ഓർത്തോർത്തെടുത്തോ പറഞ്ഞ് മെട്രോയിലാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ആ സ്റ്റേഷൻ എവിടെയെങ്കിലും അത് മിസ്സായി പോയിട്ടുണ്ടാവും, എന്നാലും ഒന്ന് പോയി ചോദിച്ചതാണ്. പിറ്റേ ദിവസം ഞാൻ ചെന്ന് ചോദിച്ചപ്പോ കൃത്യമായിട്ട് ആ സാധനം എടുത്തു വെച്ചിട്ട് അവര് ആ സാധനം എനിക്ക് തിരിച്ചു തന്നു. അതോടൊപ്പം എന്റെ എന്തിനോ ശരി മറ്റുള്ള എല്ലാ കാര്യങ്ങളും, ഇവ ഒരു കന്നഡയാണ് എങ്കിൽ പോലും ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് അവര് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു. അത് മറ്റുള്ള കയ്യില് എത്തിപ്പെടാതിരിക്കുന്ന രൂപത്തിലുള്ള കെയറും എമിനസേഡി മറ്റുള്ള കാര്യങ്ങളെല്ലാം സാധാരണ പേര് കന്നഡ പോയാൽ ചെന്ന് ചോദിച്ച് തിരിച്ചു കൊടുത്തു, പക്ഷെ അങ്ങനെയില്ല. അത്രയും വളരെ സിസ്റ്റമാറ്റിക് ഉള്ള ഫംഗ്ഷൻ ആണ് ഈ മെട്രോയിൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വളരെ ഒരു വിശ്വാസമാണ്, ഇവിടെ എന്ത് സംഭവിച്ചാലും നമ്മള് ഇവിടുത്തെ ഗവൺമെന്റ് അതോറിറ്റി ഇവിടുത്തെ നിയമം നമ്മളെ സംരക്ഷിക്കപ്പെടുന്നുള്ള ഒരു വിശ്വാസം. സന്തോഷം പങ്കുവെക്കാനാണ് ഫാമിലി.
16: ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കേട്ടോ. എന്തായാലും നമുക്ക് മെസ്സേജ് അയക്കാം, കോൺഗ്രസിലേക്ക് പങ്കെടുക്കാം, മെസ്സേജ് കൂടെ അയക്കുക കേട്ടോ. രാവിലെ ഓരോരുത്തരും വിളിക്കുന്നത് ലാസ്റ്റ് ഒരു കോളറിലൂടെ എടുക്കാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം, ആരാണ്?
12: ഹലോ മോർണിംഗ്.
16: യെസ്, ആ എനർജി എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ വോളി വിക്ഷേപത്തിൽ കുറച്ചൊക്കെ
12: കണ്ടിന്യൂ വണ്ടി കണ്ടിന്യൂ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ.
16: സോറി, ലൈൻ ബിസി ആയതുകൊണ്ടാണ്. പറയൂ, എന്താണ് ദുബായ് മെട്രോയുടെ സ്റ്റോറി?
12: ദുബായ് മെട്രോയുടെ സ്റ്റോറി ഒത്തിരി ഉണ്ട്. ഞാനും വൈഫോടെ ആദ്യമായിട്ട് ദുബായിൽ എത്തിയത് ഒരു 4 വർഷങ്ങൾക്ക് മുമ്പേ ആണ്. ആ ടൈമില് ഫസ്റ്റ് അറിയാതെ ഈ ഓൾസോൺ ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഇതൊക്കെ എടുക്കുന്നല്ലേ. നമ്മുടെ ടോൾക്കാരുടെ ബാലൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കാർഡ് എടുത്തിട്ട് അവർക്ക് ജോലി ഇല്ലാത്ത സമയത്ത് നമ്മള് കൊറേ
16: പോയിട്ടുണ്ടാകും.
12: സർവോപരി നിങ്ങൾ കുറച്ചും പേര് ചോദിച്ചാല് എന്താ പറയാ, പോലീസ് പിടിച്ചിട്ടുണ്ടോ എന്ന്
16: ചോദിച്ചില്ലേ.
12: എനിക്ക് പറയാ പോലീസല്ല, മറ്റേ നോൾക്കാട് ചെക്ക് ചെയ്യാണ്ട് ആള് വരുത്തില്ലേ. ഞാൻ ഷറഫ് ഡി ജെ ചാടി മറ്റേ VIP ഒരു ക്യാബിൻ ഉണ്ടല്ലോ
16: ഗോൾഡില്,
12: അതില് കേറിയിട്ട് അതിന്റെ അകത്തോടെ മറ്റേ സ്ലൈഡ് ചെയ്തിട്ട് അകത്തോട്ട് നടക്കാലോ.
16: അതെ അതെ,
12: അങ്ങനെ തിരക്കാറ് അങ്ങനെ പോവാന്നുള്ള രീതിയിലാണ് കേറിയത്. പക്ഷെ കറക്റ്റ് ആളുടെ മുന്നിൽ ചെന്നു, ആളെന്നെ തൂക്കി അവിടുന്ന് നേരെ ബുർജുവാനിൽ ഇറക്കി ഒന്ന് നോക്കണ്ട ഫൈൻ അടച്ചോളാൻ പറഞ്ഞു.
16: എത്ര രൂപ അടപ്പിച്ചു?
12: ഓ, എന്തിറക്കാനാ അന്ന് വന്ന് ജോലി അങ്ങോട്ട് കേറിയുള്ളു. ഞാനവിടെ കണ്ണൊക്കെ കലക്കി അവരോട് പറഞ്ഞു പങ്കുവേ ഒന്ന് ജോലി ഒന്നും ഇല്ല, മറ്റേ ശ്രീലങ്കാന്ന് പറഞ്ഞല്ലേ ഊര് തന്നെയൊരു ഓട്ടം
16: കീശലിട്ടോണ്ടിരിക്കുന്നത്.
12: എനിക്ക് സത്യം, എന്റെ വിപ്പ് കണ്ടിട്ടാണോ അല്ലെന്നുണ്ടെങ്കിൽ എന്റെ പേസ് കണ്ടിട്ടാണോ എന്ന് അറിയത്തില്ല.
16: ദുബായി നമ്മളെ ചേർത്ത് പിടിക്കുന്ന പല രീതികളുണ്ട് അല്ലേ. മനോഹരമായിട്ടാണ്
12: അന്ന് അടിച്ചിരുന്ന എങ്ങനെ പോയാലും ഒരു 10-250 തരം സിസ്റ്റം അവരെന്നെ തിരിച്ചു വിട്ടു.
16: അതെ അതെ, ഗോൾഡ് കമ്പാർട്ട്മെന്റിൽ ആയതുകൊണ്ട് ഇച്ചിരി കൂടുതലാണ് അവിടുത്തെ ഫൈൻ കിട്ടുക. എന്താണേലും താങ്ക് യു സോ മച്ച്. നാട് എവിടെയാണ്?
12: ശരിക്കും പറഞ്ഞാല് ഇത് ഈ ഒരു സ്റ്റോറി അല്ലാതെ ഞങ്ങളുടെ ലൈഫിൽ, ഞാനിപ്പോ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്, പക്ഷെ ഞങ്ങള് വന്ന് ഇറങ്ങി എന്താ പറയാ നമ്മുടെ കരാമയിലൊക്കെ അല്ലേ, ഈ അമ്മ കുട്ടിയെ സ്കൂളിൽ വിട്ടിട്ട് കാത്തിരിക്കുന്നില്ല. അതുപോലാണ് എന്റെ വൈഫ് ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് കാത്തിരിക്കും മെട്രോയുടെ താഴെ.
16: അവരുടെ
12: കടയുടെ സൈഡിലൊക്കെ നമ്മളിരുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോ ശരിക്കും പറഞ്ഞ ഞാനത് ഇങ്ങനെ ഓർക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കണ്ടിന്യൂ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നത്.
16: ഓ മൈ ഗോഡ്, എനിക്ക് ഗൂസ് ബംസ് ആണ് കേട്ടോ. ഞാൻ ആ വിഷ്വൽ ഇന്ന് കാണുമായിരുന്നു മനസ്സിൽ, ഒരുപാട് സന്തോഷം. കാരണം അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിപ്പോയി. കാരണം എന്താണെന്നറിയോ,
12: ഈ നമ്മുടെ ദുബായ് മെട്രോ അല്ലാതെ തന്നെ എയർപോർട്ട് DXP അടിയിലുള്ള മെട്രോയില് എല്ലാം നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എയർപോർട്ടിൽ.
16: ഓ ശരി ശരി.
12: അപ്പൊ അതെല്ലാം ഇങ്ങനെ ഓടി മറയുകയായിരുന്നു നിങ്ങളുടെ പ്രോഗ്രാമിലൂടെ.
16: അല്ല തീർച്ചയായിട്ടും, കാരണം എന്താ പറയുക, മെട്രോ നമുക്ക് തന്നേക്കുന്ന നമ്മുടെ പലരുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ള ഒരുപാട് പ്രതീക്ഷകൾ നമുക്ക് തന്നിട്ടുള്ളതാണ്. ഫസ്റ്റ് ജോലിക്ക് പോകുന്ന ഒരു പക്ഷേ ഒരു മെട്രോയിലായിരിക്കാം, അത് നമ്മുടെ സ്വപ്നം കണ്ടുകൊണ്ട് ആ മെട്രോയിൽ നീല മെട്രോയിൽ കയറി പോകുന്നത്. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ, എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് ആയിട്ടുണ്ട്. മെസ്സേജ് അയക്കുക, എന്തായാലും മെസ്സേജ് അയക്കുക, കോൺടസ്റ്റിൽ എൻട്രോൾ ആവുക കേട്ടോ. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരുപാട് ബ്യൂട്ടിഫുൾ സ്റ്റോറീസ് ആണ് ദുബായ് മെട്രോയെ പറ്റി നമ്മൾ ഇന്ന് കേട്ടത്. ആൻഡ് ഐ എം ഫീലിംഗ് സോ ഹാപ്പി, ഒരുപാട് പേരെ ഇന്ന് എനിക്ക് എടുക്കാൻ പറ്റി. എന്താണേലും മറ്റൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. നമ്മൾ ഞാൻ ഇനി വരും, എന്തായാലും ഒരു പാട്ട് കേട്ടിട്ട് ഓടി തിരിച്ചു തരാം. കുറെ നേരമായി കുറെ പേരോട് സംസാരിച്ചിട്ട് ഞാൻ ഇവരെയൊക്കെ ഒന്ന് നമ്മുടെ കോൺടസ്റ്റിലേക്ക് ഒന്ന് എൻട്രോൾ ചെയ്യട്ടെ കേട്ടോ.
18: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിണറായി വിജയനെതിരായ ഇഡിയുടെ കത്ത് കരുതലോടെ പോലീസ്, റിപ്പോർട്ടർ വിജിലൻസിലേക്ക്. ഇഡി നിർദ്ദേശത്തിൽ UDF സർക്കാർ പിണറായിക്കെതിരെ കേസെടുക്കുമോ, കേരളം ഉറ്റുനോക്കുന്നുവെന്ന് MV ഗോവിന്ദൻ. ഇഡിയുടെ കത്ത് ലഭിച്ചതായി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ സുരക്ഷാ വീഴ്ച. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജിക് ഇടപാടിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുൻമന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെ കേസെടുക്കണമെന്ന കേരള പോലീസിനുള്ള ഇഡിയുടെ നിർദ്ദേശം വിജിലൻസിലേക്ക്. റിപ്പോർട്ട് പരിഗണിക്കേണ്ടത് വിജിലൻസ് ആണെന്നാണ് പോലീസിന്റെ നിലപാട്. DGP ഇഡി റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി. റിപ്പോർട്ടിലെ ശുപാർശ, അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാണ്. വിജിലൻസിന് ഈ റിപ്പോർട്ട് എപ്പോൾ കൈമാറണമെന്ന് തീരുമാനിക്കേണ്ടത് കേരള സർക്കാരാണ്. നിയമോപദേശം തേടുമോ മുതലായ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയാലോചനയിൽ തീരുമാനമെടുക്കുമെന്നാണ് വിവരം. പിണറായി വിജയനെതിരായ കേസെടുക്കുന്നതിൽ നിയമോപദേശത്തിനും കൂടിയാലോചനകൾക്കും ശേഷമാകും കേരള സർക്കാർ തീരുമാനമെടുക്കുക. അതിവേഗം കേസെടുത്താൽ BJPയുമായുള്ള ഡീൽ എന്ന ആക്ഷേപം CPM ഉയർത്തും എന്നത് സർക്കാരിന് മുന്നിലെ വെല്ലുവിളിയാണ്. CPM തിരുത്തലിലേക്ക് നീങ്ങുന്നതിനിടെയുള്ള ED നീക്കം പിണറായി വിജയന് വലിയ അഗ്നിപരീക്ഷയാണ്. എന്നാൽ രാഷ്ട്രീയ പ്രേരിത നടപടി എന്ന നിലയ്ക്ക് പ്രതിരോധം തീർക്കാനാണ് CPMന്റെ തീരുമാനം. CMRL എക്സാലോജിക്ക ഇടപാടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച കത്ത് ലഭിച്ചുവെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇഡിയുടെ കത്ത് ലഭിച്ചു, DGPക്ക് കത്ത് ലഭിച്ചു. DGP പരിശോധിച്ച ശേഷം ഹോം സെക്രട്ടറിക്ക് നൽകി. ഹോം സെക്രട്ടറി പരിശോധിച്ച ശേഷം റിപ്പോർട്ട് നൽകും. നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. ED അന്വേഷണ ശേഷം നൽകിയ കത്താണ്, അതിന് തള്ളിക്കളയാൻ കഴിയില്ല. ഹോം സെക്രട്ടറിയുടെ ശുപാർശയ്ക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. മുഖ്യമന്ത്രിയുമായി കൂടി ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സംസ്ഥാന തലത്തിൽ തുടർ നിയമ നടപടികൾക്ക് സാധ്യത ഒരുങ്ങുകയാണ് ഇതോടെ. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. PMLA സെക്ഷൻ 66(2) പ്രകാരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് DGPക്ക് റിപ്പോർട്ട് കൈമാറിയതെന്നാണ് വിവരം. CMRL എക്സാലോജിക്ക കേസിൽ ED നീക്കം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അന്വേഷണം പിണറായി വിജയനിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നിലവിലെ ഭരണകക്ഷി നേതാക്കൾ ഉൾപ്പെടെ CMRLന് പണം നൽകിയ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെന്ന് MV ഗോവിന്ദൻ. ഭരണം മാറിയതുകൊണ്ട് UDF രാഷ്ട്രീയ പകപോക്കലിന് തയ്യാറാകും. അതാണിപ്പോൾ ED വന്നിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ED ഇപ്പോൾ സർക്കാരിനോട് അന്വേഷണം ആവശ്യപ്പെടുന്നത്. ED നേരിട്ട് പോയാൽ കോടതി തള്ളും എന്നതുകൊണ്ടാണ് സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. സർക്കാരിന് നഷ്ടവും തനിക്ക് ലാഭവും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതിനൊരു തെളിവും കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. വിജിലൻസ് തന്നെ തള്ളിയ കേസാണിത്. വളഞ്ഞ വഴിയിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ED എന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. കരുവന്നൂർ ബാങ്കിൽ നേരിട്ട് ഉത്തരവാദികളായവരെ മാപ്പ് സാക്ഷികളാക്കുകയും പാർട്ടി നേതാക്കളെ പ്രതികൾ ആക്കുകയും ചെയ്തവരാണ് ED. സർക്കാർ തലത്തിൽ ഒരനുകൂല്യവും CMRLന് നൽകിയിട്ടില്ല. ഒന്നുമില്ലാതെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മുന്നോട്ടു പോവുകയാണ് ED. ആദ്യം ലക്ഷ്യം പ്രഖ്യാപിക്കുക, പിന്നെ കേസെടുക്കുക എന്നതാണ് ED രീതിയെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയുടെ പേരിലെ തട്ടിപ്പിൽ കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. സ്വകാര്യ മാധ്യമത്തിന്റെ വിവിധ സാമ്പത്തിക ഇടപാടുകളും GST രജിസ്ട്രേഷൻ തട്ടിപ്പുകളും പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിവിധ കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകിയത്. SFIO, ED, IT, CBI അടക്കമുള്ള ഏജൻസികൾക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. മെസ്സിയുടെ പേരിൽ വലിയ തട്ടിപ്പ് നടത്തിയെന്നും സർക്കാർ SIT രൂപീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്ന ആന്ധ്രാപ്രദേശ് തീരപ്രദേശത്തുമായി ചക്രവാത ചുഴി രൂപപ്പെട്ടു. സെപ്റ്റംബർ 11 മധ്യ പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്ന വടക്കൻ ആന്ധ്ര തെക്കൻ ഒഡീഷ തീരദേശത്തുമായി ന്യൂനമർദ്ദം രൂപപ്പെടാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. കേരളത്തിൽ 2026 സെപ്റ്റംബർ 8 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. 10 മുതൽ 12 വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ പെയ്തേക്കും. മുംബൈയിൽ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ വൻ സുരക്ഷാ വീഴ്ച. വേദിക്ക് സമീപത്ത് നിന്ന് തോക്കും വ്യാജ ഐഡി കാർഡുകളുമായി രണ്ടു പേരെ പിടികൂടി. 24 വയസ്സുകാരനും ഇയാളുടെ സുരക്ഷാ ജീവനക്കാരനുമെന്ന് കരുതുന്നയാളാണ് പിടിയിലായത്. ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് നടത്തിയ പരിശോധനയിലാണ് രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തത്. ലോകത്തെ മുൻനിര നിക്ഷേപക പ്ലാറ്റ്ഫോമുകളിലൊന്നായ ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിംഗ് കോൺഗ്രസിന്റെ 15th പതിപ്പിന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കമായി. രാഷ്ട്ര നേതാക്കൾ, ആഗോള വ്യവസായ രംഗത്തെ പ്രമുഖ നിക്ഷേപകർ, വിദഗ്ധർ, മുതിർന്ന സർക്കാർ പ്രതിനിധികൾ തുടങ്ങിയവർ 3 ദിവസം നീളുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ രക്ഷാകർത്തത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമം പുതിയ നിക്ഷേപ പദ്ധതികൾക്കും വികസനത്തിനും വേഗം പകരുന്നതാണ്. റഷ്യൻ പ്രവിശ്യയായ തതാർസ്ഥാൻ പ്രസിഡന്റ് റുസ്തം മിനകോവ് ഉദ്ഘാടന പ്രഭാഷണം നടത്തി. ഉഗാണ്ടൻ പ്രധാനമന്ത്രി റോബിന്യ നബന്യ, മംഗോളിയൻ ഉപപ്രധാനമന്ത്രി റാസൽ ഖൈമ ഭരണാധികാരി, യുഎഇ വിദേശ വ്യാപാര സഹമന്ത്രി, എംആർ പ്രോപ്പർട്ടീസ് സ്ഥാപക ചെയർമാൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
4: Very good morning, Dubai. ഇപ്പോ സമയം 9 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുകയാണ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
4: Dubai le ipote temperature 38 degree Celsius aanu rekapadithirikkana.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. ബ്യൂട്ടിഫുൾ മോർണിംഗ് അല്ലേ. സെപ്റ്റംബർ 9 ബുധനാഴ്ച, സമയം 9 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ളൊരു വാർത്തയാണ്, ദുബായ് ഇപ്പോഴും നമ്മളെ സർപ്രൈസ് ചെയ്യും. അത് നമ്മൾ എന്താണ് ഞാൻ സർപ്രൈസ് ആവേണ്ടത്, ഇന്നെന്താണ് ഞാൻ സർപ്രൈസ് ആവേണ്ടതെന്ന് വിചാരിച്ചാണ് നമ്മൾ പലപ്പോഴും എണ്ണിക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ കേട്ടൊരു വാർത്ത എന്താ വെച്ചാൽ, നമ്മൾ ഈ സ്കൂൾ ട്യൂഷൻ ഫീസ് ഇല്ലേ, അതിൽ 50% വരെ റിഡക്ഷൻ ആണ്. അത് ആസ് എ സ്കോളർഷിപ്പ് ആണ് ഇവർ കൊടുക്കുന്നത്. പണ്ട് നമ്മുടെ സ്കൂളിലൊക്കെ അറിയാം, നമ്മൾ ഈ പഠിക്കുന്ന പിള്ളേരെയാണ് സ്കൂൾ ലീഡറാക്കുന്നത്. പഠിക്കുന്ന പിള്ളേരെയാണ് എന്തെങ്കിലും ഒരു പ്രിഫെക്റ്റ് ആക്കുന്നത്, അല്ലെ ക്ലാസ് മൈൻഡ് ചെയ്യാനായിട്ട് മൈൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഈ സംസാരിക്കുക എന്നൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ ടോപ്പ് പിള്ളേരെയാണല്ലോ എല്ലാം എടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും വലിയ പരിപാടികളൊക്കെ വരുന്ന സമയത്ത് ഈ ഹോസ്റ്റ് ചെയ്യാനൊക്കെ എന്ന് പറയുന്നത് അത്രയും പഠിക്കുന്ന പിള്ളേരെയാണ് അവർ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കോളേജ് വരെ, ഞാൻ ഇന്നേ വരെ എൻ്റെ സ്കൂളിൽ അല്ല കോളേജിൽ ഞാൻ ഒരു എന്നെ ഒന്നിന് പോലും ഒരു ഹോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ, എനിക്കൊന്ന് മൈക്ക് എടുക്കണം, ഇങ്ങനെ പറയണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവസരം കിട്ടിയിട്ടില്ല. കാരണം അത്ര വലിയ ഒരു പഠിപ്പിച്ചല്ലായിരുന്നു ഞാൻ, അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായിട്ടേ ഉണ്ട്, നിങ്ങൾ വിചാരിക്കരുത് ഞാൻ പഠിക്കാത്തതിനായിട്ട് ഇവിടെ വന്നിരിക്കാം. ഞാൻ എന്നെ ഒരുപാട് കുട്ടികൾ എന്നെ കേൾക്കുന്നുണ്ട്, എനിക്കറിയാം. രാവിലെ ഒരുപാട് പാരൻസിൻ്റെ കൂടെ പോകുന്ന കുട്ടികളുണ്ട്. ഞാൻ എൻ്റെ ഡിഗ്രി നല്ല അടിപൊളിയായിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് 4 കൊല്ലം കഴിഞ്ഞ് ഞാൻ പാസ്ഔട്ടായി. ഞാൻ ആദ്യം എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു, എന്നിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നത്. സോ എഡ്യൂക്കേഷൻ ഈസ് മച്ച് ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് അത്രയും ടോപ്പല്ലായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളൊരു മിഡിൽ ബെഞ്ച് ആ ഒരു ഏരിയയിൽ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ച് ആ ഒരു ഏരിയയിലൊക്കെ ആയിരുന്നു എൻ്റെ ഇരുത്തങ്ങളൊക്കെ. ആ സമയത്ത് ലാസ്റ്റ് ബെഞ്ചും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണേലും ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ദുബായിൽ ഈ ഒരു 50% റിഡക്ഷൻ അത് പഠിക്കുന്ന കുട്ടികളിൽ മാത്രമല്ല കേട്ടോ. ഒഫ്കോഴ്സ് അക്കാഡമിക്കൽ ആയിട്ടുള്ള കുട്ടികളുണ്ട്, സ്പോർട്സ്, പെർഫോമിംഗ് ആർട്സ്, ലീഡർഷിപ്പ്, നല്ല ക്യാരക്ടർ, ഈ തുടങ്ങിയ മേഖലയിൽ അവർ കണ്ടെത്തുന്ന കുട്ടികൾക്കാണ് ഈ ഒരു 50% ഈ ട്യൂഷൻ ഫീയിൽ പലയിടങ്ങളിലായിട്ടും റിഡക്ഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. ഇത് 7, 10, 12 ഈ 3 ഏരിയകളിലായിരിക്കും, സെക്ഷനിലെ ക്ലാസ്സുകളിലുള്ളവർക്കായിരിക്കും ഈ പാർഷ്യൽ ഫ്രീ അവാർഡായിട്ട് ഇവർ നൽകാനായിട്ട് പോകുന്നതെന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഇത് എനിക്ക് വളരെ നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നി. കാരണം സി എന്താ പറയുന്നത്, ഏതൊക്കെ കാര്യത്തിന് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാം. സി നമ്മൾ ഒരു ദിവസം എണ്ണീറ്റിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ വേണം. നമ്മളെപ്പോഴും കുട്ടികളുടെ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ എണ്ണീറ്റ് സ്കൂളിൽ പോവുക, പഠിക്കുക, പിന്നെ വൈകിട്ട് വരിക, ട്യൂഷന് പോവുക, ഈ വക കാര്യങ്ങൾ എന്ത് മോട്ടിവേഷനാണ് ഇവർക്ക് കൊടുക്കുന്നത്? അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ, ഇന്ന് വൈകിട്ട് വന്നാൽ നമുക്കൊരു ഡിന്നറിനോ, അല്ലെ ഇന്ന് വൈകിട്ട് വന്നാൽ നമുക്ക് ഈ ഒരു പാർക്കിൽ പോയിട്ട് കളിക്കാം, ഇതൊക്കെ നല്ല അരങ്ങേറ്റങ്ങട് കുട്ടികളെ, അല്ലെ നമുക്ക് ഇന്നൊരു സിനിമയ്ക്ക് പോവാം. ഇതുപോലെ തന്നെ സ്കൂളിൽ പോകുമ്പോൾ ഇന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പേഴ്സൻറ്റേജ് നമുക്ക് ട്യൂഷൻ ഫീലൊക്കെ റിഡക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഒരു അവാർഡ് കിട്ടുകയാണെങ്കിൽ ഞാനൊരു പ്രൈസ് മേടിച്ചു തരാം എന്നൊക്കെ കുട്ടികളോട് പറഞ്ഞുണ്ടല്ലോ. ഒന്ന് പറഞ്ഞു നോക്കുക അവരുടെ ആ ഒരു എന്താ പറയുന്നത് വേ ഓഫ് സംഭവങ്ങളെ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതൊക്കെ മാറി തന്നെ മാറ്റിക്കളയോ അവർ. അപ്പം എന്തായാലും ദുബായ് ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നതിന് സത്യം പറയാലോ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്.
0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634-7279.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സാർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടി ആ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടി ആ കുറ്റക്കാർ.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: ഞാൻ കാത്തിരിക്കും.
5: പുതുമയുടെ നേരത്തിൽ
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
9: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Afternoons with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: എക്സാക്ട്ലി ഒരു ഹൈപ്പർ മാർക്കറ്റ് തന്നെ നിങ്ങൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ ഡെലിവറി ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതാണ് ലൂലു മിനിറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ അവരുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ലൂലു ഇൻ മിനിറ്റ്സ്. സോ ലൂലു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതൊരു ആവശ്യത്തിനും നിങ്ങൾക്ക് ഏതൊരു സമയത്തായിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ഗ്രോസറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഏതൊരു എസൻഷ്യൽ സാധനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ വേണ്ട എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ വിരൽ തുമ്പിലാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ അവർ ഡെലിവറി ചെയ്തായിരുന്നു കേട്ടോ. ഹൈ ക്വാളിറ്റി സാധനങ്ങൾ, അതായത് ലൂലുവിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കണ്ണടച്ച് നമുക്ക് ഓരോന്ന് എടുക്കാമെന്ന് പറയത്തില്ലേ, അതാണ് ലൂലുവിൻ്റെ ഓരോ. അതിപ്പോൾ ഗ്രോസറി ആയിക്കോട്ടെ, ലൂലുവിൽ സ്ഥിരം പോയി പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എനിക്കറിയാം ലൂലുവിൻ്റെ ക്വാളിറ്റി എത്രമാത്രം നല്ലതാണെന്നുള്ളൊരു കാര്യം. സോ എന്താണെങ്കിലും നെക്സ്റ്റ് ടൈം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ ഇത് അവൈലബിൾ ആണ്. ലൂലു ആപ്പ് അവൈലബിൾ ആയിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സോ ഷോപ്പ് ഓൺ ലൂലു ആപ്പ് ആൻഡ് ഗെറ്റ് ലൂലു ഹൈപ്പർ മാർക്കറ്റ് ഡെലിവേർഡ് ഇൻ മിനിറ്റ്സ്.
0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹൗ.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic update.
1: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് രാവിലത്തെ അപേക്ഷിച്ച് നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അൽക്കിൽ റോഡിലും ട്രാഫിക് സിറ്റുവേഷൻ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. റാസൽകോ റോഡ് ഇച്ചിരി ഒരു കൺജഷൻ ഉണ്ട്, സ്ലോ മൂവിംഗ് ട്രാഫിക്, ഒരു ആക്സിഡന്റ് അവിടെ വന്നിട്ടുണ്ട്. അലിത്തേറ്റ് ഓൾ റോഡും ഇച്ചിരി ഒരു കൺജഷൻ ആണ്. ബാക്കി എനിക്ക് ഒന്ന് രാവിലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 60% ട്രാഫിക് സിറ്റുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് കാണുന്നത് കേട്ടോ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
3: അമ്മ ആക്ച്വലി ഒരു സോളോ ട്രിപ്പ് പോയിരിക്കണം.
4: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജു ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
3: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നുമല്ല ജീവിതം.
4: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. ദുരൂഹാകാംക്ഷയും അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഹനം ചെയ്യുന്ന

0: 2.2 FM Twin Invites.
1: ചേച്ചി നല്ല പാട്ടാ.
2: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
0: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
7: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
8: You are listening to Home 92.2 FM. Home is a feeling.
9: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu hypermarket delivered in minutes.
10: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: ഓൾറൈറ്റ്, അങ്ങനെ ഐഫോൺ 18 കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. എന്താകുമെന്നുള്ള ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഫസ്റ്റ് എവോ ഈ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഫോൾഡബിൾ ഫോണാണ് ഐഫോൺ ഇറക്കാനായിട്ട് പോകുന്നത്. സോ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ട്. പിന്നെ നമുക്ക് 18 എന്തൊക്കെയാണ് പുതിയതായിട്ട് വരാൻ പോകുന്നത്. ഈ AI വന്നതിന് ശേഷമുള്ള എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ഫോണാണെന്ന് തോന്നുന്നു ഐഫോൺ ഇപ്പോൾ ഇറക്കുന്നത്. സോ അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു പ്രത്യേകതയോടെ ഈ വട്ടത്തെ ലോഞ്ചിനും കാര്യങ്ങൾക്കും ഒക്കെയുണ്ട്. പിന്നെ എന്തൊക്കെയാണ് അവർ കാത്തു വെച്ചിരിക്കുന്നത് നമുക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ്ലി ഏകദേശം ഐഫോൺ 18 5,099 റംസ് ആയിരിക്കാം കോസ്റ്റ് വരുന്നതെന്നാണ് ഞാൻ കേട്ടത്. ആൻഡ് പ്രോ മാക്സ് മോഡലിലാണെങ്കിൽ 5,600 റംസ് ആയിരിക്കാം. സോ ഇത് സി ഇതിൻ്റെ അനുസരിച്ച് എന്താ ഇനിഷ്യൽ ഡേയ്സിൽ നല്ല കൂടും, അത് വേറെ കാര്യം. ബട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ 512 GB 256 GB അങ്ങനെ തുടങ്ങി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാൻ തന്നെ ചാൻസ് ഉണ്ട്. പക്ഷേ എന്താണെങ്കിലും ഇന്നാ നടക്കാൻ പോകുന്ന ആ ഒരു സെറിമണി, ലോഞ്ചിങ് സെറിമണിയിൽ എന്തൊക്കെ പുതിയതായിരിക്കാം. ഒരുപക്ഷെ ഒരുപാട് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരാനായിട്ട് ചാൻസുകളുണ്ട്. പ്രത്യേകിച്ച് ആപ്പിൾ എക്കോ സിസ്റ്റത്തിൽ വേണ്ടിയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരുപാട് പുതിയ ഫീച്ചേഴ്സ്, എന്തായാലും ആ ഒരു സിൽക്കൺ വാലിയിൽ നടക്കാൻ പോകുന്ന ആ ഒരു എന്താ പറയുന്നത് ആ ഒരു തലമുറ മാറ്റം കൂടെയാണ് ടിം കുക്കിൽ നിന്ന് പിന്നെ അവരുടെ മറ്റ് സിഇഒമാരിൽ നിന്നൊക്കെ വന്ന് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ആ ഒരു വ്യക്തിയിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു മൈൽ സ്റ്റോൺ തന്നെയായിരിക്കും ഈ ഒരു ലോഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് അപ്പുറത്ത് സാംസങ് ഉണ്ട്, ഇപ്പുറത്ത് മറ്റ് ചൈനീസ് ബ്രാൻഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാം ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും നിങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഈ ഒരു ഫോൺ പുതിയതായിട്ട് ഇറങ്ങുന്ന 18? എന്താണ് നിങ്ങളുടെ ഒരു, പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് റിവ്യൂ ചെയ്തും ഈ ഒരു ഫോണിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ബട്ട് എന്തായാലും ഇറങ്ങട്ടെ. എനിക്ക് തോന്നുന്നു 12 തോന്നുന്നു ഫസ്റ്റ് സെയിൽ വാങ്ങാനുള്ള ഓപ്ഷൻ, സെയിൽ ഓപ്ഷൻസ് അവർ ഓപ്പൺ ആക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ലോഞ്ച് ഒക്കെ കഴിയുമ്പോൾ നമുക്കറിയാം എന്താണ് ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന പുതിയ ടെക്നോളജി ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്ന എന്നുള്ള കാര്യം.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
5: അമ്മാണ്, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
6: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ട,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്പാണ്,
9: അണ്ണ ശ്രദ്ധിക്ക.
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾറാസ് ഓട്ടോ AC പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് .me.
11: ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
12: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
2: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: Alright, അപ്പൊ അങ്ങനെ ബ്രാൻഡ് ന്യൂ ഐഫോൺ കിട്ടാനായിട്ടുള്ള കോണ്ടസ്റ്റ് നിങ്ങൾക്ക് ആക്ച്വലി ഹോം 92.2 എഫ്എന്റെ വൺ ഇയർ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു സമ്മാനം ഞങ്ങൾ നിങ്ങൾക്കിലേക്ക് തരാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്രമാത്രം നേരെ ഹോം 92.2 എഫ്എന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രാൻഡ് ന്യൂ ഐഫോൺ ആണ് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് ഹോം 92.2 എഫ്എം ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇനി വരാൻ പോകുന്ന എല്ലാ കോണ്ടസ്റ്റും നിങ്ങൾക്ക് അപ്പോൾ അറിയാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ എന്താണെങ്കിലും നേരെ ചൊല്ലുക, അവിടെ ഐഫോൺ കോണ്ടസ്റ്റിനെ പറ്റിയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിൻ ചെയ്യുക.
2: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
2: Home FM News in Detail. Vartagal Vishadamai.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിണറായി വിജയനെതിരായ കേസ് ഇഡിയുടെ കത്തിൽ നിയമോപദേശം തേടി സർക്കാർ. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് PMLA പ്രകാരം കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഹൂതി ആക്രമണത്തിൽ വൻ നാശം, എണ്ണവില കുതിച്ചുയരുന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CPMന്റെ മുതിർന്ന നേതാവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരായ കേസെടുക്കണമെന്ന ഇഡി കത്തിൽ നിയമോപദേശം തേടി സർക്കാർ. വിഷയത്തിൽ AG ഉപദേശം തേടിയിരിക്കുകയാണ് VD സതീശൻ സർക്കാർ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ശുപാർശയിൽ കേസെടുക്കണമോ കേസെടുക്കാനുള്ള വിവരങ്ങൾ കൈമാറിയോ പ്രാഥമിക അന്വേഷണം നടത്തണോ തുടങ്ങിയ കാര്യങ്ങളിൽ നിയമപരിശോധന നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. അതിനിടെ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഭിന്നാഭിപ്രായമാണ് നിലനിൽക്കുന്നത്. ഉടൻ കേസെടുക്കണമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ രാഷ്ട്രീയമായ തിരിച്ചടിയാകുമോ എന്ന് പരിശോധിക്കണമെന്ന് മറ്റൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. BJPക്ക് മേൽക്കൈ കിട്ടുന്ന സാഹചര്യം മുന്നിൽ കാണണമെന്നും ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. അതിനിടെ CMRL എക്സാലോജി കേസിൽ പിണറായി വിജയനെതിരായ ഇഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന വിലയിരുത്തലിലാണ് CPM. ഇഡി നീക്കം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. കേസിന് പിന്നിൽ രാഷ്ട്രീയ പകപോക്കൽ മാത്രമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ PMLA നിയമപ്രകാരം കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലീസ് കേസിലെ മുഴുവൻ പ്രതികളെയും ED കേസുകളിലും പ്രതികളാക്കി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പിന്നിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്നാണ് ED അന്വേഷിക്കുന്നത്. അന്വേഷണം നേരിടുന്നവരിൽ നിന്ന് പണമിടപാട് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പരിശോധന. കേസിലെ

0: ആലോചനയും അന്വേഷിക്കും. സംഭവ സമയം സ്ഥലത്തുണ്ടായിരുന്ന നേതാക്കൾക്കെതിരെയും അന്വേഷണം നടത്തും. വധശ്രമക്കേസിൽ PMLA ചുമത്തുന്നത് ഇതാദ്യമാണ്. CMRൽ എക്സാലോജിക്ക ഇടപാടുമായി ബന്ധപ്പെട്ട പിണറായി വിജയന്റെ മകൾ വീണയുടെ താമസയിടത്ത് റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടയിലായിരുന്നു ED ഉദ്യോഗസ്ഥർക്കു നേരെ ആക്രമണം ഉണ്ടായത്. CMRൽ എക്സാലോജി കേസിൽ അന്വേഷണവുമായി ED മുന്നോട്ട്. കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി ED CMRൽ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും നോട്ടീസ് നൽകി. തിങ്കളാഴ്ച മുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. ഓഡിറ്റർമാർ അടക്കമുള്ളവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് സുഹൃത്തുക്കൾക്കും എൻഫോഴ്സ്മെന്റ് ഉടൻ നോട്ടീസ് അയക്കും. നേരത്തെ സുഹൃത്തുക്കളുടെ വീടുകളിൽ ED റെയ്ഡ് നടത്തിയിരുന്നു. കേരളത്തിൽ ലഹരി സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ 100 ദിനം പിന്നിട്ടു. VD സതീശൻ സർക്കാരിന്റെ ഏറ്റവും ജനകീയ പദ്ധതിയായാണ് തൂഫാനെ വിലയിരുത്തുന്നത്. ലഹരി സംഘങ്ങളെ പിടികൂടുന്നതിനിടെ വിവാദങ്ങളും തൂഫാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ തൂഫാൻ ആഞ്ഞടിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചിറയും കീഴ് കയ്യാങ്കളിയിൽ രമ്യ ഹരിദാസ് MLAക്കെതിരെ രൂക്ഷ വിമർശനവുമായി തിരുവനന്തപുരം DCC അധ്യക്ഷൻ N. ശക്തൻ. ഒരു MLA ഇങ്ങനെയാകാൻ പാടില്ലായിരുന്നു. MLAക്ക് പക്വതക്കുറവുണ്ടായോ എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമെന്നും ശക്തൻ. കോൺഗ്രസ് തീരുമാനത്തിന് വിധേയമായി ഇനി MLA പ്രവർത്തിക്കുമെന്ന് കരുതുന്നുവെന്നും N. ശക്തൻ. കേരളത്തിൽ കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലാണ് യോഗം. KCB ചെയർമാൻ, ബോർഡ് അംഗങ്ങൾ എന്നിവരടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നു. കടുത്ത വേനലിലെ വർദ്ധിച്ച ആവശ്യകത മുന്നിൽ കണ്ട് വേണ്ടത്ര മുന്നൊരുക്കം നടത്തുന്നതിൽ സർക്കാരിനും ബോർഡിനും വലിയ വീഴ്ച സംഭവിച്ചു എന്ന വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് യോഗം ചേരുന്നത്. കേരളത്തിൽ സ്കൂളുകളിൽ നിലവിലുള്ള ഉച്ചഭക്ഷണ പദ്ധതി +2 വരെയാക്കാനും പ്രഭാത ഭക്ഷണവും ഉൾപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ശംസുദ്ദീൻ. വിഴിഞ്ഞം സ്പാർക്ക് പാസ്ട്രൽ സെന്ററിന്റെ സമഗ്ര ശിക്ഷാ കേരളം സംഘടിപ്പിച്ച ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർമാരുടെയും പ്രോഗ്രാം ഓഫീസർമാരുടെയും ഓറിയന്റേഷൻ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അതിവേഗ റെയിലിനെപ്പറ്റി മുഖ്യമന്ത്രിയുമായി E. ശ്രീധരൻ കൂടിക്കാഴ്ച നടത്തി. E. ശ്രീധരന്റെ പദ്ധതിയെപ്പറ്റി വൈകാതെ അറിയിക്കാമെന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. കേരളത്തിന് അതിവേഗ യാത്ര ഉറപ്പാക്കുന്ന നിർദ്ദിഷ്ട ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുടെ പുതുക്കിയ രൂപരേഖയുമായി മെട്രോമാൻ E. ശ്രീധരൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. ISRO സർക്കാർ സ്ഥാപനമായി തുടരുമെന്ന് ചെയർമാൻ V. നാരായണൻ. സ്വകാര്യ മേഖലയുമായുള്ള പങ്കാളിത്തം, ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ വളർത്താൻ ISRO പങ്ക് ഇതിലൂടെ കുറയ്ക്കില്ലെന്നും ചെയർമാൻ വ്യക്തമാക്കി. ജീവനക്കാരിൽ ചിലർ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ആശങ്ക പ്രകടിപ്പിക്കുന്നതിനിടെയാണ് ISRO ചെയർമാന്റെ വിശദീകരണം. യമനിലെ ഹൂതികൾ സൌദി അറേബ്യയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലെ 4 നഗരങ്ങളിൽ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ വൻ നാശം. എണ്ണ ശുദ്ധീകരണശാലകളിൽ തീ പടർന്നു. 70-ലധികം പേർക്ക് പരിക്കേറ്റു. ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നു. സൌദി അറേബ്യയുടെ എണ്ണ കേന്ദ്രങ്ങളിൽ യമനിലെ ഹൂതികൾ ആക്രമണം നടത്തിയതിനെ തുടർന്ന് അസംസ്കൃത എണ്ണവില വീണ്ടും ഉയരുന്നു. അന്താരാഷ്ട്ര ബെഞ്ച്മാർക്ക് ബ്രെന്റ് ക്രൂഡ് വില $100. ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് യമൻ അതിർത്തിക്കടുത്ത് സൌദി അറേബ്യയുടെ ചില എണ്ണ ഖനന കേന്ദ്രങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി. അമേരിക്കയുടെയും ഇറാന്റെയും എണ്ണ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കത്തെ ബാധിക്കുന്നുണ്ട്. ഇറാന്റെ 5 എണ്ണക്കപ്പലുകൾ തകർത്തതായി അമേരിക്ക. ഒമാൻ ഉൾക്കടലിൽ 4 എണ്ണക്കപ്പലുകളും ഖാർഗ് ദ്വീപിൽ 1 എണ്ണക്കപ്പലുമാണ് തകർത്തത്. ഇറാൻ അമേരിക്കയുടെ പടക്കപ്പൽ ആക്രമിച്ചതിനുള്ള പ്രതികാര നടപടിയായാണ് ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ്. ജോർഡനിലെ അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രത്യാക്രമണം നടത്തി. കുവൈറ്റ്, ബഹ്റൈൻ തുറമുഖങ്ങൾക്കടുത്തുള്ള എണ്ണ ടാങ്കറുകളെ ആക്രമിക്കുമെന്നും IRGC മുന്നറിയിപ്പ്. എല്ലാ കപ്പലുകളിലെയും ജീവനക്കാരെ ഒഴിപ്പിക്കാൻ ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാന്റെ വ്യോമയാന മേഖലയെ പിന്തുണയ്ക്കുന്നതായി അവകാശപ്പെടുന്ന 36 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെ US ട്രഷറി വകുപ്പ് ഉപരോധം പ്രഖ്യാപിച്ചു. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഇന്ത്യയുടെ താൽപര്യത്തെ സ്വാഗതം ചെയ്ത് റഷ്യ. സംഘർഷത്തിന് പരിഹാരം കണ്ടെത്തണം എന്നതാണ് റഷ്യയുടെ താൽപര്യമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം. റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇന്ധന കയറ്റുമതി കഴിഞ്ഞ മാസങ്ങളിൽ കൂടിയെന്നും വിശദീകരണം. യുക്രൈൻ റഷ്യ സംഘർഷം പരിഹരിക്കാനായി അമേരിക്കൻ സംഘം ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിൽ ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളോട് റഷ്യ പ്രതികരിച്ചിട്ടില്ല. വിദേശ സഞ്ചാരികൾക്ക് യൂറോപ്യൻ ഷെങ്കൻ വിസ മാതൃകയിൽ 6 ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒറ്റ വിസയിൽ യാത്ര ചെയ്യാൻ വഴിയൊരുക്കുന്ന സംയുക്ത GCC ടൂറിസ്റ്റ് വിസ പദ്ധതി GCC ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ വൈകാതെ പ്രാബല്യത്തിൽ വരുമെന്ന് GCC സെക്രട്ടറി ജനറൽ ജാസി മുഹമ്മദ് അൽ ബുദൈവി. UAE, സൌദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, കുവൈറ്റ് എന്നീ 6 രാജ്യങ്ങളിലാണ് ഈ ഒറ്റ വിസ ഉപയോഗിച്ച് സഞ്ചരിക്കാൻ സാധിക്കുക. UKയിലെ എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനത്തിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് UKയിലുടനീളം 300 വിമാന സർവീസുകൾ റദ്ദാക്കി. വിമാനങ്ങൾക്ക് പുറമെ 100 സർവീസുകൾ വൈകുകയും ചെയ്തു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Very good morning. Dubai ഇപ്പോ സമയം 10 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുകയാണ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോ temperature 38 degree Celsius ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Excessive heat ഉണ്ട് ട്ടോ. Temperature കുറവാണ് കാണിക്കുന്നെങ്കിലും ചൂടിന്റെ ഉച്ച സമയത്തൊക്കെ ഒരു തരത്തിലും കുറവുണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
4: You are listening

0: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
1: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഈ കുറേ വാഹനങ്ങൾ ടൊയോട്ട കമ്പനി നമ്മുടെ ഇവിടുത്തെ അൽഫത്തേമാണ് റീകോൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എനിക്ക് ഒരു വലിയ പത്രം ഒന്ന് ഓർത്തോട്ടെ. ആ പത്രത്തിൽ കുറേ എണ്ണം ഇന്നലെയും ഇന്നുമായിട്ടുമൊക്കെ ഈ റീകോളിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്ന മോഡൽസ് നിങ്ങളുടെ കാര്യങ്ങളിലുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ റീകോളിങ് സേഫ്റ്റി റീകോൾ ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇപ്പം ഇൻ കോർഡിനേഷൻ വിത്ത് മിനിസ്ട്രി ഓഫ് എക്കോണമി ഈസ് കണ്ടക്ടിങ് സേഫ്റ്റി റീകോൾ ഫോർ എ ലിമിറ്റഡ് നമ്പർ ഓഫ് ടൊയോട്ട. ഞാൻ പറയാം ഏത് മോഡലാണെന്ന്. ആൻഡ് വെഹിക്കിൾ വിച്ച് ഈസ് മാനുഫാക്ചർ ഇൻ ജപ്പാൻ. ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ഇൻസഫിഷ്യൻ ലേസർ വെൽഡിങ് ഓഫ് ദ ക്യാമറ ഹൗസിംഗ് മേ അലോ വാട്ടർ ടു എൻ്റർ ദ ക്യാമറ ആൻഡ് കോസ് ആൻ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട്. ദിസ് കുഡ് റിസൾട്ട് ഇൻ ദ ലോസ് ഓഫ് എ ഫ്രണ്ട് ക്യാമറ. ഓക്കെ ഓക്കെ, ഇതിന് ഇത് ഓരോ കാരണം പലതാണ് കേട്ടോ. ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഈ മോഡലൊന്ന് നിങ്ങൾ നോക്കുക. ടൊയോട്ട മിറായ് അല്ലെങ്കിൽ ടൊയോട്ട ക്രൗൺ ഈ പറയുന്ന രണ്ട് വാഹനങ്ങളും മോഡൽ മേക്ക് എന്ന് പറയുന്നത് 2023 കൺട്രി ഓഫ് ഒറിജിൻ ജപ്പാൻ ഇത് റീകോൾ ചെയ്യുന്ന വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡൽ ഇയർ 2022 തൊട്ട് 2024 വരെയുള്ള ടൊയോട്ട യാരിസ് ആക്റ്റീവും അതുപോലെ തന്നെ ടൊയോട്ട വിയോസും റീകോളിന് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ടൊയോട്ടയുടെ ലൈറ്റ് എയ്സ് 2022 തൊട്ട് 2024 വരെയുള്ള ജപ്പാൻ മോഡൽ അതും ഇതിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്, റീകോളിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 2023 തൊട്ട് 24 വരെ ലെക്സസ് LX 600 അതും റീകോളിന് വിളിച്ചിട്ടുണ്ട്. 2019 വെഹിക്കിളാണ് യുവയിൽ ഇതിനു വേണ്ടി റീകോളിന് വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ടൊയോട്ട ആൽഫ്രഡ്, ടൊയോട്ട ക്യാമറ, ടൊയോട്ട കൊറോള, ടൊയോട്ട ക്രൗൺ, ടൊയോട്ട GR കൊറോള, ടൊയോട്ട ഹൈലാൻഡർ ഇത് പല മോഡൽ 2023-25 അതുപോലെ തന്നെ 2023-24 ഹൈലാൻഡർ ആണെങ്കിൽ 2023-24 ഇതൊക്കെ തന്നെ റീകോളിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ലെക്സസ് E5, ലെക്സസ് LS 500, LX 600, NX RX ഇത് എനിക്ക് തോന്നുന്നു 23-22 ആ മോഡലുകളൊക്കെ തന്നെയാണ് റീകോളിന് വിളിച്ചത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ റീകോൾ ഹിസ്റ്ററി ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സേഫ്റ്റി റീകോളിൻ്റെ ഭാഗമായിട്ട് നേരെ ടൊയോട്ടയിലേക്ക് ചെല്ലുക, ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ ചെറിയ പ്രശ്നങ്ങളായിരിക്കും അത് എന്തെങ്കിലുമൊക്കെ കാരണം അത് നിങ്ങൾക്ക് പെട്ടെന്ന് അവർ റീകോൾ ചെയ്ത് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്ത് തരുന്നതാണ്.
0: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634-7279.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സാർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടി ആ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടി ആ കുറ്റക്കാർ.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: ഞാൻ കാത്തിരിക്കും.
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
7: പലിമയുടെ ചാരത്ത്
6: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
9: Joy Alukas, world's favorite jeweler.
8: Supported by akputravels.com, Al Maraya Car Rentals and Volcano LED Solutions.

0: സിനിമ ഒരു ബ്രിട്ടീഷ് രാജ്ഞി ഇനാഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ സിനിമ, അതായത് ഒരു ബ്രിട്ടീഷ് രാജ്ഞി ഇനാഗ്രേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമ അത് ഏതാണ്, എങ്ങനെയാണത്?
1: യെസ്, ആ സിനിമയുടെ പേര് മരുത നായകം.
0: അതിലെ
1: അതിലെ നായകൻ കമലഹാസൻ.
0: കമലഹാസൻ നമുക്കറിയാം.
1: ക്യൂൻ എലിസബത്ത് സെക്കൻഡ് ആണ് ഈ സിനിമ എന്താ പറയാ ക്ലബ് ബോർഡ് അടിച്ചത്.
0: ഓ ശരി.
1: ഇതിനെ കുറിച്ചൊരു വലിയ സ്റ്റോറി.

0: അത് ഏതാണ്, എങ്ങനെയാണത്?
1: യെസ്, ആ സിനിമയുടെ പേര് മരുതനായകം.
0: അതിലെ
1: അതിലെ നായകൻ കമലഹാസൻ.
0: കമലഹാസൻ നമുക്കറിയാം.
1: ക്യൂൻ എലിസബത്ത് സെക്കൻഡ് ആണ് ഈ സിനിമ എന്താ പറയാ ക്ലബ് ബോർഡ് അടിച്ചത്.
0: ഓ ശരി.
1: ഇതിനെ കുറിച്ചൊരു വലിയ സ്റ്റോറി. 1000+ ഫോറിനേഴ്സ് ഈ സിനിമയിൽ വോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ 1997 ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത 85 crore ഇതിന് മുടക്ക് മുതലായിട്ട് അവര് ഉദ്ദേശിച്ചത്.
0: അത്രയും
1: കാലം മുമ്പ് എന്റെ അമ്മോ,
0: 1997
1: 85 crore. ഇപ്പൊ പോലും അല്ലേ നമ്മൾ അതിനെ വലിയൊരു എമൗണ്ട് ആയിട്ടാണ് കാണുന്നത്.
0: പിന്നെ തീർച്ചയായിട്ടും അത് അത്രയും വലിയ എമൗണ്ട് തന്നെയാണ്.
1: പിന്നെ പിന്നെ അതുപോലെ ഈ സിനിമയിൽ 30 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു എന്താ പറയുക ബാറ്റിൽ, അതായത് യുദ്ധ സീൻസ് ഒക്കെ ഇതിൽ അവർ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം വെറും 30 മിനിറ്റ് ഷൂട്ട് ചെയ്തപ്പോഴേക്കും ക്ലോസ്ഡ്. വലിയൊരു ഫണ്ട്, അതായത് ഫോറിൻ ഫണ്ട് പ്രതീക്ഷിച്ചാണ് സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പലരും പറയുന്ന കേൾക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു അടംപിടുത്തം, കമലഹാസൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. കാരണം വേറെ ഒന്നുമല്ല, ഇത്രയൊക്കെ കാര്യങ്ങളും ഇത്രയും പണവും ചെയ്താൽ മാത്രമേ ഈ സിനിമ സക്സസ് ആവൂ എന്ന് അദ്ദേഹത്തിന് നല്ലതായിട്ട് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പിന്നെ ഈ ഫോറിൻ വിദേശത്തുനിന്ന് വരാനുള്ള പൈസയൊക്കെ സ്റ്റോപ്പ് ആയതോടുകൂടി വെറും 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സിനിമ സ്റ്റോപ്പ്.
0: മൈ ഗോഡ്, എനിക്കത് ഭയങ്കര ഒരു ഇതായിരിക്കുമല്ലോ, അദ്ദേഹത്തിന് ഒരു ഗിൽറ്റി ഫീൽ ആയിരിക്കുമല്ലോ അല്ലേ? ഒരു പക്ഷേ അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി കൊതിക്കുന്നുണ്ടാവോ?
1: തീർച്ചയായും. ഇപ്പോഴും വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ട് മരുതനായകം ഒന്ന് പുറത്തിറങ്ങിയിട്ട് വേണം അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം കംപ്ലീറ്റ് എന്ന നിലയിലേക്ക് കൊണ്ടുപോകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും. അത്രയും വലിയൊരു ഉലക നായകനല്ലേ. തീർച്ചയായും നമുക്കും ആഗ്രഹമുണ്ട് ഈ മരുതനായകം എന്ന സിനിമ.
0: ഇതിനകത്ത് എന്താ പറയുന്നത്, നമ്മുടെ ഗൂഗിളിനകത്ത് ഇതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും ഒക്കെ എനിക്കൊന്നും പലർക്കും അറിയാത്ത ഒരു ഇൻഫർമേഷൻ തന്നെയായിരിക്കും. ഒരു ബ്രിട്ടീഷ് രാജ്ഞി ഇനോഗ്രേറ്റ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സിനിമ, പക്ഷെ 30 മിനിറ്റ് ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് നിന്നുപോയി. അത് കമലഹാസന്റെ ഒരു സിനിമ തന്നെയായിരുന്നു
1: മരുതനായകം.
2: You're tuned into Home 92.2 FM. Home is a feeling.
3: Traffic update.
4: Traffic update.
5: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
0: All right, traffic in the situation. Okay, kanyal. Namde Sheikh Mohammed bin Sa Road. Ravilathe traffic situation. Mbo. Unnum parayanile. Nalle reethilulla traffic situation. Pashi poori vaadu better right under road. Lokke thene. Evide ilu unusual traffic situation. Aayte nengal kaanu aanundengil. Namukku message aikkan. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്.
5: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, നമ്പർ 1 in GCC. TNC apply.
6: അമ്മ ആക്ച്വലി ഒരു സോളോ ട്രിപ്പ് കൊടുക്കണം.
7: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
8: നമ്മള് സ്വപ്നം കാണുന്ന പോലെ തന്നെ
7: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് 5 ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
9: മുന്നോട്ട് പോയാല് കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
7: September 11 GCC-യിൽ റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
10: പുതുമയുടെ നേരത്ത്
7: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
10: പഴമയുടെ തീരത്ത്
7: കഴിഞ്ഞ 365 ദിവസങ്ങൾ
10: പുതുമഴയിലോരത്ത്
7: ലക്ഷക്കണക്കിന്
10: ലിസ്ണേഴ്സ്,
7: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
2: Joy Alucas, world's favorite jeweler.
5: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
2: You are listening to Home 92.2 FM. Home is a feeling.
5: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
3: Ningal kekunathu Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
3: Joy Alukas, world's favorite jeweler.
1: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.
4: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
5: ശ്രദ്ധിക്കണ്ട.
4: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് എടുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
4: അമ്പാണ്, എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്
5: അണ്ണ. ശ്രദ്ധിക്ക.
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾഡ്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾഡ്രാസ് ഡോട്ട് ഇൻ.
0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
9: You are listening to Home 92.2 FM. Home is a feeling.
1: This hour of Sand Dunes is brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.
10: നമ്മുടെ യു എ സെൽഫ് ഡ്രൈവിംഗ് ടാക്സികൾ ഒരുപാട് നമ്മുടെ ജുമേറ റോഡിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. സത്യത്തിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് റൈഡിന് 50% ആണ് അവർ റിഡക്ഷൻ തരുന്നത്. സെക്കൻഡ് റൈഡിന് ആണെങ്കിൽ 70% റിഡക്ഷൻ തരുന്നത്. ജസ്റ്റ് അതിന് ലോക്കൊന്നുമില്ല. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കാണാമായിരുന്നു. അതിൻ്റെ നമ്മുടെ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ, ആ സ്റ്റിയറിംഗ് ഒക്കെ ഒരു എന്താ പറയുക, ഒരു എയർ ബാഗ് പോലത്തെ ഒരു ബബിള് വെച്ച് കവർ ചെയ്തേക്കാം. നമ്മളൊന്ന് തൊട്ടോ പോലെ വേണ്ട. എന്നാലും എനിക്ക് ഭയങ്കര ആശ്ചര്യമാണ് കേട്ടോ, എങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം. ജസ്റ്റ് നമ്മൾ പിൻകോഡ് അടിക്കുക, വണ്ടിക്കകത്ത് കയറുക, ഡ്രൈവ് ചെയ്യുക. അതിനകത്ത് വണ്ടിക്കകത്ത് നമ്മൾ പോകുന്നതിൻ്റെ ഇരിക്കുന്ന സീറ്റിൻ്റെ സൈഡ് കൺസോളിൽ നമ്മൾ പോകുന്നതിൻ്റെ മാപ്പും കാര്യങ്ങളും എല്ലാം കാണിക്കും. എയർ കണ്ടീഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളോ എല്ലാം. എനിക്കൊന്നൊരു ഗംഭീര ഒരു ടെക്നോളജി തന്നെയാണ്. ട്രയൽ ഫേസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് റൈഡിന് 50% റിഡക്ഷനും സെക്കൻഡ് റൈഡിന് 70% റിഡക്ഷനുമാണ് ഇപ്പോൾ അവർ നൽകുന്നത്.
1: Sand Dunes with Akshay on Home 92.2 FM. Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu Hypermarket delivered in minutes.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: Pinarayi Vijayanedraya case, ED-yude kattil niyamopadesham thedi sarkar. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് പി എം എൽ എ പ്രകാരം കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഹൂതി ആക്രമണത്തിൽ വൻനാശം, എണ്ണവില കുതിച്ചുയരുന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സി പി എമ്മിന്റെ മുതിർന്ന നേതാവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരായ കേസെടുക്കണമെന്ന ഇ ഡി കത്തിൽ നിയമോപദേശം തേടി സർക്കാർ. വിഷയത്തിൽ എ ജിയുടെ ഉപദേശം തേടിയിരിക്കുകയാണ് വി ഡി സതീശൻ സർക്കാർ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ശുപാർശയിൽ കേസെടുക്കണമോ കേസെടുക്കാനുള്ള വിവരങ്ങൾ കൈമാറിയോ പ്രാഥമിക അന്വേഷണം നടത്തണോ തുടങ്ങിയ കാര്യങ്ങളിൽ നിയമപരിശോധന നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. അതിനിടെ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഭിന്നാഭിപ്രായമാണ് നിലനിൽക്കുന്നത്. ഉടൻ കേസെടുക്കണമെന്ന ഒരു വിഭാഗം വാദിക്കുമ്പോൾ രാഷ്ട്രീയമായ തിരിച്ചടിയാകുമോ എന്ന് പരിശോധിക്കണമെന്ന് മറ്റൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ബി ജെ പിക്ക് മേൽക്കൈ കിട്ടുന്ന സാഹചര്യം മുന്നിൽ കാണണമെന്നും ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. അതിനിടെ സി എം ആറിൽ എക്സാലോജിക് കേസിൽ പിണറായി വിജയനെതിരായ ഇ ഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന വിലയിരുത്തലിലാണ് സി പി എം. ഇ ഡി നീക്കം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. കേസിന് പിന്നിൽ രാഷ്ട്രീയ പകപോക്കൽ മാത്രമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പി എം എൽ എ നിയമപ്രകാരം കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലീസ് കേസിലെ മുഴുവൻ പ്രതികളെയും ഇ ഡി കേസുകളിലും പ്രതികളാക്കി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പിന്നിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത്. അന്വേഷണം നേരിടുന്നവരിൽ നിന്ന് പണമിടപാട് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പരിശോധന. കേസിലെ ഗൂഢാലോചനയും അന്വേഷിക്കും. സംഭവ സമയം സ്ഥലത്തുണ്ടായിരുന്ന നേതാക്കൾക്കെതിരെയും അന്വേഷണം നടത്തും. വധശ്രമക്കേസിൽ പി എം എൽ എ ചുമത്തുന്നത് ഇതാദ്യമാണ്. സി എം ആറിൽ എക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട പിണറായി വിജയന്റെ മകൾ വീണയുടെ താമസയിടത്ത് റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടയിലായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർക്കു നേരെ ആക്രമണം ഉണ്ടായത്. സി എം ആറിൽ എക്സാലോജി കേസിൽ അന്വേഷണവുമായി ഇ ഡി മുന്നോട്ട്. കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി ഇ ഡി സി എം ആറിൽ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും നോട്ടീസ് നൽകി. തിങ്കളാഴ്ച മുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. ഓഡിറ്റർമാർ അടക്കമുള്ളവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ സുഹൃത്തുക്കൾക്കും എൻഫോഴ്സ്മെന്റ് ഉടൻ നോട്ടീസ് അയക്കും. നേരത്തെ സുഹൃത്തുക്കളുടെ വീടുകളിൽ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു. കേരളത്തിൽ ലഹരി സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ 100 ദിനം പിന്നിട്ടു. വി ഡി സതീശൻ സർക്കാരിന്റെ ഏറ്റവും ജനകീയ പദ്ധതിയായാണ് തൂഫാനെ വിലയിരുത്തുന്നത്. ലഹരി സംഘങ്ങളെ പിടികൂടുന്നതിനിടെ വിവാദങ്ങളും തൂഫാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ തൂഫാൻ ആഞ്ഞടിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചിറയൻകീഴ് കയ്യങ്കളിയിൽ രമ്യ ഹരിദാസ് എം എൽ എക്കെതിരെ രൂക്ഷ വിമർശനവുമായി തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ എൻ ശക്തൻ. ഒരു എം എൽ എ ഇങ്ങനെയാകാൻ പാടില്ലായിരുന്നു. എം എൽ എക്ക് പക്വതക്കുറവുണ്ടായോ എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമെന്നും ശക്തൻ. കോൺഗ്രസ് തീരുമാനത്തിന് വിധേയമായി ഇനി എം എൽ എ പ്രവർത്തിക്കുമെന്ന് കരുതുന്നുവെന്നും എൻ ശക്തൻ. കേരളത്തിൽ കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലാണ് യോഗം. കെ എസ് ഇ ബി ചെയർമാൻ, ബോർഡ് അംഗങ്ങൾ എന്നിവരടക്കം യോഗത്തിൽ പങ്കെടുക്കുന്നു. കടുത്ത വേനലിലെ വർദ്ധിച്ച ആവശ്യകത മുന്നിൽ കണ്ട് വേണ്ടത്ര മുന്നൊരുക്കം നടത്തുന്നതിൽ സർക്കാരിനും ബോർഡിനും വലിയ വീഴ്ച സംഭവിച്ചു എന്ന വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് യോഗം ചേരുന്നത്. കേരളത്തിൽ സ്കൂളുകളിൽ നിലവിലുള്ള ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെയാക്കാനും പ്രഭാത ഭക്ഷണവും ഉൾപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. റീജിയൻസ് പാർക്ക് പാസ്റ്ററൽ സെന്ററിന്റെ സമഗ്ര ശിക്ഷാ കേരളം സംഘടിപ്പിച്ച ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർമാരുടെയും പ്രോഗ്രാം ഓഫീസർമാരുടെയും ഓറിയന്റേഷൻ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അതിവേഗ റെയിൽവേപ്പറ്റി മുഖ്യമന്ത്രിയുമായി ഇ ശ്രീധരൻ കൂടിക്കാഴ്ച നടത്തി. ഇ ശ്രീധരന്റെ പദ്ധതിയെപ്പറ്റി വൈകാതെ അറിയിക്കാമെന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. കേരളത്തിന് അതിവേഗ യാത്ര ഉറപ്പാക്കുന്ന നിർദ്ദിഷ്ട ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുടെ പുതുക്കിയ രൂപരേഖയുമായി മെട്രോമാൻ ഇ ശ്രീധരൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഐ എസ് ആർ ഒ സർക്കാർ സ്ഥാപനമായി തുടരുമെന്ന് ചെയർമാൻ വി നാരായണൻ. സ്വകാര്യ മേഖലയുമായുള്ള പങ്കാളിത്തം, ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ വളർത്താൻ ഐ എസ് ആർ ഒയുടെ പങ്ക് ഇതിലൂടെ കുറയ്ക്കില്ലെന്നും ചെയർമാൻ വ്യക്തമാക്കി. ജീവനക്കാരിൽ ചിലർ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ആശങ്ക പ്രകടിപ്പിക്കുന്നതിനിടെയാണ് ഐ എസ് ആർ ഒ ചെയർമാന്റെ വിശദീകരണം. യമനിലെ ഹൂതികൾ സൌദി അറേബ്യയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലെ 4 നഗരങ്ങളിൽ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ വൻ നാശം. എണ്ണ ശുദ്ധീകരണശാലകളിൽ തീ പടർന്നു. 70-ലധികം പേർക്ക് പരിക്കേറ്റു. ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നു. സൌദി അറേബ്യയുടെ എണ്ണ കേന്ദ്രങ്ങളിൽ യമനിലെ ഹൂതികൾ ആക്രമണം നടത്തിയതിനെ തുടർന്ന് അസംസ്കൃത എണ്ണവില വീണ്ടും ഉയരുന്നു. അന്താരാഷ്ട്ര ബെഞ്ച് മാർക്ക് ബ്രെൻഡ് ക്രൂഡ് വില 100 ഡോളറിനടുത്ത്. ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് യമൻ അതിർത്തിക്കടുത്ത് സൌദി അറേബ്യയുടെ ചില എണ്ണ ഖനന കേന്ദ്രങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി. അമേരിക്കയുടെയും ഇറാന്റെയും എണ്ണ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കത്തെ ബാധിക്കുന്നുണ്ട്. ഇറാന്റെ 5 എണ്ണക്കപ്പലുകൾ തകർത്തതായി അമേരിക്ക. ഒമാൻ ഉൾക്കടലിൽ 4 എണ്ണക്കപ്പലുകളും ഖാർഗ് ദ്വീപിൽ 1 എണ്ണക്കപ്പലുമാണ് തകർത്തത്. ഇറാൻ അമേരിക്കയുടെ പടക്കപ്പൽ ആക്രമിച്ചതിനുള്ള പ്രതികാര നടപടിയായാണ് ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ്. ജോർഡനിലെ അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രത്യാക്രമണം നടത്തി. കുവൈറ്റ് ബഹ്റൈൻ തുറമുഖങ്ങൾക്കടുത്തുള്ള എണ്ണ ടാങ്കറുകളെ ആക്രമിക്കുമെന്നും IRGC മുന്നറിയിപ്പ്. എല്ലാ കപ്പലുകളിലെയും ജീവനക്കാരെ ഒഴിപ്പിക്കാൻ ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാന്റെ വ്യോമയാന മേഖലയെ പിന്തുണയ്ക്കുന്നതായി അവകാശപ്പെടുന്ന 36 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെ US ട്രഷറി വകുപ്പ് ഉപരോധം പ്രഖ്യാപിച്ചു. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഇന്ത്യയുടെ താൽപര്യത്തെ സ്വാഗതം ചെയ്ത് റഷ്യ. സംഘർഷത്തിന് പരിഹാരം കണ്ടെത്തണം എന്നതാണ് റഷ്യയുടെ താൽപര്യമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം. റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇന്ധന കയറ്റുമതി കഴിഞ്ഞ മാസങ്ങളിൽ കൂടിയെന്നും വിശദീകരണം. യുക്രൈൻ റഷ്യ സംഘർഷം പരിഹരിക്കാനായി അമേരിക്കൻ സംഘം ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിൽ ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളോട് റഷ്യ പ്രതികരിച്ചിട്ടില്ല. വിദേശ സഞ്ചാരികൾക്ക് യൂറോപ്യൻ ഷെങ്കൻ വിസ മാതൃകയിൽ 6 ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒറ്റ വിസയിൽ യാത്ര ചെയ്യാൻ വഴിയൊരുക്കുന്ന സംയുക്ത GCC ടൂറിസ്റ്റ് വിസ പദ്ധതി GCC ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ വൈകാതെ പ്രാബല്യത്തിൽ വരുമെന്ന് GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവി. UAE, സൌദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, കുവൈറ്റ് എന്നീ 6 രാജ്യങ്ങളിലാണ് ഈ ഒറ്റ വിസ ഉപയോഗിച്ച് സഞ്ചരിക്കാൻ സാധിക്കുക. UKയിലെ എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനത്തിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് UKയിലുടനീളം 300 വിമാന സർവീസുകൾ റദ്ദാക്കി. റദ്ദാക്കിയ വിമാനങ്ങൾക്ക് പുറമെ 100 സർവീസുകൾ വൈകുകയും ചെയ്തു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good morning. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: Dubai, ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 40 degrees Celsius, humidity 47%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Good morning with Nitya.
1: വെൽക്കം ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അങ്ങനെ നമ്മൾ ഇതാ ഓടിച്ചാടി വന്നിരിക്കുന്നു. ഇന്നത്തെ മിഡ് മോർണിംഗ് ഷോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ 11 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനേ നിങ്ങൾ ഷോ സ്റ്റാർട്ട് ചെയ്യേണ്ടേ പോയി ജോലി എടുക്കണമെന്ന് പറഞ്ഞപോലെ ആ സാധനം നമ്മുടെ സാൻ ട്യൂൺസിൻ്റെ ആദ്യത്തെ പ്രമോയിലുള്ള ഒരു ഒരു ഡയലോഗാണ്, അത് പെട്ടെന്ന് ഓർത്തുപോയി. എനിവേ, ഇന്ന് എന്തായാലും നല്ലൊരു പ്രഭാതമാണ്. ഇപ്പോൾ ഏതാണ്ട് പ്രഭാതമൊക്കെ കഴിഞ്ഞ് മിഡ് മോർണിംഗ് എത്തിക്കഴിഞ്ഞു. ഇന്നലെ രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓഫീസിലേക്ക് വരാൻ വേണ്ടി കാറിലേക്ക് കയറുന്ന ആ സമയം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആഹാ ഇന്നലത്തെ പോലെ അല്ലല്ലോ, ആ ഹ്യൂമിഡിറ്റി ഒക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് വാവ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് നമ്മുടെ റേഡിയോ കേട്ടിരുന്നത്. അപ്പോൾ അത് ലക്ഷ്യം പറയുന്ന ഇന്നത്തെ രാവിലത്തെ നല്ല മോർണിംഗ് ആണ്, നല്ല രസമുണ്ടായിരുന്നു, നല്ല സുഖമായിട്ട് അങ്ങോട്ട് വന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലൊരു ആശ്വാസം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടല്ല ഉറക്കം എണീക്കുന്നെങ്കിൽ പണി വാളുമല്ല. അതെൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം ചിലപ്പോൾ ചില സ്വപ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ തലേദിവസം രാത്രി ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളായിരിക്കും, ഇതൊക്കെ ഇങ്ങനെ കളയും. ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ മനസ്സിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും കഴുകിക്കളഞ്ഞുകൊണ്ട് ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഉണർന്നെണീക്കുകയാണ് നമ്മുടെ ഉറക്കം കഴിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ദിവസത്തെ മുഴുവൻ കൊണ്ടുപോകേണ്ടത് നമ്മൾ ആദ്യം രാവിലെ എണീക്കുന്ന ആ ഒരു മൊമെൻ്റ് ആണ്. നല്ല ഹാപ്പി ആയിട്ട് എണീറ്റാൽ മാത്രമേ നമ്മളും നമ്മളാൽ മറ്റുള്ളവരും ഒക്കെ സന്തോഷമായിട്ട് പോവുള്ളൂ. യെസ്, എന്തായാലും ഇന്ന് എല്ലാവരും വെൽക്കം ചെയ്യും. ഇന്ന് സെപ്റ്റംബർ 9 ബുധനാഴ്ചയാണ്. ഒരു പുതിയ ദിവസത്തിൻ്റെ സന്തോഷത്തോടെയും പോസിറ്റീവ് എനർജിയോടെയും നമ്മുടെ ഇന്നത്തെ ഷോ, മിഡ് മോർണിംഗ് ഷോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഡേക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ വളരെ പ്രാധാന്യമുള്ള ചില ഗ്ലോബൽ ഒബ്സർവൻസസ് ഉണ്ട് കേട്ടോ. എന്തിനാ ഇത് പറയുന്നത് ഞാൻ ആദ്യം ആലോചിച്ചു. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ വരുമ്പോൾ നമുക്കൊന്ന് പരാമർശിച്ചു പോകുന്ന തെറ്റൊന്നുമില്ലല്ലോ. അതിൽ ആദ്യത്തെ ഏതെന്ന് പറയുന്നത് ഈ പസിൽ ലവേഴ്സിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ടുഡേ ഈസ് ഇന്റർനാഷണൽ സുഡോക്കു ഡേ ആണ്. നമ്മളിൽ പല ആൾക്കാരും ഈ പത്രങ്ങളിലെ കോളം തിരിച്ച് അക്കങ്ങളൊക്കെ എഴുതി നിറയ്ക്കുന്ന ഒരു സുഡോക്കു ഗെയിം ഇല്ലേ. അപ്പൊ നമ്മുടെ ബ്രെയിനിന് നല്ലൊരു എക്സസൈസ് നൽകുന്ന ആ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്പർ പസിൽ ഗെയിമിന്റെ ഡേ ആണ് ഇന്റർനാഷണൽ ലെവലിലേക്ക് അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഡേ ആണെന്ന്. അപ്പോ വളരെ കാലങ്ങൾക്ക് മുമ്പാണെങ്കിൽ വായനശാലകളിലും അല്ലെങ്കിൽ വെയിറ്റിംഗ് ഏരിയകളിലും ഒക്കെ ഇരുന്ന് ചിന്തിച്ച് അക്കങ്ങൾ പൂരിപ്പിച്ച ആ ഒരു രസം ഇന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല. അതിന് കാലങ്ങൾ മാറിയപ്പോൾ അതിന് കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വന്നു എന്നേ ഉള്ളൂ. ഇനി രണ്ടാമത്തേതായിട്ട് വളരെ ഗൗരവമേറിയിട്ടുള്ളൊരു വിഷയം ലോകത്തിന് മുന്നിൽ വെക്കുന്നൊരു ദിവസമാണിന്ന്. അതായത് ഇന്റർനാഷണൽ ഡേ ടു പ്രൊട്ടക്ട് എഡ്യൂക്കേഷൻ ഫ്രം അറ്റാക്ക്. യുണൈറ്റഡ് നേഷൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ യു എന്നിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവാണ് ഇന്ന്. അതായത് ഇപ്പോൾ അറിയാലോ, യുദ്ധങ്ങളും അല്ലെങ്കിൽ അൺസെർട്ടനിറ്റി അങ്ങനത്തെ പല പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ നടക്കുന്ന ഈ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പല ഇടങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തവും അല്ലെങ്കിൽ അവരുടെ സ്കൂളുകളുടെ ഒരു പ്രൊട്ടക്ഷനും സുരക്ഷിതത്വവും ഒക്കെ ഉറപ്പാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത അതല്ലേ, ആ ആവശ്യകതയാണ് ശരിക്കും ഈ ദിവസം നമ്മൾ സംസാരിക്കുന്നത്. നോട്ട് സെലിബ്രേഷൻ, ഇത് നമ്മൾ സംസാരിക്കുന്നത് ഇതൊരു അവയർനെസ് ആണ്. അപ്പോൾ ഏതൊരു സാഹചര്യം വന്നോട്ടെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടരുത് എന്നൊരു വലിയ മെസ്സേജാണ് ശരിക്കും ഇന്റർനാഷണൽ ഡേ ടു പ്രൊട്ടക്ട് എഡ്യൂക്കേഷൻ ഫ്രം അറ്റാക്ക് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ തേർഡ് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഭാവിയിലേക്ക് വഴിതുറക്കുന്ന ഒന്ന് തന്നെയാണ്. ടുഡേ ഈസ് വേൾഡ് ഇവി ഡേ. അതായത് ഇലക്ട്രിക് വാഹനങ്ങളുടെയും സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടിന്റെയും ഡേ എന്ന് പറയാം. അപ്പം നമ്മൾ ജീവിക്കുന്ന ഈ യു എയിൽ ഉൾപ്പെടെ ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലെങ്കിൽ ഇവിയുടെ ഒരു എന്താ പറയുക ഒരു വലിയ റെവല്യൂഷൻ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. എവിടെ നോക്കിയാലും നമുക്കറിയാൻ സാധിക്കും. അപ്പം നമ്മുടെ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനും വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ ഈ എർത്തിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഗ്രീൻ മൊബിലിറ്റി എന്തുമാത്രം സഹായിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ഡേ ആണ് ഇന്നത്തെ ഈ വേൾഡ് ഇവി ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അക്കങ്ങളുടെ കളി മുതൽ നമ്മുടെ ഭൂമിയുടെ ഭാവി വരെയുള്ള വളരെ അർത്ഥവത്തായ വിശേഷങ്ങൾ നിറഞ്ഞ സെപ്റ്റംബർ 9 ആണ് ഇന്ന്. ആ ഒരു ദിനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ നല്ലൊരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഡേ കൂടിയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ റേഡിയോ ലൈഫിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണിന്ന്. നമ്മൾ ആരും അദ്ദേഹം ഈ ലോകം വിട്ടുപോയി എന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദം, ഞാൻ ആ ശബ്ദത്തെയാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ എപ്പോഴായാലും ശരിയാണ്, നമ്മൾ ഒരു ദിവസം നമ്മളെ ദൈവ ഈ ഭൂമിയിൽ കൊണ്ടുവന്ന് നമ്മൾ തിരിച്ചു പോകേണ്ട ഒരു ഡേ ഉണ്ടല്ലേ. ആ ഒരു ഡേ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കും. പക്ഷേ അവരെന്താണ് ആ ഒരു ലൈഫ് ടൈമിൽ അവരെന്താണ് നമുക്ക് നൽകിയിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആ മൺമറഞ്ഞു പോയ വ്യക്തിയുടെ ശബ്ദത്തെയാണ് ഞാൻ ഓർക്കുന്നത്. ഒരുപക്ഷെ UAE പ്രവാസികൾക്ക് ഒരിക്കലും മറക്കാനാകാത്തൊരു ശബ്ദത്തിനുടമയാണ്. യെസ്, ഒരുപാട് മെസ്സേജുകൾ ഇന്ന് രാവിലെ എനിക്ക് വന്നിരുന്നു. അല്ലാതെ തന്നെ നമ്മൾ ഓർത്തിരുന്നു, ഞങ്ങളിങ്ങനെ പരസ്പരം പറയുകയൊക്കെ ചെയ്തിരുന്നു. നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ടും അതുമാത്രമല്ല യുവയിലുള്ള ഒരുപാട് പേർക്ക് അറിയാവുന്നൊരു ശബ്ദമായതുകൊണ്ട് ഞാൻ ഓർത്തു വന്നേ ഉള്ളൂ. നല്ല നിമിഷങ്ങളോടുകൂടി, നല്ല ദിവസത്തോടുകൂടി, പുഞ്ചിരിയോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺലി ഓൺ ഹോം 92.2 FM.
0: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: 1. Pistol number 1634-7279.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
4: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
3: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: ഞാൻ കാത്തിരിക്കും.
7: പുതുമയുടെ നേരത്ത്
8: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
9: പഴമയുടെ തീരത്ത്
8: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
7: പുതുമഴയിലോരത്ത്
8: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
9: പലിമയുടെ ചാരത്ത്
8: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
10: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
11: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
12: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
13: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
14: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
15: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
16: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
15: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: Mid Morning with Nitya.
1: Yes, welcome back. അപ്പൊ നിങ്ങള് കേട്ടുകൊണ്ടേയിരിക്കൂ ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് ഷോ. അപ്പോ പലരും ചോദിക്കുന്നു, എന്താ നിത്യ ഇതുവരെ ചോദ്യമൊന്നും ചോദിക്കുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞല്ലോ ചോദ്യങ്ങളൊക്കെ വരും, പക്ഷെ കാത്തിരിക്കണം. സെപ്റ്റംബർ 4 മുതൽ സെപ്റ്റംബർ 30 വരെ നീണ്ടു നിൽക്കുന്ന സമ്മാന നിമിഷങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻസ് ആക്ച്വലി 1 ഇയർ സെലിബ്രേഷൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ 4 മുതൽ തുടങ്ങി ഇന്ന് 4ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷമായിരുന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നത്, നമ്മുടെ 2-ാമത്തെ സമ്മാനം, അതായത് iPhone 17, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഹോം 92.2 FM-ന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ നമ്മൾ ആനിവേഴ്സറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയിലാണ് കാര്യമുള്ളത്. ആ വീഡിയോ ആദ്യം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് 4 പേരെ കൂടി മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ 4 പേരെ മെൻഷൻ ചെയ്തവരെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ കേട്ടോ. അതിൽ നിന്ന് ഒരാൾക്കായിരിക്കും iPhone 17 സമ്മാനമായി ലഭിക്കുന്നത്. അപ്പൊ വേഗം പൊക്കോ, സോഷ്യൽ മീഡിയയിലാണ് കാര്യം. സെക്കൻഡ് സമ്മാനം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ജോ യാലിക്കാസ് നൽകുന്ന 9 ഗ്രാം 22 ക്യാരറ്റ് ഗോൾഡ് ആണ്. ഈ ഗോൾഡ് ഈ ഒരു

0: സമ്മാനം, ഗോൾഡ് കോയിൻ, ഈ സമ്മാനം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വെയിറ്റ്, കാരണം വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ ഞങ്ങൾ ആ ചോദ്യം ചോദിക്കുകയുള്ളൂ. അറിയാലോ അതിന്റെ ഫോർമാറ്റൊക്കെ ഞാൻ ആ ചോദ്യം ചോദിക്കുമ്പോൾ പറയാം. ദെൻ സെക്കൻഡ് അല്ല തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് ആണ്. അത് കിട്ടണം എന്നുണ്ടെങ്കിലും ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട്. ദാൻ ഫോർത്ത് പ്രൈസ് എന്ന് പറയുന്നത് അൽ മരായ കാർ റെന്റൽ നൽകുന്ന 1 മന്ത് സബ്സ്ക്രിപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ അതിനും ഈ പറഞ്ഞ പോലെ ഈ 4 കാര്യങ്ങൾക്കും 4 രീതിയിലാണ് നിങ്ങൾ മെസ്സേജസ് അയക്കേണ്ടത്. അപ്പോൾ ആ ചോദ്യവും ഉടനെ വരും, അപ്പൊ വെയിറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ അതിന് മുമ്പേ തന്നെ പറഞ്ഞേക്കുന്നത് നമ്മുടെ പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ, പാർവതി തിരുവോത്ത് ആദ്യമായിട്ട് പോലീസ് വേഷത്തിലെത്തുന്ന സിനിമ എന്നൊരു പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. ആ സിനിമ കാണാൻ ആഗ്രഹമുള്ളവർക്ക്, നമ്മുടെ ഹോം സ്ക്രീനിങ്ങിന്റെ ഭാഗമാകാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീക്കെൻഡ് അതിനായിട്ട് മാറ്റിവെക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് HT ഹോം തിയേറ്റർ എന്നതിന്റെ HT സ്പേസ് പ്രഥമാന്നോ അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരെന്നോ സമയമുള്ളവരൊക്കെ ടൈപ്പ് ചെയ്തോളൂ. പിന്നെ എല്ലാവരും കുറ്റക്കാരെന്ന് എഴുതരുത്, അത് ഇന്നലെ ഷീപ്സ് പറഞ്ഞതാണ്. അത് കേട്ടിട്ട് ഒരുപാട് പേര് എല്ലാവരും കുറ്റക്കാരെന്ന്, എല്ലാവരും കുറ്റക്കാരല്ല, പ്രഥമാന്നോ അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരെന്നോ ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർക്കുക. ഐക്യ 0585829220 എന്ന നമ്പറിലേക്ക്. ഒരു വിശേഷമുണ്ട്, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വെള്ളം കുടിച്ചിട്ട് വരാം. വേഗം നിങ്ങൾ പാട്ടൊക്കെ കേട്ട് റെഡി ആയിട്ടിരുന്നോ?
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: I'm actually a solo trip.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
3: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നുമല്ല ജീവിതം.
2: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
4: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോവും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
2: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
5: ഇതി നല്ല വട്ട
6: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
6: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്
6: പൊലിമയുടെ പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ
6: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.

0: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
3: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
4: Joy Alukas, world's favorite jeweler.
3: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
4: Traffic update.
5: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
6: Yes, ഇപ്പോ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറെ സ്ഥലം ബിസിനസ് ബേ ആ ഏരിയയിലൊക്കെ അത്യാവശ്യം ട്രാഫിക് കാണിക്കുന്നുണ്ട്. നമ്മുടെ ദോഹ റോഡ് അൽക്കിസൈസ് 1 ഹെവി ട്രാഫിക് ആണ് കുറെ സ്ഥലത്ത് കേട്ടോ. ഒന്ന് നോക്കുമ്പോൾ കുറെ സ്ഥലത്തുണ്ട്. മുബൈല കൊമേഴ്ഷ്യൽ ഹെവി ട്രാഫിക് കാണിക്കുന്നുണ്ട്. അതുപോലെ പിന്നുള്ളത് നമ്മുടെ ട്രേഡ് സെന്റർ സ്ട്രീറ്റ് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ്. പിന്നെ ബിസിനസ് ബേ ഹെവി ട്രാഫിക് കാണിക്കുന്നു കേട്ടോ, ഞാൻ അതേ പറഞ്ഞില്ല, എനിക്ക് കണ്ടപ്പോഴേ തോന്നി. അതുപോലെ അൽമക്തൂം ഹോസ്പിറ്റൽ സ്ട്രീറ്റ് അൽറിഗ ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ്. പിന്നെ മോഡറേറ്റ് ട്രാഫിക് കാണിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. വൺ സ്ട്രീറ്റ് അല്ല സോറി ഫസ്റ്റ് സ്ട്രീറ്റ് ഉംറമൂൽ, അതുപോലെ സെയിം ലൈക്ക് നമ്മുടെ ഊദുമേത്ത സ്ട്രീറ്റ് സബീൽ ഫസ്റ്റ്, ഇവിടെയൊക്കെ അത്യാവശ്യം മോഡറേറ്റ് ട്രാഫിക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ എന്തെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും അത്യാവശ്യം നല്ല മീൻസ് ഹെവി ട്രാഫിക് ബമ്പർ ടു ബമ്പർ എവിടെയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, അതുപോലെ ആക്സിഡൻറ്റ്സ് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക 0585829220 എന്ന നമ്പറിലേക്ക്.
3: ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ എ ബി സി കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. എ ബി സി കാർഗോ ആൻഡ് കൊറിയർ നമ്പർ വൺ ഇൻ ജി സി സി ടി എൻ സി അപ്ലൈ.
7: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Mid morning with Nitya.
2: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പം നല്ല പാട്ടായിരുന്നല്ലോ കേട്ടത്. ആ പാട്ട് നാടോടിയിലല്ലേ? യെസ്, നാടോടിയിലെ പാട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്ന വിശേഷം കേൾക്കുമ്പോൾ വളരെ സന്തോഷം കൂടും. അതായത് പാസ്പോർട്ടും ബോർഡിംഗ് പാസ്സും ഒന്നും വേണ്ട, നടന്നുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാം. ദുബായിയുടെ റെഡ് കാർപ്പറ്റ് ഹിറ്റായൊരു വിശേഷമാണ്. നമ്മുടെ ഈ ദുബായ് എയർപോർട്ടിൽ യാത്ര ചെയ്യുമ്പോഴേ നമ്മളെപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നൊവേഷനാണ്. യാത്രക്കാരുടെ സമയം പരമാവധി ലാഭിക്കാനും ആ യാത്രാനുഭവം എത്രത്തോളം സുഗമമാക്കാൻ പറ്റുമോ അത്രത്തോളം സീംലെസ് ആക്കാനും ദുബായ് എയർപോർട്ട് കാണിക്കുന്ന ആ ഒരു എന്താ പറയുക, ഒരു മുന്നേറ്റം അത് ശരിക്കും പ്രശംസനീയമാണ്. അത്തരത്തിൽ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നടപ്പിലാക്കിയ വളരെ പ്രശസ്തമായിട്ടുള്ള റെഡ് കാർപ്പറ്റ് അല്ലെങ്കിൽ സ്മാർട്ട് ഗേറ്റ്സ് അതും അല്ലെങ്കിൽ ബയോമെട്രിക് സിസ്റ്റം ഇതൊരു വലിയ വിജയമായി മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സന്തോഷ വാർത്തയാണ് പറയാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ 8 മാസത്തിനിടെ മാത്രം 745,188 ആളുകളാണ് ഈ അത്യാധുനിക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബയോമെട്രിക് സിസ്റ്റം ഉപയോഗിച്ച് ദുബായിലേക്ക് യാത്ര ചെയ്തത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് കേട്ടോ. അതായത് കയ്യിലിപ്പോൾ പാസ്പോർട്ടോ അല്ലെങ്കിൽ ബോർഡിംഗ് പാസ്സോ എടുത്ത് നീണ്ട ക്യൂവിലൊന്നും നിൽക്കാതെ തന്നെ ജസ്റ്റ് നമ്മൾക്കിങ്ങനെ നടന്ന് നീങ്ങുന്ന ആ ഒരൊറ്റ സമയം കൊണ്ട് തന്നെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ ഈ ഒരു സിസ്റ്റത്തിലൂടെ യാത്രക്കാർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വന്നത് കേട്ടോ. അപ്പം നമ്മുടെ യാത്രക്കാരുടെ മുഖവും അല്ലെങ്കിൽ കണ്ണുകളും സെക്കൻഡുകൾക്കുള്ളിൽ കൃത്യമായി തിരിച്ചറിയുന്ന ഫേഷ്യൽ ആൻഡ് ഐറിസ് റെക്കഗ്നിഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ എയർപോർട്ടിലെ ഏറ്റവും സമയമെടുക്കുന്ന ഒന്നാണല്ലോ ഈ ഇമിഗ്രേഷൻ ക്യൂ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു ഓഫീസറുടെ മുന്നിൽ നിൽക്കുകയോ രേഖകൾ ഓരോന്നായിട്ട് കാണിക്കുകയോ ഒന്നും വേണ്ട. GDRFA അല്ലെങ്കിൽ നമ്മുടെ ജനറൽ ഡയറക്ടേഴ്സ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് നടപ്പിലാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ദുബായിയെ ലോകത്തിലെ ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള നഗരമാക്കി മാറ്റുന്നതിന് വലിയൊരു എക്സാമ്പിളാണ് ഈ സംവിധാനം എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ പ്രവാസികൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് യാത്ര ചെയ്യുന്ന അടിക്കടി യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഇത് നൽകുന്നൊരു കംഫർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോൾ വലിയ ഇപ്പോൾ ദീർഘദൂര യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ എയർപോർട്ടിലെ നടപടികൾ മിനിറ്റുകൾക്കുള്ളിൽ തീർത്ത് പുറത്തിറക്കി ഇറങ്ങാൻ സാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു സ്വപ്നം മാത്രമായിരുന്നു ഇടക്കാലം വരെ. പക്ഷേ അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നടപ്പിലാക്കി എന്നതുകൊണ്ടാണ് ദുബായിയുടെ ഈ ഒരു റെഡ് കാർപ്പറ്റ് ഇമിഗ്രേഷൻ ലോകമെമ്പാടുമുള്ള യാത്രക്കാരുടെ ഇടയിൽ ഇത്രയധികം പോപ്പുലറായി മാറിയത്. അപ്പോൾ ഇൻ ഫ്യൂച്ചർ നമ്മുടെ യാത്രാരീതികൾ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓഫ് ട്രാവൽ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഏറ്റവും മികച്ചൊരു എക്സാമ്പിളാണ് ദുബായ് എയർപോർട്ട് ലോകത്തിന് മുന്നിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അഡ്വാൻസ്ഡ് ടെക്നോളജിയും സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മുടെ ദുബായ് എയർപോർട്ട് നടത്തുന്ന ഇത്തരം മുന്നേറ്റങ്ങൾ ഓരോ പ്രവാസിക്കും തീർച്ചയായിട്ടും അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ ദുബായ് എയർപോർട്ടിലൂടെ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കയ്യിലെ ഫയൽസും അതുപോലെ പാസ്പോർട്ടും ഒക്കെ തിരയുന്നതിന് പകരം നമ്മൾ ഈ ഒരു സ്മാർട്ട് റെഡ് കാർപ്പറ്റ് അനുഭവം സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും കൂടുതൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ദുബായിലെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ചോദ്യം ചോദിച്ചിട്ടാണ് മുന്നോട്ട് പോകാൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അറിയണ്ടേ എന്താണ് ചോദ്യം എന്നുള്ളത്? യെസ്, കേട്ടോളൂ.
1: Home of a birthday bash with nine grams of 22 karat gold. Brought to you by Joya Lucas, world's favorite jeweler.
2: Yes, appo nammade 9 gram 22 കാരറ്റ് ഗോൾഡ് കോയിൻ നൽകുന്നത് ജോയ് ആലുക്കാസ് ആണ്. ഈ ഗംഭീര സമ്മാനം നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം കൃത്യമായി കേട്ട് കൃത്യമായിട്ട് നമ്മൾ പറയുന്ന ഫോർമാറ്റിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുക. എന്റെ ചോദ്യം ഇതാണ്, UAE-യിലെ എമിറേറ്റുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും ചെറിയ എമിറേറ്റ് ഏതാണ്? UAE-യിലെ എമിറേറ്റ്സിലെ 7 എമിറേറ്റുകൾ ഉള്ളതിൽ ഏറ്റവും വിസ്തൃതിയിൽ ഏറ്റവും ചെറുത് ഏത്? UAE-യിലെ 7 എമിറേറ്റുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും ചെറിയ എമിറേറ്റ് ഏത് എന്നതാണ് എൻ്റെ ചോദ്യം. അതിൻ്റെ ആൻസേഴ്സ് അയക്കേണ്ട ഫോർമാറ്റ് 922 യുവർ റൈറ്റ് ആൻസർ യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ് ക്വസ്റ്റ്യൻ ആൻസർ. ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പാട്ടിലേക്ക് പോവാണ്. ജോ ആലുക്കാസ് നൽകുന്ന 9 gram 22 carat ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനുള്ള ചോദ്യം, UAE-യിലെ 7 എമിറേറ്റുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും ചെറിയ എമിറേറ്റ് ഏത്? Answers അയക്കേണ്ട ഫോർമാറ്റ് 922 സ്പേസ് യുവർ റൈറ്റ് ആൻസർ സ്പേസ് യുവർ നെയിം സ്പേസ് ഈ പിന്നെ സ്പേസ് ഇടണ്ട 0585829220.
0: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിണറായി വിജയനെതിരായ ഇ ഡി ശുപാർശ ഗൌരവമുള്ളതെന്ന് മുഖ്യമന്ത്രി. നിയമം നിയമത്തിന്റെ വഴിക്കെന്നും വി ഡി സതീശൻ. പിണറായി വിജയനെതിരായ ഇ ഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് സി പി എം. വൈദ്യുതി പ്രതിസന്ധിയിൽ എൽ ഡി എഫ് സർക്കാരിനെ പഴിച്ച് വി ഡി സതീശൻ. പശ്ചിമേഷ്യ അശാന്തം, ആക്രമണം തുടർന്ന് ഇറാനും യു എസും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരായ ഇ ഡി ശുപാർശ നിയമ പരിശോധന നടത്തി തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ രാഷ്ട്രീയമില്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. ഗൌരവമുള്ള തെളിവുകൾ ഇ ഡി കൈമാറി. ഇ ഡി ആയതുകൊണ്ട് അവരെ തിരിച്ചയക്കാൻ കഴിയുമോ എന്നും വി ഡി സതീശന്റെ ചോദ്യം. കേന്ദ്ര ഏജൻസി ആയതുകൊണ്ട് ഇ ഡിയെ തള്ളാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. വൈദ്യുതി പ്രതിസന്ധി എൽ ഡി എഫ് സർക്കാരിനെ പഴിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഉമ്മൻചാണ്ടി കാലത്തെ കരാർ റദ്ദാക്കിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം. ആവശ്യകത മുൻ വർഷത്തേക്കാൾ കൂടി. 15-ാം തീയതിയോടെ പ്രശ്നപരിഹാരം. നിയന്ത്രണം കൃത്യമായി അറിയിക്കാൻ കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകുമെന്നും വി ഡി സതീശൻ മന്ത്രിസഭായോഗ തീരുമാനം വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചിറയം കീഴ് കയ്യാങ്കളി പാർട്ടി അന്വേഷിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതിനുശേഷം മാത്രം ഇക്കാര്യത്തിൽ വിശദമായ പ്രതികരണമെന്ന് മുഖ്യമന്ത്രി. പേഴ്സണൽ സ്റ്റാഫ് സംബന്ധിച്ച കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. 476 പേഴ്സണൽ സ്റ്റാഫിനെയാണ് ഈ സർക്കാർ നിയമിച്ചത്. 787 പിണറായി വിജയൻ നിയമിച്ചതെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാന്തപുരത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് തന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. പിണറായി വിജയനെതിരായ ഇ ഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന വിലയിരുത്തലിൽ സി പി എം. ഇ ഡി നീക്കം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കേസിന് പിന്നിൽ രാഷ്ട്രീയ പകപോക്കൽ മാത്രമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചു. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പി എം എൽ എ നിയമപ്രകാരം കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഫെലീസ കേസിലെ മുഴുവൻ പ്രതികളെയും ഇ ഡി കേസിലും പ്രതികളാക്കി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പിന്നിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത്. അന്വേഷണം നേരിടുന്നവരിൽ നിന്ന് പണമിടപാട് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പരിശോധന. കേസിലെ ഗൂഢാലോചനയും അന്വേഷിക്കും. സംഭവ സമയം സ്ഥലത്തുണ്ടായിരുന്ന നേതാക്കൾക്കെതിരെയും അന്വേഷണം. വധശ്രമക്കേസിൽ പി എം എൽ എ ചുമത്തുന്നത് ഇതാദ്യമാണ്. സി എം ആർ എൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകൾ വീണയുടെ താമസ ഇടത്ത് റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടയിലായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. സി എം ആർ എൽ എക്സാലോജിക് കേസിൽ അന്വേഷണവുമായി ഇ ഡി മുന്നോട്ട്. കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി ഇ ഡി സി എം ആർ എൽ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും നോട്ടീസ് നൽകി. തിങ്കളാഴ്ച മുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. ഓഡിറ്റർമാർ അടക്കമുള്ളവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ സുഹൃത്തുക്കൾക്കും ഇ ഡിയുടെ നോട്ടീസ്. നേരത്തെ സുഹൃത്തുക്കളുടെ വീടുകളിൽ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു. കേരളത്തിൽ ലഹരി സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ 100 ദിനം പിന്നിട്ടു. വി ഡി സതീശൻ സർക്കാരിന്റെ ഏറ്റവും ജനകീയ പദ്ധതിയായാണ് തൂഫാൻ വിലയിരുത്തപ്പെടുന്നത്. ലഹരി സംഘങ്ങളെ പിടികൂടുന്നതിനിടെ വിവാദങ്ങളും തൂഫാൻ ഉണ്ടാക്കി. രണ്ടാംഘട്ടത്തിൽ തൂഫാൻ ആഞ്ഞടിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന പേരിലുള്ള തട്ടിപ്പിൽ മുൻ കായിക മന്ത്രിയുടെ ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ച പ്രത്യേക അന്വേഷണ സംഘം. സർക്കാർ സംവിധാനങ്ങൾ തട്ടിപ്പിനായി ഉപയോഗിച്ചത് എന്തിനെന്നാണ് പരിശോധിക്കുന്നത്. ഇതുവഴി മുൻ കായിക മന്ത്രിക്കോ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ഗുണം ഉണ്ടായോ എന്ന് അന്വേഷണം. വിദേശത്തുനിന്ന് പണമയച്ചു എന്ന കാര്യത്തിലടക്കം ഗുരുതരമായ ചട്ടലംഘനം നടന്നുവെന്ന് എസ് ഐ ടി കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗുണഭോക്താക്കളായവരെക്കുറിച്ചും വിശദമായി അന്വേഷണം ഉണ്ടാകും. മഴ പെയ്തില്ലെങ്കിൽ കേരളത്തിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം തുടരേണ്ടിവരുമെന്ന് കെ എസ് ഇ ബി. 6 മുതൽ 12.5 വരെയുള്ള സമയങ്ങളിൽ 1-ൽ കൂടുതൽ തവണ നിയന്ത്രണം ആവശ്യമായി വരും. 500 ഫീഡറുകളെങ്കിലും പീക്ക് സമയങ്ങളിൽ അരമണിക്കൂർ ഓഫാക്കേണ്ടിവരും. പീക്ക് സമയങ്ങളിലെ വൈദ്യുതി ഉപഭോഗം 1000 മെഗാവാട്ടിലേക്ക് അടുക്കുന്നുവെന്ന് കെ എസ് ഇ ബി അറിയിച്ചു. ഐ എസ് ആർഒ സർക്കാർ സ്ഥാപനമായി തുടരുമെന്ന് ചെയർമാൻ വി നാരായണൻ. സ്വകാര്യ മേഖലയുമായുള്ള പങ്കാളിത്തം, ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ വളർത്താൻ ഐ എസ് ആർഒയുടെ പങ്ക് ഇതിലൂടെ കുറയ്ക്കില്ലെന്നും ചെയർമാൻ. ജീവനക്കാരിൽ ചിലർ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ആശങ്ക പ്രകടിപ്പിക്കുന്നതിനിടെയാണ് ഐ എസ് ആർഒ ചെയർമാന്റെ വിശദീകരണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ സ്വീകരണം. ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലാണ് പോറ്റിയെത്തിയത്. മുൻപ് ഈ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അദ്ദേഹം. കൂടെയുള്ളവർ മാലയിട്ടാണ് പോറ്റിയെ സ്വീകരിച്ചത്. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് കിട്ടിയതോടെയാണ് പോറ്റിയെ ക്ഷേത്രത്തിൽ എത്തിയത്. പൂജാകർമ്മങ്ങളിൽ പങ്കെടുക്കാനാണ് 20 ദിവസത്തെ ഇളവ് അനുവദിച്ചത്. യമനിലെ ഹൂതികൾ സൌദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ 4 നഗരങ്ങളിൽ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ വൻ നാശം. എണ്ണ ശുദ്ധീകരണശാലകളിൽ തീ പടർന്നു. 70-ലേറെ പേർക്ക് പരിക്കേറ്റു. ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു. സൌദി അറേബ്യയുടെ എണ്ണ കേന്ദ്രങ്ങളിൽ യമനിലെ ഹൂതികൾ ആക്രമണം നടത്തിയതിനെ തുടർന്ന് അസംസ്കൃത എണ്ണവില വീണ്ടും ഉയർന്നു. അന്താരാഷ്ട്ര ബെഞ്ച് മാർക്ക് ബ്രന്റ് ക്രൂഡ് വില $100. ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് യമൻ അതിർത്തിക്കടുത്ത് സൌദി അറേബ്യയുടെ ചില എണ്ണ ഖനന കേന്ദ്രങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി. അമേരിക്കയുടെയും ഇറാന്റെയും എണ്ണ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കത്തെ ബാധിക്കുന്നുണ്ട്. ഇറാന്റെ 5 എണ്ണ കപ്പലുകൾ തകർത്തതായി അമേരിക്ക. ഒമാൻ ഉൾക്കടലിൽ 4 എണ്ണക്കപ്പലുകളും ഖാർഗ് ദ്വീപിൽ 1 എണ്ണക്കപ്പലുമാണ് തകർത്തത്. ഇറാൻ അമേരിക്കയുടെ പടക്കപ്പൽ ആക്രമിച്ചതിനുള്ള പ്രതികാര നടപടിയായാണ് ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ജോർഡനിലെ അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രത്യാക്രമണം നടത്തി. കുവൈറ്റ് ബഹ്റൈൻ തുറമുഖങ്ങൾക്കടുത്തുള്ള എണ്ണ ടാങ്കറുകളെ ആക്രമിക്കുമെന്നും IRGC മുന്നറിയിപ്പ്. എല്ലാ കപ്പലുകളിലെയും ജീവനക്കാരെ ഒഴിപ്പിക്കാൻ ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാന്റെ വ്യോമയാന മേഖലയെ പിന്തുണയ്ക്കുന്നതായി അവകാശപ്പെടുന്ന 36 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെ അതിനിടെ US ട്രഷറി വകുപ്പ് ഉപരോധം പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് US സൈന്യത്തിന്റെ ആധുനിക ആളില്ല അന്തർവാഹിനി പിടിച്ചെടുത്തതായി ഇറാനിയൻ നാവികസേന അവകാശവാദം ഉന്നയിച്ചു. പിടിച്ചെടുത്ത അന്തർവാഹിനിയുടെ വീഡിയോയും ഇറാൻ പുറത്തുവിട്ടു. ഹോർമുസ് കടലിടുക്കിന് മുകളിലൂടെ പറന്ന MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചുവെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിദേശ സഞ്ചാരികൾക്ക് യൂറോപ്യൻ ഷെങ്കൻ വിസ മാതൃകയിൽ 6 ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒറ്റ വിസയിൽ യാത്ര ചെയ്യാൻ വഴിയൊരുക്കുന്ന സംയുക്ത GCC ടൂറിസ്റ്റ് വിസ പദ്ധതി GCC ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ വൈകാതെ പ്രാബല്യത്തിൽ വരുമെന്ന് GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽബുദൈബി. UAE, സൌദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, കുവൈറ്റ് എന്നീ 6 രാജ്യങ്ങളിലാണ് ഒറ്റ വിസ ഉപയോഗിച്ച് സഞ്ചരിക്കാൻ കഴിയുക. UKയിലെ എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനത്തിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് UKയിലുടനീളം 300 വിമാന സർവീസുകൾ റദ്ദാക്കി. UK വ്യോമപാതയിൽ കടുത്ത യാത്രാ തടസ്സം സൃഷ്ടിച്ച സംഭവമാണ് ഉണ്ടായത്. റദ്ദാക്കിയ വിമാനങ്ങൾക്ക് പുറമെ 100 സർവീസുകൾ വൈകി. ഏതാണ്ട് 300 സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കേണ്ടി വന്നു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: മോർണിംഗ് വിത്ത് നിത്യ.
1: വെൽക്കം ബാക്ക്. ഞാൻ ഈ പാട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ, എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. നിന്നോട് പറയുവാൻ നീ മാത്രം അറിയുവാൻ. ഓ വേണ്ട വേണ്ട വേണ്ട, ശ്രുതി പോയെന്നോ പിച്ച് പോയെന്നോ ഒക്കെ ആരോ പറയുന്നു. ഓക്കെ, ഞാനിപ്പോൾ നല്ല പാട്ടുമായിട്ട് വന്ന കാര്യം എന്ന് വെച്ചാൽ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ്. ഈ സമയം നമ്മൾ തുടക്കം കുറിക്കുന്ന തന്നെ വളരെ സംഗീത സാന്ദ്രമായിട്ടുള്ള നമ്മുടെയൊക്കെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ബ്യൂട്ടിഫുൾ ഒരു ന്യൂസിലേക്കാണ് നമ്മളെന്നും നമ്മുടെ മനസ്സിലേക്ക് ഏറ്റുവാങ്ങുന്ന, നമ്മുടെ നെഞ്ചിലേക്ക് ഏറ്റുന്ന, ചുണ്ടുകളിൽ മൂളുന്ന എത്രയോ ഹിറ്റ് പാട്ടുകളുണ്ട് അല്ലേ. സത്യം പറഞ്ഞാൽ ആ പാട്ടുകൾക്ക് പിന്നിൽ ഒട്ടും പ്രശസ്തമല്ലാത്ത അല്ലെങ്കിൽ അധികം ആരും അറിയാത്തൊരു വലിയ കഥയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിച്ചേ പറ്റൂ, അതൊക്കെ സത്യമാണ്. പിന്നെ ഒരു കഥ പോലെ പറയുന്നു എന്ന് മാത്രം. അതായത് ഈ പാട്ടുകൾ വൺ ഹിറ്റായിട്ട് മാറിയിട്ടും ആ പാട്ടുകൾ ഉൾപ്പെട്ട സിനിമകൾ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ സാധിക്കാതെ പോയ അത്തരം ചില അപൂർവമായിട്ടുള്ള അറിയാ കഥകളിലേക്കാണ് നമ്മളിപ്പോൾ വിൻഡോസ് ദാ തുറന്നിടാൻ പോകുന്നത്. വേറൊന്നുമല്ല, കാമുകി മുതൽ അന്ന വരെയുള്ള മലയാള ചലച്ചിത്ര ശാഖയിലെ ചില അവിസ്മരണീയമായ പാട്ടുകളുടെ ചരിത്രം. അന്ന എന്ന് പറയുമ്പോൾ സി നമുക്ക് അത്ര ഇപ്പോൾ ആർക്കും അതത്ര എന്താ പരിചിതമല്ലാത്തൊരു പേരല്ല അല്ലേ. മീനയെയും അതുപോലെ അരവിന്ദ് സ്വാമിയും ചേർത്ത് വെച്ചുകൊണ്ട് പിന്നെ മീൻസ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നൊരു സിനിമയാണ്, നടക്കാതെ പോയൊരു സിനിമയാണ്. നമ്മളതിലെ ആ പാട്ടുകൾ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ബദലഹീം കുടുംബ യൂണിറ്റിലൂടെ അല്ലേ. യവന കഥയിൽ നിന്നു വന്ന ആ പാട്ട് നല്ല രീതിയിൽ പാടാൻ അറിയാം, പക്ഷെ ഇപ്പൊ അത് സമയമില്ല, ഞാൻ പാടിയത് കൊള്ളാക്കൂല ഉറപ്പാ. എന്തായാലും യവന കഥയിൽ നിന്ന് വന്ന ആ ഇടയ കന്യകയെ കുറിച്ച് ഇനി ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബദൽഹീം കുടുംബ യൂണിറ്റ് തന്ന ഏറ്റവും വലിയൊരു മുത്താണ് ആ പാട്ട് വീണ്ടും. എന്തായാലും ചില കാരണങ്ങൾ കൊണ്ട് തിയേറ്ററുകളിൽ വെളിച്ചം കാണാതെ പോയ ചിത്രങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാങ്കേതികവും സാമ്പത്തികവുമായ പ്രതിസന്ധികൾ കാരണം പെട്ടിയിൽ ഒതുങ്ങിപ്പോയ ആ പ്രോജക്റ്റുകൾ അല്ലെ, അതിൽ എങ്കിലും ആ സിനിമകൾക്കായിട്ട് അണിയിച്ച് ഒരുക്കിയ പാട്ടുകൾ പിന്നെ റേഡിയോയിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ കാസറ്റ്സിലൂടെ ആയിക്കോട്ടെ നമ്മളുടെയൊക്കെ ജനഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ ആഴ് നിറങ്ങുമായിരുന്നു എന്ന് പറയണം. അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് അന്ന എന്ന സിനിമയിലെ ഈ പാട്ടും. അപ്പം രൂപകൽപ്പന ചെയ്ത സിനിമകൾ റിലീസായില്ലെങ്കിലും സംഗീത സംവിധായകരുടെയും വരികൾ എഴുതിയ ഗാനരചയിതാക്കളുടെയും ആ ഒരു ആത്മാർത്ഥതയില്ലേ, അതിനെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ആ പാട്ടുകളിൽ അങ്ങനെ തെളിഞ്ഞു നിൽക്കുമായിരുന്നു. കാമുകി എന്ന സിനിമയിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ, അതുപോലെ അന്ന എന്ന സിനിമയിലെ നിത്യഹരിത ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ആ സംഗീതത്തിൽ ഇങ്ങനെ അലിഞ്ഞു പോവില്ലേ? എന്നാൽ ആ സിനിമകളെക്കുറിച്ച് ചോദിച്ചാൽ പലർക്കും ഒരറിവും ഉണ്ടാവില്ല. കാരണം സിനിമ പെട്ടിയിലാണെങ്കിലും സംഗീതം ഇങ്ങനെ അമരമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പം സംഗീതം എന്ന് പറയുന്നത് എന്താ, വെറും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറോ അല്ലെങ്കിൽ ഒരു ഹാബിറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക വിനോദമോ ഒന്നുമല്ല. അത് കാലത്തിൻ്റെ അതിർത്തികളെയും അതിജീവിക്കുന്ന വലിയൊരു കലയാണെന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ സിനിമ ഇറങ്ങിയില്ലെങ്കിലും പാട്ടുകൾ കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ആ പാട്ടുകൾ മലയാള സിനിമ മ്യൂസിക് ഹിസ്റ്ററിയിലെ ഏറ്റവും വിലപ്പെട്ട ഏടുകളായി അത് തുടരുകയാണ്. അപ്പോൾ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ ഉണർത്തുന്ന ഇത്തരത്തിലുള്ള സംഗീത വിശേഷങ്ങൾ കേൾക്കുമ്പോൾ അത് നൽകുന്ന ഒരു അനുഭവവും അനുഭൂതിയും വളരെ പ്രത്യേകതയുള്ളതാണ്. എക്കാലത്തെയും മികച്ച പാട്ടുകളെയും അതിന് പിന്നിൽ പ്രവർത്തിച്ച കലാകാരന്മാരെയും ഒക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്നാലും അതുപോലെ ഒരു സിനിമയാണ് നീലക്കടമ്പ് എന്ന സിനിമ. അതിലെ ഓരോ പാട്ടുകളും നീലക്കടമ്പുകളിൽ, അതുപോലെ ദീപം കയ്യിൽ സന്ധ്യാദീപം, ഈ പാട്ട് ഓർക്കുന്നില്ല. അതുപോലെ ഓ മറ്റൊരു വേറൊരു ചിത്രചേച്ചി പാടിയൊരു പാട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾക്കറിയാം,
2: നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു,
1: ആ പാട്ടില്ലേ.
2: ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നെ ഞാൻ എന്നും പ്രതീക്ഷിച്ചു നിന്നു.
1: എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സോങ്സ് ആണ്. എനിവേ, എന്തായാലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകളും പാട്ടുകളും ഒക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പാട്ട് കേൾപ്പിച്ച് തരണം എന്നുള്ളത്. അത്തരത്തിൽ നമ്മളെ അതിശയിപ്പിച്ച് കടന്നുപോയ ചില പാട്ടുകളുണ്ട്. സത്യത്തിൽ ദേവദാസി എന്നുള്ള സിനിമയ്ക്കകത്തെ പാട്ട് ഞാൻ ഒരിക്കൽ ഏതോ ഒരു വീഡിയോയിൽ ഞാനും അക്ഷയും ചെയ്തപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചിരുന്നു. അതായത്
2: സ്വപ്നമാലിനി തീരത്തുണ്ടൊരു കൊച്ചു കല്യാണ മണ്ഡപം,
1: ഈ പാട്ട് ദേവദാസി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. വേണു നാഗവള്ളിയും അതുപോലെ നായികയായിട്ട് ആരായിരുന്നു, ഓ പേര് മറന്നുപോയി, അല്ല വേണു നാഗവള്ളിയും പാർവതിയുമായിരുന്നു അതിലെ നായിക നായകന്മാരായത്. ആ സിനിമയും പുറത്തിറങ്ങിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ അല്ല പുറത്തിറങ്ങിയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. യെസ് പുറത്തിറങ്ങിയില്ല. അപ്പോൾ ശരി, അപ്പോൾ അതിലെ പാട്ടുകളൊക്കെ എത്ര മനോഹരമായിരുന്നു അല്ലേ. ശരിക്കും സലീൽ ചൗധരിയുടെ സംഗീതത്തിൽ ഒ എൻ വി കുറുപ്പ് എഴുതിയ 6 പാട്ടുകളുണ്ട് ചില സിനിമ. എനിക്ക് തോന്നുന്നു ദേവദാസിയിലെ തന്നെയാണ്. അതൊരു ആ പരമ്പരയിലെ അത്ഭുത ചിത്രം അക്കാലത്തെ മലയാള സിനിമ റെക്കോർഡുകൾ എടുത്ത് അതിൽ ഏറ്റവും ഗുണനിലവാരമുള്ള റെക്കോർഡിംഗ് ആയിരുന്നു ആ പാട്ടുകൾ. അടൂർ പത്മകുമാറിന്റെ നിർമ്മാണത്തിൽ ശശികുമാർ സംവിധാനം ചെയ്യാനിരുന്ന സിനിമയാണ് ദേവദാസി എന്ന റെക്കോർഡ് കവർ ചിത്രത്തിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പൊ സലീൽ ചൗധരിയുടെ സംഗീതത്തിൽ ഒ എൻ വി കുറുപ്പ് എഴുതിയ അതിൽ 6 പാട്ടുകളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിൽ ഈ നമ്മൾ ഈ പറഞ്ഞ പാട്ടുകളല്ലാതെ
2: പാതരേണു തേടിയലഞ്ഞു
1: എന്ന് തുടങ്ങുന്നൊരു പാട്ടുണ്ട്, അത് കുറച്ചൊന്ന് കേൾപ്പിച്ചു തരാം, കേട്ടു നോക്കിയേ.

0: യെസ്, ഈ പാട്ട് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് നല്ലൊരു പാട്ടാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്, അത് ഒരു രക്ഷയില്ലാത്തൊരു പാട്ടാണ്. ഓക്കെ, അതൊക്കെ ഇനി സമയമുണ്ട്. നമ്മൾ ഈ ഉച്ച നേരത്ത് കുറച്ചുകൂടെ പഴയൊരു 90-80s പാട്ടുകളിലേക്ക് പോകണോ, മിക്സഡായിട്ടുള്ള ആൾക്കാരായിരിക്കും കേട്ടുകൊണ്ടിരിക്കുന്നത്, അപ്പം അതുകൊണ്ട് ആരെയും ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് അടുത്ത ട്രെൻഡിങ് സോങ് ദാ എത്തിപ്പോയി. നമ്മളത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ചോദിച്ച ജോയ് അൽകാസ് നൽകുന്ന 9g 22 carat ഗോൾഡ് കോയിന് വേണ്ടിയിട്ടുള്ള ചോദ്യമായിരുന്നു. അതൊരു തവണ ഞാൻ ചോദിച്ചു കഴിഞ്ഞു. ഉത്തരങ്ങൾ നിങ്ങൾക്ക് കേട്ടവർ അയച്ചുകൊണ്ടേ ഇരുന്നുള്ളൂ. എന്തായാലും നമ്മൾ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചോദ്യമല്ല, രണ്ടാമത്തെ സമ്മാനം iPhone 17 ആണ്. ഈ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയാണ് പല കാര്യങ്ങളും അല്ലെ. സോ iPhone 17 ഹോം 92.2 FM ഈ ആനിവേഴ്സറി ആഘോഷങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ഞങ്ങൾ സമ്മാനമായി തരുന്നു. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് Home 92.2 FM ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ആ ഫോളോ ചെയ്തതിന് ശേഷം നമ്മളൊരു ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് Home FM RJs എല്ലാവരും ചേർന്നിട്ടുള്ള. ആ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റിൽ എത്തുമ്പോൾ 4 നിങ്ങളുടെ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുക. ഓക്കെ, മറക്കരുത്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, Home FM ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ശേഷം നമ്മുടെ ഹോം ഈ ആനിവേഴ്സറിയുടെ ഒരു വീഡിയോ നമ്മൾ RJs എല്ലാവരും കൂടി ചേർന്ന് ചെയ്തത് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം കമന്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 4 നിങ്ങളുടെ ഫ്രണ്ട്സിനെ, 4 പേരെ നിങ്ങൾ ടാഗ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. അടുത്ത സമ്മാനം എന്താണെന്നുള്ളത് അടുത്ത പാട്ടിന് ശേഷം, അടുത്ത ചോദ്യം എന്താണെന്നുള്ളതിന് കാത്തിരിക്കും. സ്റ്റേ ട്യൂൺഡ് ടു Home 92.2 FM.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: One, pistol number 1634-7271.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
4: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
3: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സി ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: ഞാൻ കാത്തിരിക്കും.
7: പുതുമയുടെ നേരത്ത്
8: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
9: പഴമയുടെ തീരത്ത്
8: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
7: പുതുമഴയിലോരത്ത്
8: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
9: പൊലിമയുടെ ചാരത്ത്
8: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
10: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
11: മതി മതി, കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
12: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
13: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
14: With Sand Dunes, only on Home 92.2 FM.
13: അപ്പൊ എങ്ങനാ, ട്യൂൺ ചെയ്യല്ലയോ?
15: ട്യൂൺ ചെയ്യല്ലയോ?
16: Sand Dunes with Akshay.
1: Brought to you by Lulu in Minutes. Shop on the Lulu app and get Lulu hypermarket delivered in minutes.
17: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
18: You are listening to Home 92.2 FM. Home is a feeling.

0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: യെസ്, വെൽക്കം ബാക്ക്. നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് എന്ന സിനിമയിലെ പാട്ട് കേട്ടുകൊണ്ടാണ് തിരികെ എത്തുന്നത്. ഇതിന് സംഗീതം പകർന്നത് രാഹുൽ രാജാണ്, വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദും, പാടിയത് ഹരിചരൺ ശേഷാദ്രി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഈ മാത്രം ഇന്നലെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-12-13 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു എയിം സ്റ്റേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഷോ ചെയ്തിരുന്നു. അന്ന് ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ ഒരു 2-3 ദിവസം കൂടുമ്പോഴൊക്കെ, ഇന്ന് ഞാൻ രാവിലെ തന്നെ വിട്ടുപിരിഞ്ഞു പോയ ഒരാളുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹം ഞാനും കൂടെയാണ് ആ ഷോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പാട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു, ആൾക്കായിരുന്നു ഏറ്റവും ഇഷ്ടം. എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമായിരുന്നില്ല, പിന്നെ പിന്നെ പിന്നെ പിന്നെ കേട്ട് കേട്ട് കേട്ട് കണ്ണാടി വാത് നീ തുറന്നുവോ, ഈ പാട്ട് ഇങ്ങനെ കേട്ട് കേട്ട് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, ഓർമ്മകളാണല്ലോ പാട്ടുകൾ ഇങ്ങനെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ശരി, എന്തായാലും ഇങ്ങനൊരു പാട്ടിന് ശേഷം നമ്മൾ വീണ്ടും എത്തുമ്പോൾ ഈ സമയം നമ്മൾ തുടക്കം കുറിക്കുന്നത് ശാസ്ത്രലോകത്തെയും ബഹിരാകാശ ഗവേഷണ രംഗത്തെയും അത്ഭുതപ്പെടുത്തിയ ഏറ്റവും പുതിയൊരു ന്യൂസിലേക്കാണ്. അതായത് 100,000 4K TVകൾ വേണം ഈ ദൂരദർശിനി എടുക്കുന്ന ആകാശ ഭൂപടങ്ങൾ. ഒന്നും മനസ്സിലായില്ല. അതായത് ലോക പ്രശസ്ത ബഹിരാകാശ ഏജൻസിയായിട്ട് നമ്മുടെ നാസ പുതിയ അവരുടെ പുതിയ ദൂരദർശിനിയായിട്ടുള്ള നാൻസി ഗ്രേസ് റോമൻ സ്പേസ് ടെലിസ്കോപ്പാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള സയൻസ് പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. അതായത് നാസയുടെ ആദ്യകാല ചീഫ് ആസ്ട്രോണറും ഹബ്ലിൻ്റെ മാതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന നാൻസി ഗ്രേസ് റോമൻ്റെ അവരുടെ ഒരു മെമ്മറിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദൂരദർശിനിക്ക് ആ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ ടെലിസ്കോപ്പിൻ്റെ നിരീക്ഷണ ശേഷിയെക്കുറിച്ചും ക്യാമറ പവറിനെക്കുറിച്ചും കേട്ടാലാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് കേട്ടോ. അത് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ തേടിയുള്ള ഈ യാത്രയിൽ നാസ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ വൈഡ് ഫീൽഡ് ഇൻഫ്രാറെഡ് ക്യാമറയാണ് ഇതിൽ അവർ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ചിത്രം പകർത്തി ഭൂമിയിലേക്ക് അയക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, അല്ലെങ്കിൽ ഇതിൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ വീട്ടിലിരുന്ന് 4K TVയിൽ സിനിമ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ക്ലാരിറ്റി ഇല്ലേ, ആ അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ ഈ റോമൻ സ്പേസ് ടെലിസ്കോപ്പ് എടുക്കുന്ന ഒരൊറ്റ ചിത്രം അതിൻ്റെ കംപ്ലീറ്റ് ഫുൾ റെസൊല്യൂഷനിൽ കാണണമെങ്കിൽ തന്നെ ഏകദേശം 80 4K TVകൾ ഒരുമിച്ച് വെക്കേണ്ടി വരുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. തുടക്കത്തിൽ പറഞ്ഞു പാളിപ്പോയതാണ് കേട്ടോ. ഓക്കെ, എന്നാൽ ഈ ടെലിസ്കോപ്പ് അതിൻ്റെ ജോലി, അതിൻ്റെ ദൗത്യത്തിനിടയിൽ തയ്യാറാക്കുന്ന വലിയ ആകാശ ഭൂപടം അല്ലെങ്കിൽ സ്കൈ മാപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസോടും കൂടി അല്ലെങ്കിൽ ഡീറ്റെയിലിങ്ങിലോടും കൂടി കാണണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ് 100,000 4K TVകൾ വെച്ച് നോക്കേണ്ടി വരുമെന്നാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത്. ഇതുവരെ നാസ ഉപയോഗിച്ചിരുന്ന ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് എടുക്കുന്ന പിക്ചേഴ്സിനേക്കാളും 100 മടങ്ങ് വിസ്തൃതമായിട്ടുള്ള പ്രദേശത്തിന്റെ കാഴ്ചകൾ ഒറ്റ ഫ്രെയിമിൽ ഒപ്പിയെടുക്കാൻ ഈ റോമൻ ടെലിസ്കോപ്പിന് സാധിക്കുമത്രേ. അതായത് ഹബിൾ ടെലിസ്കോപ്പ് 100 വർഷം കൊണ്ട് പകർത്തിയെടുക്കുന്ന സ്കൈയുടെ പിക്ചേഴ്സ് അല്ലെങ്കിൽ ദൃശ്യങ്ങൾ വെറും ഒരൊറ്റ മാസം കൊണ്ട് വളരെ പെട്ടെന്ന് റീഡ് ചെയ്തെടുക്കാൻ ഈ പുതിയ, നമ്മൾ ഇന്ന് പറഞ്ഞ ഈ പുതിയ റോമൻ ടെലിസ്കോപ്പിന് കഴിയുന്നതാണ്. അപ്പോൾ അത്രയും പാനോറമിക് വ്യൂ ആണ് ഈ ദൂരദർശിനി നമ്മളിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് സമ്മാനമായി തന്നെ നൽകുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിലെ കാണാ കാഴ്ചകളായിട്ടുള്ള ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ, അല്ലെങ്കിൽ എന്താ പറയുക, അതിനെ എന്തൊരു പേരുണ്ടല്ലോ, കൃഷ്ണ ഊർജോ, ആ അങ്ങനെയൊക്കെ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ നാസ ഇതിലൂടെ അവർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവർ എയിം വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പ്രപഞ്ചം എങ്ങനെയാണ് ഇതിൻ്റെ വികസനം, അല്ലെങ്കിൽ ഇതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ, എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ അത് ഏതൊക്കെ രീതിയിൽ ശാസ്ത്രലോകത്തെ സഹായിക്കും, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഈ സോളാർ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻ്റ്ലി അവർ എയിം വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പ്രപഞ്ചം എങ്ങനെയാണ് ഇതിൻ്റെ വികസനം, അല്ലെങ്കിൽ ഇതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ, എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ അത് ഏതൊക്കെ രീതിയിൽ ശാസ്ത്രലോകത്തെ സഹായിക്കും, ഇതെല്ലാം

0: മനുഷ്യന്റെ ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്ക് ബഹിരാകാശ ഗവേഷണത്തെയും വാന നിരീക്ഷണത്തെയും എത്തിക്കുന്ന ഇത്തരത്തിലുള്ള സയൻസ് വണ്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ സയൻസ് അത്ഭുതങ്ങൾ നാളെ പ്രപഞ്ചത്തിന്റെ ഏതെല്ലാം രഹസ്യങ്ങളാകും പുറത്തു കൊണ്ടുവരാൻ പോകുന്നതെന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ അറിയണം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, 100,000 4K TVs റെഡിയാക്കി വെച്ചോ. ഈ ഒരു ദൂരദർശനിയിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന പിക്ചേഴ്സ് അത്രയ്ക്കും ഗംഭീരമായിരിക്കും. യെസ്, അടുത്ത നമ്മൾ തമിഴ് ഹിറ്റിലേക്ക് കടക്കുകയാണ്. എൻജോയ് ദ സോങ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി

0: 92 to Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: യെസ്, നമുക്ക് ഒരു ക്വിക്ക് ട്രാഫിക്കിലേക്ക് കടക്കാം. ട്രാഫിക് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇപ്പോൾ സമയം 12:42 ആയിരിക്കുമ്പോൾ നമ്മൾ സബീൽ സെക്കൻഡ്, അൽവാസൽ, ഹാപ്പിനെസ് സ്ട്രീറ്റ് ഈ ഭാഗത്തൊക്കെ നിലവിൽ ഹെവി ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ അൽവാസൽ തന്നെ അൽ അമദി സ്ട്രീറ്റും വാഹനങ്ങളുടെ നീണ്ട നിരയും ബമ്പർ ടു ബമ്പർ ട്രാഫിക്കും കാണാം. അൽ ബദ, അതായത് നമ്മുടെ അൽ ഹുദൈബ സ്റ്റേഷൻ സ്ട്രീറ്റിൽ, സോറി, അൽ ഹുദൈബ സ്ട്രീറ്റിൽ ഹെവി ട്രാഫിക്കാണ്. അതുപോലെ 24D സ്ട്രീറ്റ് ഭാഗത്തു നിന്ന് ബമ്പർ ടു ബമ്പർ ട്രാഫിക് രേഖപ്പെടുത്തുന്നുണ്ട്. ട്രേഡ് സെന്റർ ഫസ്റ്റ്, സെക്കൻഡ് ഡിസംബർ സ്ട്രീറ്റ് ആ ഭാഗത്ത് വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് കാണാൻ സാധിക്കുന്നത്. അൽ കരാമ അൽ റഫ കുവൈറ്റ് സ്ട്രീറ്റ് ഭാഗത്തും അൽ റഫ ഏരിയയിലും നിലവിൽ ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വഴികളിലൂടെ യാത്ര പ്ലാൻ ചെയ്യുന്നത് അത്യാവശ്യം വേഗത മാത്രം പാലിക്കുക, അത്യാവശ്യ വേഗത മാത്രം പാലിക്കുക, സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സുമായി സ്റ്റേ ട്യൂൺ ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, നമ്പർ 1 in GCC. TNC apply.
4: അമ്മ ആക്ച്വലി ഒരു സോളോ ട്രിപ്പ് ഓടിക്കണം.
5: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
6: നമ്മൾ സ്വപ്നം കാണുന്ന പോലെ ഒന്നല്ല ജീവിതം, ജീവിതം നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ.
5: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
7: മുന്നോട്ട് പോയാല് കയ്യിലിരിക്കുന്ന കാശും പോവും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
5: September 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. Morning with Nitya.
3: അപ്പൊ ഗൈസ്, നമ്മൾ ഈ മണിക്കൂറിൽ ഇനിയും കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, അതൊന്നും ചോദിച്ചില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ എന്ന സിനിമ ഈ വീക്കെൻഡിൽ കാണുന്നതിനോടൊപ്പം തന്നെ ഉർവശി, ജോജു ജോർജ്, ഐശ്വര്യലക്ഷ്മി എന്നിവർ ഒരുമിക്കുന്ന ആശ എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ കൂടി കാണാനുള്ള അവസരമുണ്ട്. സോ അതിനും വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം സെയിം ആണ്, HT ഹോം തിയേറ്റർ എന്നതിന്റെ HT സ്പേസ് ആശ എന്ന സിനിമയുടെ പേരും നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയച്ചുകൊണ്ടേയിരിക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. രണ്ട് മൂവീസ് എന്തായാലും വീക്കെൻഡ് ഷോയിൽ എത്തുന്നുണ്ടെന്ന് അറിയാലോ, അതുകൊണ്ട് ഞാൻ പറയുന്നതുവരെ കാത്തിരിക്കേണ്ട. പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർക്കും ആശ എന്ന സിനിമയ്ക്കും വേണ്ടിയിട്ട് HT സ്പേസ് നിങ്ങളുടെ ഏത് സിനിമയാണ് നിങ്ങൾക്കിഷ്ടം ആ സിനിമയുടെ പേര് കൂടി ചേർത്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് അയച്ചുകൊണ്ടിരിക്കുക. എന്തായാലും അടുത്ത വിശേഷം പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട അടുത്ത ചോദ്യം, അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യമാണ് ഇതാ എത്തുന്നത്. നമ്മൾ ആദ്യം ചോദിച്ച ജോ ആലിക്കാസ് നൽകുന്ന 9g 22k ഗോൾഡ് കോയിന് വേണ്ടിയുള്ള ചോദ്യമായിരുന്നു. അതിന് ഇപ്പോഴും ഉത്തരങ്ങൾ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് 3 മണിക്കൂർ അയച്ചുകൊണ്ടിരിക്കാം. 3 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അയക്കാൻ പറ്റില്ല. അക്ബർ ട്രാവൽസ് നൽകുന്ന ടിക്കറ്റ്, എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യം ഇതാണ്. യുഎയിൽ നിന്ന് കേരളത്തിലേക്ക് ഡെയിലി നിരവധി സർവീസസ് നടത്തുന്ന ഷാർജ ആസ്ഥാനമായുള്ള പ്രശസ്ത ലോ കോസ്റ്റ് എയർലൈൻ ഏതാണ്? യുഎയിൽ നിന്ന് കേരളത്തിലേക്ക് ഡെയിലി നിരവധി സർവീസുകൾ നടത്തുന്ന ഷാർജ ആസ്ഥാനമായുള്ള പ്രശസ്തമായ ലോ കോസ്റ്റ് എയർലൈൻ ഏതാണ്? ഇത് ശരിയായ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഹോം കേരള എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഏത് എയർലൈൻ ആണോ അതിന്റെ പേരും നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് മെസ്സേജസ് അയക്കേണ്ടത് 0585829220 എന്ന നമ്പറിലേക്കാണ്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം. യുഎയിൽ നിന്ന് കേരളത്തിലേക്ക് ഡെയിലി നിരവധി സർവീസസ് നടത്തുന്ന ഷാർജ ആസ്ഥാനമായുള്ള പ്രശസ്തമായ ലോ കോസ്റ്റ് എയർലൈൻ ഏത്? ശരിയുത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഹോം കേരള എന്ന് ടൈപ്പ് ചെയ്യുക. ശരിയായ ഉത്തരം നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജസ് വേഗം അയച്ചുകൊണ്ടിരിക്കുക. സമയം ഇനി വളരെ കുറച്ചേ ഉള്ളൂ, ഇനി നമുക്ക് അടുത്ത 1 മണിക്കൂറൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഉത്തരങ്ങൾ ഇതിന്റെ ഫോർമാറ്റ് അറിയില്ല, ഹോം കേരള എന്ന് തന്നെ ടൈപ്പ് ചെയ്യുന്നത് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. പിന്നെ 922 എന്ന് ടൈപ്പ് ചെയ്യേണ്ടത് ജോയ് ആലിക്കാസ് നൽകുന്ന 9g 22k ഗോൾഡിന് വേണ്ടിയുള്ള ആദ്യ ചോദ്യമായിരുന്നു. അതിന് അയക്കുമ്പോൾ വേറെ ഫോർമാറ്റ്, ഓരോ ചോദ്യത്തിനും ഓരോ ഫോർമാറ്റ് ആണ്. അപ്പൊ ഇപ്പൊ ചോദിച്ചത് എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി പറയാം, യുഎയിൽ നിന്ന് കേരളത്തിലേക്ക് ഡെയിലി നിരവധി സർവീസസ് നടത്തുന്ന ഷാർജ ആസ്ഥാനമായുള്ള പ്രശസ്തമായിട്ടുള്ള ലോ കോസ്റ്റ് എയർലൈൻ ഏതെന്നുള്ളതാണ് ചോദ്യം. ശരി ഉത്തരങ്ങൾ ഹോം കേരള, HOMEKERALA, ഹോം കേരള റൈറ്റ് ആൻസർ. നിങ്ങളുടെ പേര് സെൻഡ് ടു 0585829220. യെസ്, നിങ്ങൾക്ക് മൃഗങ്ങളുടെ ഭാഷ പഠിക്കണോ? നമ്മൾ പലപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടില്ലേ, ചില കാർട്ടൂൺ മൂവീസൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ സീരീസൊക്കെ കാണുമ്പോൾ അയ്യോ ഇതെന്ത് രസമാണ് അവർ ചിന്തിക്കുന്നതോ അവർ പറയുന്നതോ ഒക്കെ നമുക്കൂടെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. യെസ്, അപ്പോൾ മൃഗങ്ങളുടെ രഹസ്യ ഭാഷ ചോർത്താൻ AI ഉടൻ എത്താൻ പോവാണ്. നമുക്ക് കാക്കകളോടും പൂച്ചകളോടും ഒക്കെ സംസാരിക്കാമെന്നാണ് അറിയാൻ പറ്റുന്നത്. നമ്മുടെ വീട്ടിലെ നമ്മുടെ പെറ്റ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുപറമ്പിലൊക്കെ കാണുന്ന കാക്കകളോടൊക്കെ സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ഞാൻ എൻ്റെ ചെറുപ്പത്തിലേക്ക് ആലോചിച്ചിട്ടുണ്ട്. ഇതൊക്കെ വന്നിരിക്കും, ഇതിനൊക്കെ വിശക്കുന്നുണ്ടാവുമോ, ഞാൻ എടുത്തു കൊടുക്കുന്ന ബ്രെഡും അല്ലെങ്കിൽ എന്താ പറയുക ബിസ്ക്കറ്റ്സും ഒക്കെ ഇതൊക്കെ വെറുതെയൊക്കെ ചിലപ്പം കുത്തി കളിക്കുന്നതാണല്ലോ, ഇത് കഴിക്കുന്നുണ്ടോ, ഇതിന് വിശക്കുന്നുണ്ടോ, ഇതൊക്കെ എന്നെ ഭയങ്കര അത്ഭുതം. എനിക്ക് പൂച്ചയോട് സംസാരിക്കാൻ ഏറ്റവും ഇഷ്ടം കേട്ടോ. എനിവേ, എൻ്റെ കാര്യം വിട്ടേക്ക്, നിങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും ഒരു സങ്കല്പം മാത്രമല്ല, ഇനി ഉടനെ തന്നെ അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണെന്നുള്ളതാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് രമണ, നമ്മുടെ പുതിയ ശാസ്ത്ര പഠനങ്ങൾ വ്യക്തമാക്കുന്ന ഇങ്ങനെയാവുമ്പോൾ പ്രകൃതിയിലെ ഈ അനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെ ഒക്കെ ശബ്ദങ്ങളും അതിൻ്റെ ആശയവിനിമയങ്ങളും മനസ്സിലാക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI ഉപയോഗിച്ചിട്ടുള്ള വലിയൊരു ഗവേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എർത്ത് സ്പീഷീസ് പ്രൊജക്ട് ESP എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലാണ് ശരിക്കും മൃഗങ്ങളുടെ ശബ്ദങ്ങൾ വിശകലനം ചെയ്യാനുള്ള വളരെ അത്യാധുനിക AI മോഡലുകൾ ഇവർ വികസിപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാറില്ലേ, പല രാജ്യങ്ങളിലും പോകുമ്പോൾ അവിടെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ നമ്മുടെ മദർ ലാംഗ്വേജോ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോലെയുള്ളതൊക്കെ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതിന് അനുസരിച്ചുള്ള ട്രാൻസ്ലേഷൻ നടത്താൻ പറ്റുന്ന പല ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ മൃഗങ്ങൾ ഉണ്ടാക്കുന്ന വ്യത്യസ്ത ശബ്ദങ്ങളെയും അവരുടെ ആ ഒരു ബിഹേവിയറും ഒക്കെ ഡിജിറ്റലായിട്ട് റെക്കോർഡ് ചെയ്ത് അത് വിശകലനം ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു പൂച്ച കരയുമ്പോൾ അത് വിശന്നിട്ടാണോ അല്ലെങ്കിൽ അതിന് വേദന എടുത്തിട്ടാണോ അല്ലെങ്കിൽ അത് ഇനി നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കാനോ മറ്റോ ആയിരിക്കുമോ എന്നൊക്കെ തിരിച്ചറിയാൻ ഈ AI അൽഗോരിതങ്ങൾക്ക് സാധിക്കും എന്നാണ്. അതുപോലെ തന്നെ കാക്കകൾ, ഇപ്പം കാക്കകൾ മാത്രമല്ല തിമിംഗങ്ങളായിക്കോട്ടെ, വവ്വാലുകൾ, ആനകൾ, ഇതൊക്കെ ഉണ്ടാക്കുന്ന സങ്കീർണമായിട്ടുള്ള ശബ്ദ തരംഗങ്ങളില്ലേ, ഇപ്പോഴും പഠന വിധേയമാണ് അതെല്ലാം. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് വേർതിരിക്കാൻ അല്ലെങ്കിൽ വർഗീകരിക്കാനും ഈ AI മോഡലുകൾക്ക് കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള മറ്റുള്ളവരെ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ, ഭക്ഷണം കണ്ടെത്തിയത് അറിയിക്കാൻ, മൃഗങ്ങൾ ഉപയോഗിക്കുന്ന ഈ പ്രത്യേക രഹസ്യ ഭാഷ വേർതിരിച്ചെടുക്കാൻ AI സിസ്റ്റംസിന് സാധിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും പല ജീവികളും പ്രവർത്തിക്കുന്നത്. ഇപ്പം നമ്മൾ പാറ്റയെ കണ്ടാൽ ഒന്നുകിൽ അടിച്ചു കൊല്ലും അല്ലേ, അല്ലെങ്കിൽ അവിടുന്ന് ഓടും. ഇതൊക്കെയാണ് സാധാരണ മനുഷ്യർക്ക് പേടിയാവുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഇപ്പോൾ ചൈനയിലെ മറ്റോ ആണെന്ന് തോന്നുന്നു ഈ പാറ്റകളെ കയറ്റി വിട്ടിട്ട് ഈ ഭൂകമ്പത്തിൽ നിന്നും ഈ ഭൂകമ്പത്തിലൊക്കെ പെട്ടുപോയ ആൾക്കാരൊക്കെ ഇല്ലേ, അപ്പോൾ അവരെ സംരക്ഷിക്കുക എന്നുള്ള അവർക്കൊരു അവരിപ്പോൾ അവരുടെ അവസ്ഥ എന്താണ് എന്നറിയാൻ ക്യാമറകൾ അതിൻ്റെ ദേഹത്ത് ഫിറ്റ് ചെയ്ത് അങ്ങനെയുള്ള ഏരിയകളിലേക്ക് കടത്തിവിടുന്ന ഒരു സംവിധാനം ചൈനയോ മറ്റോ ആണെന്ന് തോന്നുന്നു വികസിപ്പിക്കുന്നുണ്ടെന്നുള്ളത് ഞാനിങ്ങനെ വായിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതിനൊക്കെ നമ്മൾ ചവിട്ടിക്കൊല്ലാനോ അടിക്കാനൊക്കെ നടക്കുന്ന സമയത്ത് അതിനെ സ്നേഹിച്ച് പരിപാലിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെയല്ലേ ഗുണം അല്ലേ. നമ്മളെ സ്നേഹം കൊണ്ട് തീർച്ചയായിട്ടും അതിനെ ചേർത്ത് പിടിക്കണം, പാറ്റയെ ചേർത്ത് പിടിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ വളർത്തുമൃഗങ്ങളുടെ കാര്യമാണ്. എങ്കിലും പാറ്റ പോലൊരു ജീവിയും ഇങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതാണ്. എനിവേ, എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ പോലെ ഭക്ഷണം കണ്ടെത്തിയത് അറിയിക്കാനും മൃഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക രഹസ്യ ഭാഷ വേർതിരിച്ചെടുക്കാൻ എന്തായാലും AI സിസ്റ്റംസിന് സാധിക്കും. അപ്പോൾ വരും വർഷങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ കംപ്ലീറ്റ്ലി ഒരു എന്താ ഒരു ഗ്രോത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു വളർച്ചയിലെത്തുന്നതോടെ മൃഗങ്ങൾ നമ്മളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് മെഷീൻസ് വഴി തന്നെ നമുക്ക് അവരുടെ മാതൃഭാഷയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് വെറൊരു കൗതുകം എന്നുള്ളതല്ല, വന്യജീവി സംരക്ഷണത്തിനും മൃഗങ്ങളുടെ രോഗങ്ങൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകാനും ഒക്കെ വലിയ രീതിയിൽ സഹായിക്കും. അപ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു ബന്ധം അതിലൊരു വലിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്ന അല്ലെങ്കിൽ കൂടുതൽ അടുപ്പിക്കാൻ പോകുന്ന ഒരു AI ഇന്നോവേഷനായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അപ്പോൾ വളർത്തുമൃഗങ്ങളെ ജീവനായിട്ട് കാണുന്ന എല്ലാവർക്കും വലിയൊരു സന്തോഷം തന്നെയായിരിക്കും ഈ ഒരു അപ്ഡേറ്റിലൂടെ നൽകാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ നമ്മുടെ ചോദ്യം ഒരിക്കൽ കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ ഇനി അടുത്ത നാലാമത്തെ ചോദ്യം അടുത്ത മണിക്കൂറിൽ മാത്രമേ ചോദിക്കുകയുള്ളൂ കേട്ടോ. നിങ്ങൾ കാത്തിരിക്കുക, നമ്മൾ അടുത്ത എവർഗ്രീൻ പാട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യം ഒരിക്കൽ കൂടി പറയാം. UAE നിന്ന് കേരളത്തിലേക്ക് ഡെയിലി നിരവധി സർവീസസ് നടത്തുന്ന ഷാർജ ആസ്ഥാനമായുള്ള പ്രശസ്തമായിട്ടുള്ള ലോ കോസ്റ്റ് എയർലൈൻ ഏതാണ്? ശരിയുത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഇങ്ങനെയാണ്: ഹോം കേരള, നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220. 9220.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പിണറായി വിജയനെതിരായ ഇ ഡി ശുപാർശ ഗൌരവമുള്ളതെന്ന് മുഖ്യമന്ത്രി. നിയമം നിയമത്തിന്റെ വഴിക്കെന്നും വി ഡി സതീശൻ. പിണറായി വിജയനെതിരായ ഇ ഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് സി പി എം. വൈദ്യുതി പ്രതിസന്ധിയിൽ എൽ ഡി എഫ് സർക്കാരിനെ പഴിച്ച് വി ഡി സതീശൻ. പശ്ചിമേഷ്യ അശാന്തം, ആക്രമണം തുടർന്ന് ഇറാനും യു എസും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരായ ഇ ഡി ശുപാർശ നിയമ പരിശോധന നടത്തി തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ രാഷ്ട്രീയമില്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. ഗൌരവമുള്ള തെളിവുകൾ ഇ ഡി കൈമാറി. ഇ ഡി ആയതുകൊണ്ട് അവരെ തിരിച്ചയക്കാൻ കഴിയുമോ എന്നും വി ഡി സതീശന്റെ ചോദ്യം. കേന്ദ്ര ഏജൻസി ആയതുകൊണ്ട് ഇ ഡിയെ തള്ളാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. വൈദ്യുതി പ്രതിസന്ധി എൽ ഡി എഫ് സർക്കാരിനെ പഴിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഉമ്മൻചാണ്ടിക്കാലത്തെ കരാർ റദ്ദാക്കിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം. ആവശ്യകത മുൻവർഷത്തേക്കാൾ കൂടി. 15 തീയതിയോടെ പ്രശ്നപരിഹാരം. നിയന്ത്രണം കൃത്യമായി അറിയിക്കാൻ കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകുമെന്നും വി ഡി സതീശൻ മന്ത്രിസഭായോഗ തീരുമാനം വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചിറയൻ കീഴ് കയ്യാങ്കളി പാർട്ടി അന്വേഷിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതിനുശേഷം മാത്രം ഇക്കാര്യത്തിൽ വിശദമായ പ്രതികരണമെന്ന് മുഖ്യമന്ത്രി. പേഴ്സണൽ സ്റ്റാഫ് സംബന്ധിച്ച കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. 476 പേഴ്സണൽ സ്റ്റാഫിനെയാണ് ഈ സർക്കാർ നിയമിച്ചത്. 787 പിണറായി വിജയൻ നിയമിച്ചതെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാന്തപുരത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് തന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. പിണറായി വിജയനെതിരായ ഇ ഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന വിലയിരുത്തലിൽ സി പി എം. ഇ ഡി നീക്കം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കേസിന് പിന്നിൽ രാഷ്ട്രീയ പകപോക്കൽ മാത്രമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചു. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പി എം എൽ എ നിയമപ്രകാരം കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഫെലീസ കേസിലെ മുഴുവൻ പ്രതികളെയും ഇ ഡി കേസിലും പ്രതികളാക്കി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പിന്നിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത്. അന്വേഷണം നേരിടുന്നവരിൽ നിന്ന് പണം ഇടപാടുണ്ടായിട്ടുണ്ടോ എന്നാണ് പരിശോധന. കേസിലെ ഗൂഢാലോചനയും അന്വേഷിക്കും. സംഭവസമയം സ്ഥലത്തുണ്ടായിരുന്ന നേതാക്കൾക്കെതിരെയും അന്വേഷണം. വധശ്രമക്കേസിൽ പി എം എൽ എ ചുമത്തുന്നത് ഇതാദ്യമാണ്. സി എം ആർ എൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട പിണറായി വിജയന്റെ മകൾ വീണയുടെ താമസ ഇടത്ത് റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടയിലായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. സി എം ആർ എൽ എക്സാലോജിക് കേസിൽ അന്വേഷണവുമായി ഇ ഡി മുന്നോട്ട്. കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി ഇ ഡി സി എം ആർ എൽ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും നോട്ടീസ് നൽകി. തിങ്കളാഴ്ച മുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. ഓഡിറ്റർമാർ അടക്കമുള്ളവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ സുഹൃത്തുക്കൾക്കും ഇ ഡിയുടെ നോട്ടീസ്. നേരത്തെ സുഹൃത്തുക്കളുടെ വീടുകളിൽ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു. കേരളത്തിൽ ലഹരി സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ 100 ദിനം പിന്നിട്ടു. വി ഡി സതീശൻ സർക്കാരിന്റെ ഏറ്റവും ജനകീയ പദ്ധതിയായാണ് തൂഫാൻ വിലയിരുത്തപ്പെടുന്നത്. ലഹരി സംഘങ്ങളെ പിടികൂടുന്നതിനിടെ വിവാദങ്ങളും തൂഫാൻ ഉണ്ടാക്കി. രണ്ടാം ഘട്ടത്തിൽ തൂഫാൻ ആഞ്ഞടിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന പേരിലുള്ള തട്ടിപ്പിൽ മുൻ കായിക മന്ത്രിയുടെ ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ച പ്രത്യേക അന്വേഷണ സംഘം. സർക്കാർ സംവിധാനങ്ങൾ തട്ടിപ്പിനായി ഉപയോഗിച്ചത് എന്തിനെന്നാണ് പരിശോധിക്കുന്നത്. ഇതുവഴി മുൻ കായിക മന്ത്രിക്കോ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ഗുണം ഉണ്ടായോ എന്ന് അന്വേഷണം. വിദേശത്ത് നിന്ന് പണമയച്ചു എന്ന കാര്യത്തിലടക്കം ഗുരുതരമായ ചട്ടലംഘനം നടന്നുവെന്ന് എസ് ഐ ടി കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗുണഭോക്താക്കളായവരെക്കുറിച്ചും വിശദമായി അന്വേഷണം ഉണ്ടാകും. മഴ പെയ്തില്ലെങ്കിൽ കേരളത്തിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം തുടരേണ്ടിവരുമെന്ന് കെ എസ് ഇ ബി. 6 മുതൽ 12 വരെയുള്ള സമയങ്ങളിൽ ഒന്നിൽ കൂടുതൽ തവണ നിയന്ത്രണം ആവശ്യമായി വരും. 500 ഫീഡറുകളെങ്കിലും പീക്ക് സമയങ്ങളിൽ അരമണിക്കൂർ ഓഫാക്കേണ്ടിവരും. പീക്ക് സമയങ്ങളിലെ വൈദ്യുതി ഉപഭോഗം 1000 മെഗാവാട്ടിലേക്ക് അടുക്കുന്നുവെന്ന് കെ എസ് ഇ ബി അറിയിച്ചു. ഐ എസ് ആർഒ സർക്കാർ സ്ഥാപനമായി തുടരുമെന്ന് ചെയർമാൻ വി നാരായണൻ. സ്വകാര്യ മേഖലയുമായുള്ള പങ്കാളിത്തം, ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ വളർത്താൻ ഐ എസ് ആർഒയുടെ പങ്ക് ഇതിലൂടെ കുറയ്ക്കില്ലെന്നും ചെയർമാൻ. ജീവനക്കാരിൽ ചിലർ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ആശങ്ക പ്രകടിപ്പിക്കുന്നതിനിടെയാണ് ഐ എസ് ആർഒ ചെയർമാന്റെ വിശദീകരണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ സ്വീകരണം. ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലാണ് പോറ്റിയെത്തിയത്. മുൻപ് ഈ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അദ്ദേഹം. കൂടെയുള്ളവർ മാലയിട്ടാണ് പോറ്റിയെ സ്വീകരിച്ചത്. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് കിട്ടിയതോടെയാണ് പോറ്റിയെ ക്ഷേത്രത്തിൽ എത്തിയത്. പൂജാകർമ്മങ്ങളിൽ പങ്കെടുക്കാനാണ് 20 ദിവസത്തെ ഇളവ് അനുവദിച്ചത്. യമനിലെ ഹൂതികൾ സൌദി അറേബ്യയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലെ 4 നഗരങ്ങളിൽ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ വൻ നാശം. എണ്ണ ശുദ്ധീകരണശാലകളിൽ തീ പടർന്നു. 70-ലേറെ പേർക്ക് പരിക്കേറ്റു. ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു. സൌദി അറേബ്യയുടെ എണ്ണ കേന്ദ്രങ്ങളിൽ യമനിലെ ഹൂതികൾ ആക്രമണം നടത്തിയതിനെ തുടർന്ന് അസംസ്കൃത എണ്ണവില വീണ്ടും ഉയർന്നു. അന്താരാഷ്ട്ര ബെഞ്ച് മാർക്ക് ബ്രണ്ട് ക്രൂഡ് വില $100. ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് യമൻ അതിർത്തിക്കടുത്ത് സൌദി അറേബ്യയുടെ ചില എണ്ണ ഖനന കേന്ദ്രങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി. അമേരിക്കയുടെയും ഇറാന്റെയും എണ്ണക്കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കത്തെ ബാധിക്കുന്നുണ്ട്. ഇറാന്റെ 5 എണ്ണക്കപ്പലുകൾ തകർത്തതായി അമേരിക്ക. ഒമാൻ ഉൾക്കടലിൽ 4 എണ്ണക്കപ്പലുകളും ഖാർഗ് ദ്വീപിൽ 1 എണ്ണക്കപ്പലുമാണ് തകർത്തത്. ഇറാൻ അമേരിക്കയുടെ പടക്കപ്പൽ ആക്രമിച്ചതിനുള്ള പ്രതികാര നടപടിയായാണ് ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ജോർദനിലെ അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രത്യാക്രമണം നടത്തി. കുവൈത്ത് ബഹ്റൈൻ തുറമുഖങ്ങൾക്കടുത്തുള്ള എണ്ണ ടാങ്കറുകളെ ആക്രമിക്കുമെന്നും IRGC മുന്നറിയിപ്പ്. എല്ലാ കപ്പലുകളിലെയും ജീവനക്കാരെ ഒഴിപ്പിക്കാൻ ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാന്റെ വ്യോമയാന മേഖലയെ പിന്തുണയ്ക്കുന്നതായി അവകാശപ്പെടുന്ന 36 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെ അതിനിടെ US ട്രഷറി വകുപ്പ് ഉപരോധം പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് US സൈന്യത്തിന്റെ ആധുനിക ആളില്ല അന്തർവാഹിനി പിടിച്ചെടുത്തതായി ഇറാനിയൻ നാവികസേന അവകാശവാദം ഉന്നയിച്ചു. പിടിച്ചെടുത്ത അന്തർവാഹിനിയുടെ വീഡിയോയും ഇറാൻ പുറത്തുവിട്ടു. ഹോർമുസ് കടലിടുക്കിന് മുകളിലൂടെ പറന്ന MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചുവെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിദേശ സഞ്ചാരികൾക്ക് യൂറോപ്യൻ ഷെങ്കൻ വിസ മാതൃകയിൽ 6 ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒറ്റ വിസയിൽ യാത്ര ചെയ്യാൻ വഴിയൊരുക്കുന്ന സംയുക്ത GCC ടൂറിസ്റ്റ് വിസ പദ്ധതി GCC ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ വൈകാതെ പ്രാബല്യത്തിൽ വരുമെന്ന് GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽബുദൈബി. UAE, സൌദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, കുവൈറ്റ് എന്നീ 6 രാജ്യങ്ങളിലാണ് ഒറ്റ വിസ ഉപയോഗിച്ച് സഞ്ചരിക്കാൻ കഴിയുക. UKയിലെ എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനത്തിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് UKയിലുടനീളം 300 വിമാന സർവീസുകൾ റദ്ദാക്കി. UK വ്യോമപാതയിൽ കടുത്ത യാത്രാ തടസ്സം സൃഷ്ടിച്ച സംഭവമാണുണ്ടായത്. റദ്ദാക്കിയ വിമാനങ്ങൾക്ക് പുറമെ 100 സർവീസുകൾ വൈകി. ഏതാണ്ട് 300 സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കേണ്ടി വന്നു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Mid Morning with Nitya.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ കുഞ്ഞിക്കവൾ മേഘമേ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഒരുപാട് സമ്മാനങ്ങളുണ്ട്. ഈ ആഴ്ച അവസാനം റിലീസ് ചെയ്യുന്ന രണ്ട് സിനിമകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങൾ വെള്ളി ശനി ദിവസങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏതൊക്കെ സിനിമ ഏതൊക്കെ ദിവസമാണ് റിലീസാവുന്നത്, ഏതൊക്കെ ദിവസമാണ് ഹോം സ്ക്രീനിങ്ങിലേക്ക് എത്തുന്നതെന്നൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ആഴ്ച അവസാനം കാണാനുള്ള സിനിമയ്ക്ക് വേണ്ടി ടൈം മാറ്റി വെച്ചോളൂ കേട്ടോ. ആ മെസ്സേജ് അയച്ചിട്ട് അയ്യോ ഈ ദിവസം എനിക്ക് വരാൻ പറ്റില്ല എന്ന് മാത്രം പറയരുത്. അപ്പൊ ഈ വീക്കെൻഡിൽ നമ്മൾ കാണാൻ പോകുന്ന രണ്ട് സിനിമകളാണ് പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ. അതായത് പാർവതി തിരുവോത്ത് ആദ്യമായിട്ട് പോലീസ് യൂണിഫോം അണിയുന്ന സിനിമയാണ് പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ. അതുപോലെ ആശ എന്ന സിനിമയും ഉണ്ട്. ആശ സിനിമ ഉർവശി, ജോജു ജോർജ്, ഐശ്വര്യലക്ഷ്മി ഒക്കെ അഭിനയിക്കുന്ന ഒരു സ്പെഷ്യൽ മൂവിയാണ് ഈ സിനിമ. ആ ഒരു കൂട്ടായ്മ തന്നെ നമുക്ക് കാണാൻ സിനിമ കാണാൻ പ്രേരിപ്പിക്കും അല്ലെ. അപ്പോ ആശയ്ക്കാണോ അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർക്ക് വേണ്ടിയാണോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ ഇഷ്ടം, ഏത് സിനിമ കാണാനാണ് ഇഷ്ടം, എന്തായാലും HT ഹോം തിയേറ്റർ എന്നതിന്റെ HT സ്പേസ്, പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരാണെങ്കിൽ അങ്ങനെ, ആശയാണെങ്കിൽ അങ്ങനെ, ഇതിൽ ഏത് സിനിമയാണോ ഇഷ്ടം ആ പേര് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220. അതുപോലെ തന്നെ നമ്മളുടെ നാല് സമ്മാനങ്ങളിൽ ആദ്യത്തേത് ജോയ് ആലുക്കാസ് നൽകുന്ന 9 gram 22 carat ഗോൾഡ് കോയിൻ ആണ്. ഇത് കിട്ടാനുള്ള ചോദ്യം ഞാൻ ആദ്യം തന്നെ ചോദിച്ചിരുന്നു. എന്നാലും ഈ ഒരു അവസാനത്തെ മണിക്കൂർ ആയതുകൊണ്ട് ഒരൊറ്റ തവണ മാത്രം ജോയ് ആലുക്കാസിന്റെ ആ ചോദ്യം ഞാനൊന്ന് ചോദിക്കാം. അതായത് UAE എമിറേറ്റുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും ചെറിയ എമിറേറ്റ് ഏതെന്നാണ് ഞാൻ ചോദിച്ചത്. ഒറ്റ തവണ മാത്രമേ ചോദിക്കാം. അതിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്, 922 റൈറ്റ് ആൻസർ നിങ്ങളുടെ പേര് ചേർത്തുകൊണ്ട് അയക്കുക 0585829220 നമ്പറിലേക്ക്. രണ്ടാം സമ്മാനം iPhone 17 ആണ്. അത് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഹോം 92.2 FM ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആദ്യം ഫോളോ ചെയ്യുക. ശേഷം ആനിവേഴ്സറി സംബന്ധമായിട്ട് RJs എല്ലാവരും കൂടി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അതിലുണ്ട്. ആ വീഡിയോ നിങ്ങൾ ആദ്യം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിനോടൊപ്പം കമന്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ 4 ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ സമ്മാനമായി നൽകുന്നത് iPhone 17. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയുള്ള ചോദ്യമാണ്. അതിതാണ്, UAE നിന്ന് കേരളത്തിലേക്ക് ഡെയിലി നിരവധി സർവീസസ് നടത്തുന്ന ഷാർജ ആസ്ഥാനമായുള്ള പ്രശസ്തമായിട്ടുള്ള ലോ കോസ്റ്റ് എയർലൈൻ ഏത്? ശരിയുത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഹോം കേരള, നിങ്ങളുടെ ശരിയായ ഉത്തരം, നിങ്ങളുടെ പേര്, അയക്കേണ്ട നമ്പർ 0585829220. ഇനി നാലാമത്തെ ചോദ്യമാണുള്ളത്. നാലാമത്തെ ചോദ്യം നമ്മുടെ ഈ വിശേഷത്തിന് ശേഷം പാട്ടും കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ ഞാൻ ചോദിക്കുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ ബോണസ് പോലെയാണ് ആദ്യത്തെ ചോദ്യം ഒരിക്കൽ കൂടി തന്നത്. ഉത്തരങ്ങൾ വേഗം അയച്ചുകൊള്ളുക. ഓക്കെ, എന്തായാലും നമ്മൾ ഇപ്പൊ പോകാൻ പോകുന്നത് തുർക്കിയിലേക്കാണ്. തുർക്കിയിലെ ഈജിയൻ എന്ന് പറയുന്ന ഒരു തീരത്തിനടുത്ത് കുഷദാസി എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചുണ്ട്, ഒരു കടൽ തീരമുണ്ട് കേട്ടോ. അവിടെ കടലിന്റെ അടിത്തട്ടിലേക്ക് ഏകദേശം ഒരു 75 feet താഴ്ചയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു. എങ്ങനെ അത്ഭുതപ്പെടുന്നേ? കാരണം അവിടെ കടലിന്റെ അടിത്തട്ടിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു കൂറ്റൻ യാത്രാ വിമാനം കിടപ്പുണ്ട്. അത് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും പേടി. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഫ്ലൈറ്റ് യാത്രയാണ്. ഇങ്ങനെയൊക്കെ പറയാമോ? ഓക്കെ, നമുക്കറിയാലോ സാധാരണ വിമാനങ്ങൾ കാലാവധി കഴിയുമ്പോൾ ഒന്നുകിൽ അത് പൊളിച്ചു വിൽക്കും അല്ലെങ്കിൽ സ്ക്രാപ്പ് ചെയ്ത് കളയുകയൊക്കെ ചെയ്യാറുള്ളത് അല്ലേ. എന്നാൽ തുർക്കിയിലെ എയ്ദിൻ പ്രവിശ്യാ ഭരണകൂടം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തു കേട്ടോ. അതായത് ഈ ഒരു ഭീമൻ വിമാനത്തെ കടലിന്റെ അടിത്തട്ടിലേക്ക് ഇറക്കി വെച്ച് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ റീഫ് അല്ലെങ്കിൽ കൃത്രിമ പാരായിട്ട് മാറാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. അത് സ്ക്രാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ പൊളിച്ചു വിൽക്കുകയോ ഒന്നും ചെയ്യാതെ. അപ്പോൾ ഈ കഥയിലെ പ്രധാന നായകൻ എന്ന് പറയുന്നത് ഒരു എയർബസ് A300 വിമാനമാണ്. നീളം നോക്കുകയാണെങ്കിൽ ഏകദേശം 54 meters വരും. ഇതിൻ്റെ രണ്ട് സൈഡുകളിലുള്ള വിങ് സ്പാൻ അല്ലെങ്കിൽ ചിറകുകളുടെ വിസ്തൃതി മാത്രം 44 meters ആണ്. ഇനി 36 years ആകാശത്ത് 10,000 യാത്രക്കാരുമായിട്ട് പറന്നുയർന്ന ഒരു ഭീമൻ യാത്രാ വിമാനമാണിത്. അപ്പം ഞാൻ പേടിച്ചതുപോലെയല്ല, തകർന്നു വീണതല്ല, അത് ആ രാജ്യം ഇത്തരത്തിലൊരു ഒരു ഗംഭീരമായ പദ്ധതിക്ക് വേണ്ടിയിട്ട് കടലിലേക്ക് 75 feet കടലിലേക്ക് ഇറക്കി വെച്ചതാണ്. ഓക്കെ, എന്തായാലും 2016 ശരിക്കും പറഞ്ഞാൽ തുർക്കിയിലെ ടൂറിസം മിനിസ്ട്രി ഒരു ഈ ഒരു സ്വകാര്യ വിമാന കമ്പനിയിൽ നിന്ന് ഏകദേശം $90,000 നൽകി ഈ പഴയ വിമാനം അവർ സ്വന്തമാക്കിയത്. പക്ഷേ ഇത്രയും വലിയൊരു വിമാനം കടലിലേക്ക് താഴ്ത്തുക എന്ന് പറയുന്നത് അത്ര വിചാരിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലേ. അപ്പോൾ ഇതിനായിട്ട് എന്ത് പ്രയത്നമായിരിക്കും അവർ നടത്തിയിട്ടുള്ളത്? ആദ്യം തന്നെ ഇതിൻ്റെ എൻജിൻസ്, ഇലക്ട്രിക്കൽ വയറിങ്ങുകൾ, പ്ലാസ്റ്റിക് പാർട്ടുകൾ, പിന്നെ ഓയിൽ ഫ്യൂവൽ അല്ല സോറി, ഓയിലും ഫ്യുവലും. ഇത് പിന്നെ അതുപോലെ അതിൻ്റെ അറിയാലോ, അതിന് ആ പെയിന്റ് ഒരു വിഷാംശം ഉള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പെയിന്റ് തുടങ്ങി സമുദ്ര പരിസ്ഥിതിക്ക് കേടുപാടുകൾ വരുത്തുന്ന എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ്ലി അവർ നീക്കം ചെയ്തു. പിന്നെ ഈ ഒരു ഫ്ലൈറ്റ് കംപ്ലീറ്റ്ലി കെമിക്കൽസ് ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം അതിനുശേഷം ട്രക്കിൽ അങ്കാരയിൽ നിന്നും പ്രത്യേകമായിട്ട് നിർമ്മിച്ച ബാർജറുകളിൽ അല്ലെങ്കിൽ അതിൽ കയറ്റിയാണ് ഈ വിമാനം ഈ കുശദാസി തീരത്തെത്തിച്ചത്. അപ്പോൾ വലിയ ക്രെയിൻ്റെയും പ്രൊഫഷണൽ ഡൈവേഴ്സിൻ്റെയും ഒക്കെ സഹായത്തോടെ മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊക്കെ ഒടുവിലാണ് ഈ വിമാനം കൃത്യമായിട്ട് കടലിൻ്റെ അടുത്തട്ടിലേക്ക് അവർ ഇറക്കി വെച്ചത് കേട്ടോ. പിന്നെ ഇനി എന്തിനാ ഇങ്ങനെ ഒരു സാഹസം കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് ഈ മറൈൻ ലൈഫ് അല്ലെങ്കിൽ ആഴക്കടലിലെ മറൈൻ ലൈഫ് അല്ലെങ്കിൽ സമുദ്രജീവികൾക്കായിട്ടുള്ള ആവാസ വ്യവസ്ഥ ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കടലിൻ്റെ അടുത്തട്ടിൽ കിടക്കുന്ന ഈ വിമാനത്തിൻ്റെ അലുമിനിയം ബോഡിയിൽ കാലങ്ങൾ കുറേ കഴിഞ്ഞ പോലെ കാലക്രമേണ വൻതോതിൽ ആൽഗകളും അതുപോലെ കോറലുകളും പിന്നെ പവിഴപ്പുറ്റുകളും ഒക്കെ വളർന്നു തുടങ്ങും. അപ്പോൾ ഇത് ചെറിയ മീനുകൾക്കും അപൂർവ ഇനം കടൽ ജീവികൾക്കും വളരെ കംഫർട്ടബിളായിട്ട് അതിന് മുട്ടയിടാനും ജീവിക്കാനും ഒക്കെ ഉള്ള ഇടമായിട്ട് മാറും. അപ്പൊ തകർന്നു പോകുന്ന സമുദ്ര ആവാസ വ്യവസ്ഥയെ അവർ തിരികെ കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ റീഫ്സ് അതിന് വലിയ പങ്കുണ്ട്. അപ്പൊ രണ്ടാമത്തെ കാരണം വളരെ അത്ഭുതകരമായിട്ടുള്ള അണ്ടർ വാട്ടർ ടൂറിസം. ഇപ്പൊ ഡൈവിംഗ് പ്രേമികൾക്ക് കടലിനടിയിൽ പോയിട്ട് ഒരു ഭീമൻ വിമാനത്തിനുള്ളിലൂടെ നീന്തി നടക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഡ്രീം എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അല്ലെ. അപ്പൊ വിമാനത്തിന്റെ കോക്ക്പീറ്റ് പാസഞ്ചർ സീറ്റിൽ നിന്ന ഭാഗങ്ങളിലും ഒക്കെ മീനുകളോടൊപ്പം നീന്തി നടന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ക്യൂബ ഡൈവേഴ്സ് ഒക്കെ ഇവിടെ ഒഴുകി എത്തുകയാണ്. അപ്പൊ മനുഷ്യർ നിർമ്മിച്ച ഈ കൂറ്റൻ യന്ത്രം ഒടുവിൽ പ്രകൃതിക്കും കടൽ ജീവികൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ മാറിയതിന്റെ ആ ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നല്ല രസമുണ്ടല്ലേ, നമ്മുടെ സ്വപ്നം കാണുന്നത് പോലൊരു യാത്രയായിരിക്കും അത്. എനിവേ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ട്രെൻഡിങ് സോങ് കേട്ടിട്ട് വേഗം തിരികെ എത്താം.
0: You are listening to Home 92.2 FM. Home is a feeling.
2: The trending song of the hour.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: One, pistol number 1634-7279.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്.
4: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
3: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: ഞാൻ കാത്തിരിക്കും.
7: പുതുമയുടെ നേരത്ത്
8: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
9: പഴമയുടെ തീരത്ത്
8: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
7: പുതുമഴയിലോരത്ത്
8: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
9: പലിമയുടെ ചാരത്ത്
8: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
10: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
3: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
11: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
12: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
13: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
14: ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
15: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
14: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
16: ചുമ്മാ വൈബ് മാറ്റി പിടിക്കാം.
17: മഴയിലും വെയിലിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: ഹോം 92.2 എഫ് എമ്മിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പം നമ്മൾ ജോയ് അലക്കാസിന്റെ ചോദ്യം, അതായത് ജോയ് അലക്കാസിന്റെ 9 ഗ്രാം ഗോൾഡ്, 22 ക്യാരറ്റ് ഗോൾഡ് കിട്ടുന്നതിനുള്ള, ഗോൾഡ് കോയിൻ കിട്ടുന്നതിനുള്ള ചോദ്യം, സാധാരണ 1 ഹവറിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മണിക്കൂറിൽ ഏതെങ്കിലും ഒരു ടൈമിൽ മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പം പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇളവ് തന്നതാണ്, 1 to 2 ഞാൻ സെക്കൻഡ് ടൈം കൂടി പറഞ്ഞു. അതങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ ഒട്ടും സമയം കളയാതെ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റിലേക്ക് കടക്കുകയാണ്. അൽമറായ കോറന്റൽ നൽകുന്ന 1 മന്ത് സബ്സ്ക്രിപ്ഷന് വേണ്ടിയുള്ള ചോദ്യം ഇതാണ്, കേട്ടോളൂ. അതായത് നമ്മുടെ ദുബായ് റോഡുകളിലെ സ്വയം പ്രവർത്തിത ടോൾ സിസ്റ്റത്തിന്റെ പേരെന്താണ്? ദുബായ് റോഡുകളിലെ സ്വയം പ്രവർത്തിത ടോൾ സിസ്റ്റം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു, ദുബായ് റോഡുകളിലെ സ്വയം പ്രവർത്തിത ടോൾ സിസ്റ്റം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഹോം ഡ്രൈവ് സ്പേസ് റൈറ്റ് ആൻസർ യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ് അയക്കേണ്ടത്. ഇത് റോഡുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ ഡ്രൈവ് ചെയ്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൊണ്ടുവരുന്നത് കേട്ടോ. സോ വൺസ് അഗെയിൻ, ദുബായ് റോഡുകളിലെ സ്വയം പ്രവർത്തിക ടോൾ സിസ്റ്റം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം, ഹോം ഡ്രൈവ് HOME DRIVE ഹോം ഡ്രൈവ്. യു റൈറ്റ് ആൻസർ യുവർ നെയിം സെൻഡ് ടു 0585829220. യെസ്, അപ്പോൾ നമ്മൾ ഒരു ഭക്ഷണ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഞാനിപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, ഒരു ബ്രഞ്ച് പോലെ. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഈ സമയത്ത് വിശക്കാറില്ല, അല്ലെങ്കിൽ ഈ സമയത്ത് ഞാൻ എപ്പോഴും ചോദിക്കാറില്ലേ അയ്യോ എനിക്ക് വിശക്കുന്നത്. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഐ ഡോണ്ട് നോ. എന്തായാലും ശരി, നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ്. നമുക്കറിയാലോ ഈ കാജു കത്ലി എന്ന് പറയുന്ന സാധനം, ഈ എനിക്കൊന്ന് കാഷ്യൂ നട്ടൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. പക്ഷേ എനിക്കിത് കഴിക്കുമ്പോൾ ഭയങ്കര ഗ്യാസ് ട്രബിൾ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ കഴിക്കാറേയില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, അത് വേറെ കാര്യം, തമാശയ്ക്ക് പറഞ്ഞാണ്. എൻ്റെ ഏറ്റവും പേടിയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭക്ഷണത്തിൽ ഈ ഗോൾഡൻ കളറിലും സിൽവർ കളറിലും ഒക്കെ ഒട്ടിച്ചു വെക്കുന്ന പേപ്പറുകളില്ലേ, എന്താ പറയുക, വെള്ളി ഫോയിൽ, അത് കഴിക്കുമ്പോൾ ലഡുവിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കാജു കത്തിലി, അതുപോലെ ലഡുവിലൊക്കെ കാണുന്ന അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ വെള്ളി ഫോയിൽസ്, അല്ലെങ്കിൽ ഗോൾഡോ ഓർ സിൽവർ ഓർ ഗോൾഡ്, ഏത് തന്നെയാലും ഈ ഫോയിൽ കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം. ആ ഒരു കാര്യത്തിൽ എനിക്ക് എപ്പോഴും ഒരു ഡൗട്ടാണേ. അത് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? എന്തായാലും അത് തിന്നാൽ പ്രശ്നമാണോ? അതിന് കുറച്ച് മുന്നറിയിപ്പുമായിട്ട് ഡോക്ടേഴ്സ് വന്നിട്ടുണ്ട്. നമ്മുടെ ആഘോഷങ്ങൾക്കും വിശേഷങ്ങൾക്കും നമ്മൾ ബേക്കറികളിൽ നിന്ന് സ്വീറ്റ്സ് ഒക്കെ വാങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ കാജു കത്ലി, ലഡു, ബർഫി, ഇതിൻ്റെയൊക്കെ മുകളിലിങ്ങനെ നമ്മൾ ആ ഒരു വെള്ളി കളറിലെയോ അല്ലെങ്കിൽ ഗോൾഡൻ കളറിലെയോ ഒക്കെ ഫോയിലുകൾ കാണാറുണ്ട്. അല്ലെങ്കിൽ സിൽവർ ഫോയിൽ, അല്ലെങ്കിൽ വാർക്കെന്നാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കാണാൻ വളരെ ഭംഗിയാണ് ഈ അലങ്കാരം. പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അല്ലേ. യഥാർത്ഥത്തിൽ ഈ മിഠായികളിൽ ഉപയോഗിക്കാൻ അനുമതിയുള്ളത് പ്യുവർ സിൽവർ, അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെള്ളി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഫോയിൽസാണ്. പക്ഷേ നമ്മുടെ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി എന്ന് പറയുമ്പോൾ FSSAI, ഇതിന് അവർ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റിലെത്തുന്ന പല മധുര പലഹാരങ്ങളിലും അത് ചിലവ് കുറയ്ക്കുന്നതിനായിട്ട് ശുദ്ധമായിട്ട് വെള്ളിയൊന്നും ചേർക്കാറില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം അവർ ചേർക്കുന്നത് വിഷാംശമുള്ള അലൂമിനിയം ഫോയിൽസോ അല്ലെങ്കിൽ മായം കലർന്ന ലോഹങ്ങളോ ആണ് അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് കണ്ടെത്തലുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ ഫോയിലുകൾ അല്ലെങ്കിൽ മായം കലർന്ന വെള്ളി ഫോയിലുകൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്നാൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അത്രേ. അപ്പോൾ അലൂമിനിയം പോലുള്ള ലോഹങ്ങൾ നിരന്തരമായിട്ട് വയറ്റിലെത്തുന്നത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ദഹന വ്യവസ്ഥയെ ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. പിന്നെ ഏറെ കാലങ്ങളെടുത്ത ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് വയറ്റിലുണ്ടാകുന്ന അൾസറുകൾ, നമ്മുടെ കിഡ്നി പ്രശ്നങ്ങൾ, വൻകുടലിലുണ്ടാകുന്ന രോഗങ്ങൾ, ഇതിനെല്ലാം അത് വഴിതെളിച്ചേക്കാം. അപ്പം അതുകൊണ്ട് ബേക്കറികളിൽ നിന്ന് ഇത്തരം അലങ്കരിച്ച മധുര പലഹാരങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് കെയർ ചെയ്യേണ്ടത് നന്നല്ലേ? നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കുട്ടികൾക്കും നമുക്കുമൊക്കെ വാങ്ങി കഴിക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. നമ്മൾ വാങ്ങുന്ന ഫോയിലിന് യഥാർത്ഥ വെള്ളിയാണോ അല്ലെങ്കിൽ വ്യാജമാണോ എന്ന് തിരിച്ചറിയാൻ ചില എളുപ്പ വഴികളുണ്ട് കേട്ടോ, അതുകൂടെ ഞാൻ പറയാം. അതായത് ഈ സിൽവർ ഫോയില് നമ്മൾ വിരലുകൾ കൊണ്ടൊന്ന് തൊട്ട് നോക്കിയാൽ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുകയോ ചെയ്യണം. എന്നാൽ വ്യാജ അലൂമിനിയം ഫോയിലുകളോ വിരലുകളിൽ ഒട്ടിപ്പിടിക്കുകയും അത് കറുത്ത നിറമായിട്ട് മാറുകയും ചെയ്യും. അതുപോലെ ഇത് കത്തിച്ചു നോക്കിയാൽ യഥാർത്ഥ വെള്ളി ഫോയിലുകൾ ഉരുകി അത് ചെറിയ വെള്ളി ഉണ്ടയായിട്ട് മാറും. ഓക്കെ, പക്ഷേ ഈ അലൂമിനിയം ഫോയിൽ കറുത്ത് പുകഞ്ഞൊരു ചാരമായിട്ട് മാറും. അത്രയേ ഉള്ളൂ അതിന്റെ വ്യത്യാസം. അപ്പം പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മധുരപലഹാരങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ ഇത്തരം ഫോയിലുകൾ പരമാവധി ഒഴിവാക്കുക, അല്ലെങ്കിൽ മായം കലർന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുക ചെയ്യുക. അത് നമ്മുടെ ആരോഗ്യത്തിനായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആഘോഷങ്ങളിലെ മധുരത്തിനൊപ്പം നമ്മുടെ ആരോഗ്യം കൂടി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. വെള്ളി ഫോയിലായാലും ഗോൾഡ് ഫോയിലാണെങ്കിലും കഴിച്ചോ, പക്ഷേ ഇതാണ് പ്രശ്നം. അപ്പോൾ ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നി. എന്തായാലും നമ്മൾ അടുത്ത തമിഴ് ഹിറ്റിലേക്ക് പോവാണ്, വേഗം തിരികെ എത്താം.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ. ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 in GCC. TNC apply.
2: അമ്മ ആക്ച്വലി ഒരു സോളോ ട്രിപ്പ് പോയിരിക്കണം.
3: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
4: നമ്മൾ സ്വപ്നം കാണുന്ന പോലെയൊന്നും അല്ല ജീവിതം. ജീവിതം നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ.
3: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
5: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി
4: വരും.
3: September 11 GCC-യിൽ റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
6: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്,
7: 50 മില്യണിലധികം
3: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
9: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

ആ യെസ്, അതൊക്കെ അവിടെ ഇങ്ങനെ നടന്നോട്ടെ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാനുണ്ട്, ഇന്ന് സെപ്റ്റംബർ 9-ാം തീയതിയിലെ ഇന്നത്തെ ഡേയുടെ നമ്മളെ സംബന്ധിച്ച്, പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേ ആണെന്ന്. കാരണം 17 കൊല്ലങ്ങൾക്ക് മുമ്പ് 9/9/2009 നമ്മുടെ ദുബായ് മെട്രോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് ദുബായ്ക്ക് മധുര, അല്ല നമ്മുടെ മെട്രോയ്ക്ക് മധുര 17 ശരിക്കും. എന്താ, നമ്മൾ പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ ആഘോഷിക്കാൻ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡേ ആണെന്ന് അല്ലേ. കാരണം നമ്മുടെ പ്രിയപ്പെട്ട ദുബായ് മെട്രോ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ട് കൃത്യം 17 വർഷങ്ങൾ, മധുര 17 കടന്നിരിക്കുകയാണ്. ഒരു നിമിഷം പിറകിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ, 2009 സെപ്റ്റംബർ 9 ആയിരുന്നു ആ ഒരു ചരിത്ര നിമിഷം. അത് വെറുമൊരു തീയതി ആയിരുന്നില്ല കേട്ടോ, കാരണം 9/9/9 എന്ന വളരെ അപൂർവവും മനോഹരമായിട്ടുള്ള ഒരു ക്ലോക്കിന്റെ ആ ഒരു നിമിഷമായിരുന്നു അന്ന്. രാത്രി കൃത്യം 9 കഴിഞ്ഞ് 9:09 ആയപ്പോഴാണ് UAE വൈസ് പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ദുബായ് റൂളറുമായിട്ടുള്ള ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഈ അത്യാധുനിക ഗതാഗത സംവിധാനം നമ്മുടെ ഈ രാജ്യത്തിന് UAE സമർപ്പിച്ചത്. മറക്കാൻ കഴിയില്ല, ആ സമയത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയേണ്ട കാര്യങ്ങളാണ്. ആദ്യം റെഡ് ലൈൻ ആയിരുന്നു മെട്രോയുടെ സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ 2 വർഷങ്ങൾക്ക് ശേഷം 2011 സെപ്റ്റംബർ 9 ഗ്രീൻ ലൈൻ കൂടി പ്രവർത്തന സജ്ജമായി. ഇന്ന് നമ്മൾ കാണുന്ന Route 2020 വികസനവും കഴിഞ്ഞ് ഇപ്പോൾ ബ്ലൂ ലൈൻ പദ്ധതിയിലേക്ക് വരെ എത്തി നിൽക്കുകയാണ് നമ്മുടെ ദുബായ് മെട്രോ. അപ്പോൾ ഈ 17 വർഷങ്ങൾ കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവർലെസ് മെട്രോ നെറ്റ്വർക്ക് എന്ന അപൂർവ റെക്കോർഡ് ദുബായ് മെട്രോ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ ഇനീഷ്യലിൽ പ്രതിദിനം വെറും 20,000 ഉപയോഗിച്ചിരുന്ന ഈ സർവീസ് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ദിനം പ്രതി അവരുടെ യാത്രകൾക്കായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. കഴിഞ്ഞ വർഷം ഞാനിത് പറഞ്ഞത്, അതായത് 16 പൂർത്തിയായ കാര്യം പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കേട്ടോ. ഈ ഒരു ഡേക്ക് ഈ സെപ്റ്റംബർ 9 ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ. എന്തായാലും റോഡിലെ ഗതാഗത കുരുക്കിലൊന്നും പെടാതെ കൃത്യസമയത്ത് ജോലിസ്ഥലത്ത് നമ്മുടെ വീടുകളിലേക്കും എത്താൻ ദുബായിലെ ഏതൊരു സാധാരണക്കാരൻ്റെയും ആദ്യത്തെ ആശ്രയം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ദുബായ് മെട്രോ തന്നെയാണ്. അപ്പോൾ മെട്രോ സ്റ്റേഷനുകൾ ഇങ്ങനെ തുറക്കുമ്പോൾ അതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന കാഴ്ചകളും സൗകര്യങ്ങളും നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. ഇന്നലെയാണ് മെട്രോയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറഞ്ഞത്, നമ്മുടെ ഗാർമിൻ മെട്രോ എന്നുള്ള പേര് മാറ്റുക എന്നുള്ളത്. അപ്പോൾ പവിഴപ്പുറ്റുകളുടെയും ആകാശത്തിൻ്റെയും പ്രകൃതിയുടെയും ഒക്കെ പ്രതീകങ്ങളായിട്ടുള്ള വർണ്ണ സ്കീമുകളാണ് സ്റ്റേഷനുകൾ എന്താ പറയുക ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റൈഡറുകൾക്ക് എന്തുവായാലും ശരി, 17 എന്ന് പറയുന്ന അത്ര നിസ്സാരമല്ല. 17 ഇപ്പോഴും ആ മുതിര 17 കാത്തു സൂക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും പറയുന്ന എന്താ ആ ഒരു മനോഹാരിത, ആ ഒരു ചെറുപ്പം എന്നും എല്ലാ കാലവും കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ നമ്മുടെ ദുബായ് മെട്രോ മുന്നേറട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. Home 92.2 FM പേരിലും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ, ഞാൻ പെട്ടെന്ന് നിശബ്ദമായി പോയത്, നമ്മൾ ഇന്നത്തെ വിന്നേഴ്സിനെ, നമ്മൾ ഇതുവരെ വിന്നേഴ്സിനെ ഞാൻ നിങ്ങളോട് അനൗൺസ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ ഇതുപോലെ 3 വിന്നേഴ്സിനെ എടുത്തു വച്ചിരുന്നു, ബട്ട് ഇന്ന് മുതൽ ഞാൻ അത് അനൗൺസ് ചെയ്യുകയാണ്. നമ്മുടെ ജോയ് ആലുക്കാസ് 9g 22k ഗോൾഡ് കോയിൻ്റെ ഫൈനൽ എന്താ പറയുക കോണ്ടസ്റ്റിലേക്ക് കടന്നിരിക്കുന്നവരുടെ പേരുകളാണ് പറയുന്നത്. അപ്പോൾ ജോയ് ആലുക്കാസ് 9g 22k ഗോൾഡ് കോയിന് വേണ്ടി നറുക്കെടുപ്പിലേക്ക് എത്തിയിരിക്കുന്ന, അതായത് നറുക്കെടുത്തിട്ടില്ല, ഇനി ഇവരുടെ എല്ലാ പേരുകളിൽ നിന്നാണ് ഒരു നറുക്കെടുപ്പ് ഉണ്ടാവുക. അത് സുമിയാണ്, മിസ് സുമി 7850 എൻഡ് ചെയ്യുന്ന നമ്പറാണ്. ഇനി അക്ബർ ട്രാവൽസിന്റെ റിട്ടേൺ എയർ ടിക്കറ്റിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഫൈനൽ നറുക്കെടുപ്പിലേക്ക് എത്തിയിരിക്കുന്ന പേര് മിസ് റംഷീദയാണ്. ലാസ്റ്റ് 8040 എൻഡ് ചെയ്യുന്ന നമ്പർ. നമ്മുടെ അവസാനത്തെ അൽമറായ കാർ റെന്റൽ ഫോർ 1 സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ചോദിച്ച ചോദ്യത്തിൽ നിന്നും ഉത്തരം അയച്ചവരിൽ നിന്നും തെരഞ്ഞെടുത്തിരിക്കുന്ന പേര് മിസ്റ്റർ ജിത്തു ആണ്. 0649 എൻഡ് ചെയ്യുന്ന ഈ നമ്പറാണ് ഫൈനൽ നറുക്കെടുപ്പിലേക്ക് നമ്മൾ വിട്ടിരിക്കുന്നത്. അപ്പം 3 ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും പറയുകയാണ്, iPhone 17 നിങ്ങൾക്ക് നൽകുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ്. അതായത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് Home 92.2 FM ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉടനെ തന്നെ ഫോളോ ചെയ്യുക. നമ്മുടെ ആനിവേഴ്സറി വീഡിയോ അവിടെയുണ്ട്. ആ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് സെക്ഷനിൽ നിങ്ങൾ 4 നിങ്ങളുടെ 4 ടാഗ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് iPhone 17 സമ്മാനമായി ലഭിക്കും. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കാൻ പോവുകയാണ് ഗായ്സ്. ഇപ്പോൾ 1:48 ആയത്, നല്ലൊരു കിഡിലൻ എവർഗ്രീൻ പാട്ടുകൾ ഇത് ദുബായ് മെട്രോയ്ക്ക് വേണ്ടി ഞാൻ പേഴ്സണലി സെലക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെയും ഇതുപോലെ കൈ നിറയെ സമ്മാനങ്ങളും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ എത്തും. എന്തായാലും പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർക്കും അതുപോലെ ആശയ്ക്ക് വേണ്ടിയിട്ട് മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കുക. HT ഹോം തിയേറ്റർ എന്നതും പിന്നെ ഇഷ്ടമുള്ള മൂവിയും. ആ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ സെപ്റ്റംബർ 11 ഫ്രൈഡേ ആണ് നമുക്ക് കാണാൻ പോകുന്നത്. 8 ടൈം ഉള്ളത്. അപ്പം നിങ്ങൾ 7:30 തന്നെ എത്തുക. ആശ മൂവി സെപ്റ്റംബർ 12, അതായത് ശനിയാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് വൈകിട്ട് 7 സിനിമ കാണുന്നത്. അപ്പോൾ 6:30 തന്നെ എത്തുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. ടാറ്റ ബൈ ബൈ ഫ്രം Home 92.2 FM. നിങ്ങൾ ഇതുവരെ കേട്ടത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിണറായി വിജയനെതിരായ ഇ ഡി ശുപാർശ ഗൌരവമുള്ളതെന്ന് മുഖ്യമന്ത്രി. നിയമം നിയമത്തിന്റെ വഴിക്കെന്നും വി ഡി സതീശൻ. പിണറായി വിജയനെതിരായ ഇ ഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് സി പി എം. വൈദ്യുതി പ്രതിസന്ധിയിൽ എൽ ഡി എഫ് സർക്കാരിനെ പഴിച്ച് വി ഡി സതീശൻ. പശ്ചിമേഷ്യ അശാന്തം, ആക്രമണം തുടർന്ന ഇറാനും യു എസും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരായ ഇ ഡി ശുപാർശ നിയമ പരിശോധന നടത്തി തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ രാഷ്ട്രീയമില്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. ഗൌരവമുള്ള തെളിവുകൾ ഇ ഡി കൈമാറി. ഇ ഡി ആയതുകൊണ്ട് അവരെ തിരിച്ചയക്കാൻ കഴിയുമോ എന്നും വി ഡി സതീശന്റെ ചോദ്യം. കേന്ദ്ര ഏജൻസി ആയതുകൊണ്ട് ഇ ഡിയെ തള്ളാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. വൈദ്യുതി പ്രതിസന്ധി എൽ ഡി എഫ് സർക്കാരിനെ പഴിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഉമ്മൻചാണ്ടി കാലത്തെ കരാർ റദ്ദാക്കിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം. ആവശ്യകത മുൻ വർഷത്തേക്കാൾ കൂടി. 15-ാം തീയതിയോടെ പ്രശ്നപരിഹാരം. നിയന്ത്രണം കൃത്യമായി അറിയിക്കാൻ കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകുമെന്നും വി ഡി സതീശൻ മന്ത്രിസഭായോഗ തീരുമാനം വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചിറയൻ കീഴ് കയ്യാങ്കളി പാർട്ടി അന്വേഷിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതിനുശേഷം മാത്രം ഇക്കാര്യത്തിൽ വിശദമായ പ്രതികരണമെന്ന് മുഖ്യമന്ത്രി. പേഴ്സണൽ സ്റ്റാഫ് സംബന്ധിച്ച കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. 476 പേഴ്സണൽ സ്റ്റാഫിനെയാണ് ഈ സർക്കാർ നിയമിച്ചത്. 787 പിണറായി വിജയൻ നിയമിച്ചതെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാന്തപുരത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് തന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. പിണറായി വിജയനെതിരായ ഇ ഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന വിലയിരുത്തലിൽ സി പി എം. ഇ ഡി നീക്കം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കേസിന് പിന്നിൽ രാഷ്ട്രീയ പകപോക്കൽ മാത്രമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചു. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പി എം എൽ എ നിയമപ്രകാരം കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഫെലീസ കേസിലെ മുഴുവൻ പ്രതികളെയും ഇ ഡി കേസിലും പ്രതികളാക്കി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പിന്നിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത്. അന്വേഷണം നേരിടുന്നവരിൽ നിന്ന് പണം ഇടപാടുണ്ടായിട്ടുണ്ടോ എന്നാണ് പരിശോധന. കേസിലെ ഗൂഢാലോചനയും അന്വേഷിക്കും. സംഭവസമയം സ്ഥലത്തുണ്ടായിരുന്ന നേതാക്കൾക്കെതിരെയും അന്വേഷണം. വധശ്രമക്കേസിൽ പി എം എൽ എ ചുമത്തുന്നത് ഇതാദ്യമാണ്. സി എം ആർ എൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട പിണറായി വിജയന്റെ മകൾ രേണിയുടെ താമസ ഇടത്ത് റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടയിലായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. സി എം ആർ എൽ എക്സാലോജിക് കേസിൽ അന്വേഷണവുമായി ഇ ഡി മുന്നോട്ട്. കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി ഇ ഡി സി എം ആർ എൽ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും നോട്ടീസ് നൽകി. തിങ്കളാഴ്ച മുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. ഓഡിറ്റർമാർ അടക്കമുള്ളവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ സുഹൃത്തുക്കൾക്കും ഇ ഡിയുടെ നോട്ടീസ്. നേരത്തെ സുഹൃത്തുക്കളുടെ വീടുകളിൽ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു. കേരളത്തിൽ ലഹരി സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ 100 ദിനം പിന്നിട്ടു. വി ഡി സതീശൻ സർക്കാരിന്റെ ഏറ്റവും ജനകീയ പദ്ധതിയായാണ് തൂഫാൻ വിലയിരുത്തപ്പെടുന്നത്. ലഹരി സംഘങ്ങളെ പിടികൂടുന്നതിനിടെ വിവാദങ്ങളും തൂഫാൻ ഉണ്ടാക്കി. 2-ാം ഘട്ടത്തിൽ തൂഫാൻ ആഞ്ഞടിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന പേരിലുള്ള തട്ടിപ്പിൽ മുൻ കായിക മന്ത്രിയുടെ ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ച പ്രത്യേക അന്വേഷണ സംഘം. സർക്കാർ സംവിധാനങ്ങൾ തട്ടിപ്പിനായി ഉപയോഗിച്ചത് എന്തിനെന്നാണ് പരിശോധിക്കുന്നത്. ഇതുവഴി മുൻ കായിക മന്ത്രിക്കോ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ഗുണം ഉണ്ടായോ എന്ന് അന്വേഷണം. വിദേശത്ത് നിന്ന് പണമയച്ചു എന്ന കാര്യത്തിലടക്കം ഗുരുതരമായ ചട്ടലംഘനം നടന്നുവെന്ന് എസ് ഐ ടി കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗുണഭോക്താക്കളായവരെക്കുറിച്ചും വിശദമായി അന്വേഷണം ഉണ്ടാകും. മഴ പെയ്തില്ലെങ്കിൽ കേരളത്തിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം തുടരേണ്ടിവരുമെന്ന് കെ എസ് ഇ ബി. 6 മുതൽ 12 വരെയുള്ള സമയങ്ങളിൽ 1-ൽ കൂടുതൽ തവണ നിയന്ത്രണം ആവശ്യമായി വരും. 500 ഫീഡറുകളെങ്കിലും പീക്ക് സമയങ്ങളിൽ അരമണിക്കൂർ ഓഫാക്കേണ്ടിവരും. പീക്ക് സമയങ്ങളിലെ വൈദ്യുതി ഉപഭോഗം 1000 മെഗാവാട്ടിലേക്ക് അടുക്കുന്നുവെന്ന് കെ എസ് ഇ ബി അറിയിച്ചു. ഐ എസ് ആർഒ സർക്കാർ സ്ഥാപനമായി തുടരുമെന്ന് ചെയർമാൻ വി നാരായണൻ. സ്വകാര്യ മേഖലയുമായുള്ള പങ്കാളിത്തം, ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ വളർത്താൻ ഐ എസ് ആർഒയുടെ പങ്ക് ഇതിലൂടെ കുറയ്ക്കില്ലെന്നും ചെയർമാൻ. ജീവനക്കാരിൽ ചിലർ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ആശങ്ക പ്രകടിപ്പിക്കുന്നതിനിടെയാണ് ഐ എസ് ആർഒ ചെയർമാന്റെ വിശദീകരണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ സ്വീകരണം. ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലാണ് പോട്ടിയെത്തിയത്. മുൻപ് ഈ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അദ്ദേഹം. കൂടെയുള്ളവർ മാലയിട്ടാണ് പോട്ടിയെ സ്വീകരിച്ചത്. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് കിട്ടിയതോടെയാണ് പോട്ടിയെ ക്ഷേത്രത്തിൽ എത്തിയത്. പൂജാകർമ്മങ്ങളിൽ പങ്കെടുക്കാനാണ് 20 ദിവസത്തെ ഇളവ് അനുവദിച്ചത്. യമനിലെ ഹൂതികൾ സൌദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ നാല് നഗരങ്ങളിൽ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ വൻ നാശം. എണ്ണ ശുദ്ധീകരണശാലകളിൽ തീ പടർന്നു. 70-ലേറെ പേർക്ക് പരിക്കേറ്റു. ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു. സൌദി അറേബ്യയുടെ എണ്ണ കേന്ദ്രങ്ങളിൽ യമനിലെ ഹൂതികൾ ആക്രമണം നടത്തിയതിനെ തുടർന്ന് അസംസ്കൃത എണ്ണവില വീണ്ടും ഉയർന്നു. അന്താരാഷ്ട്ര ബെഞ്ച് മാർക്ക് ബ്രണ്ട് ക്രൂഡ് വില $100. ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് യമൻ അതിർത്തിക്കടുത്ത് സൌദി അറേബ്യയുടെ ചില എണ്ണ ഖനന കേന്ദ്രങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി. അമേരിക്കയുടെയും ഇറാന്റെയും എണ്ണ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കത്തെ ബാധിക്കുന്നുണ്ട്. ഇറാന്റെ 5 എണ്ണ കപ്പലുകൾ തകർത്തതായി അമേരിക്ക. ഒമാൻ ഉൾക്കടലിൽ 4 എണ്ണ കപ്പലുകളും ഖാർ ദ്വീപിൽ 1 എണ്ണ കപ്പലുമാണ് തകർത്തത്. ഇറാൻ അമേരിക്കയുടെ പടക്കപ്പൽ ആക്രമിച്ചതിനുള്ള പ്രതികാര നടപടിയായാണ് ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ജോർദനിലെ അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രത്യാക്രമണം നടത്തി. കുവൈത്ത് ബഹ്റൈൻ തുറമുഖങ്ങൾക്കടുത്തുള്ള എണ്ണ ടാങ്കറുകളെ ആക്രമിക്കുമെന്നും IRGC മുന്നറിയിപ്പ്. എല്ലാ കപ്പലുകളിലെയും ജീവനക്കാരെ ഒഴിപ്പിക്കാൻ ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാന്റെ വ്യോമയാന മേഖലയെ പിന്തുണയ്ക്കുന്നതായി അവകാശപ്പെടുന്ന 36 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെ അതിനിടെ US ട്രഷറി വകുപ്പ് ഉപരോധം പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് US സൈന്യത്തിന്റെ ആധുനിക ആളില്ല അന്തർവാഹിനി പിടിച്ചെടുത്തതായി ഇറാനിയൻ നാവികസേന അവകാശവാദം ഉന്നയിച്ചു. പിടിച്ചെടുത്ത അന്തർവാഹിനിയുടെ വീഡിയോയും ഇറാൻ പുറത്തുവിട്ടു. ഹോർമുസ് കടലിടുക്കിന് മുകളിലൂടെ പറന്ന MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചുവെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിദേശ സഞ്ചാരികൾക്ക് യൂറോപ്യൻ ഷെങ്കൻ വിസ മാതൃകയിൽ 6 ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒറ്റ വിസയിൽ യാത്ര ചെയ്യാൻ വഴിയൊരുക്കുന്ന സംയുക്ത GCC ടൂറിസ്റ്റ് വിസ പദ്ധതി GCC ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ വൈകാതെ പ്രാബല്യത്തിൽ വരുമെന്ന് GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽബുദൈബി. UAE, സൌദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, കുവൈറ്റ് എന്നീ 6 രാജ്യങ്ങളിലാണ് ഒറ്റ വിസ ഉപയോഗിച്ച് സഞ്ചരിക്കാൻ കഴിയുക. UKയിലെ എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനത്തിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് UKയിലുടനീളം 300 വിമാന സർവീസുകൾ റദ്ദാക്കി. UK വ്യോമപാതയിൽ കടുത്ത യാത്രാ തടസ്സം സൃഷ്ടിച്ച സംഭവമാണുണ്ടായത്. റദ്ദാക്കിയ വിമാനങ്ങൾക്ക് പുറമെ 100 സർവീസുകൾ വൈകി. ഏതാണ്ട് 300 സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കേണ്ടി വന്നു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: MFM News was brought to you by Dhanya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 45%.
0: Weather update. Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ഹോമാണ്, നമ്മുടെ വീടാണ്. ഹോം 92.2 FM-ൽ മലയാളിട. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണുള്ളത്. അപ്പോ വീണ്ടും ഇതാ മലയാളിട എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിക്കാൻ നിങ്ങൾ പറയണം. ഏതൊക്കെ പാട്ടുകൾ കേൾക്കണമെന്ന്. പിന്നെ കൈ നിറയെ സമ്മാനങ്ങൾ ഈ മാസം ഇങ്ങനെ നിങ്ങളുടെ കൈകളിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ അവസരങ്ങളും പാഴാക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ വെറുതെ ഒരു മെസ്സേജ് അയക്കാനായിരിക്കും പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അത് കൃത്യമായിട്ട് അയക്കാനായിരിക്കും പറയുന്നത്. അങ്ങനെ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് സമ്മാനം നേടാനായിട്ടുണ്ട്. അതിലുപരി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷ വർത്തമാനങ്ങൾ, വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും, ഒക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. നമ്മുടെ ഹോം 92.2 FM-ന്റെ ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഒരുപാട് സമ്മാനങ്ങൾ. അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചോടെ, നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയും നിങ്ങൾക്ക് സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. എനിക്കറിയാം എല്ലാവരും അവരവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള തിരക്കിലാണ്. അപ്പം അതിനിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ വീണ് കിട്ടുന്ന സമയങ്ങളിലാണ് നിങ്ങളിങ്ങനെ റേഡിയോ കേൾക്കുന്നത്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് റേഡിയോ വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് കേൾക്കാൻ പറ്റുന്ന സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് തന്നെ സ്വസ്ഥമായിട്ട് നമ്മൾ കേൾക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ ഇതേസമയം ജോലിയുടെ ഭാഗമായിട്ട് വാഹനങ്ങൾ ഓടിക്കുന്ന കൂട്ടുകാർക്കും ഒക്കെ നമ്മൾ കേൾക്കാം. അപ്പം റേഡിയോ ഒരുപാട് സമയം കേൾക്കാൻ പറ്റാത്തവർക്കായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും നിങ്ങൾക്കായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക. ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. iPhone 17 നേടാനുള്ള അവസരമാണ് അവിടെ നിങ്ങൾക്കുള്ളത്. അപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ആ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഒരു 4 സുഹൃത്തുക്കളെ മെൻഷൻ ചെയ്യുക, ഒക്കെ കൊച്ചു കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണെങ്കിലും വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ, എല്ലാവർക്കും പെട്ടെന്ന് ഉത്തരം പറയത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും അറിയാം നമ്മൾ നൽകുന്ന സമ്മാനങ്ങളെങ്കിലും ഓർമ്മിപ്പിക്കുകയാണ്. 9 g 22 carat ഗോൾഡ് കോയിൻ ജോയ് അലുക്കാസ് നൽകുന്ന സമ്മാനമുണ്ട്. അതുപോലെ തന്നെ അൽമറായ കാർ റെൻ്റൽസ് നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് ഉണ്ട്, നാട്ടിലേക്ക് പോയിട്ട് വരാനുള്ള. അങ്ങനെ കുറെ സമ്മാനങ്ങൾ. പിന്നെ ഈ വീക്കെൻഡിൽ നമുക്ക് 2 മൂവിയാണ് കാണാൻ പറ്റുന്നത്. ഹോം തിയേറ്ററിലെ ആശ എന്നുള്ള മൂവി, പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ എന്നുള്ള മൂവി. അപ്പോൾ അതിൻ്റെയൊക്കെ ടിക്കറ്റൊക്കെ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഒന്നും തന്നെ പാഴാക്കാതിരിക്കുക. 9 g 22 carat ഗോൾഡ് കോയിൻ, അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ്, അൽമറായ കാർ റെൻ്റൽസ് നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷൻ, പിന്നെ ഐഫോൺ സ്വന്തമാക്കാനുള്ള അവസരം, പിന്നെ ടിക്കറ്റിൻ്റെ അവസരങ്ങൾ. അപ്പോൾ ഒന്നും പാഴാക്കാതിരിക്കുക കേട്ടോ. സമയം പോലെ നിങ്ങൾ കേൾക്കുക, ഒപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഫോളോ ചെയ്യുക, നോക്കുക. അതിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നോക്കണേ, എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ എല്ലാവരും കയറി വന്നില്ല, കുറച്ച് പേർ അവിടെ അവിടെ മാറി നിൽക്കുകയാണ്. എന്താണ് മെസ്സേജ് അയക്കാത്തത്? പിന്നെ ഈ മണിക്കൂറിലും അടുത്ത മണിക്കൂറിലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, പുതിയ പാട്ടുകളും പഴയ പാട്ടുകളും ഒക്കെ നമ്മളിങ്ങനെ കേട്ടുകേട്ട് പോകും. ഇപ്പോൾ എല്ലാവർക്കും അറിയാം വളരെയധികം ട്രെൻഡിങ്ങിലുള്ളത് ഖലീഫയിലെ പാട്ടുകളാണ്. അതുപോലെ തന്നെ ഐ എം ഗെയിമിലെ പാട്ടും പിന്നെ ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ പാട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോരോ പാട്ടുകളായിട്ട് നിങ്ങൾ ചോദിക്കൂ. ഈ പുതിയ പാട്ടുകൾ മാത്രമല്ല പഴയ പാട്ടുകളൊക്കെ ഉണ്ട്. 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ ഇവിടെ മലയാളി ഡയൽ ഷീബയാണുള്ളത്. അപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഖലീഫയിലെ മാത്ര പാട്ടാണ് ഇനി പ്ലേ ചെയ്യാൻ പോകുന്നത്. Trending song of the hour brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918. நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
1: 1 பிஸ்டல் நம்பர் 1634727.
0: உத்வேகஜனகமாய ஒரு குற்றாநேஷனம். കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
2: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
3: ഞാൻ കാത്തിരിക്കും.
4: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
4: പുതുമഴയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
6: 50 മില്യണിലധികം
5: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: Joya
0: Lucas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joya Lucas, world's favorite jeweler.
0: Supported by akbitravels.com, Al Maraya Car Rentals and Volcano LED Solutions.
9: Malayalita
10: Kerala Makale Kerala
2: മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ്, ബിഹൈൻഡ് പാർക്ക് റിജീസ്, കരാമ.

ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. അജിത് ആണ് ഇന്ന് ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ ഒരു പാട്ട് കേൾപ്പിക്കണമെന്ന് പറഞ്ഞ ഇന്ന് ഒരാൾ മാത്രമല്ല വേറൊരു സുഹൃത്തും കൂടെ ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. മനു ആണത്. മനു ചോദിച്ചിരിക്കുന്നത് എവന കഥയിൽ നിന്ന് വന്ന ആ പാട്ടാണ്. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഓരോരുത്തരുടെ പാട്ടായിട്ട് പ്ലേ ചെയ്ത് തരാം. അങ്ങനെ ഇന്ന് മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷ വർത്തമാനം, അങ്ങ് അകലെ ജർമ്മനിയിൽ നിന്ന് നമുക്കൊരു സുഹൃത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിനോദ് ഗുരുവായൂർ ആണ് ജർമ്മനിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്ഷമിക്കണം, താങ്കൾ ചോദിച്ച പാട്ട് എൻ്റെ കയ്യിലില്ല. പകരം ഇനി വരുന്ന പാട്ടുകൾ താങ്കൾക്കൂടെ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. ഒത്തിരി സന്തോഷം അകലെ നിന്നും നമുക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചതിന്. റോഷ്നിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ടുണ്ട്. സലാമിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. സീമ സുഖമല്ലേ ഷീബ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ത്രോട്ട് പെയിനൊക്കെ കുറഞ്ഞോ, ഓക്കെ ആയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ത്രോട്ട് പെയിനൊക്കെ കുറഞ്ഞോ, ഇവിടെ എല്ലാവരും സുഖമാണ്, ഞാനും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ നവാസിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. മുഹമ്മദ് നൌഫൽ, അബ്ദുൾ അസീസ്, ഷഹീർ, സന്തോഷ് കുമാർ പച്ചാട്ട് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞി ഹായ് 5102 അവസാനിക്കുന്ന നമ്പറിൽ നിന്ന് ഒരു സുഹൃത്ത് അയച്ചിട്ടുണ്ട്, എനിക്ക് പേരറിഞ്ഞൂടാ. പിന്നെ നമ്മുടെ ജിജിൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഹായ് ജിജിൻ, ഷാജഹാൻ കുതുമൽ കയറി വാട മക്കളെ കയറി വാ എന്ന് പറഞ്ഞിട്ടുണ്ട്. മെഹബൂബയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നവീൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചോദ്യം എവിടെ ചോദിക്കാം ആശാനെ. ചോദ്യം കാത്തിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ഞാൻ നമ്മുടെ ജോയ് ആലുക്കാസ് നൽകുന്ന 22 carat 9 gram ഗോൾഡ് കോയിൻ സ്വന്തമാക്കാനായിട്ട് ഒരു പാട്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നത്. എന്നിട്ട് ചിലപ്പോൾ അത് ആര് പാടിയതാണെന്ന് ചോദിക്കും. ഇതിപ്പോൾ ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് ആര് പാടിയതാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി സിനിമയും ചോദിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഒരു ചോദ്യമാകുമ്പോൾ അതിനൊരു ഉത്തരം വേണമല്ലോ. അതുകൊണ്ട് ഞാനൊരു പാട്ട് കേൾപ്പിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചോണേ. എന്നിട്ട് അത് ഏത് സിനിമയിലേതാണ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ.

അപ്പോ സുന്ദരന്മാരെ സുന്ദരിമാരെ, വേഗം തന്നെ നിങ്ങൾക്ക് ഉത്തരം അയക്കാവുന്നതാണ്. ഇത് ഏത് സിനിമയിലെ പാട്ടാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഭയങ്കര പാടായി പോയല്ലേ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഉത്തരം അയക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 922 എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഇത് ഏത് സിനിമയിലെ പാട്ടാണ്, ആ സിനിമയുടെ പേര്, പിന്നെ നിങ്ങളുടെ ആ ചന്തമുള്ള പേരും കൂടെ ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. 0585829220 എന്ന നമ്പറിലേക്ക് ഒരിക്കൽ കൂടെ പാട്ട് കേൾപ്പിക്കട്ടെ.

0: ചുമ്മാ കാരങ്ങ നാച്ചെങ്ക പീച്ചെങ്ക പൂച്ചെങ്ക ഈ പീച്ചാഞ്ഞ അവിടെ വന്ന എന്റെ പൊന്നു
1: ഒരുപാട് പേർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണിത്. കണ്ടാൽ ഞാനൊരു സുന്ദരനാന്നുള്ള ഈ പാട്ട് ഏത് സിനിമയിലേതാണെന്നാണ് എന്റെ ചോദ്യം. നിങ്ങളുടെ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ അയക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം 922 എന്നുകൂടെ ചേർക്കണം. 922 കാരണം 9 gram ഗോൾഡ് കോയിൻ ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 22 carat ഗോൾഡ് കോയിൻ, അതും നമ്മുടെ ജോയ് ആലോക്കാസിൽ നിന്ന്. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവരെ ഇപ്പോൾ നമ്മൾ ലക്കി ഡ്രോയിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ്. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ആരാണ് വിന്നർ. നിങ്ങൾ എല്ലാവരും സാക്ഷി നിർത്തിയായിരിക്കും ഞങ്ങൾ ഓരോ വിന്നേഴ്സിനെയും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ വേഗം തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്. ഇനി നമുക്ക് ഈ മണിക്കൂറിലെ തമിഴ് സോങ് കേൾക്കേണ്ട സമയമാണ്. ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ്ങിലുള്ള സായിയുടെ പാട്ടാണ്, സായ് അഭയങ്കാറിന്റെ രാധിമ പാട്ടാണ് കേൾപ്പിക്കാൻ പോകുന്നത്. കേട്ടിട്ട് വരാം.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: Home 92.2 FM. Home is a feeling.
1: അമ്മ ആക്ച്വലി ഒരു സോളോ ട്രിപ്പ് പോയിരിക്കണം.
0: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
2: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നുമല്ല ജീവിതം, നമ്മള് സ്വപ്നം കാണുന്ന പോലെ തന്നെ.
0: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
3: മുന്നോട്ട് പോയാല് കയ്യിലിരിക്കുന്ന കാശും
0: ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി

0: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ 1 വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 എഫ് എം. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
2: Joy Alukas, world's favorite jeweler.
1: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
3: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

പ്രമോദ് പാട്ട് കേട്ടു സന്തോഷമായി എന്നുള്ള മെസ്സേജും എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ പ്രമോദാണ് ഇന്ന് ഈ പാട്ട് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത്. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM മലയാളി ഇടാ. അപ്പോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, നിങ്ങളുടെ വർത്തമാനങ്ങൾ ഒക്കെയുള്ളൂ നമ്മുടെ ഈ മലയാളി ഇടായിൽ. ഒരുപാട് സുഹൃത്തുക്കളുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മെസ്സേജ് നമ്മുടെ, ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. പിന്നെ അല്ലാതെ ഹായ് ഹലോ നമസ്കാരം, പിന്നെ ആരൊക്കെയാണ് ഇങ്ങനെ പാട്ട് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അവരുടെ പേരുകൾ എനിക്ക് ഷീബ വിട്ടുപോകരുത് ഇത് പറയണം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും വിട്ടുപോകുകയാണെങ്കിൽ ക്ഷമിക്കണം. അടുത്ത നമ്മൾ കേൾക്കാൻ പോകുന്നത് കുറച്ച് നേരത്തെ തന്നെ മനു യവന കഥയിൽ നിന്ന് വന്ന പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഭിലാഷും അതേ പാട്ട് ഇന്ന് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ അഭിലാഷിനും മനുവിനും പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ഈ പാട്ട് പഴയ പാട്ടാണെങ്കിലും ബദലഹം കുടുംബ യൂണിറ്റിൽ വന്ന ശേഷം എല്ലാവരുടെ മനസ്സും അത് ഇതിനു മുമ്പ് കേൾക്കാത്തവരുടെ മനസ്സിലും ഈ പാട്ട് ഇങ്ങനെ കടന്ന് കയറിയിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ മൂളിക്കൊണ്ട് നടക്കുന്നത് യവന കഥയിൽ നിന്ന് വന്നുള്ള ആ ഒരു പാട്ടാണ്. അപ്പോൾ പാടുക, ഇനിയും നിങ്ങൾ മനസ്സ് തുറന്ന് അങ്ങ് പാടുക. ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുമ്പം നമ്മുടെ റേഡിയോയുടെ ഹോം 92.2 FM ആ ഒരു വോളിയം ഒന്ന് കൂട്ടി വെച്ചിട്ട് കൂടെ അങ്ങ് പാടിക്കോളൂ. ഒരു സന്തോഷമായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുമ്പം കൂടെ പാടുമ്പോൾ നമ്മുടെ മുഖത്ത് അറിയാതെ ഒരു ചിരി വരും, ഒരു സന്തോഷം വരുന്നത്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്ത് ചിരിയുണ്ട് എനിക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ട പാട്ട് കൂടെ പാടുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഞാൻ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് വേഗം തന്നെ പാട്ട് കേട്ടോളൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ടൊക്കെ മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829200 എന്ന നമ്പറിലേക്ക്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. Malayalita!
2: മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

നൗഫലെ എണീക്ക്. നമ്മുടെ മുഹമ്മദ് നൗഫലിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്ലേ ചെയ്ത ഒരു പാട്ടാണ് ആ എണീച്ചിരുന്ന വാ എന്നൊക്കെ അങ്ങ് നീട്ടിപ്പാട്ട്. ഒരു ചെറിയ പ്രശ്നമൊന്നും ഉറക്കം വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഞാൻ വിചാരിച്ചു ഈ പാട്ടങ്ങ് പ്ലേ ചെയ്യാം, അപ്പോൾ ഉറക്കമൊക്കെ പോയി ഇങ്ങ് ചാടി എഴുന്നേക്കൊന്നു. കൂടെ പാടിക്കഴിഞ്ഞാൽ പിന്നെ സൂപ്പറായിരിക്കും. ഇന്ന് മുഴുവൻ ഉറക്കമേ വരൂല, വേണമെങ്കിൽ രാത്രി എഴുന്നേറ്റിരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. നല്ല രസമുള്ളൊരു പാട്ടാണ് അത്ഭുത ദീപം എന്ന ചിത്രത്തിലെ പാട്ട് നമ്മൾ കേട്ടു. അപ്പോൾ ഇനി പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ ആരൊക്കെയാണ്, അത് ആരൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ തന്നെ പോകണം. 11ാം തീയതിയാണ് നമുക്ക് ഹോം തിയേറ്ററിൽ പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ എന്ന മൂവി കാണാനായിട്ടുള്ള അവസരം കിട്ടിയിരിക്കുന്നത്. 8 മണിക്കുള്ള ഷോയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിന്നേഴ്സ് ആയിട്ടുള്ളവർ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കുന്നതാണ്, വിന്നേഴ്സിനെ ഓരോരുത്തരായിട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശരി ഉത്തരമല്ല ചോദ്യം ചോദിച്ചില്ലായിരുന്നു, നമ്മളൊരു പ്രത്യേക രീതിയിൽ മെസ്സേജ് അയക്കാനാണ് പറഞ്ഞത്. ഇന്നും അതുപോലെ ഒരു പ്രത്യേക രീതിയിൽ മെസ്സേജ് അയക്കാനാണ് ഞാൻ പറയുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു നിങ്ങൾ കുറ്റക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് വേണം മെസ്സേജ് അയക്കാമെന്ന്. ഇന്നത്തെ കാര്യം ശ്രദ്ധിക്കുക, പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ എന്ന മൂവി കാണാനായിട്ടുള്ള ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട് ദൃഷ്ടിയാൽ എന്നുള്ള ആ ഒരു വാക്ക് ഇംഗ്ലീഷിലല്ല മംഗ്ലീഷിലല്ല നല്ല മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് ഇങ്ങോട്ടേക്ക് അയക്കണം. ഏത്, ഇത് നമ്മുടെ മലയാളി ഡായാണ്. അപ്പോൾ ദൃഷ്ടിയാൽ, അല്ലെങ്കിൽ ദൃഷ്ടിയാലെന്നൊന്നും എഴുതി കഷ്ടപ്പെടേണ്ട, ദൃഷ്ടിന്ന് എഴുതിയിട്ട് വേഗം മെസ്സേജ് അയക്കുക. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ദൃഷ്ടി, ദൃഷ്ടദ്യുമൻ എന്നൊക്കെ പറയുന്നത് അത്രയും പാടില്ല ദൃഷ്ടിക്ക്. ആ ദൃഷ്ടി എന്ന് കൃത്യമായിട്ട് മലയാളത്തിൽ എഴുതി നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുക. തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് കപ്പിൾ ടിക്കറ്റ് ആയിരിക്കും സമ്മാനമായി ലഭിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരെന്ന് എന്ന സിനിമ കാണാനായിട്ടുള്ള ടിക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത മണിക്കൂറിൽ കൂടുതൽ മെസ്സേജും കൂടുതൽ പാട്ടുകളും. എപ്പോഴും കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിണറായി വിജയനെതിരായ ഇ ഡി ശുപാർശ ഗൌരവമുള്ളതെന്ന് മുഖ്യമന്ത്രി. നിയമം നിയമത്തിന്റെ വഴിക്കെന്നും വി ഡി സതീശൻ. പിണറായി വിജയനെതിരായ ഇ ഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് സി പി എം. വൈദ്യുതി പ്രതിസന്ധിയിൽ എൽ ഡി എഫ് സർക്കാരിനെ പഴിച്ച് വി ഡി സതീശൻ. പശ്ചിമേഷ്യ അശാന്തം, ആക്രമണം തുടർന്ന് ഇറാനും യു എസും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരായ ഇ ഡി ശുപാർശ നിയമ പരിശോധന നടത്തി തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇക്കാര്യത്തിൽ രാഷ്ട്രീയമില്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. ഗൌരവമുള്ള തെളിവുകൾ ഇ ഡി കൈമാറി. ഇ ഡി ആയതുകൊണ്ട് അവരെ തിരിച്ചയക്കാൻ കഴിയുമോ എന്നും വി ഡി സതീശന്റെ ചോദ്യം. കേന്ദ്ര ഏജൻസി ആയതുകൊണ്ട് ഇ ഡിയെ തള്ളാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. വൈദ്യുതി പ്രതിസന്ധി എൽ ഡി എഫ് സർക്കാരിനെ പഴിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഉമ്മൻചാണ്ടി കാലത്തെ കരാർ റദ്ദാക്കിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം. ആവശ്യകത മുൻ വർഷത്തേക്കാൾ കൂടി. 15-ാം തീയതിയോടെ പ്രശ്നപരിഹാരം. നിയന്ത്രണം കൃത്യമായി അറിയിക്കാൻ കെ എസ് യു ബിക്ക് നിർദ്ദേശം നൽകുമെന്നും വി ഡി സതീശൻ മന്ത്രിസഭായോഗ തീരുമാനം വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചിറയം കീഴ് കയ്യാങ്കളി പാർട്ടി അന്വേഷിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതിനുശേഷം മാത്രം ഇക്കാര്യത്തിൽ വിശദമായ പ്രതികരണമെന്ന് മുഖ്യമന്ത്രി. പേഴ്സണൽ സ്റ്റാഫ് സംബന്ധിച്ച കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. 476 പേഴ്സണൽ സ്റ്റാഫിനെയാണ് ഈ സർക്കാർ നിയമിച്ചത്. 787 പിണറായി വിജയൻ നിയമിച്ചതെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാന്തപുരത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് തന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. പിണറായി വിജയനെതിരായ ഇ ഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന വിലയിരുത്തലിൽ സി പി എം. ഇ ഡി നീക്കം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കേസിന് പിന്നിൽ രാഷ്ട്രീയ പകപോക്കൽ മാത്രമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചു. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ പി എം എൽ എ നിയമപ്രകാരം കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പോലീസ് കേസിലെ മുഴുവൻ പ്രതികളെയും ഇ ഡി കേസിലും പ്രതികളാക്കി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പിന്നിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത്. അന്വേഷണം നേരിടുന്നവരിൽ നിന്ന് പണമിടപാട് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പരിശോധന. കേസിലെ ഗൂഢാലോചനയും അന്വേഷിക്കും. സംഭവ സമയം സ്ഥലത്തുണ്ടായിരുന്ന നേതാക്കൾക്കെതിരെയും അന്വേഷണം. വധശ്രമക്കേസിൽ പി എം എൽ എ ചുമത്തുന്നത് ഇതാദ്യമാണ്. സി എം ആർ എൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട പിണറായി വിജയന്റെ മകൾ വേണിയുടെ താമസയിടത്ത് റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടയിലായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. സി എം ആർ എൽ എക്സാലോജിക് കേസിൽ അന്വേഷണവുമായി ഇ ഡി മുന്നോട്ട്. കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി ഇ ഡി സി എം ആർ എൽ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും നോട്ടീസ് നൽകി. തിങ്കളാഴ്ച മുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. ഓഡിറ്റർമാർ അടക്കമുള്ളവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ സുഹൃത്തുക്കൾക്കും ഇ ഡിയുടെ നോട്ടീസ്. നേരത്തെ സുഹൃത്തുക്കളുടെ വീടുകളിൽ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു. കേരളത്തിൽ ലഹരി സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ 100 ദിനം പിന്നിട്ടു. വി ഡി സതീശൻ സർക്കാരിന്റെ ഏറ്റവും ജനകീയ പദ്ധതിയായാണ് തൂഫാൻ വിലയിരുത്തപ്പെടുന്നത്. ലഹരി സംഘങ്ങളെ പിടികൂടുന്നതിനിടെ വിവാദങ്ങളും തൂഫാൻ ഉണ്ടാക്കി. രണ്ടാം ഘട്ടത്തിൽ തൂഫാൻ ആഞ്ഞടിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന പേരിലുള്ള തട്ടിപ്പിൽ മുൻ കായിക മന്ത്രിയുടെ ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ച പ്രത്യേക അന്വേഷണ സംഘം. സർക്കാർ സംവിധാനങ്ങൾ തട്ടിപ്പിനായി ഉപയോഗിച്ചത് എന്തിനെന്നാണ് പരിശോധിക്കുന്നത്. ഇതുവഴി മുൻ കായിക മന്ത്രിക്കോ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ഗുണം ഉണ്ടായോ എന്ന് അന്വേഷണം. വിദേശത്തുനിന്ന് പണമയച്ചു എന്ന കാര്യത്തിലടക്കം ഗുരുതരമായ ചട്ടലംഘനം നടന്നുവെന്ന് എസ് ഐ ടി കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗുണഭോക്താക്കളായവരെക്കുറിച്ചും വിശദമായി അന്വേഷണം ഉണ്ടാകും. മഴ പെയ്തില്ലെങ്കിൽ കേരളത്തിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം തുടരേണ്ടിവരുമെന്ന് കെ എസ് ഇ ബി. 6 മുതൽ 12 വരെയുള്ള സമയങ്ങളിൽ 1-ൽ കൂടുതൽ തവണ നിയന്ത്രണം ആവശ്യമായി വരും. 500 ഫീഡറുകളെങ്കിലും പീക്ക് സമയങ്ങളിൽ അരമണിക്കൂർ ഓഫാക്കേണ്ടിവരും. പീക്ക് സമയങ്ങളിലെ വൈദ്യുതി ഉപഭോഗം 1000 മെഗാവാട്ടിലേക്ക് അടുക്കുന്നുവെന്ന് കെ എസ് ഇ ബി അറിയിച്ചു. ഐ എസ് ആർഒ സർക്കാർ സ്ഥാപനമായി തുടരുമെന്ന് ചെയർമാൻ വി നാരായണൻ. സ്വകാര്യ മേഖലയുമായുള്ള പങ്കാളിത്തം, ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ വളർത്താൻ ഐ എസ് ആർഒയുടെ പങ്ക് ഇതിലൂടെ കുറയ്ക്കില്ലെന്നും ചെയർമാൻ. ജീവനക്കാരിൽ ചിലർ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ആശങ്ക പ്രകടിപ്പിക്കുന്നതിനിടെയാണ് ഐ എസ് ആർഒ ചെയർമാന്റെ വിശദീകരണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ സ്വീകരണം. ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലാണ് പോറ്റിയെത്തിയത്. മുൻപ് ഈ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അദ്ദേഹം. കൂടെയുള്ളവർ മാലയിട്ടാണ് പോറ്റിയെ സ്വീകരിച്ചത്. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് കിട്ടിയതോടെയാണ് പോറ്റിയെ ക്ഷേത്രത്തിൽ എത്തിയത്. പൂജാകർമ്മങ്ങളിൽ പങ്കെടുക്കാനാണ് 20 ദിവസത്തെ ഇളവ് അനുവദിച്ചത്. യമനിലെ ഹൂതികൾ സൌദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലെ 4 നഗരങ്ങളിൽ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ വൻ നാശം. എണ്ണ ശുദ്ധീകരണശാലകളിൽ തീ പടർന്നു. 70-ലേറെ പേർക്ക് പരിക്കേറ്റു. ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു. സൌദി അറേബ്യയുടെ എണ്ണ കേന്ദ്രങ്ങളിൽ യമനിലെ ഹൂതികൾ ആക്രമണം നടത്തിയതിനെ തുടർന്ന് അസംസ്കൃത എണ്ണവില വീണ്ടും ഉയർന്നു. അന്താരാഷ്ട്ര ബെഞ്ച് മാർക്ക് ബ്രണ്ട് ക്രൂഡ് വില $100. ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് യമൻ അതിർത്തിക്കടുത്ത് സൌദി അറേബ്യയുടെ ചില എണ്ണ ഖനന കേന്ദ്രങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി. അമേരിക്കയുടെയും ഇറാന്റെയും എണ്ണ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കത്തെ ബാധിക്കുന്നുണ്ട്. ഇറാന്റെ 5 എണ്ണക്കപ്പലുകൾ തകർത്തതായി അമേരിക്ക. ഒമാൻ ഉൾക്കടലിൽ 4 എണ്ണക്കപ്പലുകളും ഖാർഗ് ദ്വീപിൽ 1 എണ്ണക്കപ്പലുമാണ് തകർത്തത്. ഇറാൻ അമേരിക്കയുടെ പടക്കപ്പൽ ആക്രമിച്ചതിനുള്ള പ്രതികാര നടപടിയായാണ് ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ജോർദനിലെ അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രത്യാക്രമണം നടത്തി. കുവൈത്തെ ബഹ്റൈൻ തുറമുഖങ്ങൾക്കടുത്തുള്ള എണ്ണ ടാങ്കറുകളെ ആക്രമിക്കുമെന്നും IRGC മുന്നറിയിപ്പ്. എല്ലാ കപ്പലുകളിലെയും ജീവനക്കാരെ ഒഴിപ്പിക്കാൻ ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാന്റെ വ്യോമയാന മേഖലയെ പിന്തുണയ്ക്കുന്നതായി അവകാശപ്പെടുന്ന 36 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെ അതിനിടെ US ട്രഷറി വകുപ്പ് ഉപരോധം പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് US സൈന്യത്തിന്റെ ആധുനിക ആളില്ല അന്തർവാഹിനി പിടിച്ചെടുത്തതായി ഇറാനിയൻ നാവികസേന അവകാശവാദം ഉന്നയിച്ചു. പിടിച്ചെടുത്ത അന്തർവാഹിനിയുടെ വീഡിയോയും ഇറാൻ പുറത്തുവിട്ടു. ഹോർമുസ് കടലിടുക്കിന് മുകളിലൂടെ പറന്ന MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചുവെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിദേശ സഞ്ചാരികൾക്ക് യൂറോപ്യൻ ഷെങ്കൻ വിസ മാതൃകയിൽ 6 ഗൾഫ് രാജ്യങ്ങളിലേക്കും ഒറ്റ വിസയിൽ യാത്ര ചെയ്യാൻ വഴിയൊരുക്കുന്ന സംയുക്ത GCC ടൂറിസ്റ്റ് വിസ പദ്ധതി GCC ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ വൈകാതെ പ്രാബല്യത്തിൽ വരുമെന്ന് GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽബുദൈബി. UAE, സൌദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, കുവൈറ്റ് എന്നീ 6 രാജ്യങ്ങളിലാണ് ഒറ്റ വിസ ഉപയോഗിച്ച് സഞ്ചരിക്കാൻ കഴിയുക. UKയിലെ എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനത്തിലുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്ന് UKയിലുടനീളം 300 വിമാന സർവീസുകൾ റദ്ദാക്കി. UK വ്യോമപാതയിൽ കടുത്ത യാത്രാ തടസ്സം സൃഷ്ടിച്ച സംഭവമാണ് ഉണ്ടായത്. റദ്ദാക്കിയ വിമാനങ്ങൾക്ക് പുറമെ 100 സർവീസുകൾ വൈകി. ഏതാണ്ട് 300 സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കേണ്ടി വന്നു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: FM News was brought to you by Dhanya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 45%.
1: Weather update
0: was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

നമ്മുടെ അനസാണ് ഈ പാട്ടിന്ന് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത്. അനസിന് സന്തോഷമായി എന്നുള്ള കാര്യം മനസ്സിലായി. മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. താങ്ക്സ് ഒക്കെ ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് മലയാളി ഡയലിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. എനിക്ക് സന്തോഷമായി ഗോപിയേട്ടാ, സന്തോഷമായി എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഥമ ദൃഷ്ടി ആ കുറ്റക്കാർ എന്ന സിനിമ കാണാനായിട്ട് ഓരോരുത്തരും ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ദൃഷ്ടി എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഇങ്ങോട്ടേക്ക് അയക്കാനായിട്ട്. പലരും എന്നോടുള്ള ദേഷ്യം തീർത്തതുപോലെ എന്നെ വിളിച്ചിരിക്കുകയാണ് ദുഷ്ടി എന്നൊക്കെ. ഡേ പൊന്നണ്ണ എന്നെ വിളിച്ചതാണെന്ന് മനസ്സിലായി. എന്നിട്ട് സോറി ദൃഷ്ടി എന്നു. ശരി, അപ്പോൾ എന്തായാലും ദൃഷ്ടി എന്ന് ഒരുപാട് പേര് കൃത്യമായിട്ട് ചില കൂട്ടുകാരുണ്ടല്ലോ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇത് ശരിയല്ലേ ഷീബ, ഇങ്ങനെയല്ലേ ഷീബ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു ഇതുവരെ കൃത്യമാണ്, കറക്റ്റാണ്, വളരെ ശരിയാണ് കേട്ടോ. അപ്പോഴാണ് വേറൊരാളുടെ മനോഹരമായ സംശയം. ഇപ്പോൾ പ്രഥമ ദൃഷ്ടി ആ കുറ്റക്കാർ എന്ന സിനിമയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ടാണല്ലോ ദൃഷ്ടി എന്ന് അയച്ചത്. അപ്പോൾ ഇനി ആശ മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ചോദ്യമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ വിചാരിക്കും അമ്പട ഇത് കൊള്ളാമെന്ന്. അമ്പട കള്ള സണ്ണി കുട്ട. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആശ മൂവിയുടെ ടിക്കറ്റ്, ആശ എന്ന് പറയുന്ന നമ്മുടെ ഉർവശി ചേച്ചിയുടെ നല്ലൊരു സിനിമ ആയിരിക്കും. എനിക്ക് അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഐശ്വര്യലക്ഷ്മി അതുപോലെ തന്നെ നമ്മുടെ വിജയരാഘവൻ സാറൊക്കെ അഭിനയിക്കുന്ന നല്ലൊരു സിനിമയാണ് ആശ. അപ്പോൾ ആശ മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് എന്തോ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ആശ എന്ന വാക്കിൻ്റെ പര്യായ പദം എന്താണ്? പര്യായ രണ്ടെണ്ണം അയച്ചാൽ മതി കേട്ടോ. പര്യായ പദങ്ങൾ, പര്യായ പദമൊന്നും നമ്മൾ പറയുള്ളൂ. ഞാൻ മലയാളം മീഡിയം പഠിച്ച കുട്ടിയാണ്. ഓക്കെ, ആശ എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങൾ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്രമാത്രം അറിയാമോ അത്രമാത്രം അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആശയുടെ പര്യായ പദങ്ങൾ നിങ്ങൾക്ക് അയക്കാം. 0585829220 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് വയ്ക്കാനായിട്ട് മറന്നു പോവേണ്ട. അടുത്ത ട്രെൻഡിങ് സോങ് ഓഫ് ദ അവറിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് അവരാജൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിലെ പാട്ടാണ്. കേട്ടിട്ട് വരാം. Song of the hour brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: 1. Pistol number 1634771.
4: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്ത്.
5: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
4: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
6: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
7: ഞാൻ കാത്തിരിക്കും.
8: പുതുമയുടെ നേരത്ത്
9: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
10: പഴമയുടെ തീരത്ത്
9: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
8: പുതുമഴയിലോരത്ത്
9: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
10: പലിമയുടെ ചാരത്ത്
9: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
11: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
12: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
13: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
14: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
15: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
16: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
17: Joy Alukas, world's favorite jeweler.
16: Supported by AppuTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Morning with Nithya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. മലയാളി ഡാ
2: മലയാളി ഡാ കേറി വരാ മക്കളെ കേറി വരാ
0: മലയാളി ഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: 92.2 എഫ്എമ്മിലൂടെ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നു. മലയാളിടാ നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് ഷീബയാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ചില പാട്ടുകളും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യാറുണ്ട്. എല്ലാവർക്കും കൂടെ വേണ്ടി തന്നെ ഞാൻ എല്ലാ പാട്ടുകളും സമർപ്പിക്കുന്നത്. ചില സമയത്ത് എനിക്കും ഇങ്ങനെ കേൾക്കണം തോന്നും, ഇപ്പോൾ ഈ പാട്ട് കേട്ടാലോ എന്ന്. കറുകറി കാർമുകിൽ എന്നുള്ള പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി തന്നെ കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹോം എഫ്എമ്മിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു മാസം മുഴുവനും നമ്മൾ ആഘോഷിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം മുഴുവനും നിങ്ങൾക്കായിട്ടുള്ള സമ്മാനം സ്വന്തമാക്കാനായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഞങ്ങൾ മൂന്ന്, അതായത് ഓരോ മണിക്കൂറിലും 3 സുഹൃത്തുക്കളെ വീതം നമ്മുടെ ലക്കി ഡ്രോയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. നിങ്ങൾ ശരി ഉത്തരം അയക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. അപ്പോൾ എനിക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പ്രോഗ്രാം കേൾക്കാൻ പറ്റാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നിങ്ങളുടെ ജോലിയെ നമ്മൾ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ പറയട്ടെ, നമ്മുടെ സോഷ്യൽ മീഡിയ, ഹോം എഫ്എമ്മിൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പേജൊക്കെ അല്ലെങ്കിൽ ഫേസ്ബുക്കൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മളൊരു ചെറിയ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയും നിങ്ങൾക്ക് സമ്മാനം സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. iPhone 17 ആണ് ഞങ്ങൾ അവിടെയും സമ്മാനമായി കൊടുക്കുന്നത്. ഇപ്പോൾ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കായിട്ട് 9 gram 22 carat ഗോൾഡ് കോയിൻ, അതുപോലെ തന്നെ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ്, അൽമറായ കാർ റെൻ്റൽസ് നൽകുന്ന 1 month സബ്സ്ക്രിപ്ഷൻ, അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളാണ്. അപ്പോൾ ഗോൾഡ് കോയിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ ചോദിച്ചു, പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ അതിൻ്റെ എങ്ങനെ ടിക്കറ്റ് സ്വന്തമാക്കാന്നുള്ള കാര്യവും ആശ എന്ന മൂവിയുടെ ടിക്കറ്റ് സ്വന്തമാക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട് നമ്മുടെ ഇന്നത്തെ ലക്കി ഡ്രോയിലേക്ക് വരാനായിട്ടുള്ള ചോദ്യം, നമ്മൾ നമ്മുടെ നാടിനെ ബേസ് ചെയ്തിട്ടുള്ള, കേരളം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ മലയാളമൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നാട്ടിൽ വളർന്നവർക്ക് എല്ലാവർക്കും, നമ്മൾ പലരും പഴഞ്ചൊല്ലുകളൊക്കെ കേട്ട് വളർന്നവരാണ്, അല്ലെങ്കിൽ തന്നെ ഇവിടെ വളർന്നവരാണെങ്കിലും നമ്മുടെ നാടിനെക്കുറിച്ചും നമ്മുടെ കുഞ്ഞു പഴഞ്ചൊല്ലുകളൊക്കെ നമ്മുടെ അമ്മമാരിൽ നിന്നും അല്ലെങ്കിൽ അമ്മമ്മമാരിൽ നിന്നും അല്ലേ നമ്മുടെ ഗ്രാൻഡ് പാരൻസിൽ നിന്നും ഒക്കെ നമ്മൾ അറിയാറുണ്ട്. അതിപ്പോൾ ചെറിയ മക്കൾക്കാണെങ്കിൽ പോലും ചിലർ വീട്ടിലിങ്ങനെ പറഞ്ഞു കൊടുക്കും, കൊച്ചു കൊച്ചു പഴഞ്ചൊല്ലൊക്കെ. ഞാനൊക്കെ ഇഷ്ടംപോലെ പഴഞ്ചൊല്ലൊക്കെ എൻ്റെ അച്ഛനോ അമ്മയൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു തന്ന് ഇങ്ങനെ കേട്ട് വളർന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, ഇന്ന് മലയാളത്തിൽ നമ്മൾ ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ടെങ്കിലും ചിലതിങ്ങനെ മനസ്സിൽ പതിഞ്ഞു കിടക്കും. അപ്പോൾ അതിൽ ഞാനൊരു ഒരു പഴഞ്ചൊല്ല് പറയാം. അതിലെ അവസാനത്തെ വാക്ക് എന്താണെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, അധികമായാൽ അമൃതും ഡാഷ്. എന്താണ് അധികമായാൽ അമൃതും? ഇങ്ങനെയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ് ആ ഒരു വാക്ക്? അമിതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അമൃതും എന്താവും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ ഡാഷ് എന്താണെന്നുള്ളത് നിങ്ങൾ ഫില്ല് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ശരി ഉത്തരം അറിയാം. അപ്പോൾ ഉത്തരം അയക്കുമ്പോൾ ആദ്യം കേരളം എന്ന് ടൈപ്പ് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ശരി ഉത്തരം, പിന്നെ നിങ്ങളുടെ ആ നല്ല പേരും കൂടി ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, അധികമായാൽ അമൃതും ഡാഷ് എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അവിടെ വരുന്ന വാക്ക് എന്താണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം കേരളം എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ആ വാക്ക്, പിന്നെ നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക്. ഇനി തമിഴ് സോങ് ഓഫ് ദ അവറിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഐ എം ഗെയിം എന്ന ചിത്രത്തിലെ മഴവില്ലായ എന്നുള്ള പാട്ട്. നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്, എല്ലാവരുടെ മനസ്സിൽ ആ പാട്ട് പതിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ തമിഴാണ് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്, തമിഴ് വേർഷൻ. നമുക്ക് കേട്ടിട്ട് വരാം.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: இப்போ டிராஃபிக் அப்டேட் நோக்குவோம். ஆன் அல்கர்மான் ஸ்ட்ரீட் in Alkhos Industrial Area 2 ആ ഭാഗത്തെ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഫ്രം ഷാർജ ടു മൊബൈല കമേഴ്ഷ്യൽ ഓൺ S112 മലിഹ റോഡ് ആ ഭാഗത്തും ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ D93 അൽനാദ സ്ട്രീറ്റ് ഇൻ അൽതവാർ 1 ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴും എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.

0: Home 92.2 FM. Home is a feeling. അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
1: നമ്മള് സ്വപ്നം കാണുന്ന പോലെ തന്നെ
0: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
2: മുന്നോട്ട് പോയാൽ കയ്യിൽ ഇരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
0: September 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: പുതുമയുടെ നേരത്ത്
0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
0: കഴിഞ്ഞ 365

0: ഒരു നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ആലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
0: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

എവർഗ്രീൻ പാട്ടുകൾ കേട്ട് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചോദ്യമുണ്ടല്ലോ. പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ഇന്ന്. അപ്പോൾ ഇത് ഏത് ചോദ്യമാണ്, അല്ലെങ്കിൽ എന്ത് സമ്മാനമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് ലഭിക്കുക എന്നുള്ള കാര്യം ഞാൻ പറയാം. നമ്മുടെ അൽമറായ കാർ റെൻ്റൽസ് നൽകുന്ന 1 മന്ത് സബ്സ്ക്രിപ്ഷൻ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ശ്രദ്ധിക്കുക. നേരത്തെ അധികമായാൽ അമൃതും ഡാഷ് എന്താണ് എന്നുള്ള വാക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ആരും തന്നെ തെറ്റുത്തരം അയച്ചിട്ടില്ല, എല്ലാവരും ശരിയായിട്ടുള്ള ഉത്തരം അയച്ചിരുന്നു. അത് നമ്മുടെ അക്ബർ ട്രാവൽസ് നൽകുന്ന റിട്ടേൺ എയർ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട് ലക്കി ഡ്രോയിലേക്ക് വരാനുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ചോദിക്കാൻ പോകുന്നത്, അൽമറായ കാർ റെൻ്റൽസ് നൽകുന്ന 1 മന്ത് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ലക്കി ഡ്രോയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു, പ്രത്യേകിച്ചും പഴയ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഉള്ള ഒരു ഇഷ്ടമുള്ളവർക്കാണ് ഇത് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുക. അതായത് ഒരു പാട്ടിൻ്റെ പുതിയ വേർഷൻ, പഴയ പാട്ടിൻ്റെ ഒരു പുതിയ വേർഷൻ ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. ഏത് സിനിമയിലെ പാട്ടാണ്? അതിപ്പോൾ പഴയ പാട്ട് കേൾപ്പിച്ചാലും പുതിയ പാട്ട് കേൾപ്പിച്ചാലും ഓക്കെയാണ്, പക്ഷെ ഞാൻ വിചാരിച്ച പുതിയ വേർഷൻ കേൾപ്പിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന്. അപ്പോൾ ഞാനത് കേൾപ്പിക്കുകയാണ്, ഏത് സിനിമയിലെ പാട്ടാണെന്നാണ്, സിനിമയുടെ പേരാണ് നമ്മൾ പറയേണ്ടത്. റെഡിയാണോ? എങ്കിൽ ഞാൻ ആ പാട്ടങ്ങ് പ്ലേ ചെയ്യാമേ.

അപ്പോഴേ പറ ഇത് ഏത് സിനിമയിലെ പാട്ടാണ് എന്ന് ഉത്തരം എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാവിൻ്റെ തുമ്പത്തുണ്ട്. ഇനിയിപ്പോ ആ വിരൽ തുമ്പിലൂടെ ടൈപ്പ് ചെയ്ത് എനിക്ക് അയക്കാൻ പോവുകയാണ്. വേഗം അയച്ചോളൂ. അപ്പോൾ വേറൊരു കാര്യം, ഉത്തരം അയക്കുന്നതിന് മുമ്പ് ആദ്യം ഡ്രൈവ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ഡ്രൈവ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് വേണം ഈ സിനിമയുടെ പേരും പിന്നെ നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ട് മെസ്സേജ് അയക്കാൻ. 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ചിലപ്പോൾ നിങ്ങൾ ഈ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ 14 രാവുദിച്ചത് എന്നുള്ള പാട്ട് ഇങ്ങനെ കേട്ട് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഹായ് ആ പാട്ടൊന്ന് പൂർണ്ണമായിട്ട് കേട്ടിരുന്നെങ്കിൽ എന്ന് അല്ലേ. അപ്പം ഞാനത് പ്ലേ ചെയ്ത് തരാം. ഞാനിപ്പോൾ പ്ലേ ചെയ്യാൻ പോവാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പോൾ വരാൻ പോകുന്ന പാട്ട് ഇപ്പോൾ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ഞാനിപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് 14 രാവുദിച്ചത് എന്നുള്ള ഒരു പഴയ സിനിമയിലെ പാട്ടാണ്. ഏതാണ് ആ സിനിമ, ആ സിനിമയുടെ പേരാണ് നിങ്ങൾ മെസ്സേജിലൂടെ അറിയിക്കേണ്ടത്. ആദ്യം ഡ്രൈവ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്തിനാണ് ഇപ്പോൾ കേരളം അല്ലെങ്കിൽ 922 ഡ്രൈവ് എന്നൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മെസ്സേജുകൾ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നിനും ആ ഒരു ഫോർമാറ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മെസ്സേജ് അയക്കുക. പാട്ട് വരുന്നു.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: Joya Lucas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joya Lucas, world's favorite jeweler.
4: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: Malayalita!
7: Malayalita!
8: മലയാളിട ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

തുടക്കം എന്ന ചിത്രത്തിലെ ഈ പാട്ട് എന്ന് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മലയാളിയുടെ അതിലേക്ക് മെസ്സേജ് അയച്ചത് അജോയ് ആണ്. അപ്പോൾ അജോയ് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറച്ച് പേരുടെ പാട്ടിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല, കാരണം ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ ഉത്തരവൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, കാരണം ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. തന്നെ കുറച്ച് പേരുടെ പാട്ടുകൾ മിസ്സായി പോയിട്ടുണ്ട്, ക്ഷമിക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ ലക്കി വിന്നേഴ്സ് ലിസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത് ആരോ നോക്കാം. ലക്കി ഡ്രോയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ വിന്നേഴ്സ് ലിസ്റ്റിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്നത് അഭിഷേക്, വൈശാഖ്, വിനീത് എന്നിവരാണ്. വിനീത് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന് ശരി ഉത്തരം അയച്ചിരുന്നു, അതായത് സൗണ്ട് തോമ എന്ന ചിത്രത്തിലെ പാട്ട് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഏത് മൂവിയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൗണ്ട് തോമ ശരി ഉത്തരം ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. അധികമായാൽ അമൃതും എന്താണ്, അവിടെ വരുന്ന വാക്ക് ഏതാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അധികമായാൽ അമൃതും വിഷം, അത് കൃത്യമായിട്ട് അയച്ച് ഒരു എല്ലാവരും കൃത്യമായിട്ട് തന്നെയാണ് അയച്ചത്. പക്ഷെ നറുക്കെടുപ്പിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത് വൈശാഖാണ്. അതുപോലെ തന്നെ അഭിഷേക് നമ്മുടെ കേരളം ആ ഒരു സെഗ്മെന്റിലെ ക്വസ്റ്റ്യന് കൃത്യമായിട്ട് ഉത്തരം അയച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹവും വിന്നേഴ്സ് ലിസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ കുറേ പേര് ശരി ഉത്തരം അയച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, നന്ദി ഒക്കെ അറിയിക്കുകയാണ്. നന്ദി മാത്രമേ ഉള്ളൂ എന്നല്ല, ഇനി അടുത്ത പ്രോഗ്രാമിലൊക്കെ നമ്മുടെ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അവസരങ്ങളുണ്ട് ഉത്തരം അയക്കാനും ലക്കി ഡ്രോയിലേക്ക് വരാനും ഒക്കെ ആയിട്ട്. പിന്നെ സമയം കിട്ടുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാ പേജും ഒക്കെ ഒന്ന് നോക്കണം, അവിടെയും നിങ്ങൾക്ക് സമ്മാനം നേടാനുള്ള അവസരമുണ്ട്. എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിണറായി വിജയനെതിരായ ഇഡി ശുപാർശ ഗൌരവമുള്ളതെന്ന മുഖ്യമന്ത്രി. രാഷ്ട്രീയമായി ഇഡി ചെയ്യുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്ന് പിണറായി വിജയൻ. വൈദ്യുതി പ്രതിസന്ധിയിൽ LDF സർക്കാരിനെ പഴിച്ച VD സതീശൻ. ബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി ഡൽഹി. പശ്ചിമേഷ്യ അശാന്തമായി തന്നെ. ആക്രമണം തുടർന്ന ഇറാനും യുഎസും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇഡിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രാഷ്ട്രീയമായി ഇഡി ചെയ്യുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായി തന്നെ നേരിടും. കരുവന്നൂർ ബാങ്കിൽ ചിലർ തെറ്റായ കാര്യങ്ങൾ ചെയ്തപ്പോൾ ശക്തമായ നടപടിയെടുത്തു. എന്നാൽ ഇഡി അവിടെ ചെന്ന് ഒരു പാർട്ടിയെ തന്നെ പ്രതിയാക്കിയെന്നും പിണറായി വിജയൻ. ഇത്തിത്താനം സഹകരണ ബാങ്കിന്റെ 100-ാം വാർഷിക വേദിയിലായിരുന്നു മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ പ്രതികരണം. കരുവന്നൂർ ബാങ്കിൽ ചിലർ തെറ്റായ കാര്യങ്ങൾ ചെയ്തപ്പോൾ ശക്തമായ നടപടിയെടുത്തു. അഴിമതി നടത്തിയവരെ ഇഡി സ്വാധീനിച്ച് മാപ്പ് സാക്ഷിയാക്കി. ഇഡി മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ ഇവർ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ മാപ്പ് സാക്ഷികളുടെ കയ്യിൽ നിന്നും വാങ്ങി. അത് വലിയ തെളിവാണെന്ന് പറഞ്ഞ് CPMനെ പ്രതിയാക്കി. ഇതിന്റെ ഫലമായി CPM തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായി വന്നവരെയെല്ലാം പ്രതിയാക്കിയെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരായ ഇഡി ശുപാർശ. നിയമപരിശോധന നടത്തി തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനം വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയമില്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. ഗൌരവമുള്ള തെളിവുകൾ ഇഡി കൈമാറിയിട്ടുണ്ട്. ഇഡി ആയതുകൊണ്ട് അവരെ തിരിച്ചയക്കാൻ കഴിയുമോ എന്നും VD സതീശന്റെ ചോദ്യം. കേന്ദ്ര ഏജൻസി ആയതുകൊണ്ട് ഇഡിയെ തള്ളാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. CMRL എക്സാലോജിക് ഇടപാടിൽ സർക്കാർ കേസ് എടുക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ക്രൈമും ക്രിമിനലും പോലീസിന് മുന്നിലുണ്ട്. വിഷയത്തിൽ എന്ത് പരിശോധിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. വിഷയത്തിൽ കോൺഗ്രസും CPMഉം ഒത്തുകളിക്കുന്നു. ആരോപണ വിധേയനായ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. പിണറായി വിജയനെതിരായ ഇഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന വിലയിരുത്തലിൽ CPM ഉറച്ചുനിൽക്കുന്നു. ഇഡി നീക്കം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ PMLA നിയമപ്രകാരം കേസെടുത്ത് ഇഡി. പോലീസ് കേസിലെ മുഴുവൻ പ്രതികളെയും ഇഡി കേസിലും പ്രതികളാക്കി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനു പിന്നിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്ന് ഇഡി അന്വേഷിക്കുന്നു. അന്വേഷണം നേരിടുന്നവരിൽ നിന്ന് പണമിടപാടുണ്ടായിട്ടുണ്ടോ എന്നാണ് പരിശോധന. കേസിലെ ഗൂഢാലോചനയും അന്വേഷിക്കുന്നു. സംഭവ സമയം സ്ഥലത്തുണ്ടായിരുന്ന നേതാക്കൾക്കെതിരെ അന്വേഷണം നടത്തും. വധശ്രമക്കേസിൽ PMLA ചുമത്തുന്നത് ഇതാദ്യമാണ്. CMRL എക്സാലോജിക്ക ഇടപാടുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകൾ വീണയുടെ താമസയിടത്ത് റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടയിലായിരുന്നു ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. CMRL എക്സാലോജിക് കേസിൽ അന്വേഷണവുമായി ഇഡി മുന്നോട്ട്. കേസിൽ ചോദ്യം ചെയ്യാനായി ഇഡി CMRL ഉദ്യോഗസ്ഥർക്ക് വീണ്ടും നോട്ടീസ് നൽകി. തിങ്കളാഴ്ച മുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. ഓഡിറ്റർമാർ അടക്കമുള്ളവർക്കാണ് നോട്ടീസ്. മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ സുഹൃത്തുക്കൾക്കും ഇഡിയുടെ നോട്ടീസ് ഉടൻ നൽകും. വൈദ്യുതി പ്രതിസന്ധി LDF സർക്കാരിനെ പഴിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ഉമ്മൻചാണ്ടിക്കാലത്തെ കരാർ റദ്ദാക്കിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം. ആവശ്യകത മുൻവർഷത്തേക്കാൾ കൂടി. 15-ാം തീയതിയോടെ പ്രശ്നപരിഹാരം. നിയന്ത്രണം കൃത്യമായി അറിയിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകുമെന്നും VD സതീശൻ. കേരളത്തിൽ നിലവിലുള്ള വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപയോഗത്തിൽ സ്വയം നിയന്ത്രണം പാലിക്കണമെന്ന് KSEB ചെയർമാൻ MG രാജമാണിക്കും. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് സർക്കാരിനോ ബോർഡിനോ യാതൊരു ആഗ്രഹവുമില്ലെന്നും എന്നാൽ നിലവിലെ അടിയന്തര സാഹചര്യം മറികടക്കാൻ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം അത്യാവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. KSEB ഉന്നതതല യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിറയൻകീഴ് കയ്യാങ്കളി പാർട്ടി അന്വേഷിക്കുന്നുവെന്ന് VD സതീശൻ. അതിനുശേഷം മാത്രം ഇക്കാര്യത്തിൽ വിശദമായ പ്രതികരണം നടത്തുമെന്നും മുഖ്യമന്ത്രി. പേഴ്സണൽ സ്റ്റാഫ് സംബന്ധിച്ച കാര്യത്തിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകി. 476 പേഴ്സണൽ സ്റ്റാഫിനെയാണ് സർക്കാർ നിയമിച്ചത്. 787 പിണറായി വിജയൻ സർക്കാർ നിയമിച്ചതെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാന്തപുരത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട തന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. നിലപാട് മാധ്യമങ്ങളെ വിളിച്ചാണ് പറഞ്ഞത്. പറഞ്ഞത് ഡിലീറ്റ് ചെയ്തെന്ന പ്രചരണം തെറ്റ്. ഫേസ്ബുക്കിലെ വീഡിയോ നീക്കിയത് ക്രോസ് ഷെയർ ആയതിനാൽ. കാന്തപുരം AP വിഭാഗം നേതാക്കൾ കണ്ടത് അനുനയത്തിനല്ലെന്നും 3 മാസം മുൻപ് നിശ്ചയിച്ച കൂടിക്കാഴ്ചയെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ വന്ന വിമർശനത്തിൽ എതിർപ്പില്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതിലെ ഭാഷയോടും എതിർപ്പില്ല. പൊതുസമൂഹം എല്ലാം വിലയിരുത്തട്ടെയെന്നും മുഖ്യമന്ത്രി. കാന്തപുരത്തിന്റെ പരാമർശം. മുഖ്യമന്ത്രിക്കെതിരെ എ പി സുന്നി വിഭാഗം. ഭരണാധികാരികൾ അനാവശ്യ വിവാദങ്ങൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഭരണാധികാരികളുടെ വിമർശന ശൈലി കാന്തപുരത്തിന്റെ കോലം കത്തിക്കല്ലേക്ക് വരെ എത്തിച്ചു. സിറാജ് പത്രത്തിലാണ് എസ് വൈ എസ് നേതാവ് റഹ്മത്തുള്ള സഖാഫി എളമരത്തിന്റെ ലേഖനം. മുഖ്യമന്ത്രിയുടെ പേര് പറയാതെയാണ് വിമർശനം. വിഷയത്തിൽ പിണറായിയും കെ സി വേണുഗോപാലും കൈക്കൊണ്ട നിലപാടിനെയും പ്രശംസിച്ചിട്ടുണ്ട്. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനായി സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി നൽകി ജീവൻ വെടിഞ്ഞ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി രാജേഷിന്റെ മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്ത മമ്മൂട്ടിയും എം ജി എം ഗ്രൂപ്പും. മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൌണ്ടേഷനും പ്രമുഖ വിദ്യാഭ്യാസ ശൃംഖലയായ എം ജി എം ഗ്രൂപ്പും സംയുക്തമായി നടപ്പാക്കുന്ന വിദ്യാമൃതം പദ്ധതിയിലൂടെയാണ് രാജേഷിന്റെ മക്കൾക്ക് സൌജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത്. മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച 40,000 പേരുടെ ലോകവ്യാപക രക്തദാന ക്യാമ്പയിന്റെ ഭാഗമായി എം ജി എം ഗ്രൂപ്പിലെ 7,500 വിദ്യാർത്ഥികൾ പങ്കാളികളാകുന്ന ജീവാമൃത രക്തദാന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ച് സംസാരിക്കവേ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇക്കാര്യം അറിയിച്ചത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന പേരിലുള്ള തട്ടിപ്പിൽ മുൻ കായിക മന്ത്രിയുടെ ഇടപാടുകളിൽ അന്വേഷണം തുടങ്ങി പ്രത്യേക അന്വേഷണ സംഘം. സർക്കാർ സംവിധാനങ്ങൾ തട്ടിപ്പിനായി ഉപയോഗിച്ചത് എന്തിനെന്ന് പരിശോധിക്കുന്നു. ഇതുവഴി മുൻ കായിക മന്ത്രിക്കോ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ഗുണം ഉണ്ടായോ എന്നും അന്വേഷിക്കുന്നുണ്ട്. സിനിമാ തിയേറ്ററുകളിൽ ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നത് സംബന്ധിച്ച് തിരുവനന്തപുരം മേയറും തിയേറ്റർ ഉടമകളുമായി ചർച്ച നടന്നു. ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാനുള്ള അധികാരം കോർപ്പറേഷനില്ല. ശുദ്ധമായ കുടിവെള്ളം സൌജന്യമായി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ ഭക്ഷണം അകത്തുകയറ്റാൻ തടസ്സങ്ങൾ ഉണ്ടാകരുത്. വാഹന പാർക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തണം. ലൈസൻസ് മാനദണ്ഡങ്ങൾ ലംഘിക്കരുത്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. തിരുത്തലുകൾ വരുത്താൻ തിയേറ്റർ ഉടമകൾക്ക് 15 സമയം അനുവദിച്ചിട്ടുണ്ട്. 18 ബ്രിക്സ് ഉച്ചകോടിക്കായി ഡൽഹി ഒരുങ്ങി. 12-13 തീയതികളിൽ ഡൽഹിയിലെ ഭാരത് മണ്ഡപം ബ്രിക്സ് രാജ്യങ്ങളിലെ നേതാക്കളുടെ ഉച്ചകോടിക്ക് വേദിയാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ പ്രധാന സെഷൻ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2. പ്രതിരോധം, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി ഒരുമിക്കാം എന്നതാണ് ഈ വർഷത്തെ ഔദ്യോഗിക മുദ്രാവാക്യം. ഞായറാഴ്ച അംഗരാജ്യങ്ങളുടെയും പങ്കാളിത്ത രാജ്യങ്ങളുടെയും സംയുക്ത സെഷൻ നടക്കും. ഉച്ചകോടി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് അവസാനിക്കും. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും. മത്സര പരീക്ഷാ ഗൈഡ് ശിവൻ സാർ എന്ന പുസ്തകത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പാഠഭാഗത്തിലാണ് മോദിയുടെ പേരും ഉൾപ്പെടുത്തിയത്. പുസ്തകത്തിലെ ബന്ധപ്പെട്ട ഭാഗത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് വിമർശനം ശക്തമായത്. ചരിത്രത്തെ തെറ്റായി അവതരിപ്പിക്കുന്നതാണെന്നും രാഷ്ട്രീയ സന്ദേശങ്ങൾ വിദ്യാഭ്യാസ ഉള്ളടക്കമായി അവതരിപ്പിക്കുന്നു എന്നുമാണ് വിമർശനം. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് 3 ശേഷമാണ് മോദിയുടെ ജനനം. 2014 പ്രധാനമന്ത്രിയായി അധികാരമേറ്റ മോദി സ്വാതന്ത്ര്യാനന്തരം ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. യമനിലെ ഹൂതികൾ സൌദി അറേബ്യയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലെ 4 നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ വൻ നാശമുണ്ടായി. എണ്ണ ശുദ്ധീകരണശാലകളിൽ തീ പടർന്നു. 70 പേർക്ക് പരിക്കേറ്റു. ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നു. സൌദി അറേബ്യയുടെ എണ്ണ കേന്ദ്രങ്ങളിലെ ഹൂതി ആക്രമണത്തെ തുടർന്ന് അസംസ്കൃത എണ്ണവില വീണ്ടും ഉയർന്നു. അന്താരാഷ്ട്ര ബെഞ്ച്മാർക്ക് ബ്രൻ ക്രൂഡ് വില $100 അടുത്തെത്തി. ഇറാന്റെ 5 എണ്ണക്കപ്പലുകൾ തകർത്തുമെന്ന് US. ഒമാൻ ഉൾക്കടലിൽ 4 ഖാർഗ് ദ്വീപിൽ 1 എണ്ണക്കപ്പലുമാണ് തകർത്തത്. ഇറാൻ അമേരിക്കയുടെ പടക്കപ്പൽ ആക്രമിച്ചതിനുള്ള പ്രതികാര നടപടിയായാണ് ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ്. ജോർദ്ദനിലെ അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രത്യാക്രമണം നടത്തി. കുവൈറ്റ് ബഹ്റൈൻ തുറമുഖങ്ങൾക്കടുത്തുള്ള എണ്ണ ടാങ്കറുകളെ ആക്രമിക്കുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് അമേരിക്കൻ സൈന്യത്തിന്റെ ആധുനിക ആളില്ല അന്തർവാഹിനി പിടിച്ചെടുത്തതായി ഇറാനിയൻ നാവികസേനയുടെ അവകാശവാദം. പിടിച്ചെടുത്ത അന്തർവാഹിനിയുടെ വീഡിയോയും ഇറാൻ പുറത്തുവിട്ടു. ഹോർമുസ് കടലിടുക്കിന് മുകളിലൂടെ പറന്ന MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചുവെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുഎയും ജർമ്മനിയും തമ്മിലുള്ള കരുത്തുറ്റ നയതന്ത്ര സാമ്പത്തിക ബന്ധത്തിന് 50 പൂർത്തിയാകുന്നു. 2004 ഒപ്പുവച്ച തന്ത്രപ്രധാന പങ്കാളിത്ത കരാറിന്റെ അടിത്തറയിൽ മുന്നേറുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എണ്ണ ഇതര വ്യാപനം 2025 14% വളർച്ചയോടെ 15.51 ബില്യൺ US ഡോളറിൽ എത്തി. വ്യാപാരം, ടൂറിസം, നിക്ഷേപം എന്നിവയ്ക്ക് പുറമെ ക്ലീൻ എനർജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ലോജിസ്റ്റിക്സ്, അത്യാധുനിക വ്യവസായ സാങ്കേതിക വിദ്യകൾ എന്നീ ഭാവി മേഖലകളിലേക്കും പങ്കാളിത്തം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളുടെയും തീരുമാനം. ദുബായിലേക്കും അബുദാബിയിലേക്കുമുള്ള വിസ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപനം. ജിദ്ദ, അമാൻ എന്നിവയ്ക്കൊപ്പം 4 12 റൂട്ടുകളും ആഴ്ചയിൽ 49 സർവീസുകളും കൊണ്ടുവരാൻ പദ്ധതി. 2025 സെപ്റ്റംബറിൽ അബുദാബി ആസ്ഥാനമായുള്ള പ്രവർത്തനം അവസാനിപ്പിച്ച ശേഷമാണ് വിമാനക്കമ്പനി യുഎയിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നത്. GCC അംഗരാജ്യങ്ങൾക്കിടയിൽ പൌരന്മാരുടെ യാത്രാ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നു. ഡ്രൈവിംഗ് ലൈസൻസുകൾ പരസ്പരം അംഗീകരിക്കൽ, അതിർത്തികളിൽ പ്രത്യേക ലൈനുകൾ, സുരക്ഷാ സംവിധാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കൽ അടങ്ങിയ സൌകര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്. സെപ്റ്റംബർ 6 റിയാദിൽ നടന്ന സെക്യൂരിറ്റി ആന്റ് ഹിസ്റ്ററി ഡയലോഗ് 2026 പ്രത്യേക സെഷനിൽ GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവിയാണ് ഇക്കാര്യം അറിയിച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: FM News was brought to you by Danya Group of Companies since 1982. You are listening

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
2: Joy Alukas, world's favorite jeweler.
1: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: നമ്മുടെ ഹോം എഫ് എമ്മിന് ഒരു വയസ്സ്. ഫസ്റ്റ് ആനിവേഴ്സറിയോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളുണ്ട്. ഓണക്കാലത്തൊന്നും നാട്ടിൽ പോകാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടല്ലേ, അവർക്കായിട്ടാണ് ഒരു സമ്മാനം. നാട്ടിലേക്ക് പോകാനും തിരിച്ചു വരാനുമായിട്ട് എയർ ടിക്കറ്റാണ് സമ്മാനം. റിട്ടേൺ എയർ ടിക്കറ്റിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. അക്ബർ ട്രാവൽസുമായി ചേർന്നാണ് ഹോം എഫ് എമ്മിന്റെ ഈ സമ്മാനം നിങ്ങളിലേക്ക് എത്തുന്നത്. ചെയ്യേണ്ടത് ഇത്രമാത്രം. ഹോം കേരള സ്പേസ്, നിങ്ങളുടെ പേര് സ്പേസ്, നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഏതാണ്, 0585829220 എന്ന നമ്പറിലേക്ക് അയക്കുക. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി കേൾക്കണോ? 0585829220. ഫോർമാറ്റ് ഇങ്ങനെയാണ്, ഹോം കേരള സ്പേസ്, നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Home FM Birthday Bash. Win 9 grams of 22 karat gold. Brought to you by Joya Lucas, world's favorite jeweler.
2: ഹോം 92.2 FM. അതെ, നമ്മുടെ FM-ന് ഒരു വയസ്സ്. ഫസ്റ്റ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനായുള്ള കോൺടെസ്റ്റിനുള്ള സമയമാണിത്. 9 ഗ്രാമിന്റെ 28 കാരറ്റ് സ്വർണ്ണ നാണയമാണ് വിജയയെ കാത്തിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ വിന്നർ വീതം. ഇതിൽ നിന്ന് ഫൈനൽ ഡേ വിന്നറിനെ പ്രഖ്യാപിക്കും. ഇതിനായിട്ട് വേണ്ടത് എന്താണ്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുക. സിമ്പിളാണ് ചോദ്യം. ഇന്നത്തെ ചോദ്യം കേട്ടാലോ, കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആര്? ഓപ്ഷൻ വേണോ? KR ഗൗരിയമ്മ, സുഗത കുമാരി, അന്ന ചണ്ടി. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് 922 റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ. ഏതാണ് നമ്പർ? വാട്സ്ആപ്പ് നമ്പർ 0585829220. നമ്പർ ഒരിക്കൽ കൂടി 0585829220.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്.
5: പൊലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
0: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: സപ്പോർട്ടഡ് ബൈ അക്ബി ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിണറായി വിജയനെതിരായ ഇഡി ശുപാർശ ഗൗരവമുള്ളതെന്ന മുഖ്യമന്ത്രി. രാഷ്ട്രീയമായി ഇഡി ചെയ്യുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്ന പിണറായി വിജയൻ. വൈദ്യുതി പ്രതിസന്ധിയിൽ LDF സർക്കാരിനെ പഴിച്ച VD സതീശൻ. ബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി ഡൽഹി. പശ്ചിമേഷ്യ അശാന്തമായി തന്നെ. ആക്രമണം തുടർന്ന ഇറാനും യുഎസും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇഡിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രാഷ്ട്രീയമായി ഇഡി ചെയ്യുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായി തന്നെ നേരിടും. കരുവന്നൂർ ബാങ്കിൽ ചിലർ തെറ്റായ കാര്യങ്ങൾ ചെയ്തപ്പോൾ ശക്തമായ നടപടിയെടുത്തു. എന്നാൽ ഇഡി അവിടെ ചെന്ന് ഒരു പാർട്ടിയെ തന്നെ പ്രതിയാക്കിയെന്നും പിണറായി വിജയൻ. ഇത്തിത്താനം സഹകരണ ബാങ്കിന്റെ 100-ാം വാർഷിക വേദിയിലായിരുന്നു മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ പ്രതികരണം. കരുവന്നൂർ ബാങ്കിൽ ചിലർ തെറ്റായ കാര്യങ്ങൾ ചെയ്തപ്പോൾ ശക്തമായ നടപടിയെടുത്തു. അഴിമതി നടത്തിയവരെ ഇഡി സ്വാധീനിച്ച് മാപ്പ് സാക്ഷിയാക്കി. ഇഡി മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ ഇവർ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ മാപ്പ് സാക്ഷികളുടെ കയ്യിൽ നിന്നും വാങ്ങി. അത് വലിയ തെളിവാണെന്ന് പറഞ്ഞ് CPMനെ പ്രതിയാക്കി. ഇതിന്റെ ഫലമായി CPM തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായി വന്നവരെയെല്ലാം പ്രതിയാക്കിയെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരായ ഇഡി ശുപാർശ. നിയമപരിശോധന നടത്തി തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനം വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയമില്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. ഗൌരവമുള്ള തെളിവുകൾ ഇഡി കൈമാറിയിട്ടുണ്ട്. ഇഡി ആയതുകൊണ്ട് അവരെ തിരിച്ചയക്കാൻ കഴിയുമോ എന്നും VD സതീശന്റെ ചോദ്യം. കേന്ദ്ര ഏജൻസി ആയതുകൊണ്ട് ഇഡിയെ തള്ളാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. CMRL എക്സാലോജിക് ഇടപാടിൽ സർക്കാർ കേസ് എടുക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ക്രൈമും ക്രിമിനലും പോലീസിന് മുന്നിലുണ്ട്. വിഷയത്തിൽ എന്ത് പരിശോധിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. വിഷയത്തിൽ കോൺഗ്രസും CPMഉം ഒത്തുകളിക്കുന്നു. ആരോപണ വിധേയനായ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. പിണറായി വിജയനെതിരായ ഇഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന വിലയിരുത്തലിൽ CPM ഉറച്ചുനിൽക്കുന്നു. ഇഡി നീക്കം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ PMLA നിയമപ്രകാരം കേസെടുത്ത് ഇഡി. പോലീസ് കേസിലെ മുഴുവൻ പ്രതികളെയും ഇഡി കേസിലും പ്രതികളാക്കി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനു പിന്നിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്ന് ഇഡി അന്വേഷിക്കുന്നു. അന്വേഷണം നേരിടുന്നവരിൽ നിന്ന് പണമിടപാടുണ്ടായിട്ടുണ്ടോ എന്നാണ് പരിശോധന. കേസിലെ ഗൂഢാലോചനയും അന്വേഷിക്കുന്നു. സംഭവ സമയം സ്ഥലത്തുണ്ടായിരുന്ന നേതാക്കൾക്കെതിരെ അന്വേഷണം നടത്തും. വധശ്രമക്കേസിൽ PMLA ചുമത്തുന്നത് ഇതാദ്യമാണ്. CMRL എക്സാലോജിക്ക ഇടപാടുമായി ബന്ധപ്പെട്ട പിണറായി വിജയന്റെ മകൾ വീണയുടെ താമസയിടത്ത് റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടയിലായിരുന്നു ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. CMRL എക്സാലോജിക് കേസിൽ അന്വേഷണവുമായി ഇഡി മുന്നോട്ട്. കേസിൽ ചോദ്യം ചെയ്യാനായി ഇഡി CMRL ഉദ്യോഗസ്ഥർക്ക് വീണ്ടും നോട്ടീസ് നൽകി. തിങ്കളാഴ്ച മുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. ഓഡിറ്റർമാർ അടക്കമുള്ളവർക്കാണ് നോട്ടീസ്. മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ സുഹൃത്തുക്കൾക്കും ഇഡിയുടെ നോട്ടീസ് ഉടൻ നൽകും. വൈദ്യുതി പ്രതിസന്ധി LDF സർക്കാരിനെ പഴിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ഉമ്മൻചാണ്ടിക്കാലത്തെ കരാർ റദ്ദാക്കിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം. ആവശ്യകത മുൻവർഷത്തേക്കാൾ കൂടി. 15-ാം തീയതിയോടെ പ്രശ്നപരിഹാരം. നിയന്ത്രണം കൃത്യമായി അറിയിക്കാൻ KCB നിർദ്ദേശം നൽകുമെന്നും VD സതീശൻ. കേരളത്തിൽ നിലവിലുള്ള വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപയോഗത്തിൽ സ്വയം നിയന്ത്രണം പാലിക്കണമെന്ന KCB ചെയർമാൻ MG രാജമാണിക്യം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് സർക്കാരിനോ ബോർഡിനോ യാതൊരു ആഗ്രഹവുമില്ലെന്നും എന്നാൽ നിലവിലെ അടിയന്തര സാഹചര്യം മറികടക്കാൻ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം അത്യാവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. KCB ഉന്നതതല യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിറയൻകീഴ് കയ്യാങ്കളി പാർട്ടി അന്വേഷിക്കുന്നുവെന്ന് VD സതീശൻ. അതിനുശേഷം മാത്രം ഇക്കാര്യത്തിൽ വിശദമായ പ്രതികരണം നടത്തുമെന്നും മുഖ്യമന്ത്രി. പേഴ്സണൽ സ്റ്റാഫ് സംബന്ധിച്ച കാര്യത്തിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകി. 476 പേഴ്സണൽ സ്റ്റാഫിനെയാണ് സർക്കാർ നിയമിച്ചത്. 787 പിണറായി വിജയൻ സർക്കാർ നിയമിച്ചതെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാന്തപുരത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട തന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. നിലപാട് മാധ്യമങ്ങളെ വിളിച്ചാണ് പറഞ്ഞത്. പറഞ്ഞത് ഡിലീറ്റ് ചെയ്തെന്ന പ്രചരണം തെറ്റ്. ഫേസ്ബുക്കിലെ വീഡിയോ നീക്കിയത് ക്രോസ് ഷെയർ ആയതിനാൽ. കാന്തപുരം AP വിഭാഗം നേതാക്കൾ കണ്ടത് അനുനയത്തിനല്ലെന്നും 3 മാസം മുൻപ് നിശ്ചയിച്ച കൂടിക്കാഴ്ചയെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ വന്ന വിമർശനത്തിൽ എതിർപ്പില്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതിലെ ഭാഷയോടും എതിർപ്പില്ല. പൊതുസമൂഹം എല്ലാം വിലയിരുത്തട്ടെയെന്നും മുഖ്യമന്ത്രി. കാന്തപുരത്തിന്റെ പരാമർശം മുഖ്യമന്ത്രിക്കെതിരെ എ പി സുന്നി വിഭാഗം. ഭരണാധികാരികൾ അനാവശ്യ വിവാദങ്ങൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഭരണാധികാരികളുടെ വിമർശന ശൈലി കാന്തപുരത്തിന്റെ കോലം കത്തിക്കല്ലേക്ക് വരെ എത്തിച്ചു. സിറാജ് പത്രത്തിലാണ് എസ് വൈ എസ് നേതാവ് റഹ്മത്തുള്ള സഖാഫി എളമരത്തിന്റെ ലേഖനം. മുഖ്യമന്ത്രിയുടെ പേര് പറയാതെയാണ് വിമർശനം. വിഷയത്തിൽ പിണറായിയും കെ സി വേണുഗോപാലും കൈക്കൊണ്ട നിലപാടിനെയും പ്രശംസിച്ചിട്ടുണ്ട്. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനായി സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി നൽകി ജീവൻ വെടിഞ്ഞ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി രാജേഷിന്റെ മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്ത മമ്മൂട്ടിയും എം ജി എം ഗ്രൂപ്പും. മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൌണ്ടേഷനും പ്രമുഖ വിദ്യാഭ്യാസ ശൃംഖലയായ എം ജി എം ഗ്രൂപ്പും സംയുക്തമായി നടപ്പാക്കുന്ന വിദ്യാമൃതം പദ്ധതിയിലൂടെയാണ് രാജേഷിന്റെ മക്കൾക്ക് സൌജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത്. മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച 40,000 പേരുടെ ലോകവ്യാപക രക്തദാന ക്യാമ്പയിന്റെ ഭാഗമായി എം ജി എം ഗ്രൂപ്പിലെ 7,500 വിദ്യാർത്ഥികൾ പങ്കാളികളാകുന്ന ജീവാമൃതം രക്തദാന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ച് സംസാരിക്കവെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇക്കാര്യം അറിയിച്ചത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന പേരിലുള്ള തട്ടിപ്പിൽ മുൻ കായിക മന്ത്രിയുടെ ഇടപാടുകളിൽ അന്വേഷണം തുടങ്ങി പ്രത്യേക അന്വേഷണ സംഘം. സർക്കാർ സംവിധാനങ്ങൾ തട്ടിപ്പിനായി ഉപയോഗിച്ചത് എന്തിനെന്ന് പരിശോധിക്കുന്നു. ഇതുവഴി മുൻ കായിക മന്ത്രിക്കോ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ഗുണം ഉണ്ടായോ എന്നും അന്വേഷിക്കുന്നുണ്ട്. സിനിമാ തിയേറ്ററുകളിൽ ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നത് സംബന്ധിച്ച് തിരുവനന്തപുരം മേയറും തിയേറ്റർ ഉടമകളുമായി ചർച്ച നടന്നു. ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാനുള്ള അധികാരം കോർപ്പറേഷനില്ല. ശുദ്ധമായ കുടിവെള്ളം സൌജന്യമായി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ ഭക്ഷണം അകത്തുകയറ്റാൻ തടസ്സങ്ങൾ ഉണ്ടാകരുത്. വാഹന പാർക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തണം. ലൈസൻസ് മാനദണ്ഡങ്ങൾ ലംഘിക്കരുത്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. തിരുത്തലുകൾ വരുത്താൻ തിയേറ്റർ ഉടമകൾക്ക് 15 ദിവസം സമയം അനുവദിച്ചിട്ടുണ്ട്. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്കായി ഡൽഹി ഒരുങ്ങി. 12-13 തീയതികളിൽ ഡൽഹിയിലെ ഭാരത് മണ്ഡപം ബ്രിക്സ് രാജ്യങ്ങളിലെ നേതാക്കളുടെ ഉച്ചകോടിക്ക് വേദിയാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ പ്രധാന സെഷൻ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2. പ്രതിരോധം, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി ഒരുമിക്കാം എന്നതാണ് ഈ വർഷത്തെ ഔദ്യോഗിക മുദ്രാവാക്യം. ഞായറാഴ്ച അംഗരാജ്യങ്ങളുടെയും പങ്കാളിത്ത രാജ്യങ്ങളുടെയും സംയുക്ത സെഷൻ നടക്കും. ഉച്ചകോടി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് അവസാനിക്കും. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും. മത്സര പരീക്ഷാ ഗൈഡ് ശിവൻ സാർ എന്ന പുസ്തകത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പാഠഭാഗത്തിലാണ് മോദിയുടെ പേരും ഉൾപ്പെടുത്തിയത്. പുസ്തകത്തിലെ ബന്ധപ്പെട്ട ഭാഗത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് വിമർശനം ശക്തമായത്. ചരിത്രത്തെ തെറ്റായി അവതരിപ്പിക്കുന്നതാണെന്നും രാഷ്ട്രീയ സന്ദേശങ്ങൾ വിദ്യാഭ്യാസ ഉള്ളടക്കമായി അവതരിപ്പിക്കുന്നു എന്നുമാണ് വിമർശനം. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് 3 വർഷത്തിന് ശേഷമാണ് മോദിയുടെ ജനനം. 2014 പ്രധാനമന്ത്രിയായി അധികാരമേറ്റ മോദി സ്വാതന്ത്ര്യാനന്തരം ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. യമനിലെ ഹൂതികൾ സൌദി അറേബ്യയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലെ 4 നഗരങ്ങളിൽ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ വൻ നാശമുണ്ടായി. എണ്ണ ശുദ്ധീകരണശാലകളിൽ തീ പടർന്നു. 70-ൽ പേർക്ക് പരിക്കേറ്റു. ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നു. സൌദി അറേബ്യയുടെ എണ്ണ കേന്ദ്രങ്ങളിലെ ഹൂതി ആക്രമണത്തെ തുടർന്ന് അസംസ്കൃത എണ്ണവില വീണ്ടും ഉയർന്നു. അന്താരാഷ്ട്ര ബെഞ്ച് മാർക്ക് ബ്രൻ ക്രൂഡ് വില $100 അടുത്തെത്തി. ഇറാന്റെ 5 എണ്ണക്കപ്പലുകൾ തകർത്തുമെന്ന് US. ഒമാൻ ഉൾക്കടലിൽ 4 എണ്ണക്കപ്പലും ഖാർഗ് ദ്വീപിൽ 1 എണ്ണക്കപ്പലുമാണ് തകർത്തത്. ഇറാൻ അമേരിക്കയുടെ പടക്കപ്പൽ ആക്രമിച്ചതിനുള്ള പ്രതികാര നടപടിയായാണ് ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ്. ജോർദനിലെ അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രത്യാക്രമണം നടത്തി. കുവൈറ്റ് ബഹ്റൈൻ തുറമുഖങ്ങൾക്കടുത്തുള്ള എണ്ണ ടാങ്കറുകളെ ആക്രമിക്കുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് അമേരിക്കൻ സൈന്യത്തിന്റെ ആധുനിക ആളില്ല അന്തർവാഹിനി പിടിച്ചെടുത്തതായി ഇറാനിയൻ നാവികസേനയുടെ അവകാശവാദം. പിടിച്ചെടുത്ത അന്തർവാഹിനിയുടെ വീഡിയോയും ഇറാൻ പുറത്തുവിട്ടു. ഹോർമുസ് കടലിടുക്കിന് മുകളിലൂടെ പറന്ന MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചുവെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുഎയും ജർമ്മനിയും തമ്മിലുള്ള കരുത്തുറ്റ നയതന്ത്ര സാമ്പത്തിക ബന്ധത്തിന് 50 വർഷം പൂർത്തിയാകുന്നു. 2004 ഒപ്പുവച്ച തന്ത്രപ്രധാന പങ്കാളിത്ത കരാറിന്റെ അടിത്തറയിൽ മുന്നേറുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എണ്ണ ഇതര വ്യാപനം 2025 14% വളർച്ചയോടെ 15.51 ബില്യൺ US ഡോളറിൽ എത്തി. വ്യാപാരം, ടൂറിസം, നിക്ഷേപം എന്നിവയ്ക്ക് പുറമെ ക്ലീൻ എനർജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ലോജിസ്റ്റിക്സ്, അത്യാധുനിക വ്യവസായ സാങ്കേതിക വിദ്യകൾ എന്നീ ഭാവി മേഖലകളിലേക്കും പങ്കാളിത്തം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളുടെയും തീരുമാനം. ദുബായിലേക്കും അബുദാബിയിലേക്കുമുള്ള വിസയ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപനം. ജിദ്ദ, അമാൻ എന്നിവയ്ക്കൊപ്പം 4 നഗരങ്ങളിലേക്കായി 12 റൂട്ടുകളും ആഴ്ചയിൽ 49 സർവീസുകളും കൊണ്ടുവരാൻ പദ്ധതി. 2025 സെപ്റ്റംബറിൽ അബുദാബി ആസ്ഥാനമായുള്ള പ്രവർത്തനം അവസാനിപ്പിച്ച ശേഷമാണ് വിമാനക്കമ്പനി യുഎയിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നത്. GCC അംഗരാജ്യങ്ങൾക്കിടയിൽ പൌരന്മാരുടെ യാത്രാ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നു. ഡ്രൈവിംഗ് ലൈസൻസുകൾ പരസ്പരം അംഗീകരിക്കൽ, അതിർത്തികളിൽ പ്രത്യേക ലൈനുകൾ, സുരക്ഷാ സംവിധാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കൽ അടങ്ങിയ സൌകര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്. സെപ്റ്റംബർ 6 റിയാദിൽ നടന്ന സെക്യൂരിറ്റി ആന്റ് ഹിസ്റ്ററി ഡയലോഗ് 2026 പ്രത്യേക സെഷനിൽ GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈബിയാണ് ഇക്കാര്യം അറിയിച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
2: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
4: വെരി ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 53%.
1: വെദർ അപ്ഡേറ്റ്
2: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

0: ഹായ് ഹോയ് വെരി ഗുഡ് ഈവനിംഗ് നമസ്കാരം അസ്സലാമു അലൈക്കും ദിസ് ഇസ് ഹോം 92.2 എഫ്എം അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ് ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ സാധാരണ കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇന്ന് കുറച്ച് ചൂട് കുറവുള്ളതായിട്ട് ആർക്കെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ കുറച്ച് സമയമൊക്കെ ആരെങ്കിലുമൊക്കെ പുറത്ത് പോയിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഞങ്ങൾ ആക്ച്വലി ഉച്ചയ്ക്കും രാവിലെ ഞാൻ ഓഫീസിലേക്ക് വരുന്ന സമയത്താണെങ്കിലും എനിക്കെന്തോ പെട്ടെന്ന് ഇന്നലെ മെനഞ്ഞാന്ന് കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇന്ന് നല്ല ചൂട് കുറവുള്ളതുപോലെ ഫീൽ ചെയ്തു അപ്പോൾ ഞാനിവിടെ ഓഫീസിലേക്ക് വന്ന് നമ്മുടെ നിത്യയടുത്തും ഷീബയടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവരും പറഞ്ഞത് തന്നെയാണ് ഇന്നലത്തെ അത്രയൊന്നും ചൂടില്ല ഇന്ന് എന്തോ പെട്ടെന്നൊരു മാറ്റം സംഭവിച്ച പോലെ ഒരു ഒരു ഫീലിംഗ് ഒരു ഉൾ ഫീലിംഗ് എല്ലാവർക്കും തന്നെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ എന്നുള്ള കാര്യം ഒന്ന് പറയണേ നല്ല ചൂട് കുറവുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും പതിയെ പതിയെ നമ്മൾ ആക്റ്റീവ്ലി ഏറ്റവും അധികം ദുബായ് ലോകത്തിന് മുന്നിലേക്ക് വാതിലുകൾ തുറന്നു കൊടുക്കുന്ന ആ ദിവസങ്ങളിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നത് വിന്റർ സീസണിലേക്കാണ് എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നത് അല്ലേ എനിവേ എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം സെപ്റ്റംബർ 9 ദുബായിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ദുബായിയുടെ ജീവനാഡിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ദുബായ് മെട്രോയ്ക്ക് ആരംഭം കുറിച്ച ദിവസം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം ആൻഡ് 2009 സെപ്റ്റംബർ 9 നമുക്ക് വേണ്ടിയിട്ട് തുറന്നു തരപ്പെട്ട ദുബായ് മെട്രോ ദുബായ് മെട്രോയുടെ ആദ്യ സർവീസ് ആരംഭിച്ചത് 2009 സെപ്റ്റംബർ 9 ഇന്ന് 17 പിന്നിട്ടിരിക്കുകയാണ് കേട്ടോ ഈ കഴിഞ്ഞ 17 യാത്രക്കിടയിൽ കോടിക്കണക്കിന് യാത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിട്ട് ദുബായ് മെട്രോ മാറിയിട്ടുണ്ടായിരുന്നു യുഎയിലേക്ക് എത്തിയ ഏതൊരു പ്രവാസിയും ഒരിക്കലെങ്കിലും ദുബായ് മെട്രോയിൽ കയറിയിട്ടില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ കഴിഞ്ഞ 17 കൊണ്ട് ദുബായ് മെട്രോ സഞ്ചരിച്ചത് വെറും ദൂരങ്ങൾ മാത്രമല്ല ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങളിലൂടെയാണ് നമ്മൾ ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായിട്ട് ദുബായ് മെട്രോ മാറിയ വർഷങ്ങൾ പ്രത്യേകിച്ചും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആളില്ല മെട്രോ ആ ഒരു സംവിധാനം അതോടൊപ്പം ഇന്ന് ഈ 17 അല്ലെങ്കിൽ 17 പിന്നിടുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള റെഡ് ലൈനും ഗ്രീൻ ലൈനും മാത്രമല്ല നമ്മൾ വളരെ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ബ്ലൂ ലൈനും ഗോൾഡ് ലൈൻ മെട്രോയും ഉൾപ്പെടെ വരാൻ വേണ്ടി നിൽക്കുകയാണ് ദ എൻറ്റയർ ദുബായ് റീജിയാണ് ദുബായ് എന്ന എമിറേറ്റിനെ മുഴുവൻ മെട്രോയിലൂടെ കവർ ചെയ്യാൻ പറ്റുന്ന പൊതുഗതാഗത രംഗത്ത് ശരിക്കും ലോകത്തിന് തന്നെ മാതൃകയാകാൻ പറ്റുന്ന ഡെവലപ്മെൻസ് ആണ് ദുബായ് മെട്രോയുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നത് സോ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇന്നിപ്പോൾ നമുക്ക് പലതരത്തിലുള്ള കൺവീനിയൻസുകൾ ഉണ്ടായിരിക്കാം നമുക്ക് സ്വന്തമായിട്ടുള്ള വാഹനം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടാനുസരണം എല്ലായിടത്തും പോകാൻ വേണ്ടി നമുക്ക് പറ്റുന്ന തരത്തിലേക്കുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ വാഹന സൗകര്യങ്ങളോ എല്ലാം തന്നെ ഉണ്ടായിരിക്കാം പക്ഷേ യുഎയിലേക്ക് എത്തുന്ന ആദ്യത്തെ ആ ഒരു മൊമെന്റിൽ ദുബായിലേക്ക് എത്തുന്ന ആദ്യത്തെ ആ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം പല യാത്രകൾക്ക് വേണ്ടിയിട്ടും ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളതും ഇപ്പോൾ ഉപയോഗിക്കുന്നതും ദുബായ് മെട്രോ തന്നെയായിരിക്കും സോ മെട്രോയുടെ ഈ ഒരു ബർത്ത്ഡേ നമുക്കും ഭയങ്കര ഹാർട്ട്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആൻഡ് അത് മാത്രമല്ല മറ്റൊരു ബർത്ത്ഡേ വിശേഷം കൂടി പറയാനുണ്ട് ബർത്ത്ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഹോം 92.2 ഒന്നാം വാർഷികത്തിൻ്റെ ആഘോഷ നിറവിലാണ് അതുകൊണ്ട് തന്നെ കുറേയധികം സമ്മാനങ്ങളും കുറേയധികം ഗംഭീര പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓൺലൈനിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന iPhone 17 വേണ്ടിയിട്ടുള്ള കോണ്ടസ്റ്റ് ഓപ്പൺ ആണ് എല്ലാവരും പോയിട്ട് ഹോം 92.2 ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക ആൻഡ് അതിൽ പറഞ്ഞിരിക്കുന്ന ചെറിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളിലേക്ക് ഒരു iPhone 17 വരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ 9 22 ഗോൾഡ് കോയിൻ നാട്ടിലേക്കുള്ള ടിക്കറ്റ് അലോങ് വിത്ത് ദാറ്റ് ഒരു റെന്റ് എ കാർ അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത് എല്ലാം അതോടൊപ്പം മൂവി ടിക്കറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ പാട്ടൊക്കെ കേട്ട് പെട്ടെന്ന് തിരിച്ചു ആ സമയത്ത് ഒരു സിനിമയുടെ ടിക്കറ്റ് തന്നെ വന്ന് ഇന്ന് തുടങ്ങാം ഐശ്വര്യമായിട്ട് പ്രഥമ ദൃഷ്ടി ആ കുറ്റക്കാർ വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരത്ത് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന ഹോം തിയേറ്ററിന്റെ ഭാഗമായിട്ട് കാണും അതിന്റെ ടിക്കറ്റ്സ് എന്തായാലും ഞാൻ തരാം ഇപ്പം
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM ഹോം ഇസ് എ ഫീലിംഗ് ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.
2: Ladies and gentlemen, listen up to the loser song.

0: song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: One, pistol number 1634727.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോത്ത്.
4: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
3: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: ഞാൻ കാത്തിരിക്കും.
7: പുതുമയുടെ നേരത്ത്
8: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
9: പഴമയുടെ തീരത്ത്
8: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
7: പുതുമഴയിലോരത്ത്
8: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
9: വലിമയുടെ ചാരത്ത്
8: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
10: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
11: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
12: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
13: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
14: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
15: ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
16: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
15: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
17: അമ്മാനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
18: ശ്രദ്ധിക്കാണ്ടാ.
17: എടാ മോനെ, പോയടാ, പോയി വണ്ടിയുടെ AC അടിച്ചു പോയി.
19: അണ്ണം പേടിക്കണ്ടാ,
10: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
17: അമ്പാനെ, എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
18: അണ്ണ ശ്രദ്ധിക്ക.
0: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾറാസ് ഓട്ടോ AC പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് alras.me.
13: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: അപ്പോഴേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഐശ്വര്യമായിട്ട് ഒരു സിനിമ കാണാനുള്ള ടിക്കറ്റ്സ് തന്നുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ സമ്മാനങ്ങൾ അങ്ങോട്ട് തന്നു എന്ന് തുടങ്ങുകയാണ് കേട്ടോ. മാത്രമല്ല സിനിമയുടെ കാര്യം ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ മനസ്സിലേക്കൊക്കെ സ്ഥാനം നേടിയ ഒരു അഭിനേത്രി നമുക്കിപ്പം അല്പം വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്പസമയത്തിനകം വെച്ച് സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ വഴിയേ ഞാൻ പറയാം, അതൊരു സർപ്രൈസ് ആയിട്ട് തന്നെ നിന്നോട്ടെ. എന്തായാലും ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമകളിൽ ഏറ്റവും അധികം കാത്തിരിപ്പോടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ പാർവതി തിരുവോത്തിന്റെ കരിയറിലെ ആദ്യത്തെ പോലീസ് വേഷം. അതിനോടൊപ്പം തന്നെ ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു കഥയായിരിക്കുമെന്ന് 100% ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലർ ആൻഡ് ഇതിന്റെ ഒരു പ്രൊമോ സോങ്, വേടൻ പാടിയ ഒരു പ്രൊമോ സോങ്, വേടനും മാത്യു തോമസും കൂടിയുള്ള ഒരു പ്രൊമോ സോങ്ങും ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു കഥയെ ഭംഗിയായിട്ട് എടുത്തിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ. ആ പേരിലെ വെറൈറ്റി, അത് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കേൾക്കുന്ന പേരുകളിലൊന്നാണ്. ഏതൊരു കേസാണെങ്കിലും ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ കുറ്റക്കാരൻ തോന്നുന്ന ഒരാളുണ്ടായിരിക്കുമല്ലോ. അപ്പോ യെസ് അതാണ് സിനിമയ്ക്ക് പേരിട്ടിട്ടുള്ളത്, പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ. പറയാൻ തന്നെ ഭയങ്കര പാടല്ലേ. പി ഡി എം എന്ന മറ്റോ നമുക്ക് ചുരുക്കപ്പേരിൽ പറയാം. ഭാവിയിൽ ഈ സിനിമ വലിയൊരു ഹിറ്റായി മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോ ബെത്ലഹേം കുടുംബ യൂണിറ്റിന് ബി കെ യു എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഈ സിനിമ അറിയപ്പെടാൻ വേണ്ടി പോകുന്ന അങ്ങനെ ആയിരിക്കും. പി ഡി എം എന്നൊക്കെ ആയിരിക്കും അല്ലേ. വാട്ടവർ, കേട്ടിട്ട് ഏതോ പണ്ട് 10-ാം ക്ലാസ്സിൽ എഴുതിയ പരീക്ഷ പോലെയൊക്കെ തോന്നിക്കുന്നു. ഇനി എന്തായാലും പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ ഈ ആഴ്ച തന്നെ നമുക്ക് കാണാം, വെള്ളിയാഴ്ച ദിവസം തന്നെ നമുക്ക് കാണാം, ഹോം തിയേറ്ററിന്റെ ഭാഗമായി ഒരുമിച്ചിരുന്ന് കാണാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചോദ്യം എടുത്ത് കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മലയാള സിനിമയിൽ ഇതൊരു സിൻസ് കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഒരു പോലീസ് സിനിമ ആയതുകൊണ്ട് തന്നെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ചില പോലീസ് കഥാപാത്രങ്ങൾ, ചില പോലീസ് സിനിമകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ കരുതി വെച്ചിട്ടുള്ളത്. സോ മലയാളത്തിൽ നമുക്ക് ഏറെ പ്രിയപ്പെട്ട, നമുക്കേറെ പരിചിതമായ ഒരു പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. എന്നിട്ട് നിങ്ങൾ തിരിച്ചറിയണം ഇതേതാണ് ഈ സിനിമ, ഏത് സിനിമയിലാണ് നമ്മൾ ഈ പോലീസ് സ്റ്റേഷൻ സീക്വൻസുകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ. അങ്ങനെ കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറയുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൈകളിലേക്ക് വരുന്നതായിരിക്കും കപ്പിൾ ഇൻവൈറ്റ്സ് ടു വാച്ച് ദ മൂവി പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
1: ഇതൊക്കെ അത്ര വലിയൊരു കേസാണോ സാറേ? ചുമ്മാ ഇത്രയും ബലം പിടിക്കാൻ. എത്ര കൊമ്പ് വെച്ച പോലീസുകാരനാണെങ്കിലും രാഷ്ട്രീയക്കാരനാണ്, അതും ഭരണപക്ഷമാണ്, ഒരു ബഹുമാനമൊക്കെ കാണിക്കും. ഇപ്പൊ സാറിന് ഒരു ട്രാൻസ്ഫറിന്റെ ആവശ്യമൊക്കെ വന്നാൽ ഞങ്ങളൊക്കെ തന്നെ വേണ്ടേ എന്ന് പറഞ്ഞു സാറിനെ സ്ഥലം മാറ്റിക്കളയും എന്നൊന്നും അല്ല.
2: പരനാറി, നീ ആരോടാണ്, എവിടെ നിന്നാണ് സംസാരിക്കണ? ബോറ നിനക്ക് വേണം, ട്രാൻസ്ഫർ നീ ഉണ്ടാക്കും കുറെ. എടാ, പോസ്റ്റ് ഗ്രാജുവേഷനും എം ഫില്ലും കഴിഞ്ഞ കോളേജ് അധ്യാപകനായിരുന്ന ഞാൻ.
3: ആ ജോലി വേണ്ടെന്ന് വെച്ചാൽ എസ് ഐ ടെസ്റ്റ് എഴുതി ഒന്നാം റാങ്ക് മേടിച്ച് ഈ പണിക്ക് വന്നതേ. നിന്നെപ്പോൾ ഊലാമ്പികൾക്ക് ചെറുക്കാനല്ല. വേണ്ട വേണ്ടെന്ന് വെച്ചപ്പോ എനിക്ക് ആശന തലകീറി തരാൻ വണ്ടി കൂട്ടി തള്ളം. എടാ, ഇനി നീ വലിയവായാലും വർത്തമാനം പറഞ്ഞ.
0: അയ്യോ, ഇതുപോലൊരു പോലീസ് സ്റ്റേഷൻ സീക്വൻസ് അല്ലെങ്കിൽ ഇതുപോലൊരു പോലീസ് സ്റ്റേഷൻ നമ്മൾ വേറൊരു മലയാള സിനിമയിലും കണ്ടിട്ടുണ്ടായിരിക്കില്ല. മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് റിയലിസ്റ്റിക് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പോലീസ് സിനിമയെന്ന് തന്നെ പറയാം. നിവിൻ പോളി എസ് ഐ ആയിട്ട് വന്ന ഈ സിനിമ, എനിക്ക് വേറൊരു ക്ലൂവും തരേണ്ടതില്ല എന്ന് എനിക്കറിയാം. പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരും ഉത്തരം പറയുമെന്ന് എനിക്കറിയാം. പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് അറിയാലോ. HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ഏറ്റവും നമ്പർ 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ പോന്നോട്ടെ. സ്വന്തമാക്കിക്കോ പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ കാണാനുള്ള ടിക്കറ്റ്സ്. ഏതാണ് സിനിമ എന്നുള്ളത് മാത്രമാണ് കേട്ടോ ചോദ്യം. HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ പെട്ടെന്ന് ഉത്തരങ്ങളേക്ക്.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
6: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: I'm actually a solo to put it.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
1: നമ്മൾ സ്വപ്നം കാണുന്ന പോലെയൊന്നുമല്ല ജീവിതം, നമ്മൾ സ്വപ്നം കാണുന്ന പോലെ തന്നെ.
2: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
3: മുന്നോട്ട് പോയാൽ കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
2: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
6: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
7: ട്രാഫിക് അപ്ഡേറ്റ്, ട്രാഫിക് അപ്ഡേറ്റ്
6: ബ്രോട്ട് ടു യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
9: All right, let's have a look onto the roads. ഈ സമയത്തെ റോഡിന്റെ സിറ്റുവേഷൻ.
7: ട്രാഫിക് അപ്ഡേറ്റ്
6: ടു ബാർ ABC ഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 GCC. കോൾ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
9: All right, let's have a look onto the roads.

0: ഓൾമോസ്റ്റ് ബനിയാ സ്ട്രീറ്റിൽ നിന്ന് ആ ഒരു കണക്ഷൻ എത്തുന്നത് വരെ ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. ഗറൂദ് ഭാഗം എല്ലാം തന്നെ റിബാ സ്ട്രീറ്റിൽ നല്ല കൺജസ്റ്റഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് കുറച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ റിബാ സ്ട്രീറ്റിൽ തന്നെ മറ്റൊരു ആക്സിഡന്റ് കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഓൾമോസ്റ്റ് അറൌണ്ട് ഫെസ്റ്റിവൽ സിറ്റി ഭാഗത്തായിട്ട്. സോ റിബാ സ്ട്രീറ്റ് എടുക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ, കുറച്ചധികം നേരം ഇന്ന് നിങ്ങൾ ഡിലേഡ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ. ഷേഖ് സായദ് റോഡിൽ ഒരു മേജർ ആക്സിഡന്റ് നടന്നതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്, ഓൾമോസ്റ്റ് സത്വ ഭാഗത്തായിട്ട്. സോ ഓൾമോസ്റ്റ് ഡി എഫ് സി ഭാഗത്തായിട്ട്. സോ അവിടെ നിന്ന് ഒരു ലോങ് സ്ട്രെച്ചിലേക്ക് തന്നെ ഒരു ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ ഷേഖ് സായദ് റോഡിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൽകൂസ് ഫസ്റ്റ് ഭാഗത്തും ഷേഖ് സായദ് റോഡിൽ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്, പക്ഷേ വലിയൊരു ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കിയിട്ടില്ല. അത്യാവശ്യം ഫ്രീ മൂവ്മെന്റും കാര്യങ്ങളും ഒക്കെ ആ ഒരു ഏരിയയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അൺയൂഷ്വൽ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡന്റുകളോ ഒക്കെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്ന അവസരമാണെങ്കിൽ ഒന്ന് അറിയിച്ചോളൂ. നമുക്കിത് പിറകെ വരുന്നവരിലേക്ക് കൂടി എത്തിക്കാം. 0585829220 ലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി.
1: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 NGCC TNC apply.

ടെക് ലോകത്തെ നടുക്കിക്കൊണ്ട് ഇന്നൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കുറെ ദിവസങ്ങളായിട്ട് ഐഫോണിന്റെ കാര്യമല്ല പറഞ്ഞു വരുന്നത്, നമുക്കെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു AI സംവിധാനം. അതായത് ഷോപ്പിംഗ് ഉൾപ്പെടെ, നമുക്കൊരു ഇമെയിൽ അയക്കണമെങ്കിൽ ഇമെയിൽ ഉൾപ്പെടെ, നമ്മൾ ചെയ്യേണ്ടതെല്ലാം തന്നെ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഓൺ ബിഹാഫ് ഓഫ് എസ് വി ആർ ഹാവിംഗ് എ ന്യൂ AI. അതാണ് അത്തരത്തിൽ അമ്പരപ്പിക്കുന്ന ഫീച്ചറുകളുമായിട്ടാണ് മെറ്റയുടെ മ്യൂസ് ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. September 9 ആക്ച്വലി എല്ലാവരും വളരെ ആന്റിസിപ്പേറ്റഡ് ആയിട്ട് കാത്തിരുന്നത് iPhone 18 ആ ഒരു വരവിന് വേണ്ടി. ഇന്ന് രാത്രി UAE സമയം 9 വരാൻ വേണ്ടി പോകുന്ന iPhone 18 അപ്ഡേറ്റുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ക്വൈറ്റ് സർപ്രൈസിംഗ്ലി മ്യൂസിന്റെ ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വരികയായിരുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക, അല്ലെങ്കിൽ ChatGPT-യും ജെമിനിയും ഒക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ചോദിക്കുന്ന ഒരു വീഡിയോയോ ഫോട്ടോയോ തയ്യാറാക്കി തരിക എന്നുള്ളത് മാത്രമല്ല, കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് മെറ്റ AIയുടെ ഭാഗത്തു നിന്നുള്ള AI അസിസ്റ്റന്റ് ആയിട്ടുള്ള മ്യൂസിനെ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. മ്യൂസ് എന്ന പേരിലാണ് ഈ ഒരു AI ഏജന്റിന്റെ സർവീസുകൾ ഇപ്പോൾ ആൾക്കാർക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഒഫീഷ്യൽ ഇമെയിൽ അയക്കണം, അല്ലെങ്കിൽ നമുക്ക് ചില ഓൺലൈൻ വെബ്സൈറ്റുകൾ കയറി ഷോപ്പ് ചെയ്യണം, ഇത്തരത്തിലുള്ള സകലമായ ജോലികളും സ്വതന്ത്രമായിട്ട് ചെയ്യാൻ ഈ ഒരു AI ബോട്ടിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ആൻഡ് അലോങ് വിത്ത് ദാറ്റ്, സാധാരണ ചാറ്റ് ബോട്ടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കും. അതിപ്പോൾ ChatGPT നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ChatGPT ഓപ്പൺ ചെയ്ത് തന്നെ വെച്ച് നമ്മൾ കാത്തിരിക്കണം അതിൻ്റെ ഒരു റിപ്ലൈ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിയന്ത്രിച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളും. നമ്മൾ ഉപയോഗിക്കുന്നവർ മറ്റ് ആപ്പുകളിലേക്കുള്ള ആക്സസ് നിയന്ത്രിക്കാനുള്ള അവസരം നൽകുകയും ഒക്കെ തന്നെ ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് ഇമെയിൽ അയക്കാൻ വേണ്ടി പറ്റും, നമ്മുടെ ട്രാവലും കാര്യങ്ങളും ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ഓൺലൈൻ ഷോപ്പിംഗ് നടത്താൻ വേണ്ടി പറ്റും. ഇങ്ങനെ എല്ലാ തരത്തിലും ഓൾ ഇൻ ഓൾ ഒരു AI അസിസ്റ്റന്റ്, ഒരു റോബോട്ടിനെ നമ്മൾ വീട്ടിൽ വെച്ചാൽ. ഈ അയൺമാൻ സീരീസിലെ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ അതിലെ ജാർവിസ് എന്നോ മറ്റോ അല്ലേ അതിൽ അയൺമാൻ്റെ AIന്റെ പേര്, ആ അത് തന്നെ. അപ്പോൾ അതേ സ്കീമാണ് ശരിക്കും ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഒരു സംവിധാനം ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ചൊവ്വാഴ്ച ഇന്നത്തെ ഇത് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സംവിധാനം നിലവിൽ അമേരിക്കയിലെ മുതിർന്ന കസ്റ്റമേഴ്സിനും കാര്യങ്ങൾക്കും ഒക്കെയാണ് ലഭ്യമാക്കുക. പ്രത്യേക ആപ്ലിക്കേഷൻ വഴി വാട്സാപ്പ് കണക്ട് ചെയ്ത് നമുക്ക് മ്യൂസ് ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് എല്ലാവരിലേക്കും എത്തുന്ന രീതിയിലേക്കാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഇമെയിൽ, കലണ്ടർ, പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകൾ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു മന്ത്ലി EMI കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഒന്നും അറിയേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ മാനുവലി നമ്മൾ ചെയ്യേണ്ട പേയ്മെൻറ്റുകൾ ഉണ്ടായിരിക്കില്ല, ഓട്ടോ ഡിഡക്ഷൻ ഇല്ലാത്ത, ഇതൊക്കെ കൃത്യമായിട്ട് ഇതങ്ങ് ചെയ്ത് പൊക്കോളൂ എന്ന്. പക്ഷേ അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ടൈം മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ AI കടന്നു വരുന്ന സമയത്ത് ഉണ്ടാകുന്ന വെല്ലുവിളികൾ, അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള കരുതൽ, അത് മറ്റൊരു വശത്തുണ്ട്. എന്നിരുന്നാലും ഒരു വലിയ ടെക് അപ്ഡേറ്റ് എന്ന നിലയിൽ നമുക്ക് ഇതിനെ പരിഗണിക്കാവുന്നതാണ്. You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
2: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
4: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: Gen Z ele namude pillarakke chuma vibe ne maati pidiyam
7: maati pidiyam malayilum veyililum kuda

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: യു ആർ ലിസണിംഗ് ടു ഹോം

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിണറായി വിജയനെതിരായ ഇഡി ശുപാർശ ഗൌരവമുള്ളതെന്ന് മുഖ്യമന്ത്രി. രാഷ്ട്രീയമായി ഇഡി ചെയ്യുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്ന് പിണറായി വിജയൻ. വൈദ്യുതി പ്രതിസന്ധിയിൽ LDF സർക്കാരിനെ പഴിച്ച VD സതീശൻ. ബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി ഡൽഹി. പശ്ചിമേഷ്യ അശാന്തമായി തന്നെ. ആക്രമണം തുടർന്ന ഇറാനും US. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇഡിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രാഷ്ട്രീയമായി ഇഡി ചെയ്യുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായി തന്നെ നേരിടും. കരുവന്നൂർ ബാങ്കിൽ ചിലർ തെറ്റായ കാര്യങ്ങൾ ചെയ്തപ്പോൾ ശക്തമായ നടപടിയെടുത്തു. എന്നാൽ ഇഡി അവിടെ ചെന്ന് ഒരു പാർട്ടിയെ തന്നെ പ്രതിയാക്കിയെന്നും പിണറായി വിജയൻ. ഇത്തിത്താനം സഹകരണ ബാങ്കിന്റെ 100-ാം വാർഷിക വേദിയിലായിരുന്നു മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ പ്രതികരണം. കരുവന്നൂർ ബാങ്കിൽ ചിലർ തെറ്റായ കാര്യങ്ങൾ ചെയ്തപ്പോൾ ശക്തമായ നടപടിയെടുത്തു. അഴിമതി നടത്തിയവരെ ഇഡി സ്വാധീനിച്ച് മാപ്പ് സാക്ഷിയാക്കി. ഇഡി മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ ഇവർ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ മാപ്പ് സാക്ഷികളുടെ കയ്യിൽ നിന്നും വാങ്ങി. അത് വലിയ തെളിവാണെന്ന് പറഞ്ഞ് CPMനെ പ്രതിയാക്കി. ഇതിന്റെ ഫലമായി CPM തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായി വന്നവരെയെല്ലാം പ്രതിയാക്കിയെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരായ ഇഡി ശുപാർശ. നിയമപരിശോധന നടത്തി തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനം വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയമില്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. ഗൌരവമുള്ള തെളിവുകൾ ഇഡി കൈമാറിയിട്ടുണ്ട്. ഇഡി ആയതുകൊണ്ട് അവരെ തിരിച്ചയക്കാൻ കഴിയുമോ എന്നും VD സതീശന്റെ ചോദ്യം. കേന്ദ്ര ഏജൻസി ആയതുകൊണ്ട് ഇഡിയെ തള്ളാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. CMRL എക്സാലോജിക് ഇടപാടിൽ സർക്കാർ കേസ് എടുക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ക്രൈമും ക്രിമിനലും പോലീസിന് മുന്നിലുണ്ട്. വിഷയത്തിൽ എന്ത് പരിശോധിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. വിഷയത്തിൽ കോൺഗ്രസും CPMഉം ഒത്തുകളിക്കുന്നു. ആരോപണ വിധേയനായ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. പിണറായി വിജയനെതിരായ ഇഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന വിലയിരുത്തലിൽ CPM ഉറച്ചു നിൽക്കുന്നു. ഇഡി നീക്കം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ PMLA നിയമപ്രകാരം കേസെടുത്ത് ഇഡി. പോലീസ് കേസിലെ മുഴുവൻ പ്രതികളെയും ഇഡി കേസിലും പ്രതികളാക്കി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പിന്നിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്ന് ഇഡി അന്വേഷിക്കുന്നു. അന്വേഷണം നേരിടുന്നവരിൽ നിന്ന് പണമിടപാടുണ്ടായിട്ടുണ്ടോ എന്നാണ് പരിശോധന. കേസിലെ ഗൂഢാലോചനയും അന്വേഷിക്കുന്നു. സംഭവ സമയം സ്ഥലത്തുണ്ടായിരുന്ന നേതാക്കൾക്കെതിരെ അന്വേഷണം നടത്തും. വധശ്രമക്കേസിൽ PMLA ചുമത്തുന്നത് ഇതാദ്യമാണ്. CMRL എക്സാലോജിക്ക ഇടപാടുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകൾ വീണയുടെ താമസയിടത്ത് റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടയിലായിരുന്നു ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. CMRL എക്സാലോജിക് കേസിൽ അന്വേഷണവുമായി ഇഡി മുന്നോട്ട്. കേസിൽ ചോദ്യം ചെയ്യാനായി ഇഡി CMRL ഉദ്യോഗസ്ഥർക്ക് വീണ്ടും നോട്ടീസ് നൽകി. തിങ്കളാഴ്ച മുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. ഓഡിറ്റർമാർ അടക്കമുള്ളവർക്കാണ് നോട്ടീസ്. മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ സുഹൃത്തുക്കൾക്കും ഇഡിയുടെ നോട്ടീസ് ഉടൻ നൽകും. വൈദ്യുതി പ്രതിസന്ധി LDF സർക്കാരിനെ പഴിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ഉമ്മൻചാണ്ടിക്കാലത്തെ കരാർ റദ്ദാക്കിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം. ആവശ്യകത മുൻവർഷത്തേക്കാൾ കൂടി. 15-ാം തീയതിയോടെ പ്രശ്നപരിഹാരം. നിയന്ത്രണം കൃത്യമായി അറിയിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകുമെന്നും VD സതീശൻ. കേരളത്തിൽ നിലവിലുള്ള വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപയോഗത്തിൽ സ്വയം നിയന്ത്രണം പാലിക്കണമെന്ന് KSEB ചെയർമാൻ MG രാജമാണിക്യം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് സർക്കാരിനോ ബോർഡിനോ യാതൊരു ആഗ്രഹവുമില്ലെന്നും എന്നാൽ നിലവിലെ അടിയന്തര സാഹചര്യം മറികടക്കാൻ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം അത്യാവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. KSEB ഉന്നതതല യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിറയൻകീഴ് കയ്യാങ്കളി പാർട്ടി അന്വേഷിക്കുന്നുവെന്ന് VD സതീശൻ. അതിനുശേഷം മാത്രം ഇക്കാര്യത്തിൽ വിശദമായ പ്രതികരണം നടത്തുമെന്നും മുഖ്യമന്ത്രി. പേഴ്സണൽ സ്റ്റാഫ് സംബന്ധിച്ച കാര്യത്തിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകി. 476 പേഴ്സണൽ സ്റ്റാഫിനെയാണ് സർക്കാർ നിയമിച്ചത്. 787 പിണറായി വിജയൻ സർക്കാർ നിയമിച്ചതെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാന്തപുരത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട തന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. നിലപാട് മാധ്യമങ്ങളെ വിളിച്ചാണ് പറഞ്ഞത്. പറഞ്ഞത് ഡിലീറ്റ് ചെയ്തെന്ന പ്രചരണം തെറ്റ്. ഫേസ്ബുക്കിലെ വീഡിയോ നീക്കിയത് ക്രോസ് ഷെയർ ആയതിനാൽ. കാന്തപുരം AP വിഭാഗം നേതാക്കൾ കണ്ടത് അനുനയത്തിനല്ലെന്നും 3 മാസം മുൻപ് നിശ്ചയിച്ച കൂടിക്കാഴ്ചയെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ വന്ന വിമർശനത്തിൽ എതിർപ്പില്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതിലെ ഭാഷയോടും എതിർപ്പില്ല, പൊതുസമൂഹം എല്ലാം വിലയിരുത്തട്ടെയെന്നും മുഖ്യമന്ത്രി. കാന്തപുരത്തിന്റെ പരാമർശം മുഖ്യമന്ത്രിക്കെതിരെ എ പി സുന്നി വിഭാഗം. ഭരണാധികാരികൾ അനാവശ്യ വിവാദങ്ങൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഭരണാധികാരികളുടെ വിമർശന ശൈലി കാന്തപുരത്തിന്റെ കോലം കത്തിക്കല്ലേക്ക് വരെ എത്തിച്ചു. സിറാജ് പത്രത്തിലാണ് എസ് വൈ എസ് നേതാവ് റഹ്മത്തുള്ള സഖാഫി എളമരത്തിന്റെ ലേഖനം. മുഖ്യമന്ത്രിയുടെ പേര് പറയാതെയാണ് വിമർശനം. വിഷയത്തിൽ പിണറായിയും കെ സി വേണുഗോപാലും കൈക്കൊണ്ട നിലപാടിനെയും പ്രശംസിച്ചിട്ടുണ്ട്. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനായി സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി നൽകി ജീവൻ വെടിഞ്ഞ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി രാജേഷിന്റെ മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്ത മമ്മൂട്ടിയും എം ജി എം ഗ്രൂപ്പും. മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൌണ്ടേഷനും പ്രമുഖ വിദ്യാഭ്യാസ ശൃംഖലയായ എം ജി എം ഗ്രൂപ്പും സംയുക്തമായി നടപ്പാക്കുന്ന വിദ്യാമൃതം പദ്ധതിയിലൂടെയാണ് രാജേഷിന്റെ മക്കൾക്ക് സൌജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത്. മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച 40,000 പേരുടെ ലോകവ്യാപക രക്തദാന ക്യാമ്പയിന്റെ ഭാഗമായി എം ജി എം ഗ്രൂപ്പിലെ 7,500 വിദ്യാർത്ഥികൾ പങ്കാളികളാകുന്ന ജീവാമൃതം രക്തദാന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ച് സംസാരിക്കവേ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇക്കാര്യം അറിയിച്ചത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന പേരിലുള്ള തട്ടിപ്പിൽ മുൻ കായിക മന്ത്രിയുടെ ഇടപാടുകളിൽ അന്വേഷണം തുടങ്ങി പ്രത്യേക അന്വേഷണ സംഘം. സർക്കാർ സംവിധാനങ്ങൾ തട്ടിപ്പിനായി ഉപയോഗിച്ചത് എന്തിനെന്ന് പരിശോധിക്കുന്നു. ഇതുവഴി മുൻ കായിക മന്ത്രിക്കോ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ഗുണം ഉണ്ടായോ എന്നും അന്വേഷിക്കുന്നുണ്ട്. സിനിമാ തിയേറ്ററുകളിൽ ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നത് സംബന്ധിച്ച് തിരുവനന്തപുരം മേയറും തിയേറ്റർ ഉടമകളുമായി ചർച്ച നടന്നു. ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാനുള്ള അധികാരം കോർപ്പറേഷനില്ല. ശുദ്ധമായ കുടിവെള്ളം സൌജന്യമായി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ ഭക്ഷണം അകത്തുകയറ്റാൻ തടസ്സങ്ങൾ ഉണ്ടാകരുത്. വാഹന പാർക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തണം. ലൈസൻസ് മാനദണ്ഡങ്ങൾ ലംഘിക്കരുത്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. തിരുത്തലുകൾ വരുത്താൻ തിയേറ്റർ ഉടമകൾക്ക് 15 ദിവസം സമയം അനുവദിച്ചിട്ടുണ്ട്. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്കായി ഡൽഹി ഒരുങ്ങി. 12-13 തീയതികളിൽ ഡൽഹിയിലെ ഭാരത് മണ്ഡപം ബ്രിക്സ് രാജ്യങ്ങളിലെ നേതാക്കളുടെ ഉച്ചകോടിക്ക് വേദിയാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ പ്രധാന സെഷൻ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:00. പ്രതിരോധം, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി ഒരുമിക്കാം എന്നതാണ് ഈ വർഷത്തെ ഔദ്യോഗിക മുദ്രാവാക്യം. ഞായറാഴ്ച അംഗരാജ്യങ്ങളുടെയും പങ്കാളിത്ത രാജ്യങ്ങളുടെയും സംയുക്ത സെഷൻ നടക്കും. ഉച്ചകോടി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് അവസാനിക്കും. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും. മത്സര പരീക്ഷാ ഗൈഡ് ശിവൻ സർ എന്ന പുസ്തകത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പാഠഭാഗത്തിലാണ് മോദിയുടെ പേരും ഉൾപ്പെടുത്തിയത്. പുസ്തകത്തിലെ ബന്ധപ്പെട്ട ഭാഗത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് വിമർശനം ശക്തമായത്. ചരിത്രത്തെ തെറ്റായി അവതരിപ്പിക്കുന്നതാണെന്നും രാഷ്ട്രീയ സന്ദേശങ്ങൾ വിദ്യാഭ്യാസ ഉള്ളടക്കമായി അവതരിപ്പിക്കുന്നു എന്നുമാണ് വിമർശനം. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് 3 വർഷത്തിന് ശേഷമാണ് മോദിയുടെ ജനനം. 2014 പ്രധാനമന്ത്രിയായി അധികാരമേറ്റ മോദി സ്വാതന്ത്ര്യാനന്തരം ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. യമനിലെ ഹൂതികൾ സൌദി അറേബ്യയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലെ 4 നഗരങ്ങളിൽ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ വൻ നാശമുണ്ടായി. എണ്ണ ശുദ്ധീകരണ ശാലകളിൽ തീ പടർന്നു. 70-ലധികം പേർക്ക് പരിക്കേറ്റു. ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നു. സൌദി അറേബ്യയുടെ എണ്ണ കേന്ദ്രങ്ങളിലെ ഹൂതി ആക്രമണത്തെ തുടർന്ന് അസംസ്കൃത എണ്ണവില വീണ്ടും ഉയർന്നു. അന്താരാഷ്ട്ര ബെഞ്ച്മാർക്ക് ബ്രന്റ് ക്രൂഡ് വില $100 അടുത്തെത്തി. ഇറാന്റെ 5 എണ്ണക്കപ്പലുകൾ തകർത്തുമെന്ന് US. ഒമാൻ ഉൾക്കടലിൽ 4 എണ്ണക്കപ്പലും ഖാർഗ് ദ്വീപിൽ 1 എണ്ണക്കപ്പലുമാണ് തകർത്തത്. ഇറാൻ അമേരിക്കയുടെ പടക്കപ്പൽ ആക്രമിച്ചതിനുള്ള പ്രതികാര നടപടിയായാണ് ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ്. ജോർഡനിലെ അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രത്യാക്രമണം നടത്തി. കുവൈറ്റ് ബഹ്റൈൻ തുറമുഖങ്ങൾക്കടുത്തുള്ള എണ്ണ ടാങ്കറുകളെ ആക്രമിക്കുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് അമേരിക്കൻ സൈന്യത്തിന്റെ ആധുനിക ആളില്ല അന്തർവാഹിനി പിടിച്ചെടുത്തതായി ഇറാനിയൻ നാവികസേനയുടെ അവകാശവാദം. പിടിച്ചെടുത്ത അന്തർവാഹിനിയുടെ വീഡിയോയും ഇറാൻ പുറത്തുവിട്ടു. ഹോർമുസ് കടലിടുക്കിന് മുകളിലൂടെ പറന്ന MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചുവെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുഎയും ജർമ്മനിയും തമ്മിലുള്ള കരുത്തുറ്റ നയതന്ത്ര സാമ്പത്തിക ബന്ധത്തിന് 50 വർഷം പൂർത്തിയാകുന്നു. 2004 ഒപ്പുവച്ച തന്ത്രപ്രധാന പങ്കാളിത്ത കരാറിന്റെ അടിത്തറയിൽ മുന്നേറുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എണ്ണ ഇതര വ്യാപനം 2025 14% വളർച്ചയോടെ 15.51 ബില്യൺ US ഡോളറിൽ എത്തി. വ്യാപാരം, ടൂറിസം, നിക്ഷേപം എന്നിവയ്ക്ക് പുറമെ ക്ലീൻ എനർജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ലോജിസ്റ്റിക്സ്, അത്യാധുനിക വ്യവസായ സാങ്കേതിക വിദ്യകൾ എന്നീ ഭാവി മേഖലകളിലേക്കും പങ്കാളിത്തം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളുടെയും തീരുമാനം. ദുബായിലേക്കും അബുദാബിയിലേക്കുമുള്ള വിസ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപനം. ജിദ്ദ, അമാൻ എന്നിവയ്ക്കൊപ്പം 4 നഗരങ്ങളിലേക്കായി 12 റൂട്ടുകളും ആഴ്ചയിൽ 49 സർവീസുകളും കൊണ്ടുവരാൻ പദ്ധതി. 2025 സെപ്റ്റംബറിൽ അബുദാബി ആസ്ഥാനമായുള്ള പ്രവർത്തനം അവസാനിപ്പിച്ച ശേഷമാണ് വിമാനക്കമ്പനി യുഎയിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നത്. GCC അംഗരാജ്യങ്ങൾക്കിടയിൽ പൌരന്മാരുടെ യാത്രാ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നു. ഡ്രൈവിംഗ് ലൈസൻസുകൾ പരസ്പരം അംഗീകരിക്കൽ, അതിർത്തികളിൽ പ്രത്യേക ലൈനുകൾ, സുരക്ഷാ സംവിധാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കൽ അടങ്ങിയ സൌകര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്. സെപ്റ്റംബർ 6 റിയാദിൽ നടന്ന സെക്യൂരിറ്റി ആന്റ് ഹിസ്റ്ററി ഡയലോഗ് 2026 പ്രത്യേക സെഷനിൽ GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവിയാണ് ഇക്കാര്യം അറിയിച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
2: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
4: Good evening, studio clock ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 39 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 52%.
1: വെതർ അപ്ഡേറ്റ്
2: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.

0: റൈറ്റ്, തിരികെ എത്താം. ഹോം 92.2 FM-ൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. ഞാനപ്പോ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു അതിഥി നിരവധി സിനിമകളിലൂടെ ആ സിനിമകളിലെ വേഷങ്ങൾ അതിമനോഹരമായി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടെത്തിച്ച ആ ഒരു അഭിനേത്രി നമ്മളോടൊപ്പം തന്നെയുണ്ട്. സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. സോ എന്തായാലും ബിഫോർ ദാറ്റ്, ഇന്നത്തെ ഈ ഒരു ദിവസം ഏറ്റവും അധികം ആളുകൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്, ഏറെ ആകാംക്ഷ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും വർഷത്തിന്റെ സാധാരണഗതിയിൽ എല്ലാ സെപ്റ്റംബർ മാസത്തിലും ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതീക്ഷ ആന്റിസിപ്പേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. ആപ്പിൾ എന്ത് അത്ഭുതമാണ് കാണിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ. എന്തായാലും ഇത്തവണ പക്ഷേ ആ അത്ഭുതങ്ങൾക്ക് വിലയുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി. കാരണം ആപ്പിളിന്റെ ഐഫോൺ 18 സീരീസ് ഡിവൈസുകൾ ഇന്ന് രാത്രി UAE സമയം ഏകദേശം 9 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ, പരിപാടിയിൽ വെച്ച് പുറത്ത് റിവീൽ ചെയ്യപ്പെടും എന്നാണ് കാത്തിരിക്കുന്നത്. ഏതാണ്ട് 15 വർഷത്തെ തന്റെ പ്രവർത്തനത്തിന് ശേഷം ടിം കുക്ക് കമ്പനിയിൽ നിന്നും ഒഴിവായതിന് ശേഷം ചുമതലയേറ്റിരിക്കുന്ന ജോൺ ടെർണസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യത്തെ ഐഫോൺ ലോഞ്ച് കൂടിയായിരിക്കും കേട്ടോ ഇത്. അതിലേറ്റവും എക്സൈറ്റ്മെന്റ് തരുന്നൊരു ഘടകം ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള റെഡ്മി ആവട്ടെ, സാംസങ് ആവട്ടെ, ഓപ്പോയും വിവോയും ഉൾപ്പെടെയുള്ള സകലമായ ബ്രാൻഡുകളും, ഹാവേ ആവട്ടെ, എല്ലാ ബ്രാൻഡുകളും ഫോൾഡബിൾ ഡിവൈസുകൾ ഇറക്കിയെങ്കിലും ആപ്പിളിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഫോൾഡബിൾ ഡിവൈസ് ഇതുവരെയും രംഗപ്രവേശം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അത് ഇന്നുണ്ടാകും എന്നുള്ളതാണ് ടെക് ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ കാര്യങ്ങളൊന്ന്. ആൻഡ് മാത്രമല്ല, ആപ്പിളിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പ്രോസസറിൽ വരുന്ന ഡിവൈസ് കൂടിയായിരിക്കും ഐഫോൺ 18 Pro ആൻഡ് പ്രോ മാക്സ്. എന്തായാലും അതിന്റെ വിശേഷങ്ങളൊക്കെ വഴിയെ നമുക്ക് പറയാം. പക്ഷേ യെസ്, ഇന്റർവ്യൂവിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നിങ്ങളെ കാത്തിരുത്തി നമ്മൾ പ്ലേ ചെയ്ത് നമ്മൾ കളിച്ച് സ്വന്തമാക്കുന്ന ഒരു സമ്മാനം, അതിനുള്ള സമയമാണ് വന്നെത്തിച്ചേർന്നിരിക്കുന്നത്. ആൻഡ് യെസ്, ആനിവേഴ്സറി സ്പെഷ്യലായി
1: ഹോമഫം ബർത്ത്ഡേ ബാഷ് വിത്ത് 9 grams ഓഫ് 22-carat gold brought to you by Joya Lucas, world's favorite jeweler.
0: That's right. ഒരു വർഷം ഹോം 92.2 FM-ന്റെ ആ ഒരു വർഷത്തെ യാത്രയുടെ സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട്, ആ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങളുടെ ഫ്രീക്വൻസി ഓർക്കുന്ന വിധം 9 gramsന്റെ 22-carat ഗോൾഡ് കോയിൻ. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ചോദ്യത്തിലേക്കാണ് ഞാൻ പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വിതൗട്ട് എനി ഡിലേ, നമ്മൾ ഹോം ആയതുകൊണ്ടും നമ്മൾ എല്ലാവരും ഒരേ കുടുംബമായതുകൊണ്ടും മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ ചില കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. സോ ഇന്നത്തെ കുടുംബത്തിലേക്ക് പോകാം. ഇന്നത്തെ കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ കോൾ ദ മെയിൻ നൊട്ടോറിയസ് കുടുംബം. ശരിക്കും തങ്ങളുടേതായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് പലപ്പോഴും നൊട്ടോറിയസ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇടം പിടിക്കേണ്ട, എന്നാൽ അവരുടേതായിട്ടുള്ള ആ ഒരു ഉദ്ദേശശുദ്ധി കൊണ്ട് നമ്മളെല്ലാവരും സ്വീകരിച്ച ഒരു കുടുംബത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ചോദ്യം. ആ ഒരു ചോദ്യത്തിലേക്ക് പോവാം. ആ ഒരു കുടുംബത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വോയിസ് വൈസ് ഞാൻ കേൾപ്പിക്കാം.
2: എന്റെ ദൈവമേ, അപ്പൊ ഒരു വണ്ടി നിറച്ച ആളുകളാണ് ഈ പടത്തിന് ധ്യാനത്തിന് പോണത്.
3: രണ്ടമ്മമാരിൽ ഒരേ ചായയുള്ള രണ്ടു മക്കളോ?
2: അതെ.
3: അങ്ങനെയൊക്കെ പറ്റുമോ?
2: എന്റെ അച്ഛനെ പറ്റും. ഇവനീ പറഞ്ഞതിൽ എന്തേലും കള്ളത്തരം ഉണ്ടെങ്കിൽ അവനിപ്പൊ തിരിഞ്ഞു.
4: അവൻ നല്ല എ ക്ലാസ് ഉടായിപ്പാ സാറേ.
0: അതെ, മിസ്റ്റർ ഭരതൻ നായർക്ക് അങ്ങനെ പല തന്ത്രങ്ങളും ജീവിതത്തിൽ പറ്റും എന്നുള്ളതാണ്. ഭരതൻ നായരുടെ നൊട്ടോറിയസ് ആയിട്ടുള്ള കുടുംബം ഏതാണ് സിനിമ എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ആ കുടുംബത്തെ നമ്മൾ ആദ്യമായി കണ്ട ആ സിനിമയെക്കുറിച്ചല്ല ഞാൻ ചോദിച്ചത്, രണ്ടാമത് നമ്മൾ കണ്ട ഇത്രയധികം ക്ലൂസൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവും. എന്നാലും കുഴപ്പമില്ല, ഒരു സ്വർണ്ണ നാണയം സ്വന്താക്കാൻ വേണ്ടിയിട്ടല്ലേ. പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് 922 റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. ഏതാണ് മലയാള സിനിമയിൽ ഞാൻ ഈ പറഞ്ഞ വോയിസ് വൈറ്റ് കേൾപ്പിച്ച ആ കുടുംബം എന്നുള്ളത് മാത്രമാണ് ചോദ്യം. 922 റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു നമ്പർ 0585829220 ലേക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ, സ്വന്തമാക്കിക്കോ 9 gramsന്റെ 22-carat ഗോൾഡ് കോയിൻ.
1: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
5: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634-7271.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സി ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: ഞാൻ കാത്തിരിക്കും.
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
7: പലിമയുടെ ചാരത്ത്
6: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയാ ലുക്കാസ് പ്രസൻസ് ഹോം 92.2 FM. ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
9: ജോയാ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
10: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
11: ശ്രദ്ധിക്കണ്ട.
10: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
12: അണ്ണം പേടിക്കണ്ടടാ,
13: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
10: അമ്പാടെ, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്
11: അണ്ണ. ശ്രദ്ധിക്ക.
14: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: സിനിമയിലൂടെ ഒരു മുഖം നമ്മുടെ മനസ്സിലേക്ക് പതിയുന്നതിന് വേണ്ടിയിട്ട് ഒരു 1000 സിനിമകളിൽ അഭിനയിക്കുകയോ 1000 കഥാപാത്രങ്ങൾ ചെയ്യുകയോ ഒന്നും തന്നെ വേണ്ട. നമ്മുടെ മനസ്സിൽ പതിയുന്ന 1-2 കഥാപാത്രങ്ങൾ ചെയ്താൽ പോലും ആപ്റ്റായിട്ടുള്ള ആളാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു നിറ സാന്നിധ്യം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച നമ്മളിൽ ഒരാളായി കഴിഞ്ഞ 10-23 വർഷത്തോളമായി UAE-യിലുള്ള പ്രിയപ്പെട്ട അഭിനേത്രി. ഞാൻ ആക്ച്വലി ഒരൊറ്റ സിനിമ കൊണ്ട് നോട്ടീസ് ചെയ്യുന്ന ചില കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ SI ശകുന്തളയുടെ ഒരു വലിയ ആരാധകനായിരുന്നു. സോ വി ആർ ഹാവിംഗ് അവർ വെരി ഓൺ ആശാ മഠത്തിൽ ഓൺ ഹോം 92.2 FM. ഇതാ ബാക്ക് ടു ഹോമിൽ നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് മാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹായ് മാം, വെൽക്കം ടു ഹോം 92.2 FM.
1: താങ്ക് യു ആസിഫ്.
0: ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലഷർ ആക്ച്വലി. കാരണം നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നും പ്രത്യേകിച്ചും ഒരു 10-23 വർഷമായിട്ട്
1: UAE-യിൽ
0: ഒന്ന് ഞാൻ എക്സ്ട്രാ കൂട്ടിയതായി, എന്തും കുറച്ച് കൂട്ടി പറയുന്നത് എന്റെ ഒരു അസുഖമാണ്. പക്ഷേ 22 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ ഏറ്റവും മികച്ച ഒരു സ്പാൻ ഓഫ് ഇയേഴ്സ് ആണ്. അത് ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന സാധാരണഗതിയിൽ പ്രവാസികൾക്കായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കടന്നു പോകുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള കയറ്റിറക്കങ്ങളിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ തന്റെ പാഷനെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ സ്വപ്നം കാണുന്ന ഒരിടത്തേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു എൻ്റെ പ്രവാസികളുടെ റെപ്രസെന്റേഷൻ ആയിട്ട് നമ്മളത് വലിയ രീതിയിൽ ആഘോഷമാക്കി മാറ്റാറുണ്ട്. ആ കാര്യത്തിൽ മാം ആക്ച്വലി എത്രയോ സിനിമകൾ, എല്ലാ സിനിമകളിലെയും ഏറ്റവും വലിയ ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടീസ് ചെയ്യപ്പെടുന്ന തരത്തിലേക്ക്, അത് വലുതോ ചെറുതോ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണെങ്കിൽ പോലും അതിനെ പെക്യൂലിയർ ആയിട്ട് നമുക്ക് ഓക്കെ ഇത് ഇന്ന അഭിനേത്രിയാണ് ചെയ്തത് എന്ന് നമ്മൾ ഉറപ്പിച്ച് നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന തരത്തിലേക്ക് അതിനെ ചെയ്തു വെക്കാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് മാമിൻ്റെ ഏറ്റവും വലിയ ആ ഒരു പോർട്ട്ഫോളിയോയുടെ ഏറ്റവും വലിയ ഭംഗിയായിട്ട് ഞാൻ കരുതുന്നത്. ആൻഡ് ഏറ്റവും പുതിയ കുറേയധികം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഹോം എഫ് എമ്മിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അണലി അണിയറയിൽ ഒരുങ്ങുകയാണെന്ന് അറിഞ്ഞു. പതുങ്ങിയിരിക്കുകയാണ് ശരിക്കും. കുറെ അധികം സർപ്രൈസുകൾ ഉണ്ടോ അണലിയിൽ?
1: അതിനെ കുറിച്ച് അധികം സംസാരിക്കാൻ ഞാൻ ആളല്ല ട്ടോ.
0: ആ ഓക്കേ,
1: പറയാൻ പറ്റില്ല. ഉണ്ടാവും,
0: പറയണ്ട എന്ന് പോലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഓഫ്കോഴ്സ് നമുക്കറിയാം ഒരുപാട് മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ഒരു സംഭവങ്ങളെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ഒരു സീരീസ് ആണ് കടന്നു വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് എലമെന്റ്സുകൾ ഉറപ്പിച്ച് വെച്ചിരിക്കും. കാരണം അതിന്റെ ക്രിയേറ്ററുടെ പേര് മിഥുൻ മാനുവൽ തോമസ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും മാമിന്റെ ഒരു കരിയറിലേക്ക് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, കരിയറിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ എല്ലാവരുടെയും മനസ്സിൽ അത്രമാത്രം ആഴത്തിൽ പതിയുന്ന ഒരു കഥാപാത്രം, പ്രത്യേകിച്ചും SI ശകുന്തള എന്ന കഥാപാത്രം, കുട്ടമ്പിള്ളിയുടെ ശിവരാത്രിയിലെ കഥാപാത്രം. അത് കുട്ടമ്പിള്ളിയുടെ കഥ പറഞ്ഞു പോകുന്ന അയാളുടേതായിട്ടുള്ള ട്രാക്കിലൂടെ പോകുന്നൊരു സിനിമയാണെങ്കിലും ആ സിനിമയുടെ അവസാനത്തിലേക്ക് എത്തുന്ന സമയത്ത്, ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് കുട്ടമ്പിള്ള അവശേഷിപ്പിച്ച് പോയതിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവിടേക്ക് ഇറങ്ങി വരുന്ന ശകുന്തളയുടെ ഒരു ക്യാരക്ടർ, റെസ്പോൺസിബിൾ വൈഫ് അല്ലേ. ആ ഒരു
1: റെസ്പോൺസിബിലിറ്റിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു സ്നേഹം.
0: സ്നേഹം തീർച്ചയായിട്ടും. ആ ഒരു അധികാരം കൂടി കയ്യിലേക്ക് എടുക്കുകയാണല്ലോ മറ്റേ കൊടുപാട് വാങ്ങുന്നതിലൂടെ.
1: എന്റെ ഭർത്താവ്, ഇനി നീ വേണ്ട, ഇനി ഒന്നും ചെയ്യണ്ട, അതുള്ള അങ്ങനത്തെ ഒരു
0: തീർച്ചയായിട്ടും
1: സ്നേഹമുള്ള ഒരു ഭാര്യയും കൂടി ആയിരുന്നു ശകുന്തള.
0: ആയിരുന്നു ആ ഒരു ക്യാരക്ടറിലൂടെയാണ് മലയാളത്തിലേക്ക് തുടങ്ങുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാവും. കാരണം അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ മലയാളികളൊക്കെ സ്നേഹിച്ചിരുന്ന, മലയാളികൾ ഇപ്പോഴും നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് റീവാച്ച് ചെയ്യുന്ന ഒരു സിനിമയിൽ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. മാം തന്നെ പറയൂ, ഏതാണ് സിനിമ ഉള്ളത്?
1: ഇത് ഇനി കേട്ട്, ഇനി ഞാൻ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ എന്നെ ട്രോളാൻ വേറെ വഴി ഉണ്ടാവില്ല. കാരണം ഞാൻ കൊറേ പ്രാവശ്യമേ പറയുന്നു, ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം.
0: ഈ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം എന്ന സിനിമയുടെ പേര് പറയുന്നതിനേക്കാളും ചോദിക്കുന്നത് മറ്റേ സംഗതി
1: അല്ല, അത് എന്റെ ബ്രദറാ ചോദിക്കുന്നത്. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഞാൻ ഇപ്പൊ ഇരുന്ന് ആലോചിക്കുമ്പോൾ അത് എത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അന്ന് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ എനിക്കൊരു വെക്കേഷൻ പീരീഡിലാണ് ആ മൂവി ചെയ്തത്. അന്നൊന്നും അറിയില്ലായിരുന്നു, അന്ന് എസ് കുമാർ ക്യാമറ ചെയ്യുന്ന അതാരാ വലിയ ബോധമില്ല നമുക്ക്. ഞാൻ
0: സിബി സാറിന്റെ പടം,
1: സിബി മലയാൽ സാറിന്റെ, പുള്ളിയെ ഞാൻ മാർപ്പാപ്പ എന്നാ വിളിച്ചോണ്ടിരുന്നെ. സത്യം, തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ട് അങ്ങനെ വരാം. അപ്പൊ എനിക്ക് ശരിക്കും പേരറിയില്ല. പിന്നെ ലാലേട്ടൻ എന്റെ തലയൊക്കെ തോർത്തി തന്നിട്ടുണ്ട്, അറിയോ? ആ സത്യം, ഇങ്ങനെ എടുത്തിട്ട് തലയൊക്കെ തോർത്തി തന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സീൻ ഉണ്ടായിരുന്നു, വെള്ളം മഴയും ഒക്കെ ആയിട്ടുള്ള. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പം ഞാൻ ആലോചിക്കുന്നു ഞാൻ എത്ര ബ്ലെസ്ഡ് ആന്നുള്ളത്. കാരണം ശ്രീനി സാറിന്റെ ഒരു കഥയില്, തിരക്കഥയില് അദ്ദേഹത്തിന്റെ ഒക്കെ കൂടെ ഇത്രയും വലിയ വലിയ ആൾക്കാരുടെ
0: കൂടെ
1: തുടക്കം കിട്ടുക എന്ന് പറയുമ്പോൾ, എന്ത് തന്നെയാണെങ്കിലും ക്യാമറയുടെ മുന്നിൽ നിന്നിട്ടുണ്ട്, എന്നോട് ഒരു ഡയലോഗ്സ് ഒക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു നിന്നു.
0: ഈ ഡയലോഗ് ഇത്രയും വലിയ ഹിറ്റ് ആവുന്ന പറഞ്ഞായിരുന്നു, എങ്ങനെയെങ്കിലും ചേട്ടനെ ചതിച്ച് ആ ഡയലോഗ് സ്നാച്ച് ചെയ്തുവിടായിരുന്നു.
1: പിന്നല്ല,
0: ഉപ്പുമാവൻ എന്താണ് സാർ ഇംഗ്ലീഷിൽ പറയുന്നത്?
1: സോൾട്ട് മാംഗോ ട്രീ.
0: മലയാളി ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ഉപ്പുമാവ് ഉള്ളിടത്തോളം കാലം, നമ്മുടെ ഡയലോഗ്
1: പറഞ്ഞിട്ട് ദയവ് ചെയ്ത് നീതി പോയി പറയരുത് എന്നുള്ളത്. എന്നോട് കുറെ എനിക്ക് മെസ്സേജസ് ഒക്കെ വരാറുണ്ട്, ഈ പുള്ളി എവിടെയാന്ന് എന്താന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ എന്നോട് ദയവ് ചെയ്ത് നീ ഇതിനെ കുറിച്ച് സംസാരിക്കരുത്,
0: അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ ഫാമിലി സീക്രട്ട് കേട്ടോ. അതുകൊണ്ട് ഞാനും ചോദിക്കുന്നില്ല. മൈക്ക് ഓഫ് ചെയ്തിട്ട് വെച്ചിട്ട് ചോദിക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. ആക്ച്വലി അന്ന് തുടങ്ങിയ ഒരു സിനിമാ കരിയർ, സാധാരണഗതിയിൽ സിനിമയോട് അത്രമാത്രം അല്ലെങ്കിൽ കലയുമായി അത്രമാത്രം ചേർന്ന് നിൽക്കുന്ന ഒരാൾ സിനിമയിലേക്ക് ഒരു എൻട്രി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു റൂട്ട് ട്രാക്കിലേക്ക് പിടിച്ചത്. ഇപ്പോൾ ബാലതാരമാണെങ്കിൽ പോലും ഒന്നോ രണ്ടോ സിനിമകൾ ചെയ്തിട്ട് ഒരു ഇടവേള എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു ഒരു ഗുഡ് യൗവനത്തിലേക്ക് തന്നെ വീണ്ടും സിനിമയുടെ ലോകത്തേക്ക് തന്നെ തിരിച്ചു വരാറുള്ളതാണ് പതിവ് കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ മാം കുറച്ചുകൂടെ സമയമെടുത്ത് കുറച്ചുകൂടെ
1: എനിക്ക് ഞാൻ ഇടയ്ക്ക് വെച്ച് സംസാരിക്കണം. എനിക്ക്
0: ഇടയ്ക്ക് വെച്ച് കയറിയില്ലെങ്കിലൊന്നുമില്ല. ഞാൻ എന്റെ ഏറ്റവും വലിയ പ്രശ്നം സത്യം തുറന്നു പറയാലോ, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇടയ്ക്ക് വെച്ച് കേട്ടിട്ട് പറയണം പ്ലീസ്.
1: എനിക്ക് അതിനുശേഷം ഓഫേഴ്സ് ഒക്കെ വന്നിരുന്നോട്ടോ, എന്റെ ഓരോ കാലഘട്ടങ്ങളിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനോട് സിനിമയോടൊരു പേടിയായിരുന്നു. അപ്പം എന്റെ ഡാൻസ് ടീച്ചർ തൊട്ടടുത്ത് തന്നെ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു ഫിലിമിൽ തന്നെ ചോദിച്ചു, ഞാൻ അതൊന്നും പറയില്ല, ഏതാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എനിക്ക് പേടിയായിരുന്നു, കാരണം അന്നത്തെ നമുക്ക് സിനിമയെ കുറിച്ച് വല്ലാത്തൊരു ഒരു അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത്. പക്ഷേ അഭിപ്രായങ്ങൾക്ക് മാത്രല്ല, എവിടെയും എല്ലാത്തിലും എല്ലാ സ്ഥലത്തും എല്ലാം ഉണ്ട്. അത് പിന്നെയാണല്ലോ ബോധോദയൊക്കെ വരുന്നത്. പക്ഷെ അതിലെനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സങ്കടമോ അല്ലെങ്കിൽ ഒരു റെഗ്രറ്റോ അതൊന്നുമില്ല. ആ സമയത്ത് സംഭവിക്കേണ്ടത് അത് ആ കാര്യങ്ങളൊക്കെ സംഭവിച്ച് അങ്ങനെ മുന്നോട്ട് ഭംഗിയായി പോയി. പക്ഷെ സിനിമ അന്നും ഉണ്ടായിരുന്നു എന്റെ കൂടെ. ഞാൻ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു ടെലിഫിലിമാണോ അതിനെന്താ പറയാന്നൊന്നും അറിയില്ല. അന്ന് വന്ന് സ്കൂളിൽ നിന്ന് വന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോയതാണ്. ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അതൊരു ഒരു ചെറിയ മോളുടെ ഒരു കഥയാണ്, അച്ഛനും മമ്മിയും ഒക്കെ ആയിട്ട് ചെയ്തിരുന്നു. അത് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷെ അതിന്റെ എന്തായി ഏതാന്നൊന്നും
0: എനിക്കറിയില്ല.
1: അറിയില്ല, എനിക്കറിയില്ല, അതിനെ പറ്റിയൊന്നും പിന്നെ അറിയില്ല.
0: അപ്പം
1: സിനിമ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു പേടി, പേടിയല്ല, പൊതുവെ ഒരു സേഫ് അല്ല, അങ്ങനത്തെ ഒരു അഭിപ്രായമുള്ള കാലത്ത്. ഞാൻ പറയണത് എപ്പോഴാണ്, 80s
0: ഉള്ള
1: സമയത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയോട് ഒരു പേടി, ഒരു ഇങ്ങനെ വിട്ടു നിന്നിരുന്നു, വേണ്ട വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സിനിമ തേടി വന്നിരുന്നു കേട്ടോ, അതൊരു സത്യമാണ്, അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. സിനിമ എല്ലാ കാലത്തും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു.
0: ഇപ്പോഴും
1: തിരിച്ചറിയാനാണ് ഞാൻ
0: വൈകിപ്പോയത്. സിനിമ ഈ പറഞ്ഞ പോലെ സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ തേടി വന്നു അല്ലെങ്കിൽ സിനിമ കൂടെ തന്നെ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് എങ്ങനെയുള്ളൊരു സിനിമ ആസ്വാദകയാണ്? നല്ല ഇഷ്ടംപോലെ സിനിമകൾ കാണുന്ന
1: ഇഷ്ടംപോലെ ഇരുന്ന് കാണും. ഇപ്പോഴെന്താ വെച്ചാൽ നമുക്ക് കൊറേ പ്ലാറ്റ്ഫോംസ്
0: ഉണ്ട്,
1: കുറച്ചും കൂടെ സൗകര്യമാണ്. അന്നുള്ള എല്ലാ സിനിമകളും കാണും, തമിഴും കാണും മലയാളം കാണും.
0: തമിഴിനോടുള്ള പ്രത്യേക സ്നേഹം എടുത്ത് പറയുന്നില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാലോ ഇവിടെ മലയാളം സ്റ്റേഷൻ ഉണ്ട്, തമിഴ് സ്റ്റേഷൻ ഉണ്ടെന്ന്. മാമിന് ഇവിടെ ഇന്റർവ്യൂവിന് വേണ്ടി വന്നു വന്നിരുന്നതിന് ശേഷം ഞാൻ നോക്കുമ്പോഴത്തേക്കും നമ്മൾ മലയാളികളെക്കാൾ കൂടുതൽ സ്നേഹം തമിഴ് സ്റ്റേഷനോട്. അല്ല, തമിഴിൽ ആക്ച്വലി നമുക്ക് ഭയങ്കര ഫാസിനേറ്റ് ചെയ്യിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരുപാട് സിനിമകളും കഥാപാത്രങ്ങളും ക്രിയേറ്റ്
1: ചെയ്യുന്നുണ്ട്.
0: അങ്ങനെ ഉണ്ടല്ലേ. ഞാനിത് തങ്കമകൻ സിനിമയിൽ ആക്ച്വലി ധനുഷ് പറയുന്ന
1: കേട്ടിട്ടുണ്ട്,
0: തമിഴ്ക്ക് അമിതൻ
1: ആണല്ലേ, അത്രയും സ്വീറ്റ് ആണെന്നുള്ളത്.
0: ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് അപ്പുറത്തെ സ്റ്റേഷനിൽ കൊണ്ട് ഇരുത്തട്ടെ, നമ്മൾ മലയാളികൾക്ക് ഇത് സഹിക്കാൻ പറ്റുന്നു. ഭയങ്കരമായിട്ട് മാത്രമല്ല അത്ര ലെഗസി ഉള്ള ലാംഗ്വേജ് കൂടിയാണല്ലോ. അപ്പോ ഈ പറഞ്ഞ പോലെ ഓഫ്കോഴ്സ് ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം, അതിനുശേഷം ഏതാണ്ട് 10-25 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ സിനിമയുടെ ആ ഒരു ലോകത്തേക്ക് കടന്നു വരുന്നത്. അപ്പോ ആ ഒരു സമയത്ത് ഒരു തിരിച്ചു വരവ് നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു ഒരു പേടി, ഭയപ്പാട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? ഒന്നും തന്നെ ഇല്ല.
1: അതെന്താ വെച്ചാല് അത് ഞാൻ ആഗ്രഹിച്ചിട്ടാ വന്നെ സത്യത്തില്.
0: ആക്സിഡന്റലി
1: സംഭവിച്ചതായിരുന്നു? അല്ല, അങ്ങനെയല്ല. എനിക്ക് എന്റെ ഹസ്ബൻഡിന് കുറെ സിനിമയിലെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ വെറുതെ സിനിമയെ പറ്റി പറഞ്ഞപ്പോ, ഏയ് അത് എനിക്ക് പറ്റിയതല്ല, തനിക്ക് പറ്റില്ല, അത് ഞാൻ ആഗ്രഹിച്ചിട്ടാ വന്നെ സത്യത്തില്.
0: ആക്സിഡന്റലി സംഭവിച്ചതായിരുന്നു?
1: അല്ല അല്ല അല്ല, അങ്ങനെയല്ല. എനിക്ക് എന്റെ ഹസ്ബൻഡിന് കുറെ സിനിമയിലെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ വെറുതെ

0: ഞാൻ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞൊരു മൂന്നാല് മാസം കഴിഞ്ഞപ്പം എന്നെ വിളിക്കുന്നു, അതെ നിന്നെ സിനിമയിൽ എടുത്തിട്ടോ എന്ന്. ജാങ്കോ നീ
1: പെട്ടുപോലെ
0: അടിച്ചു പോന്ന്. അതെയോ, ശരി. അതും ലൈറ്റ്ലി
1: അടുത്ത്,
0: അത് വിജയകുമാർ. വിജയകുമാർ എന്റെ ഹസ്ബൻഡിന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. അപ്പം അങ്ങനെയാണ് എന്നെ വിളിച്ചത് കേട്ടോ. അതൊരു എൻട്രി എനിക്ക് വളരെ എളുപ്പമായിരുന്നു. പക്ഷേ പൃഥ്വിരാജ് അദ്ദേഹം പറഞ്ഞ മാതിരി പിന്നോട് അങ്ങോട്ടുള്ള യാത്രകൾ നമുക്ക് വളരെ വളരെ കഠിനം.
1: എൻട്രി കിട്ടാനായിരുന്നു, എൻട്രി കിട്ടാൻ ആയിരുന്നില്ല പ്രയാസം. ഏറ്റവും പ്രയാസം ആ ഒരു ജേണി മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഒരു ജേണി നമ്മളിപ്പോ തിരിഞ്ഞു നോക്കുന്ന സമയത്താണെങ്കിൽ ചെയ്ത കഥാപാത്രങ്ങൾ, അത് ചെറുതോ വലുതായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാം വളരെ റെലവന്റ് ആയിട്ട് ഞാൻ തുടങ്ങി പിൻട്രോ പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. അതിൽ തന്നെ പെർട്ടിക്കുലർലി ഇപ്പോൾ എസ് ഐ ശകുന്തളയുടെ കാര്യം നമ്മൾ പറഞ്ഞു, വലിയ പെരുന്നാളിലെ ഷെയ്ൻ നിഗത്തിന്റെ ഉമ്മാന്റെ ക്യാരക്ടർ, ഇപ്പൊ റീസെന്റ് ചെയ്ത ബൾട്ടിയിലെ ക്യാരക്ടർ, ആസാദിയിലെ ക്യാരക്ടർ ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. കാരണം ആ ഒരു സിനിമ വലിയ ഹൈപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒ ടി ടിയിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ കണ്ട സമയത്താണെങ്കിലും
0: വന്നപ്പോൾ അത് ഒരുപാട്
1: ഒരുപാട് പേര് സ്വീകരിച്ചൊരു സിനിമയായിരുന്നു. അതിലെ ഒരു ക്യാരക്ടർ ആവട്ടെ, എല്ലാം തന്നെ എടുത്തറിയുന്ന തരത്തിലേക്കുള്ള കഥാപാത്രം.
0: എഫ് സി അതിന്റെ പേര് അങ്ങനെയാണെങ്കിലും, പക്ഷേ അത് പേര് മാറ്റിക്കൂടെ എന്നൊക്കെ പലരോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ഡയറക്ടറിന്റെ തീരുമാനമാണ്, പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ആണ്.
1: ജീവിക്കണം സർ.
0: അതെ, പിന്നെ അതിന്റെ ഒരു തീമും ഏതാണ്ട് ഒരു ഒരു സത്യം അങ്ങനെ തന്നെയാണല്ലോ. തോറ്റുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു
1: തീർച്ചയായിട്ടും
0: ഒരു ജയം വരിക എന്നുള്ളത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഈ കരിയറിൽ പറഞ്ഞ നമ്മളിപ്പോ എടുത്തു പറഞ്ഞ സിനിമകളൊക്കെ തന്നെയാണെങ്കിലും ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് എല്ലാം തന്നെ. അത് ബോധപൂർവ്വം അങ്ങനെ ചൂസ് ചെയ്യുന്നതാണോ, എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു രീതിയിൽ ഒരു കഥാപാത്രം ഞാൻ ചെയ്തു കഴിഞ്ഞു, ഇനി അടുത്തൊരു പാറ്റേണിലൊന്നും നോക്കാം?
0: ആസിഫേ, ഞാൻ അങ്ങനെയുള്ള ഒരു സ്റ്റേജിലൊന്നുമല്ല. ഇത് എനിക്ക് വരുന്ന തിരക്കഥകൾ മറിച്ച് മറിച്ച് നോക്കി ഇതിൽ ഏത് പറ്റും എന്നൊന്നും നോക്കി അത്രക്കൊക്കെ പ്രിവിലേജ്. ഇന്ന് ഞാനൊരു അരമണിക്കൂർ ഫ്രീ ആണ്, അപ്പൊ പോരട്ടെ, ഒരു നാലഞ്ച് തിരക്കഥകൾ പോരട്ടെ എന്നൊന്നും പറയുന്ന ഒരു സ്റ്റേജിലല്ല ഞാൻ. എന്നെ തേടി വരുന്ന കഥകള്, പക്ഷെ അതിൽ ഞാൻ ബ്ലസ്ഡായി ഫീൽ ചെയ്യുന്നത് എന്നെ വിളിക്കുന്നത് മുഴുവനും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ ആയിരിക്കും. അപ്പൊ അവരെന്നെ എവിടെയോ കണ്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതൊരു പ്ലസ് പോയിന്റ് ആണ്, അതൊരു ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന കഥകളാണ്
1: കൂടുതലും. ഈ 10-15 സിനിമകൾ ഇപ്പൊ മാം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ചെയ്ത ഈ ഒരു ചെറിയ, ഐ മീൻ കമ്പാരിറ്റീവ്ലി വളരെ ഷോർട്ട് ടൈമിന്റെ ഇടയിലാണ് ഇത്രയധികം കഥാപാത്രങ്ങൾ ചെയ്തത്. അപ്പോ മാം തന്നെ പറഞ്ഞിരുന്നൊരു കാര്യം, നമ്മൾ നേരത്തെ സംസാരിക്കുന്ന സമയത്ത് ദുബായിൽ നിന്നും പോയിട്ടാണ് ഈ സിനിമകളെല്ലാം തന്നെ ചെയ്തെന്നുള്ളത്. നാട്ടിലേക്ക് റീലൊക്കേറ്റ് ചെയ്തിരുന്നാൽ കുറച്ചുകൂടി റോൾസ് അല്ലെങ്കിൽ കുറച്ചുകൂടി സിനിമകളുടെ ഭാഗമാകാമെന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും.
0: അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്റെ കൂടെ ഉള്ള ജോലി ചെയ്യുന്ന എന്റെ കൂടെ അവരൊക്കെ പറയുമ്പോൾ അവർക്കും ഇതൊക്കെ തന്നെ വരുന്നുള്ളൂ.
1: അതെ അതെ അതെ.
0: അപ്പൊ അതിലൊരു വലിയ വ്യത്യാസം തോന്നിയില്ല. പിന്നെ ഞാൻ എന്റെ വീട് കോഴിക്കോടാണ്. അപ്പൊ കോഴിക്കോട് നിന്ന് ഞാൻ എറണാകുളത്ത് എത്തുന്നതിലും വേഗത്തിൽ ഞാൻ ദുബായിൽ നിന്ന് കൊച്ചിയിൽ
1: എത്തുന്നത്. മാത്രമല്ല ഇപ്പൊ ദുബായ് നമ്മുടെ കേരളത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്.
0: അതെ, ഇവിടുന്ന് എനിക്ക് 3.5-4 മണിക്കൂർ കൊണ്ട് സുഖമായിട്ട് എത്താം.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മാമിന്റെ
0: പിന്നെ ചിലത് ഞാൻ എന്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അതും കൂടെ നോട്ട് ദ പോയിന്റ്, യുവർ ഓണർ.
1: അപ്കമിംഗ് പ്രൊഡ്യൂസേഴ്സ് പ്ലീസ് നോട്ട് ദ പോയിന്റ്. ഇപ്പൊ തീർച്ചയായിട്ടും
0: അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സാലറി തരികയാണെങ്കിൽ ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്ത്
1: അത് തന്നെ അത് പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ഒരു തിരക്കഥ അപ്പം സാലറിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കട്ടെ പിന്നല്ല. അപ്പൊ ഒരു സിനിമ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു കണക്ഷനിൽ ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത്, സ്ക്രിപ്റ്റിന്റെ ഒരു ഇനിഷ്യൽ ഡിസ്കഷനിലേക്ക് വരുന്ന സമയത്ത് ബേസിക് ആയിട്ട് എന്തായാലും 2-3 ക്രൈറ്റീരിയാസ് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അത് ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതെന്തൊക്കെയായിരിക്കും? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഓപ്ഷൻസ് തരാം, സാലറി, അതോടൊപ്പം കഥാപാത്രത്തിന്റെ ഒരു ഇന്റൻസിറ്റി. ചിലപ്പോൾ കഥയിൽ ആ കഥാപാത്രത്തിനുള്ള സീക്വൻസും ഒക്കെ തന്നെ വളരെ കുറവായിരിക്കും, പക്ഷേ കഥയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു പ്രോമിനൻസ് ആ കഥാപാത്രത്തിലുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉടനീളമുള്ള കഥാപാത്രം, അങ്ങനെ പല സാധനങ്ങളുണ്ടല്ലോ. അതിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്?
0: കഥാപാത്രം, അതായത് ആ സ്ക്രിപ്റ്റില് ഈ ആളെ മാറ്റിക്കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെ അല്ലെങ്കിൽ അധികം ഞാൻ എനിക്ക് സ്ക്രിപ്റ്റ് തന്നിട്ടുള്ളതാണ് എന്റെ ഒരു അനുഭവം. 1-2 സ്ക്രിപ്റ്റ് അല്ലാതെയും ബട്ട് എന്റെ പോർഷൻസ് തന്നിട്ട് അങ്ങനെ അല്ലെങ്കിൽ നെറേറ്റ് ചെയ്യും. പക്ഷെ അപ്പം ഇതുമായി ഞാനെന്ന് ആ കഥാപാത്രം മാറിക്കഴിഞ്ഞതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം, എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവണം.
1: ശരി ശരി ശരി,
0: അതാണ് മെയിൻ
1: മെയിൻ ആയിട്ടുള്ള കാര്യം. പെർട്ടിക്കുലർലി അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ചൂസ് ചെയ്തുകൊണ്ടായിരിക്കാം നമുക്ക് ഈ പറഞ്ഞ പോലെ ഓരോ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടും ഓരോ കഥാപാത്രങ്ങളും കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിലേക്ക് നിൽക്കുന്ന കഥാപാത്രങ്ങളായിട്ട്.
0: ഇതൊന്നും ഞാൻ തിരഞ്ഞെടുത്തല്ലോ, എനിക്ക് വന്നതൊക്കെ എന്നെ തിരഞ്ഞെടുത്ത് വന്നതാണ്. പക്ഷെ അപ്പോഴും പറയുമ്പം അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ
1: എന്ന്
0: അങ്ങനെ നോക്കും, അതാണ് ഞാൻ നോക്കുന്നുള്ളൂ. പൈസ വാങ്ങിക്കാതെയൊക്കെ ചെയ്തിട്ടുണ്ട് കുട്ടി.
1: അതിന് പ്രത്യേകമായിട്ടുള്ള കൈയടി നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നുണ്ട്.
0: തീർച്ചയായും
1: മലയാള സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ത്യാഗങ്ങൾ നാളെ ചരിത്ര പുസ്തകം എഴുതുന്ന സമയത്ത് നമ്മൾ അതിൽ രേഖപ്പെടുത്തി വെക്കണം.
0: ഇത്രയും
1: ഒരിക്കലും ഇപ്പോ ഈ അടുത്ത് ഞാനൊരു നമ്മുടെ സിനിമ ചർച്ചകളുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വായിച്ചതാണ്, മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ സ്ത്രീ കഥാപാത്രങ്ങൾ, ഏറ്റവും കരുത്തുറ്റ സ്ത്രീ കഥാപാത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് മുകുന്ദനുണ്ണിയിൽ ചെയ്ത മാം ചെയ്ത ആ ഒരു കഥാപാത്രം. കാരണം അവരത്ര കരുത്തുറ്റ, രേഷ്മ ജോർജിന്റെ ആ ഒരു കഥാപാത്രം, അവര് സിനിമയിൽ അങ്ങനെ കരുത്തുറ്റ കഥാപാത്രമാകാം.

0: വേണ്ടിട്ട് ഫുള്ളി ഫുൾ ഒരു കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നത് തന്നെയല്ല. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അതിന് കൊടുക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ട്, ആ ക്യാരക്ടറിന്റെ ആ ഒരു എനർജി അല്ലെങ്കിൽ ക്യാരക്ടറിന്റെ ആ ഒരു വിഷനെ കുറിച്ചിട്ട് മുകുന്ദനണിയുടെ ക്യാരക്ടർ പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു വിഷനും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രം ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു ശരിക്കും? കാരണം അതുവരെ ചെയ്തിട്ടുള്ള മറ്റ് കഥാപാത്രങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ സ്നേഹവും ഭയങ്കര ഇഷ്ടവും ഭയങ്കര ഇപ്പം വലിയ പെരുന്നാളിൽ ഉമ്മാന്റെ ക്യാരക്ടർ ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ അതെ എല്ലാത്തിലും ഒരു തരത്തിൽ നമുക്കൊരു സ്നേഹം തോന്നുന്ന ക്യാരക്ടറിൽ നിന്ന് നേരെ ഒരു കരുത്തിന്റെ സൈഡിലേക്ക് പോകുന്ന സമയത്ത് എന്തായിരുന്നു പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ?
1: പ്രിപ്പറേഷൻസ് ഒന്നുമില്ല, ഞാൻ ബ്ലൈൻഡ്ലി അഭിനവനെ വിശ്വസിച്ചിട്ട് ഇറങ്ങുന്നതാണ്. ഞാൻ ഡയറക്ടറിന്റെ ആക്ടറാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. എന്നെ ചിലപ്പോൾ കയറൂറി വിട്ടാൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ ഡയറക്ടേഴ്സ് കിട്ടിയതാണ് എന്റെ ഭാഗ്യം. അപ്പൊ ഞാൻ ടോട്ടലി ഡയറക്ടറിന്റെ ആക്ടറാണ്. അദ്ദേഹം എന്താണോ പറയുന്നത്, എന്താണോ ചെയ്യുന്നത്, അങ്ങനെ അത് ചെയ്യാന്നുള്ളത്. അപ്പം അത് മൊത്തം അതിന്റെ ക്രെഡിറ്റ് അല്ലാത്ത എന്താണെങ്കിലും അത് അഭിനവിന്റെയാണ്
0: തീർച്ചയായിട്ടും. അല്ല, ഈ ക്യാരക്ടറിന്റെ അല്ലെങ്കിൽ കരിയറില് എനിക്ക് ഏറ്റവും അധികം ഹൈപ്പ് അല്ലെങ്കിൽ ഏറ്റവും അധികം സ്വീകാര്യത കിട്ടിയ ഒരു ക്യാരക്ടറായിട്ട് ഒരാളെ ചൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കഥാപാത്രത്തെയായിരിക്കും ചൂസ് ചെയ്യുക?
1: അങ്ങനെ പറയാൻ പറ്റില്ല,
0: ഡിപ്ലോമാറ്റിക് ആവരുത്.
1: അല്ല, ഡിപ്ലോമാറ്റിക് അല്ല, സത്യമായിട്ടും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ ഞാൻ ചെയ്തേ. എങ്ങനെയാ നമ്മൾ ഒന്നിനെ മാത്രം എടുക്കുക?
0: ശരി.
1: പിന്നെ സ്വീകാര്യത കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പൊ ഓൺലൈനും ഒക്കെ ആയതുകൊണ്ട് ഒ ടി ടിയിലൊക്കെ വരുന്നത് കൊണ്ട് ഇപ്പൊ ഇപ്പോഴും എനിക്ക് തോൽവി എഫ് സി കണ്ടിട്ടുള്ള ആൾക്കാരെ ചിലപ്പം അമ്മയെ ഓർത്തു, അത് വലിയൊരു സന്തോഷമാണ്. അമ്മയെ ഞാൻ ഓർത്തു, അമ്മയെ ഒന്ന് വിളിച്ചു. ചില ആൾക്കാർ എന്നെ അമ്മയെ പോലെ കണ്ട് സംസാരിക്കുന്നതുണ്ട്. അപ്പൊ അതൊക്കെ
0: ഗ്രേറ്റ്. അല്ല, എനിക്ക് ശരിക്കും തോൽവി എഫ് സിയിൽ ആ ഒരു ക്യാരക്ടർ ഭയങ്കര, തോൽവി എഫ് സി എന്ന് പറഞ്ഞ ആ ഒരു പടം തന്നെ പെർട്ടിക്കുലർലി ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും എത്തേണ്ട യഥാർത്ഥ ഓഡിയൻസിലേക്ക് ആ സിനിമ എത്താതിരിക്കുന്നതാണ്, ആ സിനിമയെ കുറിച്ച് വലിയ ചർച്ചകളൊന്നും തന്നെ കാണാത്തതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഓൺലൈൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ആക്ച്വലി ഞാനിപ്പോ മാം എന്ന് വരുന്നത് കൊണ്ട് തന്നെ നേരെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ പരിപാടി ഉണ്ടല്ലോ, നേരെ പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് വളരെ പരിമിതമാണ്. മാം ആക്ച്വലി ഓൺലൈൻ സ്പേസിൽ നിന്നും കുറച്ച് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ അധികം കൊടുക്കാതെ കുറച്ച് പ്രൈവറ്റ് പേഴ്സൺ ആയിട്ട് ഒതുങ്ങിക്കൂടുന്നതാണോ അതോ ബോധപൂർവം എന്റെ ട്രാക്ക് വേറെയാണെന്നുള്ള രീതിയിലേക്ക് പോകുന്നതാണോ?
1: പറഞ്ഞാൽ ജാടിയാവുന്ന കരുതും, അങ്ങനെയല്ല. ഞാൻ കുറച്ചൊരു പേഴ്സണൽ സ്പേസ് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒന്നാമത്തത്. പിന്നെ എന്നെ അങ്ങനെ വിളിക്കാറില്ല, കാരണം ഞാൻ അങ്ങനെ പുറത്ത് കാണാത്തത് കൊണ്ടായിരിക്കാം എന്നെ അങ്ങനെ വിളിക്കാത്തതും തോന്നുന്നു.
0: ആളുകൾക്ക് എവിടെയാണെന്ന് അറിയില്ല,
1: അറിയില്ല, അതുകൊണ്ടായിരിക്കണം, എനിക്കറിയില്ല.
0: കൊച്ചിയിലൊക്കെയുള്ള ആക്ടേഴ്സിനാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ലുലുമോളി വെച്ചെങ്കിലും കാണാം. ഇത് എവിടെയാണ് പുള്ളിക്കാരൻ മറ്റേ ഏലിയനൊക്കെ വരുന്നത് പോലെ എവിടുന്നു?
1: ദുബായിലാണെങ്കിലും ഞാൻ അങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എന്റെ വീട് കാര്യങ്ങള് അകത്തന്നെ ആയിരിക്കും. ഇപ്പം ഇതേപോലെ ഒരു പ്രാവശ്യം എന്റെ ഒരു ഫ്രണ്ട് അതുപോലെ സിനിമ ബൾട്ടി കണ്ട് വിളിച്ചപ്പോ നീ എന്താ ചെയ്യുന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ അരി കഴുകിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ എന്റെ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ഞാൻ അങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്ന ആളൊന്നുമല്ല, അത്ര പുറത്ത് പോകുന്ന ആളൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ എവിടെ ഉണ്ടോ എന്നുള്ള ഒന്നും അതായിരിക്കാം ഒരു കാരണം.
0: ശരി,
1: പിന്നെ എന്നെ വിളിച്ചിട്ടില്ല.
0: കലയുമായിട്ടേറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബം കൂടിയാണ്, അതുകൂടി എടുത്ത് പറയണം. കാരണം ശ്രീകാന്ത് സാർ ആക്ച്വലി ഈ ഒരു റിലേറ്റഡ് ഫീൽഡ് തന്നെയാണ് ഉള്ളത്. പക്ഷേ അറ്റ് ദ പോയിന്റ്, അപ്പോ തുടക്കത്തിൽ ആദ്യം സിനിമയിലേക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് സിനിമയിൽ അഭിനയിപ്പിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും റെഡ് ഫ്ലാഗ് ഉയർത്തി കാണിച്ച അദ്ദേഹം ഇപ്പോഴെന്ത് പറയുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, ഇപ്പൊ പറഞ്ഞല്ലോ, ആദ്യം ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അഭിനയിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മാമ തന്നെ ഇപ്പൊ പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്, കുറച്ച് മുന്നേ മറന്നുപോയോ?
1: വേണ്ടെന്ന്
0: പറഞ്ഞു, തന്നെ പറഞ്ഞത്. ആ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ചോദിച്ചായിരുന്നു നമ്മുടെ അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത്.
1: ആ അങ്ങനെ ഓ യെസ്, ഓ യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, എനിക്ക് പിടികിട്ടിയില്ല. അല്ല,
0: അതായത്
1: ശ്രീകാന്ത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണോ?
0: അല്ല, പക്ഷെ
1: എൻട്രി ശ്രീകാന്ത് ത്രൂ
0: തന്നെയാണ്. അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത ആൾ ഇപ്പൊ എന്ത് പറയുന്നു, അതാണ് എന്റെ ചോദ്യം. അത്ര മാത്രം മതിയായിരുന്നു.
1: അതെ, ഇപ്പം എന്താ പറയണേ, കുഴപ്പമില്ല.
0: എന്നാലും ഒരു അഭിമാന സാധനം.
1: അല്ല, എനിക്ക് തോന്നുന്നു പുള്ളി കുറച്ചൊരു പഴയ ടൈപ്പ് ആളാണെന്നല്ലോ. ഇപ്പൊ എന്റെ ഗുരു, ഞാൻ കലാമണ്ഡലം ബീന പണിക്കർ, എന്റെ ടീച്ചർ എന്നെ ഒരിക്കലും എന്താ പറയുക, ഞാൻ ബാലചരണസഖ്യത്തിന്റെ സ്റ്റേറ്റ് വിന്നറൊക്കെ ആട്ടോ, ഡാൻസിന്റെ ഒക്കെ. പക്ഷെ എന്നെ ഒരിക്കലും, അതായത് നന്നായിട്ടുണ്ടെന്ന് പറയില്ല. പണ്ടത്തെ അമ്മമാർ, അച്ഛനും അമ്മയൊക്കെ അങ്ങനെയല്ലേ, നമ്മളെ
0: നന്നായി
1: എന്ന് പറഞ്ഞാൽ വഷളായി പോവോ എന്നുള്ളതിനൊക്കെ ഉണ്ടായിരിക്കണം. പക്ഷെ ഞാൻ കേൾക്കാതെ മറ്റുള്ളവരോട് പറയണത് അവരെന്നോട് പറയാറുണ്ട്. പക്ഷെ എന്നോട് നേരിട്ട് ഒന്നും അങ്ങനെ ഒന്നും പറയാറില്ല.
0: അതേ സിലബസ് തന്നെയാണ് ശ്രീകാന്ത് സാർ ഫോളോ ചെയ്യുന്നത്.
1: അതെ, പക്ഷെ മറ്റുള്ള കുറച്ച് ഓൾഡ് ഫാഷൻ
0: പണ്ടത്തെയാണ്.
1: അതെനിക്ക് കാണും ചെയ്യാം. അപ്പൊ ഞാനും വേറൊരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ സിനിമയെ കുറിച്ച് ചോദിക്കും, പുള്ളി ഭയങ്കരമായിട്ട് ആസ്വദിക്കും, അതൊക്കെ അതെല്ലാം കാണും. പക്ഷെ ഡയറക്ട് എന്നോട് അങ്ങനെ ഒന്നും പറയാറില്ല. നീ വളരെ മോശമായിരുന്നു, നീ അതിൽ ശരിയാക്കാനുണ്ട്. നിന്റെ ഡയലോഗ് ഡെലിവറി ഒന്നും വളരെ മോശം കേട്ടോ, ശരിയല്ല. അത് എങ്ങനെയല്ലേ പറയാ, അത് നല്ലതാ, അങ്ങനെ ഒരാളുള്ളത്
0: നല്ലതാ.
1: അതെ, ഇല്ലേ ഞാനങ്ങ് വളർന്നു വളർന്നു വളർന്നങ്ങ് പോയാലോ.
0: ആക്ച്വലി ഇപ്പോ ഒരുപാട് സിനിമകളുടെ ഭാഗമാകുന്നു, ഇനിയും ഒരുപാട് സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോ തമിഴിലും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള പ്രൊജക്ട്സുകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആവാൻ വേണ്ടി ഇരിക്കുകയാണെന്നുള്ള കാര്യം അറിയാം. പറയാൻ പറ്റാത്തതാണെങ്കിൽ പറയണ്ട കേട്ടോ, റിവീൽ ചെയ്യാൻ പറ്റുന്നത്.
1: അതായത് അല്ല, ഇപ്പൊ എന്റെ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ നാലഞ്ച് പേരിൽ വരുന്നതാവില്ല ഒരിക്കലും. ഒരിക്കലും എന്നല്ല, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കില്ല. ഇപ്പൊ മുകുന്ദനുണ്ണി എടുക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് വേറെ ആൾക്കാരാണ്. പക്ഷെ ഞാൻ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം എന്റേത് അതെനിക്ക് ഇപ്പൊ തുറന്നു പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല.
0: പക്ഷെ മുകുന്ദനുണ്ണിയിലെ ഇപ്പോൾ മുകുന്ദനുണ്ണി സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു കഥാപാത്രത്തെ മാറ്റി നിർത്തിയ സിനിമ ഇല്ല.
1: ഇല്ല, അതുകൊണ്ട്. പക്ഷേ അത് ഞാനായിട്ട് അതെങ്ങനെ പറയണത് ശരിയല്ലല്ലോ. അണലിയാണെങ്കിലും അതിന് കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കൊരു
0: സംഭവമുണ്ട്,
1: എന്നെ മറക്കില്ല,
0: മറക്കില്ല, മറക്കാത്ത വിധമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിന് വേണ്ട, അത് റിലേറ്റഡ് ആയിട്ടില്ല, ഞാൻ ചോദ്യം ചോദിക്കത്തില്ല. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ പോലെ ഇനിയും ഒരുപാട് സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രം, അല്ലെങ്കിൽ ഈ ഒരു ടീമിന്റെ ഭാഗമാകണമെന്ന് മനസ്സുകൊണ്ട് ഏറെ ആഗ്രഹിക്കുന്ന ഒരു സിനിമ, ഒരു കോൺസെപ്റ്റ് എന്തായിരിക്കും അത്?
1: കുറേ ഉണ്ട് കേട്ടോ, അത് നോക്കുമ്പോൾ ഭയങ്കര അത്യാഗ്രഹമാണ്. ഇപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ തന്നെയാണ്, ഭയങ്കര അത്യാഗ്രഹമാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു ക്യാരക്ടറാണ് ശോഭന ചെയ്ത ഒരു ക്യാരക്ടർ.
0: അയ്യോ,
1: അത് ഞാൻ കുറേ ഡാൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നാഗവലി എന്നൊക്കെ ആയിരുന്നു പേര്. അത് വേറെ കാര്യം. ഞാൻ പറയണത് വിനീതിന്റെ ഒരു പടം.
0: അയ്യോ, തിരന്റെ സെക്കൻഡ് പാർട്ടി ചോദിച്ചിട്ട് നമ്മൾ മറ്റേ ഫേസ്ബുക്കിൽ മറ്റേ ഒപ്പ് ശേഖരണം വരെ നടത്തിയിട്ടുണ്ട്.
1: പ്ലീസ് ഒന്ന് വിനീതിനോട് ആരെങ്കിലും ഒന്ന് പറയൂ,
0: സെക്കൻഡ് പാർട്ടിൽ കാസ്റ്റ് ചെയ്യാൻ
1: വേണ്ടി. സെക്കൻഡ് പാർട്ടിലെങ്കിലും എന്നെ ഒന്ന് കാസ്റ്റ്
0: ചെയ്യ്. ഡേറ്റ് ആയിരുന്നില്ലെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് പരിപാടി വേറെ സെറ്റ് ആക്കാന്നുള്ളത് അല്ലേ?
1: അതെ അതെ അതെ,
0: ഭയങ്കര
1: ഇഷ്ടമാണ് അങ്ങനത്തെ
0: ക്യാരക്ടർ. ഈ പറഞ്ഞ പോലെ അത് ഒരു വലിയ തിയേറ്ററിൽ വിജയമായി മാറിയ സിനിമയൊന്നുമില്ല, പക്ഷേ തിര ഒരു മാസ്റ്റർ പീസ് ആണ്. ഇപ്പോഴും നമ്മൾ വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകന്റെ ഫിലിമോഗ്രഫിയിലെ സിനിമകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് വർക്ക് തിര തന്നെയാണ്. ശ്രീനിവാസൻ, അത് ഒരുപാട് പരിശോധിക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇപ്പോ ഞാൻ വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ്, കാരണം ഇപ്പോൾ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാമിൽ തുടങ്ങി നമ്മളിപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ബാൾട്ടിയിലെ അല്ലെങ്കിൽ ആസാദിലെ ക്യാരക്ടേഴ്സിൽ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ വന്ന ഒരു ഗ്യാപ്പിന്റെ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടിക്കാലത്തെ സ്കൂൾ ടൈംസിലൊക്കെ ആണെങ്കിൽ പലവിധങ്ങളായിട്ടുള്ള ഡാൻസ് പെർസീവ് ചെയ്യുകയും കലയിലൂടെ ജീവിച്ചു വന്നൊരു വ്യക്തിയായിരുന്നു. അതൊന്ന് മാറിയിട്ട് കുറച്ചകന്നതിന് ശേഷം, അല്ലെങ്കിൽ കുറച്ച് മറ്റ് രീതിയിൽ പ്രൊഫഷണൽ ലൈഫിലേക്ക് പോയതിന് ശേഷം തിരികെ സിനിമയിലേക്ക് എത്തി വീണ്ടും കലയുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാണ്. അപ്പം ഒരവസരം കിട്ടുകയാണെങ്കിൽ ഒരു 10 വയസ്സുകാരി അല്ലെങ്കിൽ 12 വയസ്സുകാരിയായ ആശാ മടത്തിലിനോട് എന്തായിരിക്കും പറയാനുണ്ടാവുക ഈ ഒരു പോയിന്റിൽ?
1: അതായത് ഒരു 12 വയസ്സുള്ള ആശയ്ക്ക്,
0: ആശയോട് എന്തായിരിക്കും ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ? ടൈം ട്രാവൽ ഒക്കെ ഉണ്ടല്ലോ, ടൈം ട്രാവൽ 12 വയസ്സുള്ള ആശയെ കാണാൻ വേണ്ടി പറ്റി കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാനുള്ള?
1: ഡാൻസ് തന്നെയായിരിക്കും ഇഷ്ടം.
0: ഡാൻസ് വിട്ടുകളയരുതെന്നായിരിക്കും?
1: വിട്ടുകളയരുതെന്നുള്ളത്.
0: അതിലൊരു ചെറിയ കുറ്റബോധം ഉണ്ടോ?
1: വളരെയധികം, വളരെയധികം.
0: ഡാൻസ് ഒരിക്കലും
1: വിടാൻ പാടില്ലായിരുന്നു,
0: വിടാൻ പാടില്ലായിരുന്നു എന്നുള്ളത്
1: മനസ്സിലുണ്ട്. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, അത് മനസ്സിലുണ്ട്. മനസ്സിൽ ഞാൻ ഇങ്ങനെ തകർത്താടുന്നുണ്ടാവും, പക്ഷെ കൈ കാലൊക്കെ അനങ്ങുന്നുള്ളത് ദൈവം തമ്പുരാൻ അറിയാം.
0: അല്ല, നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞത്, ഒരു ജതി എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ മനസ്സുകൊണ്ട് തുടങ്ങും
1: തുടങ്ങും. അതെ,
0: ആ ഒരു ഫ്ലോയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്
1: ട്രെയിൻഡ് ആയിട്ടുള്ള, ക്ലാസിക്കൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് ആർക്കും അത് ഉണ്ടാവും തോന്നുന്നു. കൈയും കാലൊക്കെ നമുക്ക് ഇങ്ങനെ പിടിച്ചു വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
0: തീർച്ചയായിട്ടും.
1: പക്ഷെ അതെനിക്കൊരു റിഗ്രറ്റ് ഉണ്ട്. എന്നോട് തിരിച്ച് ടൈം അങ്ങനെ ആ ഒരു സമയത്തേക്ക് പോയിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും
0: അത് തന്നെയായിരിക്കും പറയുന്നത്. മോളെ, ഒരു കാരണവശാലും ഡാൻസ് വിട്ടുകളായത് ഡാൻസ് ആണ് ഐഡന്റിറ്റി എന്നുള്ളതായിരിക്കും അല്ലേ?
1: കാരണം അതിന്റെ ഒരു അതൊരു എന്താ പറയാ, ഭയങ്കര ഒരു എനർജിയാണ്, ഭയങ്കര ഒരു സന്തോഷമാണ് അത്.
0: പക്ഷെ എന്നിരുന്നാലും യൂണിവേഴ്സ് കോൺസ്പയർസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ എത്ര അകന്നു പോയി കഴിഞ്ഞാലും കലയ്ക്ക് നിങ്ങളെ വേണമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അത് കറങ്ങിത്തിരിഞ്ഞാണെങ്കിലും
1: ഏതൊക്കെയോ
0: രീതിയിൽ അത് കറങ്ങിത്തിരിഞ്ഞ് എത്തി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് മാം. അപ്പോൾ ഇനിയും ഒരുപാട് മികച്ച കഥാപാത്രങ്ങളിലൂടെ നമ്മൾ എന്റയർ മലയാളികളെ അത്ഭുതപ്പെടുത്താൻ വേണ്ടി പറ്റട്ടെ. കുട്ടമ്പിള്ളിയുടെ ശിവരാത്രിയിലെ പോലെ, ബൾട്ടിയിലെ പോലെ, വലിയ പെരുന്നാളിലെ പോലെ, ആസാദിയിലെ പോലെ, നിരവധി കഥാപാത്രങ്ങളിലൂടെ ഇനിയും ഇനിയും ആശാമഠത്തിൽ എന്ന അഭിനേത്രിയുടെ ഏറ്റവും ഏറ്റവും മികവുറ്റ കഥാപാത്രങ്ങൾ ഞങ്ങളിലേക്ക് എത്തട്ടെ എന്ന പ്രത്യാശയോടെ. സമയം കുറച്ച് പോയതുകൊണ്ട് മാത്രം സമയം പോയത് അറിഞ്ഞില്ല ആക്ച്വലി കേട്ടോ, 6:54 അയ്യോ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് മാം, താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ദിസ് മച്ച് ടൈം. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ് ഫോർ അസ്.
1: താങ്ക് യു സോ മച്ച്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92 to Madras Mail. Double hit of the heart.
1: I'm actually a solo trip.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
3: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നുമല്ല ജീവിതം, നമ്മള് സ്വപ്നം കാണുന്ന പോലെ തന്നെ.
2: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
4: മുന്നോട്ട് പോയാല് കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി
3: വരും.
2: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: നല്ല വട്ട
6: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
7: ഇങ്ങനെ കരയിലാണ്. അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ?
8: അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട.
2: യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
9: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിണറായി വിജയനെതിരായ ഈദി ശുപാർശ ഗൌരവമുള്ളതെന്ന് മുഖ്യമന്ത്രി. രാഷ്ട്രീയമായി ഈഡി ചെയ്യുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്ന് പിണറായി വിജയൻ. വൈദ്യുതി പ്രതിസന്ധിയിൽ LDF സർക്കാരിനെ പഴിച്ച VD സതീശൻ. ബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി ഡൽഹി. പശ്ചിമേഷ്യ അശാന്തമായി തന്നെ, ആക്രമണം തുടർന്ന ഇറാനും US. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇഡിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രാഷ്ട്രീയമായി ഈഡി ചെയ്യുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായി തന്നെ നേരിടും. കരുവന്നൂർ ബാങ്കിൽ ചിലർ തെറ്റായ കാര്യങ്ങൾ ചെയ്തപ്പോൾ ശക്തമായ നടപടിയെടുത്തു. എന്നാൽ ഇഡി അവിടെ ചെന്ന് ഒരു പാർട്ടിയെ തന്നെ പ്രതിയാക്കിയെന്നും പിണറായി വിജയൻ. ഇത്തിത്താനം സഹകരണ ബാങ്കിന്റെ 100-ാം വാർഷിക വേദിയിലായിരുന്നു മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ പ്രതികരണം. കരുവന്നൂർ ബാങ്കിൽ ചിലർ തെറ്റായ കാര്യങ്ങൾ ചെയ്തപ്പോൾ ശക്തമായ നടപടിയെടുത്തു. അഴിമതി നടത്തിയവരെ ഇഡി സ്വാധീനിച്ച് മാപ്പ് സാക്ഷിയാക്കി. ഇഡി മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ ഇവർ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ മാപ്പ് സാക്ഷികളുടെ കയ്യിൽ നിന്നും വാങ്ങി. അത് വലിയ തെളിവാണെന്ന് പറഞ്ഞ് CPMനെ പ്രതിയാക്കി. ഇതിന്റെ ഫലമായി CPM തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായി വന്നവരെയെല്ലാം പ്രതിയാക്കിയെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരായ ഇഡി ശുപാർശ. നിയമപരിശോധന നടത്തി തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനം വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയമില്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. ഗൌരവമുള്ള തെളിവുകൾ ഇഡി കൈമാറിയിട്ടുണ്ട്. ഇഡി ആയതുകൊണ്ട് അവരെ തിരിച്ചയക്കാൻ കഴിയുമോ എന്നും VD സതീശന്റെ ചോദ്യം. കേന്ദ്ര ഏജൻസി ആയതുകൊണ്ട് ഇഡിയെ തള്ളാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. CMRL എക്സാലോജിക് ഇടപാടിൽ സർക്കാർ കേസ് എടുക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ക്രൈമും ക്രിമിനലും പോലീസിന് മുന്നിലുണ്ട്. വിഷയത്തിൽ എന്ത് പരിശോധിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. വിഷയത്തിൽ കോൺഗ്രസും CPMഉം ഒത്തുകളിക്കുന്നു. ആരോപണ വിധേയനായ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. പിണറായി വിജയനെതിരായ ഇഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന വിലയിരുത്തലിൽ CPM ഉറച്ചു നിൽക്കുന്നു. ഇഡി നീക്കം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ PMLA നിയമപ്രകാരം കേസെടുത്ത് ഇഡി. പോലീസ് കേസിലെ മുഴുവൻ പ്രതികളെയും ഇഡി കേസിലും പ്രതികളാക്കി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പിന്നിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്ന് ഇഡി അന്വേഷിക്കുന്നു. അന്വേഷണം നേരിടുന്നവരിൽ നിന്ന് പണമിടപാടുണ്ടായിട്ടുണ്ടോ എന്നാണ് പരിശോധന. കേസിലെ ഗൂഢാലോചനയും അന്വേഷിക്കുന്നു. സംഭവ സമയം സ്ഥലത്തുണ്ടായിരുന്ന നേതാക്കൾക്കെതിരെ അന്വേഷണം നടത്തും. വധശ്രമക്കേസിൽ PMLA ചുമത്തുന്നത് ഇതാദ്യമാണ്. CMRL എക്സാലോജിക്ക ഇടപാടുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകൾ വീണയുടെ താമസയിടത്ത് റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടയിലായിരുന്നു ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. CMRL എക്സാലോജിക് കേസിൽ അന്വേഷണവുമായി ഇഡി മുന്നോട്ട്. കേസിൽ ചോദ്യം ചെയ്യാനായി ഇഡി CMRL ഉദ്യോഗസ്ഥർക്ക് വീണ്ടും നോട്ടീസ് നൽകി. തിങ്കളാഴ്ച മുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. ഓഡിറ്റർമാർ അടക്കമുള്ളവർക്കാണ് നോട്ടീസ്. മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ സുഹൃത്തുക്കൾക്കും ഇഡിയുടെ നോട്ടീസ് ഉടൻ നൽകും. വൈദ്യുതി പ്രതിസന്ധി LDF സർക്കാരിനെ പഴിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ഉമ്മൻചാണ്ടിക്കാലത്തെ കരാർ റദ്ദാക്കിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം. ആവശ്യകത മുൻവർഷത്തേക്കാൾ കൂടി. 15-ാം തീയതിയോടെ പ്രശ്നപരിഹാരം. നിയന്ത്രണം കൃത്യമായി അറിയിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകുമെന്നും VD സതീശൻ. കേരളത്തിൽ നിലവിലുള്ള വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപയോഗത്തിൽ സ്വയം നിയന്ത്രണം പാലിക്കണമെന്ന് KSEB ചെയർമാൻ MG രാജമാണിക്യം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് സർക്കാരിനോ ബോർഡിനോ യാതൊരു ആഗ്രഹവുമില്ലെന്നും എന്നാൽ നിലവിലെ അടിയന്തര സാഹചര്യം മറികടക്കാൻ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം അത്യാവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. KSEB ഉന്നതതല യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിറയൻകീഴ് കയ്യാങ്കളി പാർട്ടി അന്വേഷിക്കുന്നുവെന്ന് VD സതീശൻ. അതിനുശേഷം മാത്രം ഇക്കാര്യത്തിൽ വിശദമായ പ്രതികരണം നടത്തുമെന്നും മുഖ്യമന്ത്രി. പേഴ്സണൽ സ്റ്റാഫ് സംബന്ധിച്ച കാര്യത്തിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകി. 476 പേഴ്സണൽ സ്റ്റാഫിനെയാണ് സർക്കാർ നിയമിച്ചത്. 787 പിണറായി വിജയൻ സർക്കാർ നിയമിച്ചതെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാന്തപുരത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട തന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. നിലപാട് മാധ്യമങ്ങളെ വിളിച്ചാണ് പറഞ്ഞത്. പറഞ്ഞത് ഡിലീറ്റ് ചെയ്തെന്ന പ്രചരണം തെറ്റ്. ഫേസ്ബുക്കിലെ വീഡിയോ നീക്കിയത് ക്രോസ് ഷെയർ ആയതിനാൽ. കാന്തപുരം AP വിഭാഗം നേതാക്കൾ കണ്ടത് അനുനയത്തിനല്ലെന്നും 3 മാസം മുൻപ് നിശ്ചയിച്ച കൂടിക്കാഴ്ചയെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ വന്ന വിമർശനത്തിൽ എതിർപ്പില്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതിലെ ഭാഷയോടും എതിർപ്പില്ല, പൊതുസമൂഹം എല്ലാം വിലയിരുത്തട്ടെയെന്നും മുഖ്യമന്ത്രി. കാന്തപുരത്തിന്റെ പരാമർശം മുഖ്യമന്ത്രിക്കെതിരെ എ പി സുന്നി വിഭാഗം. ഭരണാധികാരികൾ അനാവശ്യ വിവാദങ്ങൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഭരണാധികാരികളുടെ വിമർശന ശൈലി കാന്തപുരത്തിന്റെ കോലം കത്തിക്കല്ലേക്ക് വരെ എത്തിച്ചു. സിറാജ് പത്രത്തിലാണ് എസ് വൈ എസ് നേതാവ് റഹ്മത്തുള്ള സഖാഫി എളമരത്തിന്റെ ലേഖനം. മുഖ്യമന്ത്രിയുടെ പേര് പറയാതെയാണ് വിമർശനം. വിഷയത്തിൽ പിണറായിയും കെ സി വേണുഗോപാലും കൈക്കൊണ്ട നിലപാടിനെയും പ്രശംസിച്ചിട്ടുണ്ട്. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനായി സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി നൽകി ജീവൻ വെടിഞ്ഞ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി രാജേഷിന്റെ മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്ത മമ്മൂട്ടിയും എം ജി എം ഗ്രൂപ്പും. മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൌണ്ടേഷനും പ്രമുഖ വിദ്യാഭ്യാസ ശൃംഖലയായ എം ജി എം ഗ്രൂപ്പും സംയുക്തമായി നടപ്പാക്കുന്ന വിദ്യാമൃതം പദ്ധതിയിലൂടെയാണ് രാജേഷിന്റെ മക്കൾക്ക് സൌജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത്. മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച 40,000 പേരുടെ ലോകവ്യാപക രക്തദാന ക്യാമ്പയിന്റെ ഭാഗമായി എം ജി എം ഗ്രൂപ്പിലെ 7,500 വിദ്യാർത്ഥികൾ പങ്കാളികളാകുന്ന ജീവാമൃതം രക്തദാന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ച് സംസാരിക്കവേ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇക്കാര്യം അറിയിച്ചത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന പേരിലുള്ള തട്ടിപ്പിൽ മുൻ കായിക മന്ത്രിയുടെ ഇടപാടുകളിൽ അന്വേഷണം തുടങ്ങി പ്രത്യേക അന്വേഷണ സംഘം. സർക്കാർ സംവിധാനങ്ങൾ തട്ടിപ്പിനായി ഉപയോഗിച്ചത് എന്തിനെന്ന് പരിശോധിക്കുന്നു. ഇതുവഴി മുൻ കായിക മന്ത്രിക്കോ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ഗുണം ഉണ്ടായോ എന്നും അന്വേഷിക്കുന്നുണ്ട്. സിനിമാ തിയേറ്ററുകളിൽ ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നത് സംബന്ധിച്ച് തിരുവനന്തപുരം മേയറും തിയേറ്റർ ഉടമകളുമായി ചർച്ച നടന്നു. ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാനുള്ള അധികാരം കോർപ്പറേഷനില്ല. ശുദ്ധമായ കുടിവെള്ളം സൌജന്യമായി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ ഭക്ഷണം അകത്തുകയറ്റാൻ തടസ്സങ്ങൾ ഉണ്ടാകരുത്. വാഹന പാർക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തണം. ലൈസൻസ് മാനദണ്ഡങ്ങൾ ലംഘിക്കരുത്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. തിരുത്തലുകൾ വരുത്താൻ തിയേറ്റർ ഉടമകൾക്ക് 15 ദിവസം സമയം അനുവദിച്ചിട്ടുണ്ട്. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്കായി ഡൽഹി ഒരുങ്ങി. 12-13 തീയതികളിൽ ഡൽഹിയിലെ ഭാരത് മണ്ഡപം ബ്രിക്സ് രാജ്യങ്ങളിലെ നേതാക്കളുടെ ഉച്ചകോടിക്ക് വേദിയാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ പ്രധാന സെഷൻ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2. പ്രതിരോധം, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി ഒരുമിക്കാം എന്നതാണ് ഈ വർഷത്തെ ഔദ്യോഗിക മുദ്രാവാക്യം. ഞായറാഴ്ച അംഗരാജ്യങ്ങളുടെയും പങ്കാളിത്ത രാജ്യങ്ങളുടെയും സംയുക്ത സെഷൻ നടക്കും. ഉച്ചകോടി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് അവസാനിക്കും. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും. മത്സര പരീക്ഷാ ഗൈഡ് ശിവൻ സർ എന്ന പുസ്തകത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പാഠഭാഗത്തിലാണ് മോദിയുടെ പേരും ഉൾപ്പെടുത്തിയത്. പുസ്തകത്തിലെ ബന്ധപ്പെട്ട ഭാഗത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് വിമർശനം ശക്തമായത്. ചരിത്രത്തെ തെറ്റായി അവതരിപ്പിക്കുന്നതാണെന്നും രാഷ്ട്രീയ സന്ദേശങ്ങൾ വിദ്യാഭ്യാസ ഉള്ളടക്കമായി അവതരിപ്പിക്കുന്നു എന്നുമാണ് വിമർശനം. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് 3 വർഷത്തിന് ശേഷമാണ് മോദിയുടെ ജനനം. 2014 പ്രധാനമന്ത്രിയായി അധികാരമേറ്റ മോദി സ്വാതന്ത്ര്യാനന്തരം ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. യമനിലെ ഹൂതികൾ സൌദി അറേബ്യയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലെ 4 നഗരങ്ങളിൽ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ വൻ നാശമുണ്ടായി. എണ്ണ ശുദ്ധീകരണ ശാലകളിൽ തീ പടർന്നു. 70-ലധികം പേർക്ക് പരിക്കേറ്റു. ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നു. സൌദി അറേബ്യയുടെ എണ്ണ കേന്ദ്രങ്ങളിലെ ഹൂതി ആക്രമണത്തെ തുടർന്ന് അസംസ്കൃത എണ്ണവില വീണ്ടും ഉയർന്നു. അന്താരാഷ്ട്ര ബെഞ്ച്മാർക്ക് ബ്രന്റ് ക്രൂഡ് വില $100 അടുത്തെത്തി. ഇറാന്റെ 5 എണ്ണക്കപ്പലുകൾ തകർത്തുമെന്ന് US. ഒമാൻ ഉൾക്കടലിൽ 4 എണ്ണക്കപ്പലും ഖാർഗ് ദ്വീപിൽ 1 എണ്ണക്കപ്പലുമാണ് തകർത്തത്. ഇറാൻ അമേരിക്കയുടെ പടക്കപ്പൽ ആക്രമിച്ചതിനുള്ള പ്രതികാര നടപടിയായാണ് ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ്. ജോർഡനിലെ അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രത്യാക്രമണം നടത്തി. കുവൈറ്റ് ബഹ്റൈൻ തുറമുഖങ്ങൾക്കടുത്തുള്ള എണ്ണ ടാങ്കറുകളെ ആക്രമിക്കുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് അമേരിക്കൻ സൈന്യത്തിന്റെ ആധുനിക ആളില്ല അന്തർവാഹിനി പിടിച്ചെടുത്തതായി ഇറാനിയൻ നാവികസേനയുടെ അവകാശവാദം. പിടിച്ചെടുത്ത അന്തർവാഹിനിയുടെ വീഡിയോയും ഇറാൻ പുറത്തുവിട്ടു. ഹോർമുസ് കടലിടുക്കിന് മുകളിലൂടെ പറന്ന MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചുവെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുഎയും ജർമ്മനിയും തമ്മിലുള്ള കരുത്തുറ്റ നയതന്ത്ര സാമ്പത്തിക ബന്ധത്തിന് 50 വർഷം പൂർത്തിയാകുന്നു. 2004 ഒപ്പുവച്ച തന്ത്രപ്രധാന പങ്കാളിത്ത കരാറിന്റെ അടിത്തറയിൽ മുന്നേറുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എണ്ണ ഇതര വ്യാപനം 2025 14% വളർച്ചയോടെ 15.51 ബില്യൺ US ഡോളറിൽ എത്തി. വ്യാപാരം, ടൂറിസം, നിക്ഷേപം എന്നിവയ്ക്ക് പുറമെ ക്ലീൻ എനർജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ലോജിസ്റ്റിക്സ്, അത്യാധുനിക വ്യവസായ സാങ്കേതിക വിദ്യകൾ എന്നീ ഭാവി മേഖലകളിലേക്കും പങ്കാളിത്തം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളുടെയും തീരുമാനം. ദുബായിലേക്കും അബുദാബിയിലേക്കുമുള്ള വിസയ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപനം. ജിദ്ദ, അമാൻ എന്നിവയ്ക്കൊപ്പം 4 നഗരങ്ങളിലേക്കായി 12 റൂട്ടുകളും ആഴ്ചയിൽ 49 സർവീസുകളും കൊണ്ടുവരാൻ പദ്ധതി. 2025 സെപ്റ്റംബറിൽ അബുദാബി ആസ്ഥാനമായുള്ള പ്രവർത്തനം അവസാനിപ്പിച്ച ശേഷമാണ് വിമാനക്കമ്പനി യുഎയിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നത്. GCC അംഗരാജ്യങ്ങൾക്കിടയിൽ പൌരന്മാരുടെ യാത്രാ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നു. ഡ്രൈവിംഗ് ലൈസൻസുകൾ പരസ്പരം അംഗീകരിക്കൽ, അതിർത്തികളിൽ പ്രത്യേക ലൈനുകൾ, സുരക്ഷാ സംവിധാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കൽ അടങ്ങിയ സൌകര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്. സെപ്റ്റംബർ 6 റിയാദിൽ നടന്ന സെക്യൂരിറ്റി ആന്റ് ഹിസ്റ്ററി ഡയലോഗ് 2026 പ്രത്യേക സെഷനിൽ GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവിയാണ് ഇക്കാര്യം അറിയിച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
2: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: back to home, back to home, back to home, back to home.
1: All right, തിരികെത്താം. ഹോം 92.2 എഫ് എമ്മിൽ ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. സച്ച് എ ബ്യൂട്ടിഫുൾ സോൾ, ഭയങ്കര ഭംഗിയായിട്ട് സംസാരിക്കുന്ന, ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഒരാൾ. നല്ലൊരു നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ തന്നെയല്ലേ തോന്നിയത്? എനിവേ, എന്തായാലും അശമം പോയി. അപ്പോൾ ആളുടെ ഇനി വരുന്ന പ്രൊജക്റ്റുകളെല്ലാം തന്നെ അത് വലിയ ആൻറ്റിസിപ്പേഷൻ തരുന്ന കുറച്ച് വാർത്തകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ ആ രഹസ്യം കുറച്ച് നാളോട് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കട്ടെ. അത് വഴിയെ വഴിയെ പറയാം. നമ്മളേറെ കാത്തിരിക്കുന്ന ചില ചിത്രങ്ങളിലൊക്കെ മാം ആക്ച്വലി ഭാഗമാകുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ വഴി വരും ദിവസങ്ങളിൽ റിവീൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യുഎയിലുള്ള എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് ഏറ്റവും അധികം നാട്ടിൽ നിന്നും ഇവിടേക്ക് എത്തിയതിന് ശേഷം കിട്ടിയ പ്രാക്ടിക്കൽ പോസിബിലിറ്റീസിൽ ഒന്നായിരിക്കും പല രാജ്യങ്ങളിലേക്ക് പല നാടുകളിലേക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം. നമ്മുടെ നാട്ടിൽ നിന്നും പോകുന്നതിനേക്കാൾ വിസയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും യാത്രാ ചിലവിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ദുബായിൽ നിന്നും യാത്ര ചെയ്യാൻ പറ്റിയെന്നുള്ളത് പലരും അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ് വിസ് എയർ അല്ലേ. കുറച്ച് നാളായിട്ട് വിസ് എയർ മിസ് ചെയ്യുന്നവരാണെങ്കിൽ വിസ് എയർ ദാ വീണ്ടും ഗൾഫിലേക്ക് തിരികെ എത്തുകയാണ്. ദുബായ്, അബുദാബി, ജിദ്ദ, ജോർദാനിലെ അമ്മാൻ നഗരങ്ങളിലേക്കൊക്കെ തന്നെ വീക്ക്ലി വിമാന സർവീസുകളുമായിട്ട് വീക്ക്ലി വിമാന സർവീസുകൾ വീണ്ടും വിസ് എയർ ആരംഭിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് കേട്ടോ. യാത്രക്കാർക്ക് കൂടുതൽ കണക്ടിവിറ്റിയും യാത്രാ സൗകര്യങ്ങളും ഒക്കെ ഇതോടെ ലഭ്യമാകും. കുറേ കാലം ഏറ്റവും ബജറ്റ് സർവീസുകളിലൂടെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഒരു ബ്രാൻഡ് നെയിം തന്നെയായിരുന്നു വിസ് എയർ. അപ്പോൾ എന്തായാലും വിസ് എയറിൻ്റെ സർവീസുകൾ വീണ്ടും ഗൾഫിലേക്ക് തിരികെ എത്തുന്നു എന്നുള്ളൊരു മനോഹരമായ വാർത്തയാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി എന്തായാലും ഈ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിസയറിൻ്റെ കാര്യം, ട്രാവലിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ എല്ലാവരും ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ലോകത്തിൻ്റെ മറ്റേതൊരു ഭാഗത്തേക്ക് എത്തുന്നതിനേക്കാൾ സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് എത്താൻ, സ്വന്തം സുഹൃത്തുക്കളെ, കുടുംബക്കാരെ എല്ലാവരെയും കണ്ട് കുറച്ച് ദിവസം നാട്ടിൽ ചിലവഴിക്കാൻ തന്നെയായിരിക്കും. ഈ ആഘോഷവേളകളിലും ഓണം സെലിബ്രേഷൻ്റെ ഇടയിലും നാട്ടിലേക്ക് പോകാൻ പറ്റാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളൊരു അവസരമാണ് ഞാൻ ഒരുക്കി തരുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഹോം 92.2 എഫ്എമ്മിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ച് അക്ബർ ട്രാവൽസുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് നാട്ടിലേക്കൊരു ഈ യാത്രയ്ക്കുള്ള എല്ലാ പരിപാടിയും ചേർന്ന റിട്ടേൺ ടിക്കറ്റ്, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്സ്. അപ്പോൾ അത് സ്വന്തമാക്കണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷടപടേ എന്നുള്ള ചോദ്യത്തിലേക്ക് തന്നെ പോവാം. ക്വിക്ലി നിങ്ങൾ കൃത്യമായി ഉത്തരം പറഞ്ഞാൽ സ്വന്തമാക്കാം നാട്ടിലേക്കുള്ള റിട്ടേൺ ടിക്കറ്റ്സ്. ആൻഡ് യെസ്, ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. ഈ ഒരു കോണ്ടസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു രീതി, കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ചില പ്രദേശങ്ങൾ, ചില സ്ഥലങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. കാരണം കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ടിക്കറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ചില പ്രദേശങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ പല ക്ലൂസും കാര്യങ്ങളും ഒക്കെ പറയും. അത് കൃത്യമായിട്ട് കണ്ടെത്തി ഏതാണ് ആ സ്ഥലം എന്ന് കണ്ടെത്തി എന്നെ അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നിലുള്ള ടാസ്ക് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്ഥലത്തിലേക്ക് പോകാം. ഹോം കേരള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ഗൈസ്. ഇന്നത്തെ സ്ഥലം വേണാടിൻ്റെ തലസ്ഥാനം, വേണാടെന്ന ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന പ്രദേശത്തിൻ്റെ വേണാടിൻ്റെ തലസ്ഥാനമായിരുന്നു ഈ സ്ഥലം. കശുവണ്ടി വ്യവസായത്തിൻ്റെ തലസ്ഥാനമെന്നും പ്രതിഭാശാലികളുടെ നാടെന്നുമൊക്കെ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയാറുണ്ട്. അത് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ചെറിയ പുളകം കൊള്ളൽ കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതാണ് ആ സ്ഥലം എന്നുള്ളതല്ലേ. ഇതൊരു ജില്ലയാണ്, ഒരു ജില്ലയാണ്. അത്രയും നല്ലൊരു ക്ലൂ തരാം. കശുവണ്ടി വ്യവസായത്തിൻ്റെ തലസ്ഥാനമെന്നറിയപ്പെടുന്ന പഴയ വേണാടിൻ്റെ തലസ്ഥാനമായിരുന്ന ലോക പ്രശസ്തമായിട്ടുള്ള അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ല ഏതാണ് ആ ജില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് അറിയാലോ. ഹോം കേരള സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220. ഇത്രയും കേട്ടിട്ടും ആർക്കും മനസ്സിലായിട്ടില്ലേ? ആ ഉത്തരങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ കൃത്യമായിട്ടുള്ള ഫോർമാറ്റിൽ തന്നെ അയക്കണം. ഹോം കേരള സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ തന്നെ അയക്കണം. 0585829220 വാട്സാപ്പ് ചെയ്യുമ്പോൾ. ആൻഡ് ക്ലൂസൊക്കെ വേണമെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് മൂന്നെണ്ണം കൂടെ കൂട്ടി പറയാം. അപ്പോൾ ഈ ഒരു ജില്ലയിലാണ് കേരളത്തിലെ ഒരേ ഒരു ബ്രിട്ടീഷ് നിർമ്മിത തൂക്കുപാലമുള്ളത്, വലിയൊരു ഫെമിലിയർ ആയിട്ടുള്ള തൂക്കുപാലമുള്ളത്. പിന്നെ ഇതിഹാസങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, രാമായണം പരിശോധിക്കുകയാണെങ്കിൽ, രാമായണത്തിലൊരു പെർട്ടിക്കുലർ സീക്വൻസിൽ ജടായു എന്ന പക്ഷിയുമായിട്ട് ഈ ഒരു ജില്ലയിലെ ഒരു പ്രദേശത്തിന് വളരെ അടുത്ത ബന്ധമുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ജില്ല കണ്ടു കഴിഞ്ഞാൽ വീട് വേണ്ടെന്നോ തറവാട് വേണ്ടെന്നോ ഇല്ലം വേണ്ടെന്നോ അങ്ങനെ എന്താണ്ടൊക്കെ പറയാറുണ്ട്. പക്ഷേ ഉത്തരം മനസ്സിലായി കാണുമല്ലോ ഏതാണെന്നുള്ളത്. ഹോം കേരള സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കൂ. ഈ ഒരു ആനിവേഴ്സറി വേളയിൽ സ്വന്തമാക്കാം അക്ബർ ട്രാവൽസിൽ നിന്നും ഒരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ടു ട്രാവൽ കേരള.
0: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: One, pistol number 1634-7279.
3: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ്.
4: അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സർ.
3: ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും. ഏറ്റവും പുതിയ സീറ്റഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
5: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
6: ഞാൻ കാത്തിരിക്കും.
7: പുതുമയുടെ നേരത്ത്
8: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
9: പഴമയുടെ തീരത്ത്
8: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
7: പുതുമഴയിലോരത്ത്
8: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
9: പൊലിമയുടെ ചാരത്ത്
8: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
10: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
3: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
10: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
11: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
10: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
12: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
13: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
12: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: നമ്മൾ ഈ ജങ്ക് വാങ്ങി കഴിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ശരീരത്തിന് ഏറ്റവും നല്ലതും ശരീരത്തിന് ഏറ്റവും ഇഷ്ടവും പലപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ചില പഴങ്ങൾ ഒരുമിച്ച് കഴിച്ചാൽ നമുക്ക് നല്ല മുട്ടൻ പണി കിട്ടാനുള്ള സകല ചാൻസും ഉണ്ട്.
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
0: ദാറ്റ്സ് റൈറ്റ്. അപ്പൊ എന്തായാലും ഇന്ന് ഹെൽത്ത് ടിപ്സിൽ നമുക്ക് സംസാരിക്കാനുള്ള ഇതാണ്, അതായത് ചില പഴങ്ങൾ, ഈ പഴങ്ങളൊക്കെ ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ തെറ്റായ കോമ്പിനേഷൻ കാരണം ആരോഗ്യത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചില പഴങ്ങളുടെ പഴവർഗ്ഗങ്ങളുടെ കോമ്പിനേഷനാണ് കേട്ടോ. കാര്യം ഫ്രൂട്ട്സ് എല്ലാം തന്നെ നമ്മൾ ഏറ്റവും നല്ലത് എന്ന് തന്നെയാണ് പറയാറുള്ളത്. കാരണം നാച്ചുറലായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന പലതരത്തിലുള്ള ന്യൂട്രിയൻസ് ആവട്ടെ എല്ലാം തന്നെ അടങ്ങിയിട്ടുള്ളവയാണ് ഓരോ പഴങ്ങളും. പക്ഷേ ഈ പറഞ്ഞ പോലെ കോമ്പിനേഷൻസിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് നേന്ത്രപ്പഴവും ഓറഞ്ചും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്ന് പറയും. ഇതൊരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ പ്രോസസ്സിനെ അത് മന്ദഗതിയിലാക്കും. ആൻഡ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഗ്യാസ് ട്രബിൾ ആവട്ടെ, അല്ലെങ്കിൽ ജലദോഷം, ചുമ, കഫക്കെട്ട് പോലെയുള്ള പലതരം പ്രശ്നങ്ങൾക്ക് ഇത് കാരണമായി മാറുമെന്ന് പറയുന്നുണ്ട്. എല്ലാത്തിലും വില്ലനായിട്ട് വരുന്നത് നേന്ത്രപ്പഴമാണ് കേട്ടോ. നേന്ത്രപ്പഴവും തണ്ണിമത്തനും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. നമ്മൾ പലപ്പോഴും ഈ നോമ്പ് തുറക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഉള്ളപ്പോൾ ഇതെല്ലാം നമ്മളൊരു കോമ്പിനേഷനിൽ ഒരുമിച്ച് കഴിക്കാറുണ്ട്. അതും കാലി വയറിലൂടെയാണ് അല്ലെങ്കിൽ കാലി വയറ് കൂടിയാണ് എന്നുള്ള കാര്യം ആലോചിക്കണം. അപ്പോൾ ഈ നേന്ത്രപ്പഴവും തണ്ണിമത്തനും ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ദഹനത്തിന് കൂടുതൽ സമയം വേണ്ടിവരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് ട്രബിളും ആൻഡ് കുറച്ച് ബ്ലോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതുമൂലം ഉണ്ടാവാറുണ്ട് അത്രേ. പപ്പായയും ചെറുനാരങ്ങയും ലെമണും ഒരുമിച്ച് കഴിക്കരുത്. കാരണം അത് അസിഡിറ്റി കൂട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. നെഞ്ചരിച്ചിൽ ആൻഡ് നമുക്കിപ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി, വയറ്റിലൊരു വല്ലാത്ത അസ്വസ്ഥത, ബ്ലോട്ടിങ്ങും ഒക്കെ ഇതുമൂലം ഉണ്ടാവാറുണ്ട് അത്രേ. സബർജില്ലിയും നേന്ത്രപ്പഴവും ഒരുമിച്ച് കഴിച്ചാലും ഇത്തരത്തിൽ ഡൈജഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടികളതും ദഹിക്കാൻ സമയമെടുക്കുന്നതുമായിട്ടുള്ള പഴങ്ങളും വേഗത്തിൽ ദഹിക്കുന്ന പഴങ്ങളും വെവ്വേറെ സമയങ്ങളിൽ കഴിക്കുന്നതാണ് ഇതിൽ ഏറ്റവും അനുയോജ്യം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തണ്ണിമത്തൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തണ്ണിമത്തനും നേന്ത്രപ്പഴവും കഴിക്കുമ്പോൾ നേന്ത്രപ്പഴം ദഹിക്കാൻ കുറച്ച് സമയമെടുക്കും. അതേസമയത്ത് തണ്ണിമത്തനാണെങ്കിൽ പെട്ടെന്ന് ദഹിക്കുന്ന പഴവുമാണ്. അപ്പോൾ അത് ഒരുമിച്ച് കഴിക്കുന്ന സമയത്താണ് ഈ ഇൻകൺവീനിയൻസ് നമ്മുടെ ശരീരത്തിനും ഉണ്ടാവുന്നത്. ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില മൈന്യൂട്ട് കാര്യങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇത് യാന്ത്രികമായൊരു പ്രോസസ്സിലൂടെ എല്ലാ കാലത്തേക്കും ഗ്യാരണ്ടി നിൽക്കുന്ന ഒരു സംഗതിയൊന്നുമല്ല നമ്മുടെ ശരീരം. നമുക്കതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ മെയിൻ്റനൻസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഏറ്റവും ആരോഗ്യകരമായിട്ട് ഏറ്റവും ദീർഘകാലത്തേക്ക് നമ്മുടെ ആരോഗ്യമുള്ള ശരീരത്തെ നിലനിർത്താൻ വേണ്ടി പറ്റൂ എന്നുള്ളൊരു കാര്യം. അവിടെയാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശരീരത്തിൻ്റെ ഒരു കണ്ടീഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെക്കപ്പുകളുടെ റെലവൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. നമ്മൾ വാഹനങ്ങൾ സർവീസ് ചെയ്യാറുണ്ട്, പക്ഷേ ആ ഒരു അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വാഹനങ്ങൾ സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ആ ഒരു ശ്രദ്ധ പലപ്പോഴും നമ്മുടെ ശരീരത്തിനെ സർവീസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ കാണിക്കാറില്ല എന്നുള്ളതാണ് കേട്ടോ. പല ഗുരുതര രോഗങ്ങളും തുടക്കത്തിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങളോ ഒന്നും തന്നെ ശരീരത്തിൽ കാണിക്കില്ല. ഇത്തരത്തിൽ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന ചെക്കപ്പുകളിലായിരിക്കും ഇതിൻ്റെ എന്തെങ്കിലും സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇൻഷ്യലി തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സകളിലേക്കൊക്കെ പോകാൻ വേണ്ടി നമുക്ക് പറ്റുന്നതും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ചുരുങ്ങിയത് ഒരു 6 മാസം കൂടുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ് നമ്മുടെ ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളുമൊക്കെ തന്നെ ചെയ്തിരിക്കുക. ആൻഡ് അത്തരത്തിൽ ചെക്കപ്പുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടെങ്കിൽ, ദീർഘകാലമായിട്ട് തുടരുന്ന തലവേദന, നടുവേദന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വലിയ രോഗങ്ങളുടെ ഹിസ്റ്ററിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ചെക്കപ്പുകൾ ചെയ്തിരിക്കണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഏറ്റവും ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന, ഒട്ടും തന്നെ നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ നമ്മുടെ ബജറ്റിൽ നാട്ടിൽ പോയി ചെക്കപ്പുകൾ ചെയ്ത് തിരികെ വരാനുള്ളതിനേക്കാൾ വളരെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരിടം അത് UAE-യിലുള്ളത് നമ്മുടെ ഗിറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്ക് തന്നെയാണ്. MVR-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ വിവിധങ്ങളായിട്ടുള്ള പാക്കേജുകളിൽ നമുക്ക് ഏറ്റവും പ്രീമിയം സർവീസ് അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സ് ആണ് എല്ലാ പാക്കേജുകളും. മെൻസ് ആൻഡ് വിമൻസ് സെപ്പറേറ്റ് പാക്കേജസ്, ബേസിക് പാക്കേജുകൾ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാക്കേജുകൾ, ഇതെല്ലാം തന്നെ 50% മുകളിൽ ഡിസ്കൗണ്ടിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഏത് തരത്തിലുള്ള ഒരു റൂട്ട് ട്രാക്കിലാണ് പോകേണ്ടത്, ഏത് തരത്തിലാണുള്ള ചെക്കപ്പുകളാണ് എടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിനും അവിടെയുള്ള ബാക്കി സൗകര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഒക്കെ നിങ്ങൾ ഈ ഒരു നമ്പർ സേവ് ചെയ്ത് വിളിച്ചോളൂ. ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ, സൗകര്യമുള്ള സമയത്ത് ഒന്ന് വിളിച്ച് ബന്ധപ്പെട്ടോളൂ കേട്ടോ. നമ്പർ ഇതാണ് 050-860-9611.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: I'm actually a solo trip.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജോ ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
3: നമ്മള് സ്വപ്നം കാണുന്ന പോലെയൊന്നുമല്ല ജീവിതം. അമ്മേ, ജീവിതം നമ്മള് സ്വപ്നം കാണുന്ന പോലെ തന്നെ.
2: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
4: മുന്നോട്ട് പോയാല് കയ്യിലിരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി
1: വരും.
2: September 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
6: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
7: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
9: Joy Alukas, world's favorite jeweler.
8: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
10: You are listening to Home 92.2 FM. Home is a feeling.
11: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന്

0: കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയാ ലുക്കാസ് പ്രസൻസ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
1: ജോയാ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
0: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: നമ്മൾ മലയാളത്തിൽ ഒരുപാട് ഈഗോ ക്ലാഷ്, പ്രത്യേകിച്ചും ഈ മെയിൽ ഈഗോ ക്ലാഷ് ഉണ്ടാക്കുന്ന സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ആവട്ടെ, അല്ലെങ്കിൽ അയ്യപ്പനും കോശി ആവട്ടെ, പിന്നെ ഏതൊക്കെയുണ്ടല്ലോ ഇങ്ങനെ ക്ലാഷ് പറയുന്ന സിനിമകൾ, തല്ലുമാലയാവട്ടെ, അല്ലെങ്കിൽ മഹേഷിന്റെ പ്രതികാരത്തിൽ പോലും അത്തരത്തിലുള്ള ഒരു മെയിൽ ഈഗോ ക്ലാഷ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. പക്ഷേ ഒരു ഒരു മെയിൽ വേഴ്സസ് ഒരു ഫീമെയിൽ ഈഗോ ക്ലാഷ്, അങ്ങനെ മലയാള സിനിമയിലെ ഒരു ഒന്നൊന്നര ഈഗോ ക്ലാഷ്, ശരിക്കും അതൊരു കിടിലൻ കോമ്പിനേഷൻ ആണല്ലേ മലയാള സിനിമയും ഈഗോ ക്ലാഷ് സിനിമകളും. അപ്പോൾ അത്തരത്തിലൊരു കിടിലൻ ഈഗോ ക്ലാഷ് സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്, അതാണ് നമ്മുടെ സ്വന്തം ആശ ആശ സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ് ഞാൻ അങ്ങോട്ട് തരട്ടെ. സാധാരണ ഗതിയിൽ നമ്മളിപ്പോൾ 5 മണിക്ക് 6 മണിക്ക് കേൾക്കാണ് തരാറുള്ളത്, പക്ഷേ ഞാൻ ഇന്ന് കുറച്ചത് കീപ്പ് ചെയ്തതാണ്. നിങ്ങൾക്കിപ്പോൾ കുറച്ച് ലേറ്റായിട്ട് വൈകി തരുന്നതിന് വേണ്ടിയിട്ടോ, പക്ഷേ ലേറ്റാണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് തരുന്നതായിരിക്കും. ആശ മൂവി നമ്മൾ എന്തായാലും ഈ വീക്കെൻഡിൽ തന്നെ ഹോം തിയേറ്ററിൻ്റെ ഭാഗമായിട്ട് ഒരുമിച്ചിരുന്ന് കാണുന്നതായിരിക്കും. ഈ സിനിമ കാണുന്നതിന് തന്നെ പെക്യൂലിയർ ആയിട്ടുള്ള കുറച്ചധികം കാരണങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം ആശയിൽ ഒരുപാട് പ്രത്യാശയുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് എന്നും ഏറ്റവും മികച്ച സിനിമകൾ നൽകിയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ഈ സിനിമയുടെ അണിയറയിലുള്ളത് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പൊന്മാൻ പോലെ, ഗഗനചാരി പോലെ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പ്രവാസികളുടെ യഥാർത്ഥ മുഖം കാണിച്ചു തന്ന സർക്കിട്ട് പോലെയുള്ള സിനിമകൾ സമ്മാനിച്ച അജിത് വിനായക ഫിലിംസാണ് ഈ ഒരു ആശയ്ക്ക് പിറകിലേയുമുള്ള ഒരു പ്രൊഡക്ഷൻ ശക്തി. പിന്നെ മലയാളത്തിൻ്റെ സ്വന്തം ഉർവശി, അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ച് കാണിക്കാൻ മാത്രം അറിയാവുന്ന ഉർവശിയുടെ ഗംഭീര പെർഫോമൻസ്, ആൻഡ് ഈ പറഞ്ഞ പോലെ ജോജുവിനെ പോലെ ഒരു കില്ലർ ആക്ടർ, രാക്ഷസ നടികൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത്തരത്തിലുള്ള അവരുടെ രണ്ടുപേരുടെയും ഒരു മത്സരാഭിനയം, അങ്ങനെ നിരവധി ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആശ സിനിമ നമുക്ക് ഈ ഒരു വീക്കെൻഡിൽ തന്നെ കാണാം. മെയിൽ ഈഗോ വേഴ്സസ് ഫീമെയിൽ ഈഗോ, ആര് ജയിക്കും, എന്താണ് സംഭവം, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയേ തന്നെ കാണാം. അപ്പോൾ എന്തായാലും ആശ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉർവശി മാമിൻ്റെ കരിയറിൽ നിന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സിനിമയിലെ കുറച്ചധികം സീക്വൻസുകൾ, ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കേട്ട് നോക്കിയിട്ട് ഏത് സിനിമയിലേതാണെന്ന് ഗസ് ചെയ്യുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മലയാളികളുടെ പോപ്പ് കൾച്ചറിൽ ഒരിക്കലും ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത, മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സിനിമയാണ്
1: കേട്ടോ. ഇത് അന്ന് നിങ്ങളൊക്കെ എന്നെ കളിയാക്കിയില്ലേ? 10 പവൻ ഒരു പെണ്ണിന് കൊടുത്ത ഞാൻ ഒരു പൊട്ടനാണെന്ന് വരെ പറഞ്ഞില്ലേ? ഞാൻ കൊടുത്തതേ ചെമ്പ, തനി ചെമ്പ്. ഞാൻ ജനിച്ചത് ഒറ്റ തന്തക്ക, തട്ടാൻ ഗോപാലനായന്റെ തന്ത.
0: ഈ തട്ടാൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി എത്തിയിട്ടുണ്ടാവുക ഈ ഒരു സിനിമ ഏത് സിനിമയായിരിക്കും എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ഒരു തട്ടാൻ്റെ അയൽവക്കമായിട്ടുള്ള, അല്ലെങ്കിൽ അയൽവക്കത്തെ വീട്ടിൽ ഒരു പ്രണയകഥയൊക്കെ പറഞ്ഞ ആ ഒരു സിനിമ തന്നെയാണ്. നാട്ടുംപുറത്തിൻ്റെ എക്സാക്ട് ചിത്രം കാണിച്ചു തന്ന ഒരു സിനിമ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെയൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. ഈ തേപ്പെന്ന് പറയുന്ന പരിപാടിയുടെ ഒക്കെ പ്രിമിറ്റീവ് വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സിനിമയിലെ ഉർവശി മാമിന്റെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ പറയാം. അത്രയും ഗംഭീര പെർഫോമൻസുകൾ കൊണ്ട് ഇന്നും മലയാളികൾ മറക്കാൻ പറ്റാത്ത ഒരു സിനിമ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് HT Space The Right Answer Space നിങ്ങളുടെ പേര്, HT Space The Right Answer Space നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 ലേക്ക് പെട്ടെന്ന് അയച്ച ഉത്തരങ്ങൾ. സ്വന്തമാക്കാം ആശ കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്. You're tuned into Home 92.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിണറായി വിജയനെതിരായ ഇഡി ശുപാർശ ഗൌരവമുള്ളതെന്ന് മുഖ്യമന്ത്രി. രാഷ്ട്രീയമായി ഇഡി ചെയ്യുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്ന് പിണറായി വിജയൻ. വൈദ്യുതി പ്രതിസന്ധിയിൽ LDF സർക്കാരിനെ പഴിച്ച VD സതീശൻ. ബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി ഡൽഹി. പശ്ചിമേഷ്യ അശാന്തമായി തന്നെ. ആക്രമണം തുടർന്ന ഇറാനും യുഎസും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇഡിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രാഷ്ട്രീയമായി ഇഡി ചെയ്യുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായി തന്നെ നേരിടും. കരുവന്നൂർ ബാങ്കിൽ ചിലർ തെറ്റായ കാര്യങ്ങൾ ചെയ്തപ്പോൾ ശക്തമായ നടപടിയെടുത്തു. എന്നാൽ ഇഡി അവിടെ ചെന്ന് ഒരു പാർട്ടിയെ തന്നെ പ്രതിയാക്കിയെന്നും പിണറായി വിജയൻ. ഇത്തിത്താനം സഹകരണ ബാങ്കിന്റെ 100-ാം വാർഷിക വേദിയിലായിരുന്നു മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ പ്രതികരണം. കരുവന്നൂർ ബാങ്കിൽ ചിലർ തെറ്റായ കാര്യങ്ങൾ ചെയ്തപ്പോൾ ശക്തമായ നടപടിയെടുത്തു. അഴിമതി നടത്തിയവരെ ഇഡി സ്വാധീനിച്ച് മാപ്പ് സാക്ഷിയാക്കി. ഇഡി മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ ഇവർ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ മാപ്പ് സാക്ഷികളുടെ കയ്യിൽ നിന്നും വാങ്ങി. അത് വലിയ തെളിവാണെന്ന് പറഞ്ഞ് CPMനെ പ്രതിയാക്കി. ഇതിന്റെ ഫലമായി CPM തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായി വന്നവരെയെല്ലാം പ്രതിയാക്കിയെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെതിരായ ഇഡി ശുപാർശ. നിയമപരിശോധന നടത്തി തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനം വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയമില്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. ഗൌരവമുള്ള തെളിവുകൾ ഇഡി കൈമാറിയിട്ടുണ്ട്. ഇഡി ആയതുകൊണ്ട് അവരെ തിരിച്ചയക്കാൻ കഴിയുമോ എന്നും VD സതീശന്റെ ചോദ്യം. കേന്ദ്ര ഏജൻസി ആയതുകൊണ്ട് ഇഡിയെ തള്ളാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. CMRL എക്സാലോജിക് ഇടപാടിൽ സർക്കാർ കേസ് എടുക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ക്രൈമും ക്രിമിനലും പോലീസിന് മുന്നിലുണ്ട്. വിഷയത്തിൽ എന്ത് പരിശോധിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. വിഷയത്തിൽ കോൺഗ്രസും CPMഉം ഒത്തുകളിക്കുന്നു. ആരോപണ വിധേയനായ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. പിണറായി വിജയനെതിരായ ഇഡി നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന വിലയിരുത്തലിൽ CPM ഉറച്ചു നിൽക്കുന്നു. ഇഡി നീക്കം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ PMLA നിയമപ്രകാരം കേസെടുത്ത് ഇഡി. പോലീസ് കേസിലെ മുഴുവൻ പ്രതികളെയും ഇഡി കേസിലും പ്രതികളാക്കി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പിന്നിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്ന് ഇഡി അന്വേഷിക്കുന്നു. അന്വേഷണം നേരിടുന്നവരിൽ നിന്ന് പണമിടപാടുണ്ടായിട്ടുണ്ടോ എന്നാണ് പരിശോധന. കേസിലെ ഗൂഢാലോചനയും അന്വേഷിക്കുന്നു. സംഭവ സമയം സ്ഥലത്തുണ്ടായിരുന്ന നേതാക്കൾക്കെതിരെ അന്വേഷണം നടത്തും. വധശ്രമക്കേസിൽ PMLA ചുമത്തുന്നത് ഇതാദ്യമാണ്. CMRL എക്സാലോജിക്ക ഇടപാടുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകൾ വീണയുടെ താമസയിടത്ത് റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടയിലായിരുന്നു ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. CMRL എക്സാലോജിക് കേസിൽ അന്വേഷണവുമായി ഇഡി മുന്നോട്ട്. കേസിൽ ചോദ്യം ചെയ്യാനായി ഇഡി CMRL ഉദ്യോഗസ്ഥർക്ക് വീണ്ടും നോട്ടീസ് നൽകി. തിങ്കളാഴ്ച മുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. ഓഡിറ്റർമാർ അടക്കമുള്ളവർക്കാണ് നോട്ടീസ്. മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ സുഹൃത്തുക്കൾക്കും ഇഡിയുടെ നോട്ടീസ് ഉടൻ നൽകും. വൈദ്യുതി പ്രതിസന്ധി LDF സർക്കാരിനെ പഴിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ഉമ്മൻചാണ്ടിക്കാലത്തെ കരാർ റദ്ദാക്കിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം. ആവശ്യകത മുൻവർഷത്തേക്കാൾ കൂടി. 15-ാം തീയതിയോടെ പ്രശ്നപരിഹാരം. നിയന്ത്രണം കൃത്യമായി അറിയിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകുമെന്നും VD സതീശൻ. കേരളത്തിൽ നിലവിലുള്ള വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപയോഗത്തിൽ സ്വയം നിയന്ത്രണം പാലിക്കണമെന്ന KSEB ചെയർമാൻ MG രാജമാണിക്യം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് സർക്കാരിനോ ബോർഡിനോ യാതൊരു ആഗ്രഹവുമില്ലെന്നും എന്നാൽ നിലവിലെ അടിയന്തര സാഹചര്യം മറികടക്കാൻ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം അത്യാവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. KSEB ഉന്നതതല യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിറയൻകീഴ് കയ്യാങ്കളി പാർട്ടി അന്വേഷിക്കുന്നുവെന്ന് VD സതീശൻ. അതിനുശേഷം മാത്രം ഇക്കാര്യത്തിൽ വിശദമായ പ്രതികരണം നടത്തുമെന്നും മുഖ്യമന്ത്രി. പേഴ്സണൽ സ്റ്റാഫ് സംബന്ധിച്ച കാര്യത്തിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകി. 476 പേഴ്സണൽ സ്റ്റാഫിനെയാണ് സർക്കാർ നിയമിച്ചത്. 787 പിണറായി വിജയൻ സർക്കാർ നിയമിച്ചതെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാന്തപുരത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട തന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. നിലപാട് മാധ്യമങ്ങളെ വിളിച്ചാണ് പറഞ്ഞത്. പറഞ്ഞത് ഡിലീറ്റ് ചെയ്തെന്ന പ്രചരണം തെറ്റ്. ഫേസ്ബുക്കിലെ വീഡിയോ നീക്കിയത് ക്രോസ് ഷെയർ ആയതിനാൽ. കാന്തപുരം AP വിഭാഗം നേതാക്കൾ കണ്ടത് അനുനയത്തിനല്ലെന്നും 3 മാസം മുൻപ് നിശ്ചയിച്ച കൂടിക്കാഴ്ചയെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ വന്ന വിമർശനത്തിൽ എതിർപ്പില്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതിലെ ഭാഷയോടും എതിർപ്പില്ല, പൊതുസമൂഹം എല്ലാം വിലയിരുത്തട്ടെയെന്നും മുഖ്യമന്ത്രി. കാന്തപുരത്തിന്റെ പരാമർശം മുഖ്യമന്ത്രിക്കെതിരെ എ പി സുന്നി വിഭാഗം. ഭരണാധികാരികൾ അനാവശ്യ വിവാദങ്ങൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഭരണാധികാരികളുടെ വിമർശന ശൈലി കാന്തപുരത്തിന്റെ കോലം കത്തിക്കല്ലേക്ക് വരെ എത്തിച്ചു. സിറാജ് പത്രത്തിലാണ് എസ് വൈ എസ് നേതാവ് റഹ്മത്തുള്ള സഖാഫി എളമരത്തിന്റെ ലേഖനം. മുഖ്യമന്ത്രിയുടെ പേര് പറയാതെയാണ് വിമർശനം. വിഷയത്തിൽ പിണറായിയും കെ സി വേണുഗോപാലും കൈക്കൊണ്ട നിലപാടിനെയും പ്രശംസിച്ചിട്ടുണ്ട്. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനായി സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി നൽകി ജീവൻ വെടിഞ്ഞ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി രാജേഷിന്റെ മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്ത മമ്മൂട്ടിയും എം ജി എം ഗ്രൂപ്പും. മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൌണ്ടേഷനും പ്രമുഖ വിദ്യാഭ്യാസ ശൃംഖലയായ എം ജി എം ഗ്രൂപ്പും സംയുക്തമായി നടപ്പാക്കുന്ന വിദ്യാമൃതം പദ്ധതിയിലൂടെയാണ് രാജേഷിന്റെ മക്കൾക്ക് സൌജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത്. മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച 40,000 പേരുടെ ലോകവ്യാപക രക്തദാന ക്യാമ്പയിന്റെ ഭാഗമായി എം ജി എം ഗ്രൂപ്പിലെ 7,500 വിദ്യാർത്ഥികൾ പങ്കാളികളാകുന്ന ജീവാമൃതം രക്തദാന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ച് സംസാരിക്കവേ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇക്കാര്യം അറിയിച്ചത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന പേരിലുള്ള തട്ടിപ്പിൽ മുൻ കായിക മന്ത്രിയുടെ ഇടപാടുകളിൽ അന്വേഷണം തുടങ്ങി പ്രത്യേക അന്വേഷണ സംഘം. സർക്കാർ സംവിധാനങ്ങൾ തട്ടിപ്പിനായി ഉപയോഗിച്ചത് എന്തിനെന്ന് പരിശോധിക്കുന്നു. ഇതുവഴി മുൻ കായിക മന്ത്രിക്കോ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ ഗുണം ഉണ്ടായോ എന്നും അന്വേഷിക്കുന്നുണ്ട്. സിനിമാ തിയേറ്ററുകളിൽ ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നത് സംബന്ധിച്ച് തിരുവനന്തപുരം മേയറും തിയേറ്റർ ഉടമകളുമായി ചർച്ച നടന്നു. ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാനുള്ള അധികാരം കോർപ്പറേഷനില്ല. ശുദ്ധമായ കുടിവെള്ളം സൌജന്യമായി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ ഭക്ഷണം അകത്തുകയറ്റാൻ തടസ്സങ്ങൾ ഉണ്ടാകരുത്. വാഹന പാർക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തണം. ലൈസൻസ് മാനദണ്ഡങ്ങൾ ലംഘിക്കരുത്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. തിരുത്തലുകൾ വരുത്താൻ തിയേറ്റർ ഉടമകൾക്ക് 15 ദിവസം സമയം അനുവദിച്ചിട്ടുണ്ട്. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്കായി ഡൽഹി ഒരുങ്ങി. 12-13 തീയതികളിൽ ഡൽഹിയിലെ ഭാരത് മണ്ഡപം ബ്രിക്സ് രാജ്യങ്ങളിലെ നേതാക്കളുടെ ഉച്ചകോടിക്ക് വേദിയാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ പ്രധാന സെഷൻ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:00. പ്രതിരോധം, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി ഒരുമിക്കാം എന്നതാണ് ഈ വർഷത്തെ ഔദ്യോഗിക മുദ്രാവാക്യം. ഞായറാഴ്ച അംഗരാജ്യങ്ങളുടെയും പങ്കാളിത്ത രാജ്യങ്ങളുടെയും സംയുക്ത സെഷൻ നടക്കും. ഉച്ചകോടി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് അവസാനിക്കും. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും. മത്സര പരീക്ഷ ഗൈഡ് ശിവൻ സർ എന്ന പുസ്തകത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പാഠഭാഗത്തിലാണ് മോദിയുടെ പേരും ഉൾപ്പെടുത്തിയത്. പുസ്തകത്തിലെ ബന്ധപ്പെട്ട ഭാഗത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് വിമർശനം ശക്തമായത്. ചരിത്രത്തെ തെറ്റായി അവതരിപ്പിക്കുന്നതാണെന്നും രാഷ്ട്രീയ സന്ദേശങ്ങൾ വിദ്യാഭ്യാസ ഉള്ളടക്കമായി അവതരിപ്പിക്കുന്നു എന്നുമാണ് വിമർശനം. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് 3 വർഷത്തിന് ശേഷമാണ് മോദിയുടെ ജനനം. 2014 പ്രധാനമന്ത്രിയായി അധികാരമേറ്റ മോദി സ്വാതന്ത്ര്യാനന്തരം ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. യമനിലെ ഹൂതികൾ സൌദി അറേബ്യയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലെ 4 നഗരങ്ങളിൽ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ വൻ നാശമുണ്ടായി. എണ്ണ ശുദ്ധീകരണശാലകളിൽ തീ പടർന്നു. 70-ൽ പേർക്ക് പരിക്കേറ്റു. ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നു. സൌദി അറേബ്യയുടെ എണ്ണ കേന്ദ്രങ്ങളിലെ ഹൂതി ആക്രമണത്തെ തുടർന്ന് അസംസ്കൃത എണ്ണവില വീണ്ടും ഉയർന്നു. അന്താരാഷ്ട്ര ബെഞ്ച്മാർക്ക് ബ്രൻ ക്രൂഡ് വില $100 അടുത്തെത്തി. ഇറാന്റെ 5 എണ്ണക്കപ്പലുകൾ തകർത്തുമെന്ന് US. ഒമാൻ ഉൾക്കടലിൽ 4 എണ്ണക്കപ്പലും ഖാർദ്വീപിൽ 1 എണ്ണക്കപ്പലുമാണ് തകർത്തത്. ഇറാൻ അമേരിക്കയുടെ പടക്കപ്പൽ ആക്രമിച്ചതിനുള്ള പ്രതികാര നടപടിയായാണ് ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ്. ജോർഡനിലെ അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രത്യാക്രമണം നടത്തി. കുവൈറ്റ് ബഹ്റൈൻ തുറമുഖങ്ങൾക്കടുത്തുള്ള എണ്ണ ടാങ്കറുകളെ ആക്രമിക്കുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് അമേരിക്കൻ സൈന്യത്തിന്റെ ആധുനിക ആളില്ല അന്തർവാഹിനി പിടിച്ചെടുത്തതായി ഇറാനിയൻ നാവികസേനയുടെ അവകാശവാദം. പിടിച്ചെടുത്ത അന്തർവാഹിനിയുടെ വീഡിയോയും ഇറാൻ പുറത്തുവിട്ടു. ഹോർമുസ് കടലിടുക്കിന് മുകളിലൂടെ പറന്ന MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചുവെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുഎയും ജർമ്മനിയും തമ്മിലുള്ള കരുത്തുറ്റ നയതന്ത്ര സാമ്പത്തിക ബന്ധത്തിന് 50 വർഷം പൂർത്തിയാകുന്നു. 2004 ഒപ്പുവച്ച തന്ത്രപ്രധാന പങ്കാളിത്ത കരാറിന്റെ അടിത്തറയിൽ മുന്നേറുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എണ്ണ ഇതര വ്യാപനം 2025 14% വളർച്ചയോടെ 15.51 ബില്യൺ US ഡോളറിൽ എത്തി. വ്യാപാരം, ടൂറിസം, നിക്ഷേപം എന്നിവയ്ക്ക് പുറമെ ക്ലീൻ എനർജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ലോജിസ്റ്റിക്സ്, അത്യാധുനിക വ്യവസായ സാങ്കേതിക വിദ്യകൾ എന്നീ ഭാവി മേഖലകളിലേക്കും പങ്കാളിത്തം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളുടെയും തീരുമാനം. ദുബായിലേക്കും അബുദാബിയിലേക്കുമുള്ള വിസ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപനം. ജിദ്ദ, അമാൻ എന്നിവയ്ക്കൊപ്പം 4 നഗരങ്ങളിലേക്കായി 12 റൂട്ടുകളും ആഴ്ചയിൽ 49 സർവീസുകളും കൊണ്ടുവരാൻ പദ്ധതി. 2025 സെപ്റ്റംബറിൽ അബുദാബി ആസ്ഥാനമായുള്ള പ്രവർത്തനം അവസാനിപ്പിച്ച ശേഷമാണ് വിമാനക്കമ്പനി യുഎയിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നത്. GCC അംഗരാജ്യങ്ങൾക്കിടയിൽ പൌരന്മാരുടെ യാത്രാ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നു. ഡ്രൈവിംഗ് ലൈസൻസുകൾ പരസ്പരം അംഗീകരിക്കൽ, അതിർത്തികളിൽ പ്രത്യേക ലൈനുകൾ, സുരക്ഷാ സംവിധാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കൽ അടങ്ങിയ സൌകര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്. സെപ്റ്റംബർ 6 റിയാദിൽ നടന്ന സെക്യൂരിറ്റി ആന്റ് ഹിസ്റ്ററി ഡയലോഗ് 2026 പ്രത്യേക സെഷനിൽ GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവിയാണ് ഇക്കാര്യം അറിയിച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
2: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അവന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് എവിടെയൊക്കെ പോകാൻ വേണ്ടി പറ്റും, ദുബായിൽ ഇങ്ങനെ കുറെ എടുത്ത് ബർത്ത്ഡേ പ്രമാണിച്ചുകൊണ്ട് കുറെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ, അതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുമ്പോഴാണ് ഞാൻ ആക്ച്വലി ഈ ഒരു ലിസ്റ്റ് പരിശോധിക്കുന്നത്. ശരിക്കും ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതി, അതായത് ദുബായിൽ പലയിടത്തും കിട്ടുന്ന നമ്മുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് കിട്ടുന്ന എക്സ്ട്രാ പ്രിവിലേജുകളുണ്ട് കേട്ടോ. അതിന്റെ ഒരു ഒരു ലിസ്റ്റ് ഞാൻ ആക്ച്വലി ഇപ്പോൾ പറയാം. യുഎയിലെ വാട്ടർ പാർക്ക് മുതൽ ഫ്രീ മീൽസ് വരെ തരുന്ന പല വിധങ്ങളായിട്ടുള്ള ഫ്രീബീസ് പ്ലാൻസുകളും പരിപാടികളും ഒക്കെ ജനിച്ചതുകൊണ്ട് നമുക്ക് ഏറ്റവും അധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സംഗതി നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു നഗരം പകർന്നു നൽകും. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് പറയാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്, ആസിഫാണ് കൂടെയുള്ളത്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ആണെങ്കിൽ അക്വാവെഞ്ചർ വാട്ടർ പാർക്കിൽ ബർത്ത്ഡേ ദിവസം ഫ്രീ എൻട്രിയാണ്. ബർത്ത്ഡേ ദിവസത്തിനും അതിന് മുൻപും ശേഷവും ഏതാണ്ട് 6 ദിവസം വരെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. മുൻകൂട്ടി ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. പ്രിന്റഡ് ആയിട്ടുള്ള വൗച്ചറും ഒറിജിനൽ ഐഡിയും ഉണ്ടെങ്കിൽ രണ്ട് ഗസ്റ്റിന് ഡിസ്കൗണ്ട് ടിക്കറ്റ്സിലും ടിക്കറ്റുകൾ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അക്വാവെഞ്ചർ വാട്ടർ പാർക്കിൽ സ്കീ ദുബായിലും ഇതുപോലെ ബർത്ത്ഡേക്ക് ഫ്രീ സ്നോ പാർക്ക് ആക്സസ് ഉണ്ട്. പിന്നെ ദുബായ് മിറാക്കൽ ഗാർഡനിൽ ബർത്ത്ഡേ ദിവസം ബർത്ത്ഡേ ബോയ്ക്കും ബർത്ത്ഡേ ഗേളിനും ഒക്കെ ഫ്രീ എൻട്രിയാണ്. രജിസ്ട്രേഷൻ്റെ ഒന്നും ആവശ്യമില്ല. പാസ്പോർട്ടിൻ്റെ എമിറേറ്റ്സ് ഐഡിയോ ആയിട്ട് നമ്മളങ്ങോട്ട് ചെന്നാൽ മാത്രം മതി. ഫ്രീ ഫുഡ് കിട്ടുന്ന പല ഇടങ്ങളുണ്ട്. അത് ഇപ്പോൾ അബ്സല്യൂട്ട് ബാർബിക്യൂല്, വാഗാമാമ ആൻഡ് LDC കിച്ചൺ, ഇങ്ങനെ പല റെസ്റ്റോറൻസും ഇത്തരത്തിൽ ബർത്ത്ഡേസിനൊക്കെ ഫ്രീ മീൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു മീൽ വാങ്ങിച്ചിട്ട് പറഞ്ഞാൽ മതി, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്, നിങ്ങൾക്ക് ഒന്ന് ഫ്രീ എന്നൂടെ എന്ന് അപ്പോൾ അവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് റെസ്റ്റ് ഓഫ് ദാറ്റ്, അതിനേക്കാൾ ഉപരി നമ്മൾ ഈ പറഞ്ഞ പോലെ പല വിധങ്ങളായിട്ടുള്ള ലക്ഷൂറീസ് ആയിട്ടുള്ള പല ഇടങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്ട്രാ പ്രിവിലേജും കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ മിറാക്കൽ ഗാർഡനിലും സ്കീ ദുബായിലും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു എക്സ്ട്രാ എൻട്രി അല്ലെങ്കിൽ ഒരു ഫ്രീ എൻട്രി നമുക്ക് നമ്മുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് കിട്ടുന്നതാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ, അടുത്തൊക്കെ ജന്മദിനങ്ങളിൽ വരുന്നവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചോ. എന്തായാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാൻ വേണ്ടി പോകണം. ബർത്ത്ഡേ ആണെങ്കിലും അല്ലെങ്കിലും സംഭവം വേറൊന്നുമല്ല, നിങ്ങൾക്കൊരു മാസത്തേക്കുള്ള റെൻ്റ് എ കാർ സബ്സ്ക്രിപ്ഷൻ. ലൈസൻസ് കയ്യിലുണ്ടായിട്ടും ഓടിക്കാൻ കാറില്ലാതെ ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ സങ്കടപ്പെടേണ്ട. ദുബായുടെ നിരത്തുകളിലൂടെ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഉപയോഗിക്കാൻ, ഒരു മാസത്തേക്ക് ഒരു കാർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റ് ലക്കി വിന്നേഴ്സിന് 4 ലക്കി വിന്നേഴ്സിന് ഓരോ ആഴ്ച വീതം കാർ കിട്ടുന്ന രീതിയിലേക്കും, അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് ആക്ച്വലി ഈ ഒരു ആനിവേഴ്സറി സീനിൽ നമ്മൾ അൽമറായ കാർ റെന്റൽസുമായി ചേർന്നുകൊണ്ട് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അതിനുവേണ്ടി വളരെ നിസ്സാരമായിട്ടുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കും, കൃത്യമായിട്ട് എനിക്കൊന്ന് ഉത്തരം അയച്ചു തന്നാൽ മാത്രം മതി. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കായിരിക്കും ഈ സമ്മാനങ്ങളൊക്കെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടി പോകുന്നതും. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ കാർ കിട്ടാനുള്ള അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള റെന്റ് എ കാർ സബ്സ്ക്രിപ്ഷൻ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ തന്നെയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇന്നത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിലെ രാജാവെന്ന് വിശേഷിപ്പിക്കപ്പെടുകയും 10 ആണ്ടുകളോളം ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ഒക്കെ ഒഫീഷ്യൽ വാഹനമായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മോഡലുണ്ട്. അതേതാണ് ആ മോഡൽ എന്നുള്ളതാണ്. ആ കാർ മോഡലിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ആ കാറിൻ്റെ നിർമ്മാതാക്കളെ കുറിച്ചല്ല, ആ നിർമ്മാതാക്കൾ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ആണ്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് നിർമ്മിച്ച ഒരു വാഹനം, ഒരു കാറ്, അത് ഇന്ത്യയിലെ റോഡുകളിലെ രാജാവെന്ന് വിശേഷിക്കപ്പെടുകയും ആൻഡ് 10 ആണ്ടുകളോളം നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ മറ്റ് മന്ത്രിമാരുൾപ്പെടെ കളക്ടർ ഉൾപ്പെടെ അത്തരത്തിൽ എല്ലാവരും ഔദ്യോഗിക വാഹനമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ ഒരു വാഹനമാണ്. അപ്പോൾ ഏതാണ് ആ വാഹനം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം. പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിക്കൂ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഹോം ഡ്രൈവ് സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു നമ്പർ 0585829220.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Trending song of the hour.
3: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: One, pistol number 1634727.
2: ഉദ്വേഗജനകമായ ഒരു കുറ്റാന്വേഷണം. കാക്കിയണിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പാർവതി തിരുവോദ് അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഒരിക്കലും വരില്ല സാർ. ഒപ്പം പോലീസ് വേഷത്തിൽ ഞെട്ടിക്കാൻ മാത്യു തോമസ്, സിദ്ധാർത്ഥ് ഭരതൻ, വിജയരാഘവൻ, ഉണ്ണിമായ പ്രസാദ് തുടങ്ങി വലിയൊരു താരനിരയും.
1: ഏറ്റവും
2: പുതിയ സീ ജഡ്ജ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രം പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ത്രില്ലിംഗ് സംഗീതമൊരുക്കാൻ മുജീബ് മജീദും. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാർ.
3: Movie distributed by Fast Film. Stay tuned to Home 92.2 FM to win invites.
4: ഞാൻ കാത്തിരിക്കും.
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
7: വലിമയുടെ ചാരത്ത്
6: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
8: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
9: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഹോം എന്ന വാക്കിന് വീട് എന്നല്ലേ അർത്ഥം? പക്ഷെ എല്ലാ വീടുകളും ഒരു ഹോമായി മാറാറില്ല എന്നുള്ളതല്ലേ? വീടെന്ന വാക്കിന് മറ്റൊരു അർത്ഥം നമ്മൾ പലപ്പോഴും അന്വേഷിച്ച് പോകുന്ന സമയത്ത് എല്ലാവരും ചേർന്ന് നിൽക്കുന്ന എല്ലായിടത്തും ഏറ്റവും അധികം ഓർമ്മകളുള്ള നമ്മൾ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഒരിടം, അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജോഗ്രഫി, ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീപ്പിൾ, നമ്മൾ ഏറ്റവും ബിലോങ്ങിങ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്ലേസസ്, ഇറ്റ്സ് അബൌട്ട് ദ പീപ്പിൾ. നമുക്ക് ചുറ്റുപാടും ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളുള്ള ഒരിടമായിരിക്കും നമ്മൾ എല്ലാവരും വീടെന്ന് വിളിക്കാറുള്ളത്. അത് അവരെ നമ്മൾ അച്ഛൻ, അമ്മ, അമ്മാവൻ, അമ്മായി, അങ്ങനെ വാപ്പാ, ഉമ്മ, അപ്പൻ, അമ്മ, അങ്ങനെ പല പേരുകളിട്ട് നമ്മൾ വിളിക്കുമല്ലേ. ഞാൻ പറഞ്ഞ് കൂടുതൽ കുളവാക്കുന്നില്ല. ഒരു സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളത്, ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമ. വീടെന്ന വാക്കിന് ആക്ച്വലി മറ്റൊരു അർത്ഥം സമ്മാനിക്കുന്ന ഒരു സിനിമയെന്ന് വേണമെങ്കിൽ ഈ ഒരു സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ കേട്ടോ. ഭയങ്കര ഹാർട്ട് വാർമിംഗ് ആയിട്ടുള്ള, കുറെ ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ ടെയിൽ നമ്മളോട് കൺവേ ചെയ്യുന്ന ഒരു സിനിമയാണ്. നമ്മൾ പലപ്പോഴും ഹോം എന്ന് വിളിക്കുന്ന നമ്മുടെ ഹോമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്താണോ അതിനെയൊക്കെ തന്നെ ഒന്ന് പുനർവിചിന്തനം നടത്താൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിട്ട് വേണമെങ്കിൽ ഇതിനെ പറയാം. ആ സിനിമയുടെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ റീൽസായിട്ടൊക്കെ നിങ്ങൾ ഈ സിനിമയിലെ പല സീക്വൻസുകളും കാണുന്നുണ്ടായിരിക്കും. ഒരു ഇന്ത്യൻ പെൺകുട്ടി ഒരു ആ പെൺകുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നൊരു വിദേശത്തു നിന്നുള്ള പേരൻസ്, അവരുടെ കഥയും കാര്യങ്ങളും ഒക്കെയാണ്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നുള്ള ദമ്പതികളായിട്ടുള്ള ആൻഡ്രൂ ആൻഡ് ഡാനിയല, ഇവർ രണ്ടുപേരും ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവയിലെ ഒരു അനാഥാലയത്തിൽ കഴിയുന്ന ഒരു 4 വയസ്സുകാരിയായിട്ടുള്ള സർവരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നിയമപരമായിട്ട് ദത്തെടുത്തുകൊണ്ട് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ രേഖകളിലെ കാര്യങ്ങളൊക്കെ അവർക്ക് നിസ്സാരമായിട്ട് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷേ സർവരി ആ അപരിചിതർക്കൊപ്പം, സ്ട്രേഞ്ചേഴ്സിനൊപ്പം പോകാൻ വേണ്ടിയിട്ട് വിസമ്മതിക്കുന്നിടത്താണ് സിനിമയുടേതായിട്ടുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ആരംഭിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാലോ, നമ്മളെപ്പോഴും നമ്മൾ സിനിമകളിൽ കണ്ട് ശീലിച്ചിട്ടുള്ളത് അനാഥാലയത്തിൽ വളർന്ന ഒരു കുട്ടിക്ക് ഒരു പുതിയ ജീവിതം നൽകിക്കൊണ്ട് ആ കുട്ടിയെ സ്വന്തമായിട്ട് ദത്തെടുത്തുകൊണ്ട് പോകുന്ന ഒരു ഒരു ദമ്പതികൾ, അതൊക്കെ നമ്മൾ പല സിനിമകളിൽ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആണ്. പക്ഷെ അതേസമയത്ത് ഈ കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിലാണ് ഈ സിനിമ സംസാരിക്കുന്നത് കേട്ടോ. മറ്റുള്ളവർക്കൊക്കെ, കാണുന്നവർക്ക് അതൊരു സാധാരണ അനാഥാലയമായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ സർവരി എന്ന കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ജനിച്ചു വളർന്നതും അവൾക്ക് ഏറ്റവും അധികം സ്നേഹം അറിഞ്ഞതുമായിട്ടുള്ള ഒരേ ഒരു വീടാണ് ആ ഓർഫണേജ്. ഭാഷ അറിയാത്ത ആ മാതാപിതാക്കളുടെ ഇംഗ്ലീഷ് സംസാരം ആ കുഞ്ഞിന്റെ കാതുകളിൽ കേൾക്കുന്നത് കൊതുകിന്റെ മൂളൽ പോലെയാണ് കേട്ടോ. അത് അത്രമാത്രം അവൾക്ക് അലോസലമുണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയാണ്. അമേരിക്കൻ സുഖസൗകര്യങ്ങളെക്കാളൊക്കെ വലുത് താൻ വളർന്ന സാഹചര്യങ്ങളും സുഹൃത്തുക്കളുമാണെന്ന് ആ കൊച്ചുകുട്ടി അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒരു കുടുംബമാകാൻ ഔദ്യോഗിക പേപ്പറുകളല്ല, മറിച്ച് ക്ഷമയും പരസ്പരമുള്ള വിശ്വാസവുമാണ് വേണ്ടതെന്ന് ഈ ഒരു സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങളൊന്ന് കണ്ടിരിക്കണം. മനസ്സിലെന്തെങ്കിലുമൊക്കെ ഭാരങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഇറക്കി വെച്ച് ഭയങ്കര റിലാക്സ്ഡ് ആവാൻ പറ്റിയ ഒരു തെറാപ്പി പോലെയുള്ള ഒരു സിനിമയാണ് ഈ സിനിമ. ഇറ്റാലിയൻ ചിത്രകഥാകൃത്തായിട്ടുള്ള ആൻഡ്രിയ ഫെറാറസിൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ നിന്നും, അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ റിയൽ ലൈഫിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമയാണെന്ന് പറയുന്ന സമയത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത് ഈ ഒരു വഴിയിലൂടെ കടന്നു വന്ന ഒരു യഥാർത്ഥ ജീവിതം ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു ഫീലിങ്സ് ഭയങ്കര അല്ലേ, ഒരു ഒരു ഹെവി ഹാർട്ടഡ് ഫീൽ നമുക്ക് ഉണ്ടാവില്ലേ. അതാണ് ഈ സിനിമ നമുക്ക് സമ്മാനിക്കുന്നത് കേട്ടോ. നിക്കോള റിൻസിയാരെയാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ജേക്ക് ലെസി റൂഫി പാൽ തുടങ്ങി നിരവധി താരങ്ങൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇന്ത്യയും നമ്മുടെ ഗോവ തന്നെയാണ് ലൊക്കേഷൻസ്. അതുകൊണ്ട് ഒരു ഇന്ത്യൻ പടം കാണുന്ന അതേ കൗതുകത്തിൽ നമുക്ക് ഈ സിനിമ കാണാൻ വേണ്ടി പറ്റും. സിനിമയുടെ പേര് എ മെസ്കിറ്റോ ഇൻ ദ എയർ എന്നുള്ളതാണ് കേട്ടോ. എ മെസ്കിറ്റോ ഇൻ ദ എയർ എന്താ, ഞാൻ തന്നെ കുരുങ്ങി പോകുന്നു. പറഞ്ഞ് ഞാൻ ഇമോഷണലായി പോയതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. എ മെസ്കിറ്റോ ഇൻ ദ ഇയർ എന്നുള്ളതാണ് സിനിമയുടെ പേര്. പ്രൈമിലും ആമസോൺ പ്രൈമിലും ആപ്പിൾ ടി വിയിലും ഒക്കെ അവൈലബിൾ ആണ്. കാണാൻ പറ്റുന്നവരൊന്ന് കണ്ടു നോക്കിക്കോ. എനിക്ക് തോന്നുന്നു ആരൊക്കെ എടുത്ത് യൂട്യൂബിലും ഈ സിനിമ സ്ട്രീം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോംസിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ട്രസ്റ്റ് മീ, ഭയങ്കര കിടു വൈബിൾ ഒരു പടം കേട്ടോ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 2 to Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: I'm actually a solo to go.
2: അഭിനയ ചാരുത കൊണ്ട് സ്ക്രീനിൽ വിസ്മയം തീർക്കാൻ ഉർവശിയും ജോജു ജോർജും ഒന്നിച്ചെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ആശ.
3: നമ്മള് സ്വപ്നം കാണുന്ന പോലെ ഒന്നുമല്ല ജീവിതം, നമ്മള് സ്വപ്നം കാണുന്ന പോലെ തന്നെ.
2: ദുരൂഹതയും ആകാംക്ഷയും നിറഞ്ഞ് അഞ്ചോളം ഭാഷകളായി ഒരുങ്ങുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം. സഫർ സനൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഉർവശി, ജോജു ജോർജ് എന്നിവരോടൊപ്പം വിജയരാഘവൻ, ഐശ്വര്യലക്ഷ്മി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു.
4: മുന്നോട്ട് പോയാൽ കയ്യിൽ ഇരിക്കുന്ന കാശും പോകും, പിന്നെ രണ്ടുപേരും കോടതിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹാജരാവേണ്ടി വരും.
2: സെപ്റ്റംബർ 11 GCC റിലീസിനെത്തുന്നു ആശ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
5: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
5: വലിമയുടെ ചാരത്ത്
2: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
7: Supported by AkbuTravels.com, Almaraya Car Rentals and Volcano LED Solutions.
9: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
7: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
10: You are listening to Home 92.2 FM. Home is a feeling.
11: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.
12: Evergreen പാട്ടുകൾ
11: കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
3: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
4: You are listening

0: നമ്മുടെ എല്ലാവരുടെയും ഓഫീസുകളിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിളുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം കാറ്റഗറിയാണ്, അതായത് എന്ത് ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാലും അതിങ്ങനെ പതിയെ ചെയ്യുന്ന ചില ആളുകളല്ലേ. സമയമെടുത്ത് അത് ആസ്വദിച്ച് ചെയ്യാനെന്ന് തോന്നുന്നു, അത്രമാത്രം പതിയെയാണ് അവർ പല കാര്യങ്ങളും ചെയ്യാറുള്ളത്. പക്ഷേ അവരെ പലപ്പോഴും നമ്മൾ മടിയന്മാരുടെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്താറുള്ളത്. പക്ഷേ എല്ലാം പതുക്കെ ചെയ്യുന്നവർ മടിയന്മാരല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. കാര്യങ്ങൾ പതുക്കെ ചെയ്യുന്നവർ ഒരേ സമയത്ത് തന്നെ പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാതെ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരായിരിക്കുമെന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അവർ പ്രഷറിൽ പെട്ടെന്ന് പ്രതികരിക്കുന്നതിന് പകരം അവർ ചിന്തിക്കാൻ സമയമെടുക്കുകയും ആൻഡ് തെറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഈ ഒരു സ്വഭാവത്തിന്റെ പിന്നിലുണ്ടാകാം എന്നുകൂടി സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളുടെ വേഗത മാത്രം നോക്കി അവരുടെ ബുദ്ധിയോ കഴിവോ അവരുടെ ടാലന്റോ അവരുടെ കപ്പാസിറ്റിയോ ഒന്നും തന്നെ വിലയിരുത്താനാകില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ സർക്കിളുകളിൽ, നിങ്ങളുടെ ഓഫീസുകളിൽ ആരെങ്കിലും അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ, അത്യാവശ്യം പതിയെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ലോ മോഡ് അല്ലെങ്കിൽ ഒരു ബിലാലിക്ക് ഉണ്ടെങ്കിൽ, നമ്മുടെ ബിഗ് ബിയിലെ ബിലാലിക്ക് നടന്നു വരുന്നുണ്ടല്ലേ സ്ലോ മോഷനിലെ പുള്ളി നടക്കൂ, അതിപ്പോൾ എന്ത് സീരിയസ് കാര്യമാണെങ്കിലും എന്തിനാണെങ്കിലും പുള്ളി സ്ലോ മോഷനിൽ നടക്കും, അതേ രീതിയിൽ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ആരെയും കുറ്റം പറയാൻ നിൽക്കേണ്ട, ചിലപ്പോൾ അവരെല്ലാ കാര്യങ്ങളും ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന ആളുകളായിരിക്കാം എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. എന്തായാലും ബൈ ദ വേ, പോകുന്നതിന് മുൻപേ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പറയാൻ വേണ്ടി വിട്ടുപോയി. ഇന്ന് നമ്മളേറെ കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സൂര്യ ജിത്തു മാധവൻ, ആവേശത്തിനും രോമാഞ്ചത്തിനും ശേഷം ജിത്തു മാധവൻ ചെയ്യുന്ന ഒരു സിനിമ, അത് മലയാളത്തിലല്ല, അങ്ങ് തമിഴിൽ പോയിട്ടാണ് ചെയ്യുന്നത്. അതും നടിപ്പിൻ നായകൻ സൂര്യയെ വെച്ചിട്ട്, ഒപ്പം മലയാളത്തിൽ നിന്നും സുഷിൻ ശ്യാമിൻ്റെ സംഗീതം, നസ്രിയാണ് നായികയായിട്ട് എത്തുന്നത്, നസ്ലിൻ ഉൾപ്പെടെയുള്ളവർ അഭിനയിക്കുന്നുണ്ട്. എന്തായാലും സിനിമയ്ക്ക് ഇതുവരെയും പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല. പലരും പറഞ്ഞിരുന്നത് സിനിമയുടെ പേര് ഗലാട്ട എന്നായിരിക്കുമെന്നൊക്കെയാണ്. പക്ഷേ ഒന്നുമല്ല, സിനിമയുടെ പേര് സീൻ എന്നാണ് കേട്ടോ. നമ്മൾ ഈ സീൻ തൂക്കി എന്നൊക്കെ പറയുമല്ലോ, അതുപോലൊരു സാധനം ഒരു ടൈറ്റിൽ പോസ്റ്റർ, ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് പോസ്റ്റർ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. സൂര്യയുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടോ, നല്ല സീൻ സാധനം, നല്ല വെടിച്ചിൽ സാധനം, ഒരു ഒരു ഒരു ഒരു ഇൻട്രോ ടൈറ്റിൽ പോസ്റ്റർ. എന്തായാലും ഈ വർഷം തന്നെ സൂര്യയുടെ ഒരു ഹാർട്ട് ട്രിക്ക് ഹിറ്റ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്രമാത്രം എനിക്ക് ആ ട്രെയിലർ അല്ലെങ്കിൽ ആ ടൈറ്റിൽ ടീസർ മാത്രമാണ്. പക്ഷേ എന്നിരുന്നാലും അത് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര ഹൈപ്പ് കയറുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ വെക്കം പോയിട്ടൊന്ന് കണ്ടോ കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ വൈകുന്നേരത്ത് 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ചിലർ ദെൻ ദിസ് ഇസ് ആസഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. എല്ലാവർക്കും ടാറ്റ, എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
2: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alucas, world's favorite jeweler.
2: Supported by AppuTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.